ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1952 കിലോവാട്ട്സിൽ. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തുനിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം റംസീന ബീഗം, ചെണ്ടിപ്പുര. ഇന്ന് ശകവർഷം 1947, ജ്യേഷ്ഠം 22. മലയാള വർഷം 1201, ഇടവം 29. 2026 ജൂൺ 12, വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റ് 1 സെക്കൻഡ്.

ഇബ്നം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം ഖുർആൻ പാരായണം, തുടർന്ന് ഭക്തിഗാനങ്ങൾ, 7:35 പാട്ടും വിശേഷങ്ങളുമായ പാട്ടുവെട്ടിയും, 7:45 ഉപരിപഠനത്തിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നത് കൽപ്പീണി ദ്വീപ് സ്വദേശി ശ്രീ സജീദ് MK. തുടർന്ന് 8:30 മുതൽ 9 വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്ന് ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ഇനി വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില. കവരത്തി കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. അഗത്തി കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. അമിനി കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയ് കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനിയൊരു ഭക്തിഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാത ബേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തുനിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. പതിവുപോലെ ആദ്യം പത്രവൃത്താന്തം. വാഹനാപകടത്തിൽ കുടുംബനാഥയുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ നഷ്ടപരിഹാരം നിർണയിക്കുമ്പോൾ കുടുംബത്തിന്റെ പരിപാലന നഷ്ടം എന്ന ഇനത്തിൽ പ്രതിമാസം ചുരുങ്ങിയത് 30,000 രൂപ കണക്കാക്കണമെന്ന് സുപ്രീംകോടതി വിധിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്ര മുഖ്യമന്ത്രി അടുത്ത തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർക്കും സൌജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് സർക്കാർ ഇന്നലെ ഉത്തരവിറക്കി. പൂർണമായി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ സൈനിക ചരക്ക് വിമാനമായ C-295 ആദ്യ പരീക്ഷണ പറക്കൽ ഇന്നലെ വിജയകരമായി പൂർത്തീകരിച്ചു. ഹോർമുസ് കടലിടുക്കിൽ ഇന്നലെയും ഇന്ത്യൻ നാവികരുള്ള കപ്പലിനു നേരെ US ആക്രമണം നടത്തി. ആഗോള ചരക്കുനീക്കത്തിലെ തന്ത്രപ്രധാന ഇടനാഴിയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ പൂർണമായും അടച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ 2 ഗോളുകൾക്ക് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. വനിതാ 2020 ലോകകപ്പിന് ഇന്ന് ഇംഗ്ലണ്ടിൽ തുടക്കം. ആദ്യ മത്സരത്തിൽ ആതിഥേയർ ശ്രീലങ്കയെ നേരിടും. ഇനി ഇന്നത്തെ ആനുകാലിക വിഷയത്തിലേക്ക്.
1: കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെയും സംസ്കാരത്തിന്റെയും ജീവനാഡിയാണ് നമ്മുടെ തീരപ്രദേശം. തലമുറകളായി കടൽ തീരങ്ങളിൽ താമസിക്കുന്ന 10,000-കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് സ്വന്തം ഭൂമിക്ക് പട്ടയം ലഭിക്കാത്തതും ഭവന നിർമ്മാണത്തിനുള്ള അനുമതി നിഷേധിക്കപ്പെടുന്നതും. തീരദേശ പരിപാലന നിയമങ്ങളും റവന്യൂ ചട്ടങ്ങളും കർശനമായതോടെ തങ്ങളുടെ കുടിലുകൾ ഒന്ന് പുതുക്കി പണിയാൻ പോലും സാധിക്കാതെ വരുന്നു എന്നാണ് തീരദേശവാസികൾ പറയുന്നത്. ഈ വിഷയമാണ് ഇന്ന് പ്രഭാതഭേരി പരിശോധിക്കുന്നത്.
2: 7 വർഷമായി ഞാൻ പട്ടയത്തിന് വേണ്ടി സർക്കാരിൽ അപേക്ഷിച്ചിട്ട്.
1: തിരുവനന്തപുരം കണ്ണാന്തുറയിലുള്ള മത്സ്യത്തൊഴിലാളിയാണ് റോബർട്ട്.
2: സർവേക്ക് ആള് വന്നു, സ്കെച്ച് ഉണ്ടാക്കി, അവസാനം ഞങ്ങൾക്ക് പട്ടയം തരാം എന്നൊക്കെ വരെ എത്തി. ഈ നിമിഷം വരെ എനിക്ക് ആ പട്ടയം ലഭിച്ചിട്ടില്ല. CRSR പരിധിയിൽ വരുന്നതല്ലായിരുന്നിട്ട് പോലും പട്ടയം ലഭിക്കാനായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്.
3: വർഷങ്ങളോളം അമ്മയച്ചനൊക്കെ പൂർവികർ താമസിച്ചു വരുന്ന സ്ഥലമാണ്.
1: വെട്ടുകാട് സ്വദേശിയായ ശുഭ ക്ലിറ്റസ്.
3: ഇപ്പൊ ഞാനും എന്റെ മക്കളും എന്റെ ഭർത്താവുമാണ് ഇവിടെ താമസിക്കുന്നത്. നമ്മൾ ഈ പട്ടയത്തിന് വേണ്ടി കുറെ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി, പക്ഷെ നമുക്ക് അതൊന്നും ലഭിച്ചില്ല. മക്കളുടെ പഠിത്തത്തിനായാലും എന്തിനായാലും പ്രമാണമുണ്ടോ ാണ് അവർ ചോദിക്കുന്നത്. ഒത്തിരി ബുദ്ധിമുട്ടി കടങ്ങളൊക്കെ എടുത്താണ് കൊച്ചിന്റെ തന്നെ പഠിപ്പിച്ചത്. ഈ രേഖയൊന്നും ഇല്ലാത്തതുകൊണ്ട്.
1: ശംഖുമുഖം മുൻ വാർഡ് മെമ്പർ സെറാഫിൻ ഫ്രെഡി.
4: ഞാനൊരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിലുള്ള അംഗമാണ്. പട്ടയമില്ലാതെ ഒരുപാട് ആൾക്കാര് പ്രയാസപ്പെടുന്നുണ്ട്. ഇവർക്ക് ഓരോ TC ഉണ്ടെങ്കിലും ആ TC നമുക്ക് കരടയ്ക്കാൻ പോകാൻ സാധിക്കാത്ത അന്തരീക്ഷം. പട്ടയത്തിന് വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി വില്ലേജ് ഓഫീസുമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉടനെ ശരിയാകും എന്ന് പറയുന്നതല്ലാതെ ഈ 2 വർഷത്തിലധികമായിട്ടും ഒരുപടി മുന്നോട്ട് പോകാനുള്ള ആ അന്തരീക്ഷം കാണുന്നില്ല. ഒരു ലോൺ എടുക്കാനോ ഒരു വീട് നല്ല രീതിയിൽ വെക്കാനോ ഒന്നും പറ്റാത്ത അന്തരീക്ഷമാണ്.
5: പൂർവികര് താമസിക്കുന്ന
1: പൊതുപ്രവർത്തകനായ വെട്ടുകാട് ജോർജ്.
5: ഈ പണ്ടാരം ഭഗ വസ്തു എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഈ ഏരിയയിൽ രാജാവ് പതിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്ത ഒരു വസ്തുക്കളുടെ കൂട്ടത്തിലുള്ളതാണ്. പണ്ട് ഓല വീട്ടിലാണ് താമസിച്ചിരുന്നത്. താമസിച്ചപ്പോ ആ പൂർവികര് ഈ പ്രമാണങ്ങൾ എവിടെയുണ്ടോ വെച്ച് അത് നശിച്ചുപോയി. അവരുടെ കൈവിട്ട് വേണ്ട 3 തലമുറകളായി താമസിച്ചു വരികയാണ്. പക്ഷെ അവർക്ക് വില്ലേജ് ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് ആരുടെ പേരിലോ വസ്തുക്കൾ കിടക്കുക, ഇവരുടെ പേരിൽ അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇവർക്കും അറിയാൻ പറ്റില്ല, ഇവർക്ക് ഏതൊരു രേഖയില്ല.
1: ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടറും പുനർഗേഹം പ്രോജക്ട് സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ അനിൽകുമാർ.
6: തീരപ്രദേശത്ത് ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെയും നിരന്തരമുള്ള കടൽക്ഷോഭത്തിന്റെയും ഭാഗമായിട്ട് മത്സ്യത്തൊഴിലാളികളെ പ്രോപ്പർട്ടിയും അവരുടെ ജീവനും ഒക്കെ എന്നും നഷ്ടം സംഭവിക്കുകയും അത് വരുന്ന സർക്കാരുകൾക്ക് തന്നെയും വലിയൊരു ലയബിലിറ്റി ആയി പുനരധിവസിപ്പിക്കുക, അവരെ താൽക്കാലികമായിട്ട് ഷെൽട്ടറുകളിൽ കൊണ്ടുപോവുക, അവരുടെ കടൽ ഭിത്തി നിർമ്മിക്കുക, ഇതെല്ലാം നിരന്തരം വലിയൊരു ലയബിലിറ്റി റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്കാണ് 50 മീറ്റർ വേലിയേറ്റ പരിധിയിൽ താമസിക്കുന്ന മുഴുവൻ ജനങ്ങളെ 200 മീറ്ററിന് പുറത്ത് ഉള്ള സേഫർ ഏരിയയിലേക്ക് പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് പുനർഗേഹം പദ്ധതിയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ പുനർഗേഹം പദ്ധതിയിൽ 2018 നടത്തിയ ഒരു 50 മീറ്റർ വേലിയേറ്റ പരിധിയിലുള്ള താമസിക്കുന്ന കുടുംബങ്ങളുടെ ഒരു എണ്ണം നമ്മളൊരു സർവേ നടത്തി കണക്കാക്കിയിരുന്നു. അത് 19,000 കുടുംബങ്ങളായിരുന്നു. 19,000 എന്നുള്ളത് പിന്നെ അതിന് സർവേക്ക് ശേഷം പിന്നെ അപ്പീൽ അപേക്ഷകൾ വന്നു. അത് നിലവിൽ 22,400 ആണ്. നമുക്ക് ഒരു 9,115 കുടുംബങ്ങളാണ്. ഇത് നമ്മൾ ഒരു നിർബന്ധമായിട്ട് നടത്തുന്ന ഒരു റീഹാബിലിറ്റേഷൻ അല്ല. 50 മീറ്റർ പരിധിയിലുള്ള എല്ലാ വീടും സ്ഥലവും ഉപേക്ഷിച്ച് അവര് സേഫർ ഏരിയയിലോട്ട് വരാൻ സ്വമേധയാ വില്ലിംഗ് ആവുന്നവരെയാണ് നമ്മൾ പുനരധിവസിപ്പിക്കുന്നത്. വീടും വസ്തുവും വാങ്ങുന്നതിനായിട്ട് 10 ലക്ഷം രൂപയാണ്. 6 ലക്ഷം രൂപ വരെ വസ്തുവിനും 4 ലക്ഷം രൂപ വീടിനും. ഈ 6 ലക്ഷം രൂപയിൽ കുറവാണ് വസ്തുവിനാകുന്നതെങ്കിൽ ആ എമൗണ്ടും കൂടി നമ്മൾ വീട് വെക്കുന്നതിന് നൽകുന്നതാണ്. അങ്ങനെ ഈ 10 ലക്ഷം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള വീടും ലാൻഡും നഷ്ടപ്പെടുത്തിയിട്ടാണ് അവർ വരുന്നത്. നഷ്ടപ്പെടുത്താൻ മീൻസ് ആദ്യം നമ്മൾ ലാൻഡ് റിലിങ്ക്വിഷ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ റിലിങ്ക്വിഷ് ചെയ്യുന്നില്ല. അവർക്ക് മറ്റ് കൃഷി പോലുള്ള പല ആവശ്യങ്ങൾക്കും അവരുടെ പഴയ ഭൂമി ഉപയോഗിക്കാം. എന്നാൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്ന് അനുവദിക്കുന്നതല്ല. ഇപ്പൊ തന്നെ 5600 പേര് നമ്മൾ പുനരധിവാസം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 3760 പേര് ആൾറെഡി വീടും ഫ്ളാറ്റുമായിട്ട് പുനരധിവസിപ്പിച്ച് കഴിഞ്ഞു. ബാക്കിയുള്ളവർ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ഭവന സമുച്ചയങ്ങളായിട്ട് നിർമ്മിച്ച് 840 കുടുംബങ്ങളെയാണ് പുനരധിവസിപ്പിച്ചിട്ടുള്ളത്. 3000 ഇൻഡിവിജ്വൽ വ്യക്തിഗത ഭവനങ്ങളും നിർമ്മിച്ച് അതിൽ പുനരധിവാസം ഉറപ്പാക്കി കഴിഞ്ഞു. ശേഷിക്കുന്നവരെ തുടർന്നുള്ള വർഷങ്ങളിൽ അവർ വരുന്നതനുസരിച്ചാണ് പുനരധിവാസം നടപ്പാക്കി വരുന്നത്. CMDRFഉം പ്ലാൻ ഫണ്ടും ഒരുമിച്ച് ചേർത്താണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. 2450 കോടിയുടെ പദ്ധതിയാണ്. ഇപ്പോൾ 500 കോടിയോളം രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു.
1: കേരള തീരദേശ പരിപാലന അതോറിറ്റി മുൻ അഡീഷണൽ സെക്രട്ടറി PC സാബു.
7: CRZന്റെ നിർമ്മാണ അനുമതി ലഭിക്കുന്ന കാറ്റഗറി എന്ന് പറയുന്നത് CRZ2ഉം CRZ3യുമാണ്. അതിൽ CRZ2 എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വരുന്ന പ്രദേശങ്ങളും CRZ3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളുമാണ്. എന്നാൽ 2019 വന്ന പുതിയ തീരദേശ പരിപാലന നോട്ടിഫിക്കേഷൻ പ്രകാരം കേരളത്തിലെ 66 ഗ്രാമപഞ്ചായത്തുകൾ കൂടി CRZ2ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ CRZ2ൽ വരുന്ന പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ തീരദേശ പരിപാലന നിയമം ആപ്ലിക്കബിൾ ആകുന്നത് ഈ ഹൈ ടൈഡൽ ലൈനിൽ നിന്നും എവിടെയാണോ നിങ്ങൾ കൺസ്ട്രക്ഷൻ ഉദ്ദേശിക്കാൻ പോകുന്നത് ആ പ്രോപ്പർട്ടിക്ക് ഇടയിൽ ഒരു റോഡോ ഒരു ഓതറൈസ്ഡ് ബിൽഡിംഗോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള പെർമിഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ശംഖുമുഖം തീരം എടുക്കുന്നു. ശംഖുമുഖം തീരത്തിനടുത്തൊരു റോഡ് ഉണ്ടെങ്കിൽ ആ റോഡിന്റെ ലാൻഡ്ലോർഡ് സൈഡിലേക്ക് പെർമിഷൻ കിട്ടും. അവിടെ ഡിസ്റ്റൻസ് ആപ്ലിക്കബിൾ അല്ല. എന്നാൽ ഈ തീരത്ത് നിന്നും 500 മീറ്റർ വരെ തീരദേശ പരിപാലന അതോറിറ്റിയുടെ അനുമതിയോടുകൂടി മാത്രമേ നിർമ്മാണ പ്രവർത്തനം അനുവദനീയമായുള്ളൂ. ഇനി CRZ3 എടുത്തു കഴിഞ്ഞാൽ അവിടെ 50 മീറ്റർ 200 മീറ്റർ എന്ന് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് നോ ഡെവലപ്മെന്റ് സോൺ എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. CRZ3യിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളെ CRZ3A എന്ന കാറ്റഗറിയും CRZ3B എന്ന കാറ്റഗറിയിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. CRZ3A കാറ്റഗറിയിൽ നോ ഡെവലപ്മെന്റ് സോൺ 50 മീറ്ററായും CRZ3B നോ ഡെവലപ്മെന്റ് സോൺ 200 മീറ്ററായും നിശ്ചയിച്ചിട്ടുണ്ട്. നോ ഡെവലപ്മെന്റ് സോൺ എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദനീയമല്ല. എന്നാൽ 2019 നോട്ടിഫിക്കേഷൻ വന്ന ശേഷം നോ ഡെവലപ്മെന്റ് സോണിലാണെങ്കിൽ കൂടി മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഡ്വെല്ലിംഗ് യൂണിറ്റ് വരുന്നതിന് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും സർക്കാരും ഇറക്കിയിട്ടുള്ള ഉത്തരവുകളുടെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അനുമതി ലഭിക്കുന്നതാണ്. അത് NDZ-ലാണെങ്കിൽ കൂടി അനുമതി ലഭിക്കും. അപ്പോ 3A പഞ്ചായത്താണെങ്കിൽ 50 മീറ്റർ വരെ നോ ഡെവലപ്മെന്റ് സോണും 3B പഞ്ചായത്തുകളാണെങ്കിൽ 200 മീറ്റർ വരെ നോ ഡെവലപ്മെന്റ് സോൺ ആണ്. എന്നിരുന്നാലും മത്സ്യത്തൊഴിലാളികളുടെ ഡ്വെല്ലിംഗ് യൂണിറ്റുകൾക്ക് ഫിഷറീസ് വകുപ്പിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ പഞ്ചായത്തിനുണ്ടായിരിക്കണം. ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിലുള്ള ഒരു ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ അനുമതി നോ ഡെവലപ്മെന്റ് സോണിൽ കൂടി അനുവദനീയമാണ്. അനുവദനീയമല്ലാത്ത മേഖലകൾ എന്ന് പറഞ്ഞാൽ 1A 1B എന്ന് പഞ്ചായത്തിന് നൽകിയിട്ടുള്ള തീരദേശ പരിപാലന പ്ലാനിൽ മാർക്ക് ചെയ്തിട്ടുള്ള മേഖലകളിലാണ്. 1A എന്ന് പറഞ്ഞാൽ കണ്ടൽ കാടുകൾ വളർന്ന സ്ഥലങ്ങൾ, 1B എന്ന് പറഞ്ഞാൽ ഏറ്റവും എക്കോളജിക്കൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകൾ. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിക്കുന്നതല്ല. 3229 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വാസഗൃഹങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തന്നെ അനുമതി കൊടുക്കാവുന്നതാണ്. 300 മീറ്റർ സ്ക്വയറിന് മുകളിലുള്ള വാസഗൃഹങ്ങളുടെയും കൊമേഴ്സിലാവട്ടെ, റോഡാവട്ടെ, അംഗൻവാടി ആവട്ടെ, സ്കൂളാവട്ടെ, ഇതെല്ലാം തന്നെ തീരദേശ പരിപാലന അതോറിറ്റിയിൽ നിന്നുമാണ് അനുമതി നൽകുന്നത്.
1: തിരുവനന്തപുരം ഡെപ്യൂട്ടി കളക്ടർ ഭൂപരിഷ്കരണം അനി ബിപി.
8: കടൽ പുറമ്പോക്ക് എന്ന് പറയുമ്പോൾ റീസർവേ ചെയ്യാത്ത ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ പതിവ് ഭൂമിയിൽ പെടാത്ത ഭൂമിയാണ്. കടലിനോട് ചേർന്ന് താമസിക്കുന്നവർക്കാണ് ഈ പട്ടയം കിട്ടാനായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നത്. സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്നവർക്ക് നിയമാനുസരണം പട്ടയം കിട്ടുന്നതിന് തടസ്സമില്ല. എന്നിരുന്നാലും ഇപ്പോൾ നമുക്ക് കടൽ പുറമ്പോക്കിനും സർക്കാർ ഉത്തരവിന് വിധേയമായി പട്ടയം അനുവദിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കൈവശക്കാർക്ക്, കടൽ പുറമ്പോക്ക് താമസിക്കുന്നവർക്ക് പട്ടയം ലഭിക്കുന്നതിനായി ബന്ധപ്പെട്ട തഹസിൽദാർ മുഖാന്തരം നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇപ്രകാരം ലഭിക്കുന്ന അപേക്ഷകളിൽ വേലിയേറ്റ തീരത്ത് നിന്നും 30.4 മീറ്റർ കഴിഞ്ഞു വരുന്ന ഭൂമി, അങ്ങനെ ഒരു ക്ലാസ് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അപേക്ഷകന് മറ്റെങ്ങും ഭൂമിയില്ല. അദ്ദേഹത്തിന് കുടുംബത്തിന് ഭൂരഹിതനായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷത്തിന് താഴെയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് സർക്കാർ ഉത്തരവിന് വിധേയമായി ഭൂമി പതിവ് ചട്ടപ്രകാരം പട്ടയം അനുവദിക്കുന്ന നടപടികളാണ് നമ്മുടെ റവന്യൂ വകുപ്പ് വഴി സ്വീകരിച്ചു വരുന്നത്. കൂടാതെ CRZ മേഖലയിൽ ഉൾപ്പെട്ടു വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള തൊഴിലിൽ ഏർപ്പെടുന്നതിന് പ്രസ്തുത മേഖലയിൽ തന്നെ വീട് വെച്ച് താമസിക്കുന്നതിനുള്ള ഒരു അനുവാദം ലഭിക്കുന്നതിന് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുഖാന്തരം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കടൽ പുറമ്പോക്കാണെങ്കിലാണ് സർക്കാർ അനുവാദം വേണ്ടത്. സർക്കാരിന്റെ പുറമ്പോക്കാണെങ്കിൽ നമുക്കിവിടെ കളക്ടറോ അല്ലെങ്കിൽ തഹസീൽദാർക്കോ ഇത് കൊടുക്കാൻ പറ്റും. ഈ കടൽ പുറമ്പോക്കം എന്ന് പറയുമ്പോൾ കടലിന്റെ ഭാഗമായിട്ട് കിടക്കുന്ന പുറമ്പോക്കിന് സർവേ നമ്പർ കാണത്തില്ല. അങ്ങനെയുള്ള ഭൂമിക്കാണ് ഇവരുടെ കൈവശ ഭൂമി അളക്കണം, അതിന്റെ പ്ലാൻ തയ്യാറാക്കണം, ഇവർക്ക് മറ്റെവിടെയെങ്കിലും ഭൂമി ഉണ്ടോ എന്ന് അന്വേഷിക്കണം, അല്ലെങ്കിൽ അവരെ സത്യവാങ്മൂലം വാങ്ങിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടെ വെച്ച് ഇവരെ പരിശോധന നടത്തിയിട്ട് അർഹരാണെങ്കിൽ കൊടുക്കുന്നതിന് തടസ്സമില്ല.
1: സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ.
9: മത്സ്യത്തൊഴിലാളി മേഖല എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളിൽ ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുടെ പ്രശ്നങ്ങളോട് ഈ ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം അവർക്കതെങ്ങനെ അവർക്ക് അവരുടെ പട്ടയം കൊടുക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും. സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് അത് പട്ടയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രത്യേക പരിഗണന കൊടുക്കും. ഇക്കാര്യത്തിലും അത് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത്. പഴയകാല ജന്മം ആരുടെ പേരിലാണോ, അപ്പൊ അവരിൽ നിന്ന് ഇത്ര കൈമാറ്റം ചെയ്തു വന്നിട്ടാണ് അവര് താമസിക്കുന്നത്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഇന്ന് പട്ടയം നൽകുന്നതിൽ തടസ്സമായി നിൽക്കുന്നുണ്ട്. മാത്രമല്ല നിലവിലുള്ള ചില നിയമങ്ങളും അതിനനുസരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പട്ടയം നൽകാൻ കഴിയാത്ത സാഹചര്യം ഉളവാക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പരിഹരിക്കാനുള്ള വളരെ പോസിറ്റീവായുള്ള ഒരു അപ്രോച്ച് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ജനങ്ങൾക്ക് അവരുടെ പട്ടയം ലഭിക്കുക എന്നുള്ളത് അവരുടെ അവകാശമാണ്.
1: പുതിയ തീരദേശ പരിപാലന പ്ലാൻ നിലവിൽ വരുന്നതോടെ ജനസാന്ദ്രതയേറിയ തീരപ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നിയന്ത്രണങ്ങളിൽ ഇളവുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തീരദേശം സംരക്ഷിക്കപ്പെടേണ്ടത് പരിസ്ഥിതിയുടെ മാത്രം ആവശ്യമല്ല, മറിച്ച് അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ കൂടി ആവശ്യമാണ്. വികസനവും പ്രകൃതി സംരക്ഷണവും കൈകോർക്കുമ്പോൾ തീരത്തിന്റെ മക്കളെ കൂടി അതിൽ ഉൾപ്പെടുത്താൻ ഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കണം. ജനിച്ചു വളർന്ന മണ്ണ് സ്വന്തമാണെന്ന സ്വപ്നത്തിലേക്ക് ഇനിയും ഇവർ എത്ര കടൽ ദൂരം തുഴഞ്ഞെടുക്കണം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാവില്ല. എങ്കിലിത് സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യയ്ക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ aartvm@gmail.com.
0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിലയം, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രതിരോധ നടപടികൾ, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, ഫലപ്രദമായ ഭരണം എന്നിവയിലൂടെ മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങി ഉയർന്നുവരുന്ന സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത് ഭാരത് ദർശൻ ഓരോ സംസ്ഥാനത്തിന്റെയും ജില്ലയുടെയും ഗ്രാമത്തിന്റെയും കൂട്ടായ ദൃഢനിശ്ചയമായി മാറണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാശ്രയത്വത്തിനായുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി യോഗത്തിൽ എടുത്തുപറഞ്ഞു. സംസ്ഥാന മുഖ്യമന്ത്രിമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 2-ദിവസത്തെ സ്വിറ്റ്സർലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലാന്റ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായും സാമ്പത്തിക കാര്യങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും സ്വിസ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ പ്രമുഖ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിസ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ നടപ്പാക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾക്ക് സന്ദർശനം സഹായമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 6-ാംഘട്ട യുവസംഗമത്തിൽ ഛത്തീസ്ഗഡിലെ വിദ്യാർത്ഥി പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. യുവസംഗമം യുവാക്കൾക്ക് പാഠപുസ്തകങ്ങൾക്കും ക്ലാസ് മുറികൾക്കുമപ്പുറം ഇന്ത്യയെ അനുഭവിക്കാനും രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം, വികസന സംരംഭങ്ങൾ, ദേശീയ മുൻഗണനകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചതായും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷമായി പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് വിദേശ നയത്തിലൂടെ ഇന്ത്യയെ ആഗോള നേതാവായി അടയാളപ്പെടുത്തുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
3: കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ ആദ്യം എന്ന തത്വം നിലനിർത്തി രാജ്യം വിദേശ നയത്തിൽ പുതിയ ഊർജ്ജം പകർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ സൌഹൃദങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം പഴയ ബന്ധങ്ങളും ശക്തിപ്പെടുത്തി. കോവിഡ് 19 പ്രതിസന്ധിയുടെ സമയത്ത് വാക്സിൻ മൈത്രി സംരംഭം ആരംഭിച്ചതാണ് രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ പ്രധാന ആകർഷണം. 2021 ജനുവരി മുതൽ 99 രാജ്യങ്ങൾക്കും 2 UN സ്ഥാപനങ്ങൾക്കുമായി ഇന്ത്യ 30,12,00,000 വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തു. വാക്സിൻ മൈത്രി പ്രകാരം അയൽപക്കം ആദ്യമെന്ന നയത്തിന് കീഴിൽ ഇന്ത്യ അയൽപക്ക രാജ്യങ്ങൾക്കും മുൻഗണന നൽകി. 2025 നവംബറിൽ ചുഴലിക്കാറ്റ് നാശം വിതച്ചപ്പോൾ ശ്രീലങ്കയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അടിയന്തര സഹായവും ദുരന്ത നിവാരണവും നൽകുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു ആരംഭിച്ചു. ഈ ശ്രമത്തിൽ ഇന്ത്യൻ നാവികസേന, വ്യോമസേന, കരസേന, ദുരന്ത പ്രതികരണ സംഘങ്ങൾ എന്നിവ ഏകോപിത രക്ഷാപ്രവർത്തനത്തിൽ ഒന്നിച്ച് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് സമഗ്രമായ പിന്തുണ നൽകി.
2: രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് രാഷ്ട്രപതി അവലോകനം ചെയ്യും. ബയോ ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയിലെ മുന്നേറ്റം ആഗോളതലത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് കേന്ദ്രസഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അസോചം സംഘടിപ്പിച്ച 2-ാമത് ഫാർമ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. വികസിത് ഭാരത്, സ്വസ്ഥ് ഭാരത് എന്നിവയ്ക്ക് ശക്തി പകർന്ന് 2047-ഓടെ 100 ബയോളജിക്കുകൾ സ്ഥാപിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നൂതന ബയോളജിസ്റ്റിന്റെ ആഗോള ഭൂപടത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നതിന് എല്ലാവരും പിന്തുണ നൽകണമെന്നും അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ആർഎസ്എസ് ശതാബ്ദിയുടെ ഭാഗമായി നാളെ തിരുവനന്തപുരത്തും മറ്റന്നാൾ തൃശൂരും സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. അദ്ദേഹം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. തുടർന്ന് അമൃതപുരിയിലെത്തി മാതാ അമൃതാനന്ദമയിയെ സന്ദർശിക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ടാണ് പ്രഭാഷണ സഭ. തൃശൂരിൽ പുഴക്കൽ ഹയാത്ത് റെജൻസിയിലാണ് പരിപാടി. സംസ്ഥാനത്ത് നിപ ഷിഗെല്ലെ രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായ 41-കാരനാണ് നിപ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 20 ഷിഗെല്ല പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചതായി മന്ത്രി പറഞ്ഞു. ആകെ 514 പേരെ രോഗലക്ഷണങ്ങളെ തുടർന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി രോഗബാധിതർ ചികിത്സയിൽ തുടരുകയാണ്. ഹോട്ടലുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. നിപ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിദേശത്ത് നിന്നും കൊണ്ടുവരുന്ന പ്രത്യേക മരുന്ന് നിലവിൽ ചെന്നൈയിൽ ലഭ്യമാണ്. അത് കേരളത്തിൽ എത്തിക്കാൻ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ ഔദ്യോഗികമായി വിവരങ്ങൾ അറിയിച്ചു. നിപ ഷിഗെല്ലെ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മെയ് മുതൽ സെപ്റ്റംബർ വരെ കാലയളവിൽ നിപ വ്യാപന സാധ്യത കൂടുതലായതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. നിപ സ്ഥിരീകരിച്ച വ്യക്തി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU ചികിത്സയിലാണ്. ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരിൽ ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമ്പർക്ക പട്ടികയിലെ 2 പേർ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിലും 13 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും 62 പേർ ലോ റിസ്ക് വിഭാഗത്തിലുമാണുള്ളത്. ഇതിൽ ഹയസ്റ്റ് ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ക്വാറന്റൈനിലാണ്. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് സഹ ആതിഥേയരായ മെക്സിക്കോയുടെ ജയം. രാവിലെ 7:30 ദക്ഷിണകൊറിയ ചെക്ക് റിപ്പബ്ലിക്കുമായി ഏറ്റുമുട്ടും. മലപ്പുറം പ്രതിനിധി സുരേഷ് ബാബു.
4: മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ 80,000-ത്തോളം ആരാധകരെ സാക്ഷിയാക്കി ആതിഥേയർക്ക് മിന്നും ജയം. കളിയിൽ സമ്പൂർണ്ണാധിപത്യം പുലർത്തിയ മെക്സിക്കോ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ തകർത്തത്. പക്ഷേ അതിരുവിട്ട ഫൗളുകളുടെ പേരിൽ ചുവപ്പ് കാർഡുകളുടെ അതിപ്രസരം ഫിഫ ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിന് ആകെ നാണക്കനായി. 3 റെഡ് കാർഡുകളാണ് ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ റഫറിക്ക് പുറത്തെടുക്കേണ്ടി വന്നത്. 2 എണ്ണം ദക്ഷിണാഫ്രിക്കയ്ക്കും 1 എണ്ണം മെക്സിക്കോക്കുമെതിരെ. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഉദ്ഘാടന മത്സരത്തിൽ തന്നെ ചുവപ്പ് കാർഡുകൾ വിധിക്കേണ്ടി വരുന്നത്. ഖത്തറിൽ നടന്ന കഴിഞ്ഞ ലോകകപ്പിൽ റഫറിമാർക്ക് ആകെ 4 ചുവപ്പുകാർഡ് മാത്രമാണ് ഉപയോഗിക്കേണ്ടി വന്നത്. കളിയുടെ 9-ാം മിനിറ്റിൽ മുന്നേറ്റ താരം ജൂലിയൻ കിനോസ് ആണ് ദക്ഷിണാഫ്രിക്കൻ മലയിൽ പന്തെത്തിച്ച് ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇടം കുറിച്ചത്. 67-ാം മിനിറ്റിലായിരുന്നു മെക്സിക്കോയുടെ 2-ാം ഗോൾ.
2: 10-ാമത് ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ബിർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ മറ്റന്നാൾ പാകിസ്ഥാനെ നേരിടും. ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. അടുത്തമാസം 5-ാണ് ഫൈനൽ. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയ്ക്ക് ചുവപ്പുകാട്ട്, കുട്ടികൾക്ക് ന്യായമായ വിനോദം, മുതിർന്നവർക്ക് മാന്യമായ ജോലി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
5: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ ഈ നിലയത്തുനിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം ഖുർആൻ പാരായണം, തുടർന്ന് ഭക്തിഗാനങ്ങൾ. 7:35 പാട്ടും വിശേഷങ്ങളുമായി പാട്ട് ഫെട്ടിയും. 7:45 ഫെടിപ്പും ഫൊലിമയും എന്ന പരിപാടിയിൽ ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നത് കൽപ്പേനി ദ്വീപ് സ്വദേശി ശ്രീ സജീദ് MK. തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: صدق الله العلي العظيم.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ പാരായണം.

0: പഠിപ്പും പൊലിമയും.
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ്

ശനിയാഴ്ചകളിൽ രാവിലെ 7:45 ഫെൻ ഫോറിഷ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തുനിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റ് രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശന വേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടക്കുന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് നിരീക്ഷിക്കും. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് ഈ മാസം 14-ന് തുടക്കമാകും. 52-ാമത് G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങളുടെ നവീകരണം, വികസന ഐക്യദാർഢ്യം, നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ വ്യാപനം തുടങ്ങിയ വിഷയങ്ങളിൽ സമഗ്രമായ ചർച്ചകൾ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: The visit will provide an opportunity for the Prime Minister to engage with world leaders present at the G summit on issues of importance to India as well as to the global south. This will be India's 13th participation at the G7 summit and Prime Minister Mr. Modi's 7th consecutive participation at the summit.
0: ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന്റെ നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. യുഎസ് നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ചെലവുകൾ വർദ്ധിപ്പിക്കുകയും നിരവധി മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു. ഫിന്നിഷ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണനും യുഎയുടെ സഹവിദേശകാര്യമന്ത്രി ലാന നുസേബിയുമായും ഫിൻലൻഡിൽ കുൽത്താരാന്ത ചർച്ചകളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷങ്ങളുടെ അനന്തരഫലങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹം തുടരണമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. അസം നാഗാലാന്റ് അതിർത്തിയിലെ ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക ഉത്പാദന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുമായി ധാരണാപത്രം ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ, നാഗാലാന്റ് മുഖ്യമന്ത്രി നെഫ്യൂ റിയോ എന്നിവരുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. എണ്ണ പ്രകൃതിവാതക പര്യവേക്ഷണത്തിന്റെയും ധാതുഖനനത്തിന്റെയും പുതിയ സാധ്യതകൾ ഈ സംരംഭം തുറക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു.
2: आज हम सब एक ऐतिहासिक क्षण के साक्षी हो रहे हैं. इससे ऑयल और नेचुरल गैस की एक्सप्लोरेशन की संभावनाएं बढ़ेगी, मिनरल की भी खनन की संभावना खड़ी होती है. दोनों राज्यों ने ये निर्णय किया 50-50% कर भारत के तेल के उत्खनन में बाधा न बने, क्योंकि ये राष्ट्रीय संपदा है और मुझे लगता है कि ये भाव बहुत महत्वपूर्ण है.

0: നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. ഫിൻടെക് കമ്പനികൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളോട് ഡീഫേക്ക് കണ്ടെത്തൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ഉപഭോക്തൃ ഓൺബോർഡിംഗ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും സർക്കാർ നിർദ്ദേശിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ രണ്ട് ദിവസത്തെ സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമലിനുമായും സാമ്പത്തികകാര്യ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിറ്റ്സർലൻഡ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വികസിപ്പിക്കുന്നതിനും സന്ദർശനം സഹായകമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചതോടെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. രാമനാട്ടുകര സ്വദേശിയായ 43-കാരനാണ് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ റൂട്ട്മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭാഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യം കൈവരിച്ചത് സമാനതകളില്ലാത്ത പുരോഗതിയാണ്. സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന ആപ്തവാക്യത്തിലൂന്നി ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയത്. ശക്തമായ വിദേശ നയങ്ങളിലൂടെ രാജ്യത്തെ ആഗോള ശക്തിയായി ഉയർത്താൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വം ആഗോളവേദികളിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് വൻ സ്വീകാര്യതയാണ് നേടിക്കൊടുത്തത്. ഇന്ത്യ ഫസ്റ്റ് എന്ന നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സൌഹൃദങ്ങൾ ശക്തമാക്കാനും പുതിയ തന്ത്രപ്രധാന പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കാനും രാജ്യത്തിന് സാധിച്ചു. കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യത്വപരമായ നയതന്ത്രത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഇന്ത്യ ആരംഭിച്ച വാക്സിൻ മൈത്രി പദ്ധതി ഏറെ ശ്രദ്ധ നേടി. മാനുഷിക പരിഗണനകൾക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യയുടെ വിദേശ നയത്തിൽ എക്കാലത്തും മുൻഗണന നൽകിയിട്ടുണ്ട്. മാനുഷിക സഹായത്തിന് രാജ്യം നൽകുന്ന മുൻഗണന വസുദൈവ കുടുംബകം എന്ന ഭാരതീയ ദർശനത്തിന്റെ നേർക്കാഴ്ചയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമാണ് ദിനാചരണം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി ഇന്ന് ശില്പശാല സംഘടിപ്പിക്കും. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ സ്ഥാപനത്തിൽ ഡയറക്ടർ ഡോക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റു രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായി

0: മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി പാട്ടുപെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഹലിമ ബീഗം, കടപ്പുറത്തെ ഇല്ലം.
2: ആകാശവാണി കവരത്തി.

0: ഹലോ, ആകാശവാണി കവരത്തിയുടെ ഫാട്ടപെട്ടി എന്ന പരിപാടിയാണ്. പേര് പറയൂ.
1: റംല ബീഗം.
0: സ്ഥലം എവിടെയാണ്?
1: കവരത്തിയിലാണ്, മൊഹിദ്ദീൻപള്ളിയുടെ അടുത്ത്.
0: ഇപ്പോ നമ്മൾ നിൽക്കുന്നത് കവരത്തിയുടെ മൾട്ടി പർപ്പസ് ഹാളിലാണ് അല്ലേ? എന്തിനാണ് ഇങ്ങോട്ട് വന്നത്?
1: കൃഷിയുടെ ക്ലാസ് കേൾക്കാൻ വേണ്ടി.
0: കർഷകയാണോ റംല?
1: ചെറുതായിട്ട് വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്.
0: എന്തൊക്കെ കൃഷിയാണ് ചെയ്തോണ്ടിരിക്കുന്നത്?
1: എല്ലാതരം കൃഷിയും ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട്സിന്റെ തൈകള്, പിന്നെ വഴുതിന, തക്കാളി, പച്ചമുളക്, അതൊക്കെ കിട്ടുന്ന ഒക്കെ വിത്തൊക്കെ കൊണ്ടുപോയി കൃഷി ചെയ്യാറുണ്ട്.
0: കൃഷി ചെയ്യാനുള്ള വിത്തൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്?
1: കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. പിന്നെ കേരളത്തിൽ നിന്ന് ആരെങ്കിലും വരുമ്പോ അവരോട് പറഞ്ഞ് വാങ്ങിക്കാറുണ്ട്. പിന്നെ കൃഷിയിൽ നിന്ന് തരുന്നുണ്ട് കുറച്ച് വിത്തൊക്കെ.
0: കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ റംല സ്വന്തമായിട്ട് വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുകയാണോ അതോ വിൽക്കുകയാണോ?
1: വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുകയാണ്. ചിലപ്പോ മുരടിപ്പൊക്കെ വന്ന് ചടി നശിച്ചു പോകാറൊക്കെ ഉണ്ട്. നമുക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് കുറച്ച് കുറച്ചേ ചെയ്യാൻ പറ്റുന്നുള്ളൂ.
0: എവിടെയാണ് ചെയ്യാറുള്ളത്? വീട്ടിന്റെ ടെറസിലാണോ, ഭൂമിയിലാണോ, ഗ്രൗണ്ടിലാണോ?
1: വീടിന്റെ ടെറസിലല്ല, ഉള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ട്. വീടിന്റെ ടെറസൊന്നും ഇല്ല. പിന്നെ നമ്മള് കിട്ടുന്ന സ്ഥലത്തൊക്കെ ഗ്രോ ബാഗിലൊക്കെ വെച്ച് കൃഷി ചെയ്യാറുണ്ട്.
0: ഈ ഗ്രോ ബാഗിൽ വെക്കുന്ന കൃഷി, ഇപ്പൊ നേരത്തെ റംല പറഞ്ഞല്ലോ ഇടക്ക് കീടനാശിനികൾ വന്ന് നശിച്ചു പോവാറുണ്ടെന്ന്, ആ സമയത്ത് എന്താണ് പരിഹാരം കാണുന്നത്?
1: നമ്മള് വെളുത്തുള്ളി, വേപ്പെണ്ണ മിശ്രിതം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ വിവേറിയ, സോഡോമോണോസ് അതൊക്കെ അടിച്ചു കൊടുക്കാറുണ്ട്.
0: കൃഷിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി റംല ആരെയാണ് ആശ്രയിക്കാറുള്ളത് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാനായി?
1: കൃഷി വിജ്ഞാൻ കേന്ദ്രവുമായി ബന്ധപ്പെടാറുണ്ട്.
0: അവര് വന്ന് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് അല്ലേ?
1: ആ, നൽകാറുണ്ട്. യൂട്യൂബ് നോക്കിയൊക്കെ കണ്ടുപിടിക്കാറുണ്ട്. പിന്നെ ഗൂഗിളിനോട് ചോദിക്കാറുണ്ട്. അങ്ങനെ ഓരോന്നൊക്കെ കണ്ടുപിടിച്ച് ചെയ്യും.
0: എന്തെങ്കിലും വളപ്രയോഗങ്ങളൊക്കെ നടത്താറുണ്ടോ?
1: ആ, ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. എല്ലുപൊടി, പിന്നെ വേപ്പൻ പിണ്ണാക്ക്, വെർമി കമ്പോസ്റ്റ് ഒക്കെ വാങ്ങിച്ചിടാറുണ്ട്.
0: റംലയുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നത് റംല ഒറ്റക്കാണോ? വീട്ടിലെ വീട്ടുകാര് സഹായിക്കാറുണ്ടോ?
1: ആ, വീട്ടിലെ അനിയത്തി സഹായിക്കാറുണ്ട്.
0: അനിയത്തി സഹായിക്കാറുണ്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഒന്ന് പരിചയപ്പെടുത്താമോ ശ്രോതാക്കൾക്ക് വേണ്ടി?
1: ഇപ്പൊ വീട്ടില് താമസിക്കുന്നത് ഞാനും മോളും അനിയത്തിയും രണ്ടു മക്കളും ഭർത്താവും.
0: അവരുടെയൊക്കെ പിന്തുണയുണ്ട് കൃഷിക്ക്?
1: ആ, ഉണ്ട്.
0: ശരി, അപ്പോ കർഷകയായ റംലയാണ് നമ്മൾ ഇന്ന് ഫാട്ടഫെട്ടിയിലൂടെ പരിചയപ്പെട്ടത്. റംലയ്ക്ക് ഫാട്ടഫെട്ടിയിലൂടെ ഏത് ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: കൃഷി സംബന്ധമായ അല്ലെങ്കിൽ മഴയെ കുറിച്ചുള്ള ഒരു ഗാനം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്.
0: അതെന്തുകൊണ്ടാണ് അങ്ങനൊരു ആഗ്രഹം വന്നത്?
1: മഴ പെയ്യുമ്പോ കൃഷിക്കൊരു ഉണർവില്ലേ, അതുകൊണ്ടാണ്.
0: വളരെ വൈബായിട്ട് സംസാരിക്കുന്ന ഒരാളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. റംല ആവശ്യപ്പെട്ടതുപോലെ ആകാശവാണി കവരത്തിയിലെ ഫാട്ടഫെട്ടിയിലൂടെ നമുക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗാനം കേൾക്കാം. താങ്ക് യു.
2: കൃഷിയെ സ്നേഹിക്കുന്ന റംലയ്ക്ക് വേണ്ടി 2010 പുറത്തിറങ്ങിയ അന്നാരക്കണ്ണിന് തന്നാലായത് എന്ന ചിത്രത്തിന് വേണ്ടി കലാഭവൻ മണി ആലപിച്ച ഗാനം നമുക്ക് കേൾക്കാം.

0: ആകാശവാണി കവരത്തി ഫടിപ്പും ഫൊലിമയും. ഇന്നത്തെ ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഉപരിപഠനത്തിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നത് 2006 മുതൽ 2022 വരെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷനിലെ ഹയർ എഡ്യൂക്കേഷൻ സെക്ഷനിൽ CIC ഓപ്പറേറ്ററായി ജോലി ചെയ്ത് കൽപ്പനിദീപ് സ്വദേശി മാൽമിക്കാക്കാട് സജീദ്.
1: പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. 10-12 ക്ലാസ്സുകളിലെ പരീക്ഷാ ഫലങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി പോവാനായി സീറ്റോൾമെന്റിനും കൌൺസിലിങ്ങുമായി കാത്തിരിക്കുന്ന സമയമാണിത്. അതിനാൽ വിദ്യാർത്ഥികളും അതേപോലെ അവരുടെ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ലക്ഷദ്വീപ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അതോറിറ്റിയായിട്ടുള്ള ഓൺലൈൻ സീറ്റോൾമെന്റ് പ്രോഗ്രാം ഇപ്പോൾ ഡീൽ ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കവരത്തി നോഡൽ ഏജൻസിയാണ്. ഈ വർഷത്തെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. 5 ഘട്ടങ്ങളിലായിട്ടാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. SSLC ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ, പോളിടെക്നിക് ലെവൽ, ITA ലെവൽ. കാൻഡിഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. SSLC കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ SSLC ലെവൽ അപ്ലൈ ചെയ്യുക. +2 ലെവൽ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ് +2 ലെവൽ അപ്ലൈ ചെയ്യുക. ഡിഗ്രി ലെവൽ PG പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ ഡിഗ്രി ലെവൽ അപ്ലൈ ചെയ്യുക. പോളിടെക്നിക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ പോളിടെക്നിക്കിൽ അപ്ലൈ ചെയ്യുക. കവരത്തി ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ ITA ലെവൽ അപ്ലൈ ചെയ്യുക. SSLC ലെവലും അതേപോലെ തന്നെ +2 ലെവൽ, പോളിടെക്നിക്, ITA ലെവൽ, ഈ 4 ലെവലിലും എല്ലാ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ 4 കൗൺസിലിങ്ങിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന കൺഫർമേഷൻ പേജ് പ്രിന്റ് എടുക്കുക. പ്രിന്റ് എടുത്തതിന് ശേഷം അതിന്റെ താഴെ സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൈൻ ചെയ്തതിനു ശേഷം അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ്, SSLC ലെവൽ അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ് ആണെങ്കിൽ SSLC മാർക്ക് ലിസ്റ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ കൗൺസിലിംഗ് സെന്ററിൽ സബ്മിറ്റ് ചെയ്യാൻ. അതേസമയം +2 ലെവൽ അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ് ആണെങ്കിൽ SSLC മാർക്ക് ലിസ്റ്റ്, +2 മാർക്ക് ലിസ്റ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നീ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടാണ് കൗൺസിലിംഗ് സെന്ററിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഡിഗ്രി ലെവൽ അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ് ആണെങ്കിൽ SSLC മാർക്ക് ലിസ്റ്റ്, ഡിഗ്രി മാർക്ക് ലിസ്റ്റ്, ഡിഗ്രി പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നീ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ട് വേണം കൗൺസിലിംഗ് സെന്ററിൽ സബ്മിറ്റ് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഓൺലൈൻ ചെയ്ത ഡാറ്റാസ് കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ പേര് ലിസ്റ്റ് ഔട്ട് ആവുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡാറ്റ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഓൺലൈൻ വെരിഫിക്കേഷൻ, ഓരോ കൗൺസിലിംഗ് സെന്ററിലും ഓൺലൈൻ വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഓൺലൈൻ വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ പബ്ലിഷ് ആവുകയുള്ളൂ. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയ ശേഷമാണ് നമ്മുടെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്ന കൗൺസിലിംഗ് മോക്ക് കൗൺസിലിംഗ് ആണ്. മോക്ക് കൗൺസിലിംഗിൽ എല്ലാ കാൻഡിഡേറ്റും രക്ഷിതാക്കളും പങ്കെടുക്കേണ്ടത് നിർബന്ധമാണ്. കാരണം നമുക്ക് ഒറിജിനൽ കൗൺസിലിംഗ് വരുമ്പോൾ അതിൽ നമുക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ മോക്ക് കൗൺസിലിംഗിൽ പങ്കെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. അതേസമയം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സും കോളേജും മുൻകൂട്ടി നിങ്ങൾ പ്രിപ്പയർ ആയിട്ട് വേണം നിങ്ങൾ കൗൺസിലിംഗ് സെന്ററിൽ എത്തേണ്ടത്. കാരണം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സും കോളേജും എല്ലാ കാൻഡിഡേറ്റും കോളേജ് വിളിച്ച് ചോദിച്ച് ഉറപ്പുവരുത്തിയ ശേഷം കൗൺസിലിംഗ് സെന്ററിലേക്ക് എത്തേണ്ടതാണ്. നിങ്ങളുടെ റാങ്ക് അനുസരിച്ചായിരിക്കും കൗൺസിലിംഗിൽ പങ്കെടുക്കേണ്ടത്. ഓരോ ദിവസവും 150 കാൻഡിഡേറ്റ് ആണ് സാധാരണയായിട്ട് കൗൺസിലിംഗിൽ പങ്കെടുപ്പിക്കുന്നത്. ഒരു ദിവസം 150 കാൻഡിഡേറ്റ് ആയിരിക്കും കൗൺസിലിംഗ് പങ്കെടുക്കുക. ഫസ്റ്റ് വരുന്ന 150 കാൻഡിഡേറ്റ് ഫസ്റ്റ് ഡേ ആണെങ്കിൽ ആ 150 കാൻഡിഡേറ്റും 10 സെന്ററിലായിട്ട് കൗൺസിലിംഗിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ലക്ഷദ്വീപ് 9 സെന്ററിലായിട്ടും സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ അണ്ടറിലാണ് കൗൺസിലിംഗ് വരുന്നത്. അതേപോലെ തന്നെ കൊച്ചിയിൽ ലക്ഷദ്വീപ് ഓഫീസിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വിങ്ങിലായിരിക്കും കൗൺസിലിംഗ് സെന്റർ വരുന്നത്. അങ്ങനെ 10 സെന്ററിലായിട്ടാണ് കൗൺസിലിംഗ് നടക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കൗൺസിലിംഗ് സെന്ററിൽ വന്നതിന് ശേഷം നിങ്ങൾ കോഴ്സും കോളേജും സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനു മുമ്പ് തന്നെ നിങ്ങൾ കോഴ്സും കോളേജും തീരുമാനിച്ചിട്ട് വേണം കൗൺസിലിംഗ് സെന്ററിൽ എത്തേണ്ടത്. കാരണം ഒരു കുട്ടിക്ക് 5 മിനിറ്റ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. എക്സാമ്പിളായി ഇപ്പോൾ ഫസ്റ്റ് വരുന്ന കാൻഡിഡേറ്റ്, ഫസ്റ്റ് റാങ്കിൽ ഫസ്റ്റ് വരുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ, ഫസ്റ്റ് വരുന്ന കാൻഡിഡേറ്റ് കവരത്തി ദ്വീപിലാണെങ്കിൽ, സെക്കൻഡ് വരുന്ന കാൻഡിഡേറ്റ് കൊച്ചി സെന്ററിലാണെങ്കിൽ, ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ് BSc ഫിസിക്സ് SSC കോളേജിലേക്കാണ് സെലക്ട്.

എങ്കിൽ സെക്കൻഡ് അറ്റൻഡ് ചെയ്യാൻ ഇരിക്കുന്ന കാൻഡിഡേറ്റും എസ് എച്ച് കോളേജിലേക്കാണ് വീണ്ടും ആ കുട്ടിക്കും അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുള്ളതെങ്കിൽ പക്ഷെ ആ കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് എടുത്തിരിക്കുന്ന കാൻഡിഡേറ്റ് എസ് എച്ച് കോളേജിലേക്ക് അഡ്മിഷൻ എടുത്തതിന് ശേഷം സെക്കൻഡിൽ വരുന്ന കുട്ടിക്ക് എസ് എച്ച് കോളേജ് കിട്ടില്ല. അപ്പൊ അടുത്ത് നമുക്ക് പ്രിപ്പയർ ആയി വരണം. നമ്മൾ കൗൺസിലിംഗ് സെന്ററിൽ വരുമ്പോൾ നമ്മൾ കോഴ്സും കോളേജും ഒരു മുമ്പിൽ എത്ര കാൻഡിഡേറ്റ് ഉണ്ട് അത് നോക്കിയിട്ട് വേണം നമ്മൾ കോഴ്സും കോളേജും സെലക്ട് ചെയ്യാൻ. നിങ്ങൾ ഒരു ലിസ്റ്റ് ആക്കിയിട്ടാണ് വരേണ്ടത്, കോഴ്സും കോളേജും ലിസ്റ്റ് ആക്കിയിട്ട് വേണം കൗൺസിലിംഗ് സെന്ററിൽ അറ്റൻഡ് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ ദിവസവും കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ലിസ്റ്റ് ഔട്ട് ആവും, അലോട്ട്മെന്റ് നടന്നതിന്റെ ലിസ്റ്റ് ഔട്ട് ആവും. അപ്പോൾ പിറ്റേ ദിവസം വരുന്ന 151 സ്റ്റാർട്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്, ആ പിറ്റേ ദിവസം വരുന്ന കാൻഡിഡേറ്റ് മുമ്പിൽ നടന്ന കാൻഡിഡേറ്റിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് കോഴ്സ് ഏതൊക്കെ പോയിട്ടുണ്ട് കോളേജ് ഏതൊക്കെ പോയിട്ടുണ്ട് നോക്കിയിട്ട് വേണം പിറ്റേ ദിവസം കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സും കോളേജും കിട്ടണമെന്നില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം സീറ്റ് കുറഞ്ഞ കോഴ്സാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ അഗ്രികൾച്ചർ കോഴ്സാണെങ്കിൽ അഗ്രികൾച്ചർ 3 സീറ്റ് മാത്രമേ ഉള്ളൂ, അതേപോലെ തന്നെ അഗ്രികൾച്ചർ ഫോറസ്ട്രി കോഴ്സും ഉണ്ട്, അതുപോലെ 4 കോഴ്സാണ് അഗ്രികൾച്ചർ 4 കോഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ 4 കുട്ടികൾക്ക് മാത്രമേ ആ 4 കോഴ്സ് കിട്ടുകയുള്ളൂ. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് റാങ്ക് ലിസ്റ്റിൽ ആരാണ് എടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ തന്നെ നിങ്ങൾ കോഴ്സും കോളേജും കൂടുതൽ നിങ്ങൾ കയ്യിൽ കരുതിയിട്ടാണ് വരേണ്ടത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും കോളേജും മാത്രം നിങ്ങൾ അലോട്ട്മെന്റ് ചെയ്യുക, കാരണം മറ്റുള്ള കുട്ടികളുടെ ചാൻസ് നഷ്ടപ്പെടുത്താതെ നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സും കോളേജും മാത്രം സെലക്ട് ചെയ്യുക. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഫസ്റ്റ് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബെറ്റർ ചോയ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ സെക്കൻഡ് കൗൺസിലിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ സെക്കൻഡ് കൗൺസിൽ ഫസ്റ്റ് കൗൺസിൽ വരുന്ന മെറിറ്റ് ബേസ്ഡ് ആയിരിക്കും, സെക്കൻഡ് കൗൺസിൽ വരുന്നത് റിസർവ്ഡ് ലിസ്റ്റിലായിരിക്കും. ഫസ്റ്റ് മെറിറ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ റിസർവ് അലോട്ട്മെന്റിൽ വീണ്ടും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അതേപോലെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫസ്റ്റ് വരുന്നത് പ്ലസ് ടു ലെവൽ കൗൺസിലിംഗ് ആയിരിക്കും. സാധാരണ ഫസ്റ്റ് വരുന്നത് പ്ലസ് ടു ലെവൽ കൗൺസിലിംഗ് ആണ്. പ്ലസ് ടു ലെവൽ നമ്മൾ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്കൊരു കോഴ്സ് കിട്ടുകയാണെങ്കിൽ, പക്ഷെ നമുക്ക് അത് പോകാൻ ആഗ്രഹമില്ലെങ്കിൽ, നിങ്ങൾ സെക്കൻഡ് കൗൺസിലിംഗ് വരുന്നത് എസ് എൽ സി ലെവൽ കൗൺസിലിംഗ് ആണ്. നിങ്ങളപ്പോൾ പ്ലസ് ടു ലെവലിലും എസ് എൽ സി ലെവലിലും നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്ലസ് ടു ലെവലിൽ നമ്മൾ ഒരു കോഴ്സ് കിട്ടി നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ സെക്കൻഡ് വരുന്ന എസ് എൽ സി ലെവൽ കൗൺസിലിംഗിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. എസ് എൽ സി ലെവലിൽ നമ്മൾ കൗൺസിലിംഗ് പങ്കെടുത്തതിന് ശേഷം നമുക്ക് എസ് എൽ സി ലെവൽ ഒരു കോഴ്സ് കിട്ടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ പ്ലസ് ടു ലെവൽ എടുത്തിരിക്കുന്ന കോഴ്സ് ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയി പോവുകയും എസ് എസ് എൽ സി ലെവൽ എടുത്തിരിക്കുന്ന കോഴ്സ് ആയിരിക്കും നമുക്ക് അലോട്ട്മെന്റ് ആയി വരിക. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അലോട്ട്മെന്റ് ആയതിന് ശേഷമാണ് നിങ്ങൾക്ക് ലെറ്റർ വരുന്നത്. കോളേജിലേക്കുള്ള ലെറ്ററുമായിട്ടാണ് നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്. അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറിജിനൽ ഡോക്യുമെന്റ്സ് നിങ്ങൾ കയ്യിൽ കരുതുക. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. രക്ഷിതാക്കളും കാൻഡിഡേറ്റും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, കൗൺസിലിംഗ് വരുമ്പോൾ നിങ്ങൾ കോഴ്സും കോളേജും പ്രത്യേകം പഠിച്ചിട്ട് വേണം കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, നമ്മൾ ലക്ഷദ്വീപ് ഇപ്പോൾ സീറ്റ് അലോട്ട്മെന്റ് മുഖാന്തരം എടുത്ത കോഴ്സാണെങ്കിൽ നമ്മൾ ലെറ്റർ ആയിട്ടാണ് നമ്മൾ കോളേജിലേക്ക് അഡ്മിഷത്തിന് പോകുന്നത്. അതേസമയം നമ്മൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പ്രൈവറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ, നമ്മൾ ലക്ഷദ്വീപ് സീറ്റ് അലോട്ട്മെന്റ് വഴി അല്ലാതെ നമ്മൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പ്രൈവറ്റ് ആയിട്ട് പാരാമെഡിക്കൽ കോഴ്സിനൊക്കെ പോകാറുണ്ട്. പാരാമെഡിക്കൽ കോഴ്സിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പാരാമെഡിക്കൽ കോഴ്സാണെങ്കിൽ തന്നെയും വേറെ ഏതെങ്കിലും കോഴ്സാണെങ്കിൽ തന്നെയും ബി എ ബി എസ് സി കോഴ്സാണെങ്കിൽ തന്നെയും റെക്കഗ്നൈസ്ഡുള്ള യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ഉണ്ടായിരിക്കണം, കോളേജ് റെക്കഗ്നൈസ്ഡ് ഉണ്ടായിരിക്കണം, സബ്ജക്റ്റിൽ റെക്കഗ്നൈസ്ഡ് ഉണ്ടായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റെക്കഗ്നൈസ്ഡുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമേ നിങ്ങൾ പഠിക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പാരാമെഡിക്കൽ കോഴ്സിന് പ്രത്യേകിച്ച് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകാരം ഉണ്ടായിരിക്കണം, യൂണിവേഴ്സിറ്റി അംഗീകാരം ഉണ്ടായിരിക്കണം. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്മിഷൻ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തതിന് ശേഷം നമ്മൾ സ്കോളർഷിപ്പ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയാണ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നത്. സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക റെക്കഗ്നൈസ്ഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല. അഡ്മിഷൻ എടുത്തതിന് ശേഷം ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ നമ്മൾ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ കോഴ്സ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ കോളേജും കോഴ്സും ഇല്ലാതായി കാണുന്നത്. അപ്പൊ നമുക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കോളേജ് റെക്കഗ്നൈസ്ഡ് ഇല്ല എന്നുള്ളത്. കാരണം റെക്കഗ്നൈസ്ഡ് ഉള്ള കോളേജും കോഴ്സും എന്തായാലും നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഉണ്ടാവും. അഥവാ ചില കോളേജ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഇല്ലെങ്കിൽ തന്നെയും റെക്കഗ്നൈസ്ഡ് ഉള്ള കോളേജ് ഇല്ലാതെ ആവുന്നുണ്ട്. പക്ഷെ അത് KYC രജിസ്ട്രേഷൻ ചെയ്തിട്ട് ആഡ് ചെയ്യേണ്ടതാണ്. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലാണ് ആഡ് ചെയ്യുന്നത്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് കോഴ്സിന് പഠിക്കാൻ പോകുന്ന കാൻഡിഡേറ്റ് റെക്കഗ്നൈസ്ഡ് ആണോ, കോഴ്സും കോളേജും റെക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ നിങ്ങൾ അഡ്മിഷൻ എടുക്കാവൂ.
പാരാമെഡിക്കൽ കോഴ്സിന് പ്രത്യേക

0: നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: അതേപോലെ ജെ ഇ നീറ്റ് എൻട്രൻസ് അറ്റൻഡ് ചെയ്ത കാൻഡിഡേറ്റ് ശ്രദ്ധിക്കുക. നിങ്ങൾ എഞ്ചിനീയറിംഗ് പോകാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ ജെ ഇയുടെ എൻട്രൻസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം അതിൻ്റെ മാർക്ക് ലിസ്റ്റുമായിട്ട്, മാർക്ക് നമുക്ക് ഓൺലൈൻ തന്നെയാണ് അലോട്ട്മെന്റ് നടത്തുന്നത്, NTA വഴി തന്നെയാണ് എഞ്ചിനീയറിംഗിന്റെ അലോട്ട്മെന്റ് നടത്തുന്നത്. നേരത്തെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ്ലൈൻ ആയിട്ടായിരുന്നു അലോട്ട്മെന്റ് നടത്തി വരുന്നത്. 14 വർഷമായി ഓൺലൈൻ ആയിട്ടാണ് ഇപ്പോൾ NTA വഴി തന്നെ CSEB വഴിയാണ് ജെയിന്റെ അലോട്ട്മെന്റ് നടക്കുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലക്ഷദ്വീപിലെ കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് 59 സീറ്റുകൾ എഞ്ചിനീയറിംഗ് സീറ്റുകളുണ്ട്. അത് CSEB വഴിയാണ് അലോട്ട്മെന്റ് നടത്തുന്നത്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. കുസാറ്റിലെ സീറ്റിലേക്കാണ് നമ്മളിപ്പോൾ ഹയർ സ്റ്റഡീസിന്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടില്ല. അതിലൂടെ നമുക്ക് കുസാറ്റിലെ സീറ്റിലേക്കാണ്. കുസാറ്റിന് സാധാരണയായിട്ട് ഓരോ വർഷവും 12 എഞ്ചിനീയറിംഗ് സീറ്റുകൾ വരാറുണ്ട്. അത് ഈ ഹയർ സ്റ്റഡീസിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ വഴിയാണ് ഈ കുസാറ്റിലേക്കുള്ള സീറ്റിന് അപേക്ഷ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് NIT കാലിക്കറ്റ്. NIT കാലിക്കറ്റിലേക്ക് എഞ്ചിനീയറിംഗിന് അപേക്ഷ കൊടുക്കുന്ന കാൻഡിഡേറ്റ് അത് സാധാരണയായിട്ട് ലാസ്റ്റ് റൗണ്ടിലാണ് വരുന്നത്. ആൾ ഇന്ത്യ അലോട്ട്മെന്റിൽ തന്നെയാണ്. 33 സീറ്റുകൾ ലക്ഷദ്വീപിലെ കാൻഡിഡേറ്റിന് റിസർവ്ഡ് ആയിട്ടുണ്ട്. അതിന് അപേക്ഷ കൊടുക്കുന്ന കാൻഡിഡേറ്റ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ +1 +2 ലക്ഷദ്വീപിൽ പഠിച്ചിരിക്കണം. കേരളത്തിൽ പഠിച്ച കാൻഡിഡേറ്റിന് എലിജിബിൾ അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും, പക്ഷേ അഡ്മിഷത്തിന് പോകുമ്പോൾ വേരിഫിക്കേഷൻ ചെയ്യുമ്പോഴാണ് അവർ നമ്മളെ റിജക്ട് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ള കാൻഡിഡേറ്റിന് അത് സീറ്റ് ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എലിജിബിൾ ആയിട്ടുള്ളത് ലക്ഷദ്വീപിൽ തന്നെ +1 +2 പഠിച്ചിരിക്കണം എന്നുള്ളതാണ് NIT കാലിക്കറ്റിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അതേപോലെ തന്നെ നീറ്റ് എൻട്രൻസ് കഴിഞ്ഞ് എക്സാം കഴിയുന്ന കാൻഡിഡേറ്റ് ശ്രദ്ധിക്കേണ്ടത് നീറ്റിന്റെ ലക്ഷദ്വീപിലെ സീറ്റിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുമ്പോൾ അത് സാധാരണയായിട്ട് ആൾ ഇന്ത്യ കൗൺസിലിംഗ് സെക്കൻഡ് റൗണ്ട് അലോട്ട്മെന്റ് ആകുമ്പോഴാണ് ഓരോ സ്റ്റേറ്റിലേക്കുള്ള സീറ്റ് കൊടുക്കുമ്പോൾ ലക്ഷദ്വീപിലേക്കുള്ള സീറ്റും അപ്പോഴാണ് വരുന്നത്. അതനുസരിച്ചാണ് നമുക്ക് ലക്ഷദ്വീപ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അപേക്ഷ ക്ഷണിക്കുന്നതായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വില്ലിംഗ്നെസ്സും ചോദിക്കും. ആ ടൈമിലാണ് നമുക്ക് MBBS അപേക്ഷ കൊടുക്കുന്നത്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക.
0: ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം കോഴ്സുകളും കോളേജുകളും തിരഞ്ഞെടുക്കാൻ. അതിന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഓരോ രക്ഷിതാവിന്റെയും കർത്തവ്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫടിപ്പും ഫൊലിമയും. ഇതിൽ ഉപരിപഠനത്തിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിച്ചത് 2006 മുതൽ 2022 വരെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷനിലെ ഹയർ എഡ്യൂക്കേഷൻ സെക്ഷനിൽ CIC ഓപ്പറേറ്ററായി ജോലി ചെയ്ത് കൽപ്പേനിദീപ് സ്വദേശി, മാൽമിക്കാക്കാട് സജീദ്. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുര.
3: കടലക്കൊത്ത വായുള കിനാവും കണ്ടോണ്ടിലാകണ്ട ദീപിള എഴുത്തുകാരുള മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയാ.
4: ദീപിള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻപാട്ട് ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് ബന്നതാണ്ടോം.
3: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം. നിങ്ങൾക്ക് ആശയില്ല
4: ദീപിള ഇളുത്തുകാരിളെ കഥയും കവിതയും പാട്ടും ഭീഷണവും എല്ലാം കുടുപ്പാൻ ഉണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടു
5: പവിഴമണിയിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
3: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തുനിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

ആകാശവാണി കവരത്തി. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മീശമാധവൻ എന്ന ചിത്രത്തിനുവേണ്ടി സുജാത ആലപിച്ച ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

0: Join Indian Navy. The Indian Navy invites online applications from unmarried male candidates for Agnivir Apprentice 01/2027 and 02/2027 batch. Last date for submission is 29th June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready. Cohesive. Atmanirbhar. Safeguarding seas for a Vikasit Samriddh Bharat. Join Indian Navy.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി രാക്കിളിപ്പാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ചിത്ര സുജാത ആലപിച്ച ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ. ഗാനരചന ജയകുമാർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ഗുരു എന്ന ചിത്രത്തിനുവേണ്ടി ശ്രേയ ഘോഷൽ, ഉദയ് മസൂന്ദാർ ആലപിച്ച ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് AR റഹ്മാൻ. ഗാനരചന വൈരമുത്ത്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ദിൽ ഹേ തുമ്മാര എന്ന ചിത്രത്തിനുവേണ്ടി അൽക യാഗ്നിക് ഉദിത് നാരായൺ ആലപിച്ച ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് നദീം ശ്രാവൺ. ഗാനരചന സമീർ.

ചലച്ചിത്ര ഗാനങ്ങളിലടുത്തതായി പുലിവാർ കല്യാണം എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രൻ, കെ എസ് ചിത്ര ആലപിച്ച ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് ബേണി ഇഗ്നീഷ്യസ്. ഗാനരചന കൈതപ്രം.

0: Join Indian Navy. The Indian Navy invites online applications from unmarried male candidates for Agniveer Apprentice 01/2027 and 02/2027 batch. Last date for submission is 29th June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready. Cohesive. Atmanirbhar. Safeguarding seas for a Vikasit Samriddh Bharat. Join Indian Navy.
1: ചലച്ചിത്ര ഗാനങ്ങളിലെ അവസാനമായി 3 എന്ന ചിത്രത്തിനു വേണ്ടി ധനുഷ് ശ്രുതി ഹസൻ ആലപിച്ച ഗാനം കേൾക്കാം.

ആകാശവാണി കവരത്തി നിലയത്തുനിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തുനിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് റംസീന ബീഗം, ചെണ്ടിപ്പുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തുനിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

സത്യാഗ്രഹം നടക്കുകയും ചെയ്തു. ഇന്ത്യക്കാർ രജിസ്റ്റർ ചെയ്താൽ മറ്റു നിയമങ്ങളിൽ ഇളവ് നൽകാം എന്ന ഉറപ്പിന്മേൽ ഗാന്ധിജി ഇന്ത്യക്കാരെ രജിസ്റ്റർ ചെയ്യിച്ചു. പിന്നീട് സർക്കാരിന്റെ വാക്ക് പാലിക്കേണ്ട ഊഴം. സർക്കാർ എന്തു ചെയ്തു? ഗാന്ധിജി ഇങ്ങനെ എഴുതുന്നു: 1908 തന്നെ ജനറൽ സ്മട്സ് ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും പ്രാപ്തനായ നേതാവായി തീർന്നിരുന്നു. ഇന്ന് അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ രാജ്യതന്ത്രജ്ഞന്മാരുടെ ഇടയിൽ തന്നെ ഒരു ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്നു. അദ്ദേഹത്തിന്റെ കഴിവുകളെക്കുറിച്ച് എനിക്ക് ഒരു സംശയവുമില്ല. ജനറൽ സ്മട്സ് പ്രാപ്തനായ ഒരു നിയമജ്ഞൻ എന്ന പോലെ തന്നെ പ്രാപ്തനായ ഒരു പടനായകനും ഭരണാധികാരിയുമായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ വളരെയേറെ രാജ്യതന്ത്രജ്ഞന്മാർ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും 1907 മുതൽ ഇന്ന് വരെ എല്ലായ്പ്പോഴും ജനറൽ സ്മട്സ് ആണ് ഗവൺമെന്റിന്റെ കടിഞ്ഞാൻ കൈവശം വെച്ച് പോന്നിട്ടുള്ളത്. ഇന്നും ആ രാജ്യത്ത് അദ്ദേഹത്തിന് നിസ്തുലമായ സ്ഥാനമാണുള്ളത്. ഞാൻ ദക്ഷിണാഫ്രിക്ക വിട്ടുപോന്നിട്ട് ഇപ്പോൾ 9 കൊല്ലമായി. ഇപ്പോൾ തെക്കേ ആഫ്രിക്കയിലെ ജനങ്ങൾ ജനറൽ സ്മട്സിന് എന്ത് പേരാണ് കൊടുത്തിട്ടുള്ളത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ ക്രിസ്ത്യൻ പേര് ജാൻ എന്നാണ്. ദക്ഷിണാഫ്രിക്ക അദ്ദേഹത്തെ സ്ലിം ജാനി അഥവാ മെലിഞ്ഞ ജാനി എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹം വളരെ സമർത്ഥനും പക്ഷേ സ്ഥിരതയില്ലാത്തവനുമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിനു മാത്രം മനസ്സിലാകുന്നവയും പലപ്പോഴും ഇരു കക്ഷികൾക്കും തങ്ങൾക്കനുകൂലമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാനാവുന്നവയും ആയതുകൊണ്ടും ജനറൽ സ്മട്സിനെ കരുതിയിരിക്കാൻ ധാരാളം ഇംഗ്ലീഷ് സുഹൃത്തുക്കൾ എന്നോട് ഉപദേശിച്ചിരുന്നു. മാത്രമല്ല, അദ്ദേഹം സന്ദർഭം വരുമ്പോൾ ഇരു കക്ഷികളുടെയും വ്യാഖ്യാനങ്ങളെ ഉപേക്ഷിച്ച് സ്വന്തമായൊരു വ്യാഖ്യാനം നൽകി ആ വാക്കുകളെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ് ശരിയെന്നും തെറ്റുപറ്റിയത് തങ്ങൾക്ക് തന്നെയാണെന്ന് കക്ഷികൾക്ക് തോന്നുമാറ് അത്ര സമർത്ഥങ്ങളായ വാദങ്ങൾ കൊണ്ട് അവയെ നീതീകരിക്കുകയും ആ വാക്കുകളനുസരിച്ച് ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്തു പോന്നു. ഞാനിനി പറയാൻ പോകുന്ന സംഭവങ്ങൾ സംബന്ധിച്ച് അവ നടന്ന കാലത്ത് ജനറൽ സ്മട്സ് ഞങ്ങളെ വഞ്ചിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പറയുകയും ചെയ്തിരുന്നു. ഇന്നും ഇന്ത്യക്കാർ ആ സംഭവത്തെ ഒരു വിശ്വാസ വഞ്ചനയെന്ന നിലയ്ക്കാണ് വീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ആ ജനറലിന്റെ കൃത്യം മനഃപൂർവമായ ഒരു വിശ്വാസ വഞ്ചന അല്ലായിരിക്കാം. മനഃപൂർവമല്ലെങ്കിൽ അതിനെ വിശ്വാസ വഞ്ചന എന്ന് പറയാനും വയ്യ. 1913-14 കാലത്ത് ജനറൽ സ്മട്സുമായുള്ള എന്റെ പരിചയം വിദ്വേഷപൂർവമാണെന്ന് തോന്നിയിരുന്നില്ല. ട്രാൻസ്വാൾ ഗവൺമെന്റിന് തൃപ്തിയാകുമാറ് ഇന്ത്യക്കാരെങ്ങനെ ഏഷ്യാറ്റിക് ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്തുവെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നാം കണ്ടു. ഇനി ഗവൺമെന്റ് ഈ കരിനിയമം പിൻവലിക്കണം. അവരങ്ങനെ ചെയ്താൽ സത്യാഗ്രഹ സമരം അവസാനിച്ചു. ഇതിന് ഇന്ത്യക്കാർക്കെതിരായുള്ള എല്ലാ നിയമങ്ങളുടെയും അവസാനമെന്നോ എല്ലാ സങ്കടങ്ങളുടെയും പരിഹാരമെന്നോ അർത്ഥമില്ല. അതിന് ഇന്ത്യക്കാർ തങ്ങളുടെ നിയമാനുസൃതമായ പ്രക്ഷോഭം തുടർന്നു പോകണം. ഇന്ത്യക്കാർ ഏറ്റുവാങ്ങിയെങ്കിൽ അവരെ അപമാനിക്കുന്നതും ആദ്യം ട്രാൻസ്വാളിലും പിന്നീട് ദക്ഷിണാഫ്രിക്കയിൽ മുഴുവനും അവരുടെ നാശത്തിന് കാരണമാകുമായിരുന്നതുമായ ആ കരിനിയമത്തിന്റെ ആകൃതിയിൽ വന്ന പുതിയതും അശുഭസൂചകവുമായ ഒരു മേഘത്തെ അകറ്റുവാൻ മാത്രമാണ് സത്യാഗ്രഹം പ്രയോഗിക്കപ്പെട്ടത്. ജനറൽ സ്മട്സ് ആകട്ടെ കരിനിയമത്തെ പിൻവലിക്കുന്നതിന് പകരം പുതിയൊരു മാർഗം കൈക്കൊണ്ടു. അദ്ദേഹം നിയമത്തെ നിയമഗ്രന്ഥത്തിൽ തന്നെ നിലനിർത്തുകയും സ്വേച്ഛാകൃതങ്ങളായ രജിസ്ട്രാക്കളികളെയും കരിനിയമമനുസരിച്ച് ഗവൺമെന്റ് നിശ്ചയിച്ച തീയതിക്ക് ശേഷം നൽകിയ സർട്ടിഫിക്കറ്റുകളെയും സാധൂകരിക്കുന്നതിനും സ്വേച്ഛയാ രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ സർട്ടിഫിക്കറ്റുകൾ കൈവശമുള്ളവരെ ആ നിയമത്തിന്റെ പ്രവർത്തനത്തിൽ നിന്ന് ഒഴിവാക്കുന്നതും ഏഷ്യാറ്റിക് രജിസ്റ്റർ ചെയ്യാൻ വീണ്ടും വ്യവസ്ഥയുണ്ടാക്കുന്നതുമായ ഒരു പുതിയ ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരേ ഉദ്ദേശത്തോടുകൂടിയ രണ്ട് നിയമങ്ങൾ നടപ്പിൽ വന്നു. പുതുതായി വരുന്ന ഇന്ത്യക്കാരും രജിസ്റ്റർ ചെയ്യുവാൻ പിന്നീട് അപേക്ഷിക്കുന്നവരും ഈ കരിനിയമത്തിന് വിധേയരാവുകയും ചെയ്തു. ഈ ബിൽ വായിച്ചപ്പോൾ ഞാൻ അമ്പേ പകച്ചുപോയി. എങ്ങനെയാണ് ഇന്ത്യക്കാരുടെ മുഖത്തു നോക്കുക എന്നതോർത്ത് ഞാൻ വശംവദനായി. ആ അർദ്ധരാത്രിയിലെ സമ്മേളനത്തിൽ വെച്ച് എന്നെ കഠിനമായി ആക്ഷേപിച്ച പത്താന് ഇതാ ഒരസൽ സദ്യ. എന്നാൽ ഈ അടി സത്യാഗ്രഹത്തിലുള്ള എന്റെ വിശ്വാസത്തെ ഇളക്കുന്നതിന് പകരം അതിനെ കൂടുതൽ പ്രബലമാക്കി തീർക്കുന്നതേയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞേ തീരൂ.

ഞാൻ ഞങ്ങളുടെ കമ്മിറ്റിയുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. പുതിയ സ്ഥിതി ആ കമ്മിറ്റിക്ക് വ്യക്തമാക്കി. അംഗങ്ങളിൽ ചിലർ വല്ലാതെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അങ്ങനെ വരട്ടെ, ഞങ്ങൾ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ വല്ലാത്ത ശുദ്ധനാണെന്നും ആരു പറയുന്നതും വിശ്വസിച്ചു പോകുന്നുവെന്നും. സ്വന്തം കാര്യങ്ങളിലാണ് നിങ്ങളിങ്ങനെ ശുദ്ധനാകുന്നതെങ്കിൽ സാരമില്ല, പക്ഷേ പൊതുകാര്യങ്ങളിലുള്ള ഈ ശുദ്ധത കാരണം ഇപ്പോൾ ഇന്ത്യക്കാർക്ക് മൊത്തം കഷ്ടപ്പെടേണ്ടി വരുന്നു. നമ്മുടെ ജനങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നത് പോലൊരു ഉണർവ് ഇനി ഉണ്ടാകുക വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ത്യക്കാരായ നാം എന്ത് തരക്കാരാണെന്ന് നിങ്ങൾക്കറിയാം. അവരുടെ ക്ഷണികമായ ഉത്സാഹത്തെ അതാദ്യം പൊന്തി വരുമ്പോൾ തന്നെ ഉപയോഗപ്പെടുത്തണം. താൽക്കാലികമായ ആ വേലിയേറ്റത്തെ ഉപയോഗപ്പെടുത്താഞ്ഞാൽ നിങ്ങളുടെ കഥ കഴിഞ്ഞു. ഈ പരിഹാസവാക്കുകളിൽ വിദ്വേഷമില്ലായിരുന്നു. മറ്റു സന്ദർഭങ്ങളിലും എന്നോട് ഇത്തരം വാക്കുകൾ പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു മന്ദഹാസത്തോടെ മറുപടി പറഞ്ഞു, ശരി, നിങ്ങൾ ശുദ്ധത എന്ന് പറയുന്നത് എന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ്. അത് ശുദ്ധതയല്ല, വിശ്വാസമാണ്. നമ്മുടെ സഹോദരന്മാരെ വിശ്വസിക്കേണ്ടത് നമ്മളിൽ ഓരോരുത്തന്റെയും നിങ്ങളുടെയും എന്റെയും കടമയാണ്. ഇനി വാസ്തവത്തിൽ അതെന്റെ ഒരു ദോഷമാണെന്ന് സമ്മതിക്കുകയാണെങ്കിൽ തന്നെ എന്നെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്റെ ഗുണങ്ങളോടും അതിലൊട്ടും കുറയാത്ത ദോഷങ്ങളോടും കൂടിയാവണം. എങ്കിലും ഇന്ത്യക്കാരുടെ ഉത്സാഹം താൽക്കാലികമായൊരു തിളപ്പ് മാത്രമാണെന്ന് എനിക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളും ഞാനുമൊക്കെ ഇന്ത്യക്കാരാണെന്ന് ഓർക്കണം. എന്റെ ഉത്സാഹത്തെപ്പറ്റി നിങ്ങളിങ്ങനെ പറഞ്ഞാൽ ഞാനത് ഒരപമാനമായി കരുതും. നിങ്ങളും നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്ന ഈ സാമാന്യ നിയമത്തിന് താന്താങ്ങളെ അപവാദങ്ങളായി കരുതേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതില്ലെങ്കിലോ, മറ്റുള്ളവരും നിങ്ങളെപ്പോലെ ദുർബലന്മാരാണെന്ന് കരുതുന്നു എന്ന അപരാധമാണ് നിങ്ങൾ ഇന്ത്യക്കാരോട് ചെയ്യുന്നത്. ഇതുപോലുള്ള മഹാസമരങ്ങളിൽ ഏത് കാലത്തുമുണ്ട് ഉയർച്ചയും താഴ്ചയും. എതിർകക്ഷിയുമായുള്ള നിങ്ങളുടെ സന്ധി എത്ര സ്പഷ്ടമായാലും അയാൾ വിശ്വാസവഞ്ചന ചെയ്യുന്നത് തടയാൻ എന്തുണ്ട്? നമ്മളിൽ പലരും പ്രോനോട്ടുകൾ എഴുതി കൊടുക്കാറുണ്ടല്ലോ. ഒരാൾ ഒരു രേഖയിൽ ഒപ്പുവയ്ക്കുന്നതിനേക്കാൾ സ്പഷ്ടമായും സംശയരഹിതമായും വേറെ എന്തുണ്ട്? എന്നിട്ടും അവർക്കെതിരായി അന്യായം കൊടുക്കണം. അവർ അന്യായത്തെ എതിർക്കും, എല്ലാത്തരം വാദങ്ങളും കൊണ്ടുവരും. അവസാനം വിധിയും ജപ്തി വാറണ്ടുമായി. ഇത് നടത്താൻ ധാരാളം സമയവും വേണം, ബുദ്ധിമുട്ടുകളും സഹിക്കണം. ഇത്തരം കുപ്രസിദ്ധമായ പെരുമാറ്റം ആവർത്തിക്കുകയില്ല എന്ന് ആർക്കാണ് ഉറപ്പു നൽകാൻ കഴിയുക? അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള കാര്യത്തെപ്പറ്റി ക്ഷമയോടെ ആലോചിക്കുവാൻ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു. സമരം വീണ്ടും ആരംഭിക്കേണ്ടി വരികയാണെങ്കിൽ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക എന്ന്, അതായത് മറ്റുള്ളവരുടെ നടപടി എങ്ങനെയായാലും വേണ്ടില്ല, ഓരോ സത്യാഗ്രഹിക്കും സ്വന്തം നിലയ്ക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ആലോചിക്കണം. നാം നമ്മോട് തന്നെ സത്യസന്ധരാവുകയാണെങ്കിൽ മറ്റുള്ളവരെ കഴിവില്ലാത്തവരായി കാണപ്പെടുകയില്ലെന്നും അവർ ദുർബലരാണെങ്കിൽ തന്നെ നമ്മുടെ ഉദാഹരണം കണ്ട് അവർ പ്രബലരാക്കപ്പെടുമെന്നും വിചാരിക്കുകയാണ് വേണ്ടത്. സമരം തുടരുന്നതിനെപ്പറ്റി സദുദ്ദേശപൂർവം സംശയാലുക്കളായിരുന്നവരെ സമാശ്വസിപ്പിക്കാൻ ഇത് പര്യാപ്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതാണ്ട് ഇക്കാലത്ത് മിസ്റ്റർ കെല്ലൻബാക്ക് തന്റെ സുനിശ്ചിത അഭിപ്രായത്തെ കഴിയുന്നതും കുറച്ചു വാക്കുകളിൽ പറഞ്ഞ് കഷ്ടപ്പാടിലും നമ്മളോട് ചേർന്നു നിന്നു. അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ദൌർബല്യമോ സമരത്തിന്റെ അവസാന ഫലത്തെപ്പറ്റി സംശയമോ പ്രകടിപ്പിച്ച ഒരൊറ്റ സന്ദർഭവും ഞാൻ ഓർക്കുന്നില്ല. കോളുള്ള വെള്ളത്തിൽ ചുക്കാൻ പിടിക്കുന്നത് തുടരുവാൻ യൂസഫ് മിയാൻ തയ്യാറാവാത്ത ഒരു കാലം വന്നു. ഞങ്ങളെല്ലാം ഏകകണ്ഠേന കച്ചാലിയയെ ഞങ്ങളുടെ നായകനായി സ്വീകരിച്ചു. അന്നു മുതൽ അവസാനം വരെ അദ്ദേഹം തെല്ലും പിന്തിരിയാതെ ആ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിച്ചു. തന്റെ സ്ഥാനത്ത് മറ്റാരെയും അധീരനാക്കുമായിരുന്ന കഷ്ടപ്പാടുകളെ അദ്ദേഹം നിർഭയം സഹിച്ചു. സമരം പുരോഗതി പ്രാപിച്ചപ്പോൾ ജയിലിൽ പോവുക എന്നത് ചിലർക്ക് തുലവും സുഖകരവും വേണ്ട പോലെ നേടിയ വിശ്രമമാർഗവും, എന്നാൽ പുറത്തിരുന്ന എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി നോക്കി പല ഏർപ്പാടുകൾ ചെയ്ത് എല്ലാ തരത്തിലുമുള്ള ആളുകളുമായി ഇടപെടുക എന്നത് അത്യന്തം ദുഷ്കരവുമായി തീർന്ന ഒരു ഘട്ടം വന്നു. കച്ചാലിയുടെ നേതൃത്വത്തിൽ നടന്ന ആ സമരത്തിന് എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. സംഗീത സരണി, മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ആകാശവാണി സഞ്ചാരി.

ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് അറിയാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും അല്ലേ എല്ലാരും? ഭാഷയെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായിട്ടും ഭാഷയുടെ വികാസ പരിണാമങ്ങളെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോ ഇപ്പൊ തന്നെ വണ്ടിയെടുത്ത് ഇങ്ങോട്ട് പോരാം. കോട്ടയം നാട്ടകത്തുള്ള അക്ഷരം ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയത്തിലേക്ക്.

0: ഈ മ്യൂസിയത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ മുൻ സെക്രട്ടറി അജിത് കെ ശ്രീധർ സാർ നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. സാർ, ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു?
1: സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ

0: നേതൃത്വത്തിൽ കേരള സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി സർക്കാരിന്റെ തന്നെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ ഇങ്ങനൊരു അക്ഷരം ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം നിർമ്മിക്കാൻ ആശയം ഉടലെടുത്തത് 2020 ഫെബ്രുവരി മാസത്തിലാണ്. അതിന് കാരണമായത് അക്ഷരം നഗരിയാണ് കോട്ടയം. ഭാഷയുടെയും സാഹിത്യത്തിന്റെയും എല്ലാം വളർച്ചയുടെ കാതലായ മലയാളം അച്ചടിയുടെ ആരംഭം കോട്ടയത്താണ്. മലയാള ലിപികൾ ഇപ്പം നമ്മൾക്ക് കാണുന്ന തരത്തിലുള്ള അച്ചടിയിലെ സാങ്കേതിക വിദ്യയിലേക്ക് കടന്നത് കോട്ടയത്താണ്. അക്ഷരനഗരി എന്ന പേര് കോട്ടയത്തിനുണ്ട്. അതുകൊണ്ട് കോട്ടയത്ത് ഭാഷയുമായി ബന്ധപ്പെട്ടും സാഹിത്യവുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥാപനങ്ങൾ, ഇന്ത്യയിലെ ആദ്യത്തെ കോളേജ്, പ്രധാനപ്പെട്ട മലയാളത്തിലെ പഴയ രണ്ട് പത്രങ്ങള്, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം, നിരവധി പബ്ലിഷിക്കേഷൻ സ്ഥാപനങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഭാഷയുമായി ബന്ധപ്പെട്ട് അപൂർവമായ ഒരു മ്യൂസിയം കോട്ടയത്ത് നിർമ്മിക്കണമെന്ന് സംസ്ഥാന സർക്കാരും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്തം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഏറ്റെടുക്കണമെന്ന് അന്നത്തെ ബഹുമാനപ്പെട്ട സഹകരണ മന്ത്രി അതുപോലെ മുഖ്യമന്ത്രി സംഘത്തോട് നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘം ചുമതല ഏറ്റെടുത്തത്. നമ്മുടെ ഭാഷയുടെ വളർച്ച, അതെങ്ങനെ നമ്മള് സംവേദനത്തിന് വേണ്ടി വാമൊഴിയായിരുന്നു എങ്ങനെ വരമൊഴിയിലേക്ക് കൊണ്ടുവന്നു, നമ്മളുടെ മലയാള ലിപി എങ്ങനെ വികസിച്ചു വന്നു എന്നതും നമ്മുടെ ഭാഷ എങ്ങനെ വികസിച്ചു വന്നു എന്നതുമാണ്, അച്ചടിയിലേക്ക് എങ്ങനെ പരിവർത്തനപ്പെട്ടു എന്നും, അത് എങ്ങനെ ആധുനികമായ രീതിയിൽ ഇപ്പം യൂണിക്കോഡിലേക്ക് എങ്ങനെ നമ്മുടെ ഭാഷ ഉപയോഗിക്കുന്ന തരത്തിൽ ക്ഷമതയിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതുമാണ് ഈ മ്യൂസിയത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയായിരിക്കുന്നത്. അതോടൊപ്പം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഈ മ്യൂസിയം നിർമ്മാണം ഏറ്റെടുത്ത സംഘത്തിന്റെ ചരിത്രം ഇവിടെ ഒരു ഗ്യാലറിയിൽ വിവരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത 2, 3, 4 എന്ന് പറഞ്ഞാൽ 3 ഘട്ടങ്ങളിലൂടെ ശേഷിക്കുകയാണ്. അത് ഉടനെ തന്നെ പൂർത്തിയാക്കാൻ, 1 വർഷത്തിനകം പൂർത്തിയാക്കാനാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ആ ഘട്ടം കൂടെ പൂർത്തിയാകുമ്പോൾ ലോകത്തെ ഭാഷകളിൽ 48 ഭാഷകൾ, പ്രാചീന ഭാഷകളുടെ ലിപികൾ എങ്ങനെ വളർന്നു വന്നുവെന്നും മലയാളത്തിന്റെ സാഹിത്യം, കവിതാ സാഹിത്യം, ഗദ്യസാഹിത്യം, വൈജ്ഞാനിക സാഹിത്യം എന്നിവ എങ്ങനെയാണ് വളർന്നു വന്നതെന്നും ഒക്കെ രേഖപ്പെടുത്തുന്ന 8 ഗ്യാലറികൾ ഇനി വരാനുണ്ട്. അതോടൊപ്പം നമ്മുടെ ഗോത്രഭാഷകൾ, ഇപ്പം കേരളത്തിലെ 36 ഗോത്രഭാഷകൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലെ ഗോത്രഭാഷകളെ കൂടെ അടയാളപ്പെടുത്തുക എന്നുള്ളതും കൂടെ ഒരു ലക്ഷ്യമുണ്ട്. അതുപോലെ 22 ദ്രാവിഡ ഭാഷകളെ കുറച്ച് വിശദമായി പ്രതിപാദിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. ഇതെല്ലാം വരുംകാലത്ത് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഭാഷയുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനൊരു ഗുണകരമാകുന്ന ഒരു ലൈബ്രറി, അതുപോലെ ഒരു റിസർച്ച് സെന്റർ, ഇതെല്ലാം ഈ പ്രോജക്ടിന്റെ ഭാഗമാണ്. ഇതെല്ലാം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ അപൂർവമാണ് ഭാഷയ്ക്ക് ഇങ്ങനൊരു മ്യൂസിയം.
1: ഈ ഒരു മ്യൂസിയത്തിന്റെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചത്, ഇവിടെ മറ്റ് മ്യൂസിയങ്ങളിൽ വ്യത്യസ്തമായിട്ട് കാഴ്ച പരിമിതിയുള്ളവർക്ക് ബ്രെയിലി ലിപിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലേറ്റസ്റ്റ് ടെക്നോളജി അനുസരിച്ചിട്ട് വീഡിയോ ഡ്യൂറേഷൻ ആണെങ്കിലും നോക്കിയാലും ഒരു 1 സെക്കൻഡ് അങ്ങനെ വളരെ ഷോർട്ട് ഡ്യൂറേഷനിലാണ്. അങ്ങനെയുള്ള ഒരു ആശയം അത് ഇവിടെ ഉണ്ടായത്. അങ്ങനെ ഒരു
0: ഭാഷ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമല്ല. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വസ്തുവാണ് ഭാഷ. ഞങ്ങൾ നിരവധി മ്യൂസിയങ്ങളെ, അതുപോലെ തന്നെ ഇത് ഞങ്ങൾ മുൻഗാമികൾ നടത്തിയിരിക്കുന്ന പല പ്രവർത്തനം കണ്ടെങ്കിലും എങ്ങനെയാണ് ഇത് മ്യൂസിയം ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു വലിയ ചോദ്യം അല്ലെ ഒരു പ്രഹേളിക ഉണ്ടായിരുന്നത്. ഞങ്ങൾ പരിഹരിച്ചത് ആധുനിക സാങ്കേതിക വിദ്യയിൽ കൂടി ഇത് പ്രദർശിപ്പിക്കാം എന്നുള്ള ഒരു കണ്ടെത്തലോടുകൂടിയാണ്. അതുകൊണ്ടാണ് ഈ ഡിജിറ്റൽ ബോർഡുകൾ, അതുപോലെ തന്നെ വീഡിയോസ്, അതുപോലെ തന്നെ 3D ആനിമേഷൻ പിക്ചറുകൾ, അതായത് നമ്മൾ സാധാരണ മ്യൂസിയങ്ങളിൽ ടാഞ്ചിബിളായ മ്യൂസിയങ്ങളാണെങ്കിൽ ഇത് ഇൻടാഞ്ചിബിൾ വസ്തുക്കളെ മുമ്പോട്ട് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയാണ് ഭാഷ ഉണ്ടായതെന്നുള്ളതിന് ശാസ്ത്രം പറയുന്നത് FOXP2 ജീനിന്റെ ഒരു മ്യൂട്ടേഷൻ ആണ് പറയുന്നത്. ഏതാണ്ട് 27 ലക്ഷം വർഷം മുമ്പ് തുടങ്ങുന്ന ആ ഒരു വലിയ പ്രവർത്തനമാണ് പറയുന്നത്. അത് നമ്മൾ ഒരു വീഡിയോ ആനിമേഷനിൽ കൂടിയാണ് പൂർത്തിയാക്കിയത്. അപ്പോൾ അത് ഭാഷ എങ്ങനെ മ്യൂസിയമൈസ് ചെയ്യുന്നുള്ള ചോദ്യത്തിനുള്ള ഒരു മറുപടി കൂടിയായിരുന്നു ഇതിന്റെ ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക എന്നുള്ളത്. അത് കേരളത്തിലെ മ്യൂസിയങ്ങൾ, ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് ഈ കേരളത്തിലെ മ്യൂസിയങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഈ മ്യൂസിയം നടത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ മ്യൂസിയം നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരത്തെയും, വരുന്ന ആളെ തന്നെ അയാളുടെ ഭാഷയും അയാളുടെ സംസ്കാരത്തെയും ഇവിടെ അയാൾ തന്നെ അനുഭവിച്ചറിയുന്നു എന്നുള്ളതാണ് ഈ മ്യൂസിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.

0: നമസ്കാരം.
1: തിരുവനന്തപുരത്തു നിന്ന് വരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ അക്ഷരം മ്യൂസിയത്തിൽ എത്തിപ്പെടാൻ സാധിക്കുന്നത്?
0: കോട്ടയത്തേക്ക് എത്തുന്നതിന് 4.5 കിലോമീറ്റർ മുമ്പായിട്ടാണ് അക്ഷര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അതായത് കോട്ടയം KSRTC നിന്ന് നാട്ടകം അക്ഷര മ്യൂസിയത്തിലേക്ക് ഏകദേശം 4.5 കിലോമീറ്റർ ആണ് ദൂരം. ചങ്ങനാശ്ശേരി കോട്ടയം റോഡ് സൈഡ് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. റോഡിൽ നിന്ന് നോക്കിക്കാണാൻ പറ്റുന്ന രൂപത്തിലാണ് മ്യൂസിയം നിൽക്കുന്നത്.
1: നമ്മൾ ഈ മ്യൂസിയത്തിൽ എത്തി അത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് എൻട്രൻസിന്റെ കൗണ്ടർ ഉണ്ട്. എത്ര ഫീ ആണ് നമുക്ക് ഇവിടെ ഇതിൽ അകത്തേക്ക് കയറാൻ വേണ്ടി ഈടാക്കുന്നതെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം.
0: അക്ഷര മ്യൂസിയത്തിൽ പൊതുവെ ചെറിയ രീതിയിലുള്ള ഒരു ഫീസാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. അതിൽ മുതിർന്നവർക്ക് 60 രൂപയും കുട്ടികൾക്ക് 30 രൂപയും എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ഒരു സ്കൂളിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് കുട്ടികൾ വരുന്ന സമയത്ത് 20-ൽ കൂടുതൽ കുട്ടികൾ ഒരുമിച്ച് വരുമ്പോൾ അവർക്ക് ആ 30 രൂപയിൽ നിന്ന് 20% കൂടെ കിഴിവ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വിദേശികളായിട്ടുള്ള ആളുകൾക്ക് 200 രൂപയും അതുപോലെ വിദേശികളായ കുട്ടികൾക്ക് 100 രൂപയാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത്.
1: പോയാലോ,
0: ആദ്യം തന്നെ നമ്മളൊരു കഥ പറയുന്ന പോലെയാണ് മ്യൂസിയത്തിലേക്ക് പോകുന്നത്. എങ്ങനെയാണ് മനുഷ്യ ഭാഷ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നും മനുഷ്യന് ഭാഷ സംസാരിക്കാനുള്ള ശേഷി ഏത് ഘട്ടത്തിലാണ് കൈവരുന്നത് എന്നുള്ള ഒരു തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില സങ്കീർണമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് മ്യൂസിയത്തിലേക്ക് കയറുന്നത്. പൊതുവെ നമ്മൾ പാഠപുസ്തകങ്ങളൊക്കെ പഠിച്ചു വരുന്ന പോലെ മനുഷ്യപരിണാമത്തിന്റെ ഒരു ഘട്ടത്തില് ആസ്ട്രലോപിത്തേക്കസിൽ നിന്നും ഹോമോ സാപ്പിയൻസ് വരെയുള്ള ഒരു ഘട്ടമുണ്ട്. ഹാബിലീസ്, ഇറക്ടസ്, നിയാണ്ടർത്താൽസ് ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് മനുഷ്യന് ഭാഷ സംസാരിക്കാനുള്ള ശേഷി കൈവരുന്നത്. മനുഷ്യന്റെ ബ്രെയിൻ ഡെവലപ്മെന്റും വോക്കൽ കോഡ് ഡെവലപ്മെന്റും ഒക്കെ സാധ്യമാവുന്നത് ഈ ഘട്ടത്തിലാണ്. അത് പ്രകൃതിയുമായിട്ടുള്ള മനുഷ്യന്റെ നിരന്തര ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അധ്വാനം എന്നുള്ള ഒരു ഘടകത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ ഭാഷയുടെ രൂപീകരണത്തിൽ നമ്മൾ ഉള്ളടക്കം ചിത്രീകരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ FOXP2 ജീൻ എന്നുള്ള ഒരു ജീൻ മ്യൂട്ടേഷൻ സംഭവിക്കുകയും അത് ആ മ്യൂട്ടേഷൻ ഭാഷാ ജീനായിട്ടുള്ള FOXP2 മ്യൂട്ടേഷൻ പ്രധാനമായും സംസാര ശേഷി മനുഷ്യരിൽ കൈവന്നു ചേരാൻ ഘടകമായി തീരുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ മനുഷ്യ ഭാഷയുടെ ഉൽപ്പത്തിയിൽ നിന്നാണ് നമ്മൾ തുടക്കം കയറി വരുന്നത്. അങ്ങനെ അതിന്റെ ഒരു 360 വീഡിയോ കണ്ടുകൊണ്ട് നമ്മൾ മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുന്നു.

0: നമുക്ക് ആദ്യത്തെ ഗാലറിയിലേക്ക് പോവാം അല്ലേ?
1: ആദ്യത്തെ ഗാലറി വരുന്നത് ഈ കണ്ടന്റിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഓറൽ ട്രഡീഷനിൽ നിന്ന് എങ്ങനെയാണ് റിട്ടൺ ട്രഡീഷൻ ആരംഭിക്കുന്നത് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ടാണ്. ഉമ്മൊഴിയിൽ നിന്ന് വരയിലേക്ക് എന്നുള്ളതാണ് ആ ഗാലറിയുടെ പേര് കൊടുത്തിരിക്കുന്നത്. എഴുത്തിന്റെ ഒരു പ്രാരംഭഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പൊതുവെ പാഠപുസ്തകങ്ങളിലൊക്കെ പഠിച്ചു പോരുന്നത് ചിത്രലിപികളെ കുറിച്ചാണെങ്കിൽ ഈ മ്യൂസിയത്തിനകത്ത് ഒന്നും കൂടെ പിറകിലേക്ക് പോയിക്കൊണ്ട് റോക്കാട്ട് അല്ലെങ്കിൽ ചിത്രകല ഗുഹാചിത്രങ്ങൾ എന്ന രൂപത്തിൽ അവിടുന്ന് മുതൽ ഒരു ഏകദേശം ഒരു 40,000 വർഷങ്ങൾ മുമ്പ് മുതലുള്ള ഒരു ചരിത്രത്തെയാണ് ഒന്നാം ഗാലറിയിൽ അടയാളപ്പെടുത്തുന്നത്. പ്രധാനമായും ഗുഹാചിത്രങ്ങൾ എന്ന് പറയുന്നത് പിക്ടോഗ്രാഫ്, പെട്രോഗ്ലിഫ്, ജിയോഗ്ലിഫ് എന്ന രൂപത്തിലൊക്കെ തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ കണ്ടെടുക്കപ്പെട്ടതിൽ ഏറ്റവും പ്രാധാന്യമേറിയതും പഴക്കമേറിയതുമായിട്ടുള്ള ഗുഹാചിത്രമാണ് ഷോവിയിലെ. അത് തെക്കൻ ഫ്രാൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അൾട്ടാമിറ സ്പെയിനിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ലാസ്കോ, ലാസ്കോയും ഫ്രാൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഗുഹാചിത്ര കല നമുക്ക് കാണാൻ സാധിക്കുന്നത് മധ്യപ്രദേശിലെ ഭിംബേഡ്കയിലാണ്. ഭിംബേഡ്കയിൽ ലോകത്തുള്ള മറ്റു ഗുഹാചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഒരു കൂട്ടം ക്രൗഡ് ഹണ്ടിങ് നടത്തുന്ന രൂപത്തിലുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് ഭിംബേഡ്കയിൽ നിന്ന് ലഭ്യമാവുന്നുണ്ട്. പിന്നീട് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ പ്രധാനമായിട്ട് പിക്ടോഗ്രാഫ് ഉള്ളത് ഇടുക്കി ജില്ലയിലെ മറയൂരിലാണ്. മറയൂരിൽ തന്നെ 8-9 സൈറ്റുകൾ അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അതിൽ ആട്ടള, മാനള, എഴുത്തള തുടങ്ങി ഒരുപാട് സൈറ്റുകൾ നിലനിൽക്കുന്നുണ്ട്. ആ സൈറ്റുകളൊക്കെ മ്യൂസിയത്തിനകത്ത് റെപ്ലിക്ക രൂപത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ലോകത്തെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗുഹാചിത്രമാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ. എടക്കൽ ഗുഹാചിത്രം പിക്ടോഗ്രാഫിക് എൻഗ്രേവിങ്സ് അല്ല അതിനകത്ത്, അത് കൊത്തുവരകളാണ്. മറയൂരിലത് ചിത്രങ്ങളാണെങ്കിൽ എടക്കലത് കൊത്തു ചിത്രങ്ങളാണ്. ആ രൂപത്തിൽ അതിന് വ്യത്യാസവും അതൊക്കെ നമ്മൾ ഒന്നാം ഗാലറിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലൊക്കെ എന്ന സമയത്ത് അവിടെ ഏറ്റുകൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രമുണ്ട്. അത് ചെങ്കൽപ്പാറയിൽ കാളയുടെ രൂപത്തിലുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ അതെല്ലാം അതിനകത്ത് ഒന്നാം ഗാലറിക്കകത്ത് നമ്മൾ ഗുഹാചിത്രം എന്ന രൂപത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ അടയാളപ്പെടുത്തലിന്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലക്ക് വരുന്നത് ചിത്രലിപികളാണ്. ചിത്രലിപികൾ നമുക്കറിയാം, ലോകത്തെ പ്രധാനപ്പെട്ട കുനിഫോം, ഹീറോഗ്ലിഫിക്സ്, ഇൻഡസ്, ചൈനീസ്, ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ചിത്രലിപികളിൽ ഇപ്പൊ കുനിഫോമിന്റെ ഒരു ഉദാഹരണം എന്നുള്ള നിലയ്ക്ക് ലോകത്തെ പ്രസിദ്ധമായിട്ടുള്ള കാവ്യം എന്നറിയപ്പെടുന്ന ഗിൽഗമേഷിന്റെ ഇതിഹാസ കാവ്യത്തിന്റെ ഒരു റെപ്ലിക്ക മോഡൽ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറോഗ്ലിഫിക്സിലേക്ക് വരുന്ന സമയത്ത് റോസറ്റ സ്റ്റോൺ, ഈജിപ്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടുള്ള റോസറ്റ സ്റ്റോൺ, റോസറ്റ സ്റ്റോൺ വായനയിലൂടെയാണ് ആദ്യമായി ഹീറോഗ്ലിഫിക്സ് ലോകത്തിന് മുമ്പിൽ തെളിവായി വരുന്നത്. പിന്നീട് ഇൻഡസിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ധോളവീര സൈൻ ബോർഡ് ഗാലറിക്കകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചൈനീസിന്റെ മോഡലുകൾ വരുന്നു. ഈ രൂപത്തിലാണ് ഒന്നാം ഗാലറി പൂർണ്ണമാകുന്നത്.

0: ഇനി അപ്പോ അടുത്ത ഗാലറിയിലേക്ക് പോവാല്ലേ. ഈ ഗാലറിയുടെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പേരിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു.
1: രണ്ടാമത്തത് വരയിൽ നിന്ന് എഴുത്തിലേക്ക് എന്നുള്ളതാണ് രണ്ടാമത്തെ ഗാലറി. രണ്ടാമത്തെ ഗാലറി പൊതുവെ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ ലിപികളുടെ ഒരു ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ്. നമ്മുടെ ഇന്ത്യൻ ലിപികളുടെയൊക്കെ ഒരു മാതാവ് അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത് ബ്രാഹ്മി ലിപിയാണ്. അത് 3rd BC നമ്മുടെ അശോക പീരിയഡിൽ രൂപപ്പെട്ടിരുന്ന ബ്രാഹ്മി ലിപി. ആ ബ്രാഹ്മി ലിപിയിൽ നിന്ന് തുടങ്ങി ഇന്ന് നമ്മുടെ മലയാളം വരെയുള്ള ലിപികളുടെ ഒരു അടയാളപ്പെടുത്തലാണ് രണ്ടാം ഗാലറി ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ലിപി വായനയുടെ ചരിത്രം എന്നുള്ള രൂപത്തിൽ ഒരു ഡിജിറ്റൽ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് ഓരോ ലിപികളും വായിച്ചെടുത്തത് എന്നുള്ളതിന്റെ ചരിത്രം കൂടെ ഉൾപ്പെടുത്തുന്ന രൂപത്തിലുള്ളതാണ്. ബ്രാഹ്മി ലിപിയോടൊപ്പം തന്നെ രൂപപ്പെടുന്ന ഒരു കണ്ടെടുക്കപ്പെട്ട ഒരു ലിപിയാണ് ഖരോഷ്ടി ലിപി. ഖരോഷ്ടി ലിപിയും ബ്രാഹ്മി ലിപിയും ഏകദേശം ഒരേ നൂറ്റാണ്ടിൽ വരുന്നതാണ്. പക്ഷെ ഖരോഷ്ടി ലിപി പിന്നീട് ഉപയോഗിക്കാതാവുകയും ബ്രാഹ്മി ലിപി തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രാഹ്മി ലിപിക്ക് ഉദാഹരണമായിട്ട് ലുംബിനി സ്തംഭം ലിഖിതത്തിന്റെ ഒരു മോഡല് മ്യൂസിയത്തിനകത്ത് റെപ്ലിക്ക നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ബട്ടിപ്രോലു ലിഖിതം, അതുപോലെ നിലമ്പൂർ എഴുത്തുകല്ല് തുടങ്ങിയ ലിഖിതങ്ങളുടെയൊക്കെ മോഡല് റെപ്ലിക്കകൾ ഗാലറിക്കകത്ത് നിർമ്മിച്ചിട്ടുണ്ട്. ഇന്നത്തെ പാകിസ്ഥാനിലാണ് ഷബാസ്ഗഡി ലിഖിതം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ഈ ബ്രാഹ്മി ലിപികളുടെ ഡെവലപ്മെന്റിനെ രണ്ടായി തിരിക്കാം. ഒന്ന് തെക്കൻ ഭാഗത്ത് വികസിച്ചു വന്നതെന്നും വടക്കൻ ഭാഗത്ത് വികസിച്ചു വന്നതെന്നും നമുക്കറിയാം. നോർത്തേൺ ഇന്ത്യയിൽ പിന്നീട് ശാരദ ലിപിയായും ലന്ത ലിപിയായും നക്രി ലിപിയായും ഒക്കെ ഡെവലപ്പ് ചെയ്ത് പോകുന്നൊരു കാറ്റഗറി വരുന്നു. നമ്മുടെ സതേൺ ഇന്ത്യയിൽ ഗ്രന്ഥ, അതുപോലെ തന്നെ വട്ടെഴുത്ത്, കോലെഴുത്ത്, മലയാൻമ ആര്യെഴുത്ത് തുടങ്ങി മറ്റൊരു ഡെവലപ്മെന്റ്സും കാണുന്നു. അങ്ങനെ ലിപി രണ്ടായി അടയാളപ്പെടുത്തപ്പെടുന്നു. അതുപോലെ തന്നെ വട്ടെഴുത്തിന്റെ മാതൃകകൾ എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ശിലാശാസനമായിട്ടുള്ള തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് നമ്മൾ വെക്കുന്നുണ്ട്. വാഴപ്പള്ളി ശാസനം, അതുപോലെ ജൂതശാസനം എന്നിവ ഈ ഗാലറിക്കകത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് കോലെഴുത്താണ്. കോലെഴുത്തിന്റെ ആർത്താറ്റ് പടിയോല, കോലെഴുത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചെമ്പ് ഫലകം, അത് ഗാലറിക്കകത്ത് റെപ്ലിക്ക രൂപത്തിൽ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ എഴുത്ത് പ്രതലങ്ങളും എഴുത്തു ഉപകരണങ്ങളും, അത് അതിന്റെ ഒറിജിനൽ സഹിതം പാപ്പിറസും ഭോജ്യപത്രയും നാരായവും താളിയവലയും എല്ലാം അതിന്റെ ഒറിജിനൽ സഹിതം ഗാലറിക്കകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അക്ഷരമ്യൂസിയത്തിന്റെ മൂന്നാമത്തെ ഗാലറി എഴുത്തിൽ നിന്ന് അച്ചടിയിലേക്ക് എന്നുള്ളതാണ് അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആധുനികതയുടെ ഒരു കടന്നുവരവിന് ശേഷം അച്ചടി സാങ്കേതിക വിദ്യ എങ്ങനെയാണ് നമ്മുടെ എഴുത്തിലും ലിപികളിലൊക്കെ ഇടപെടുന്നത് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് ആ ഗാലറി. ലോകത്തുള്ള പ്രധാനപ്പെട്ട അച്ചടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യന്ത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുന്ന ഗാലറി. അതൊക്കെ മലയാളം അച്ചടിയിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. മലയാളം അക്ഷരങ്ങൾ അച്ചടിക്കപ്പെട്ട കൃതി എന്നുള്ള നിലയ്ക്ക് ആംസ്റ്റർഡാമിൽ അച്ചടിച്ച ഹോർത്തസ് മലബാറിക്കാസിന്റെ ഒരു റെപ്ലിക്ക ഇവിടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളം അക്ഷരം പൂർണ്ണമായി ഒരു ഗ്രന്ഥത്തിൽ ആദ്യമായി അടിച്ചു വരുന്നത് സംക്ഷേപ യഥാർത്ഥം എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ്. ആ പുസ്തകത്തിന്റെയും റെപ്ലിക്ക ഇവിടെ കാണാൻ കഴിയും. പിന്നീട് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ 1824 ബെഞ്ചൻ പീരിയഡ് നേതൃത്വത്തിൽ ആണ് മലയാളം അച്ചടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതില് ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം എന്ന് പറയുന്ന പുസ്തകം ബെഞ്ചമിൻ ബെയ്ലി CMS പ്രസ്സിൽ വെച്ച് അച്ചടിക്കുന്നുണ്ട്. അതൊരു ചരിത്രമാണ്. അത് മലയാളം അച്ചടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിന്റെ റെപ്ലിക്കയും നമുക്ക് ഈ ഗാലറിക്കകത്ത് കാണാൻ കഴിയും. പിന്നീട് വരുന്നത് കേരളത്തിലെ അച്ചടിശാലകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചരിത്രമാണ്. കേരളത്തിൽ 1500 മുതൽ അച്ചടിശാലകൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഡോക്ട്രിന ക്രിസ്റ്റം എന്ന് പറയുന്ന കേരളത്തിൽ ആദ്യമായി തമിഴ് ഭാഷയിൽ അച്ചടിക്കപ്പെട്ട പുസ്തകം, അത് 1500 അച്ചടിക്കപ്പെടുന്നത്. ആ പുസ്തകം കൊല്ലത്ത് ഒരു അച്ചടിശാലയിലാണ് അച്ചടിക്കുന്നത്. അങ്ങനെ അവിടുന്ന് മുതൽ ഇങ്ങോട്ട് നമുക്ക് 20-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ട് വരെയുള്ള അച്ചടിശാലകളുടെ ഒരു ബൃഹത് ചരിത്രമാണ് അതിനകത്ത് പറയുന്നത്. പിന്നീട് പ്രസാധനം എന്നുള്ള ഒരു ടൈറ്റിലിനകത്ത് പുസ്തക പ്രസാധന ചരിത്രവും പാഠപുസ്തകങ്ങളുടെ ചരിത്രവും പത്രമാസികകളുടെ ചരിത്രവും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. പിന്നീട് കാലിഗ്രഫിയുടെ ഒരു ഹിസ്റ്ററി പറയുന്നുണ്ട്. പിന്നെ കവർ ഡിസൈനിങ്ങിന്റെ ചരിത്രം, ലിപി പരിഷ്കരണത്തിന്റെ ചരിത്രം, അതോടൊപ്പം തന്നെ യുണീകോഡിന്റെ ചരിത്രം. ഇത്രയും ആണ് മൂന്നാം ഗാലറിയുടെ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാവുന്നത്. അതിന്റെ മറ്റൊരു ഭാഗത്തായിട്ട് കേരളത്തിലെ സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ ചരിത്രം, കേരളത്തിലെ സാക്ഷരതാ പുസ്തകങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകള്, ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് എല്ലാം സാക്ഷരതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോർണറിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആനിമേഷൻ വീഡിയോയും ഇവിടെ നമുക്ക് കാണാനാവും. പിന്നീട് വരുന്ന സമയത്ത് നമ്മൾ മലയാളമല്ല മലയാളങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു കോർണറിലേക്കാണ് പോകുന്നത്. അവിടെ വ്യത്യസ്ത പരമൊഴി മലയാളങ്ങൾ, ശാസന ഭാഷ, അതുപോലെ തന്നെ ദ്രാവിഡ ഭാഷകൾ, പിന്നീട് വരുമ്പോൾ ഗോത്ര ഭാഷകൾ, ഈ രൂപത്തിലാണ് അടയാളപ്പെടുത്തി പോകുന്നത്. കേരളത്തിലുള്ള 36 ഗോത്രഭാഷകളെയും വീഡിയോ ഓഡിയോ സഹിതം നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും.
2: ഈ നാലാമത്തെ ഗാലറിയുടെ പ്രത്യേകത എന്താണ്?
1: നാലാമത്തെ ഗാലറിയെ സംബന്ധിച്ച് അത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഒരു ചരിത്രം എന്നുള്ളതിലേക്കാണ് അടയാളപ്പെടുത്തുന്നത്. അച്ചടിയുടെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ ഏഷ്യയിൽ തന്നെ ആദ്യത്തെ എഴുത്തുകാരുടെ കൂട്ടായ്മയാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം. അത് സഹകരണ മേഖലയിലെ എഴുത്തു കൂട്ടായ്മ എന്നുള്ള രൂപത്തിൽ ലോകത്തെവിടെയും കാണാത്ത രൂപത്തിലൊരു സംവിധാനം കേരളത്തിൽ രൂപപ്പെടുകയാണ്. 1945 അതില് ഇപ്പൊ കേരളത്തിൽ നിന്നറിയപ്പെടുന്ന പഴയകാല സാഹിത്യകാരന്മാരൊക്കെ ഉൾപ്പെടുന്ന ഒരു സാഹിത്യ ശാഖയാണ്. അതിന്റെ ഒരു ചരിത്രം എന്നുള്ള രൂപത്തിൽ, അതായത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരു കാലത്തെ മലയാള സാഹിത്യത്തിന്റെ ചരിത്രം കൂടിയാണ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ ശബ്ദ ശേഖരം, എഴുത്തുകള്, അതുപോലെ തന്നെ ഒപ്പ്, ആ രൂപത്തിൽ എല്ലാം ആ ഗാലറിക്കകത്ത് നമുക്ക് കാണാൻ പറ്റും.
0: ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ സ്ക്രീനിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ വേൾഡ് മാപ്പാണ് ഉള്ളത്. ഇതിൽ ഇപ്പോൾ നമ്മളൊരു രാജ്യം, ഫോർ എക്സാമ്പിൾ ഇപ്പൊ സുഡാൻ, അപ്പൊ നോക്കിയാൽ അവിടുത്തെ ഭാഷ അറിയാം. അല്ലെങ്കിൽ ഇപ്പോ ഇന്തോനേഷ്യ ആണ് സെലക്ട് ചെയ്യുന്നത്, അവിടുത്തെ ഭാഷ അറിയാം അല്ലെ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഭാഷ പഠിക്കാൻ പറ്റും അല്ലെ.
1: അതെ അതെ, ഇപ്പൊ ഭാഷയൊക്കെ സംബന്ധിച്ച് പഠിക്കുന്ന ഗവേഷകർക്കൊക്കെ വലിയ രീതിയിൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മൾ ഓരോ ഭാഷകളുടെയും വിവരങ്ങൾ മറ്റെവിടെയും ലഭിക്കാത്ത രൂപത്തിൽ ഇവിടെ ഉൾച്ചേർത്തിട്ടുണ്ട്. ലോക ഭാഷാ ഗാലറി എന്നുള്ള രൂപത്തിൽ വരുന്ന ഓരോരുത്തർക്കും കണ്ട് ടച്ച് ചെയ്ത് ഓരോ രാജ്യങ്ങളിലെ ഭാഷകളും അതിന്റെ വിവരങ്ങളും ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്.
2: ഈ മ്യൂസിയത്തിന് മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണുള്ളത്?
1: അക്ഷര മ്യൂസിയത്തിന്റെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് തിയേറ്റർ ഹോളോഗ്രാം സംവിധാനമാണ്. അതിനകത്ത് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു 60 സീറ്റ് തിയേറ്റർ ഒരുക്കുകയും അതിനകത്ത് അക്ഷര മ്യൂസിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റുകളുടെ

0: ഡോക്യുമെന്ററി ശേഖരം തിയേറ്ററിൽ നമുക്ക് കാണാൻ പറ്റും. ഒപ്പം തന്നെ ഒരു ഹോളോഗ്രാം സംവിധാനമുണ്ട്. അതിനകത്ത് സാഹിത്യകാരന്മാർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവരവരുടെ കഥകൾ പറയുന്ന രൂപത്തിലുള്ള ഹോളോഗ്രാം സംവിധാനവും അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്.
1: എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും ഈ തിയേറ്ററിൽ?
0: തിയേറ്ററിൽ നിലവിൽ 60 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്. അതുപോലെ തന്നെ പുതിയ കാല മ്യൂസിയങ്ങളുടെ ഒരു സങ്കല്പം, മ്യൂസിയോളജി സങ്കല്പം എന്ന് പറയുന്നത് മ്യൂസിയം കെട്ടിടത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ കെട്ടിടത്തിന് പുറത്തേക്ക് കൂടി മ്യൂസിയത്തെ വിപുലീകരിക്കുക എന്ന് പറയുന്ന പുതിയൊരാശയം കൂടെ അക്ഷര മ്യൂസിയം സാധ്യമാക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല് അക്ഷര മ്യൂസിയത്തിന്റെ മുറ്റത്ത് പ്രധാനമായിട്ടും ലോകത്തുള്ള പ്രധാന സ്ക്രൈബ്സ് എന്ന് പറയും എഴുത്തുകാർ, ഈജിപ്തിലെയും മെസപ്പൊട്ടോമിയയിലൊക്കെ എഴുത്തുകാരുടെ ശില്പങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഗുജറാത്ത്, കർണാടക പോലുള്ള സ്ഥലങ്ങളിലെ ക്ഷേത്ര ചുവരുകളിലൊക്കെ ഇത്തരത്തിലുള്ള എഴുത്തുകാരെ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിൽ കൂടുതലും സ്ത്രീകളാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടെ അതിനകത്തുണ്ട്. കേരളത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത് വയനാട് വെച്ച് എഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരു ശില്പത്തെയാണ്. അതിന്റെ മാതൃക കൂടെ ഇവിടെ ഉണ്ട്.
1: പിന്നെ ഈ ഒരു മ്യൂസിയത്തിന്റെ പ്രത്യേകത എല്ലാ ഇടങ്ങളിലെ പോലെ കാഫറ്റേരിയ സൗകര്യമുണ്ട്. ഡിസേബിൾ ഫ്രണ്ട്ലി, അല്ലെങ്കിൽ എല്ലാവരെയും ഇൻക്ലൂസീവ് ആയിട്ട് നോക്കിക്കാണുന്ന ഒരു മ്യൂസിയം കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഭാഷയെ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിക്കും ഇവിടെ വരുന്നത് ഒരുപാട് ഉപകാരപ്രദമാണ്. മറ്റൊരു കാര്യം നമ്മുടെ ഈ സഞ്ചാരി ടീമിന് തോന്നിയത് ഇതിന്റെ പിന്നിലൊരു വളരെയധികം ഒരു കഠിനാധ്വാനമുണ്ട്. കാരണം ഇതിലെ ഈ ഡേറ്റ വെരിഫൈ ചെയ്യുന്നതിലും അല്ലെങ്കിൽ ആ അത്രത്തോളം സമയം എടുത്ത് ആണ് ചെയ്തിരിക്കുന്നത് അല്ലെ? ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ടീം അംഗങ്ങൾ അവരെ കുറിച്ചൊന്ന് പറയാം.
0: കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ചരിത്ര മേഖലയിൽ ഇടപെടുന്ന ഡോക്ടർ എം ആർ രാഘവ വാര്യർ, ഡോക്ടർ കേശം വെളുത്താട്ട്, ഡോക്ടർ രാജൻ കുരിക്കൽ, അതുപോലെ തന്നെ ഡോക്ടർ അജു കെ നാരായണൻ, ഡോക്ടർ പി ശിവദാസൻ, ഡോക്ടർ ബാബു ചെറിയാൻ, ഡോക്ടർ ശ്രീജിത്ത് തുടങ്ങിയ ഒട്ടനവധി ആളുകളെ നമ്മൾ സന്ദർശിക്കുകയും അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും വെരിഫൈ ചെയ്യുകയും ചെയ്തിട്ടാണ് മ്യൂസിയം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത്.
1: പല ഗാലറി ഇനി പുതിയതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ഗാലറി തന്നെ എനിക്ക് തോന്നുന്നു മനസ്സിലാക്കുന്ന ഒരാൾക്കാണെങ്കിലും കുറച്ചധികം സമയം എടുത്ത് മനസ്സിലാക്കാനുള്ളതുണ്ട്. എല്ലാവിധ ആശംസകളും.

0: ഇത്രയും കേട്ടപ്പോ നിങ്ങൾക്കും തോന്നിയില്ലേ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്? അപ്പൊ തീർച്ചയായിട്ടും അച്ഛനമ്മമാരെയും കൂട്ടി ഈ ഒരു മ്യൂസിയത്തിലേക്ക് ഒരു യാത്ര പോവാം അല്ലേ?
1: ടീം സഞ്ചാരി, സെബിൾ ജിഹാൻ, റൂബി ബാബു, സന്ധ്യ വേറ്റിനാട്.

0: ഹെൽത്ത്. ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 12:05 മാപ്പിളപ്പാട്ടുകൾ എസ് ഷംന അവതരിപ്പിച്ചത്. 12:20 ലളിതഗാനങ്ങളാണ് ഋഷികേശ് ദേവ് പാടിയത്. ഒരു മണിക്ക് ഗാനസല്ലാപമാണ്. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. പ്രിയ ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം, ഒപ്പം വിശേഷങ്ങളും പങ്കുവയ്ക്കാം. മറക്കാതെ വിളിക്കുക. ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനസല്ലാപം.

കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
0: കുട്ടികളുടെ നേത്ര പരിചരണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
1: കുട്ടികളുടെ നേത്ര പരിചരണം വളരെ പ്രധാനമാണ്. കാരണം കുട്ടികൾക്ക് അവർക്ക് കാഴ്ചക്കുറവ് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അത് പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, വിശദമായി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ ചിലപ്പോൾ ചെറിയ കോങ്കണ്ണ് പോലെയൊക്കെ തോന്നിയേക്കാമെങ്കിലും ചെറിയ കുട്ടികൾക്ക് അവർക്ക് അടുത്ത് കിടക്കുന്ന സാധനങ്ങൾ കാണുന്നതിലോ തറയിൽ കിടക്കുന്ന ചെറിയ മുത്തുകൾ പറക്കിയെടുക്കുന്നതിലോ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അമ്മമാർക്ക് ആദ്യമേ തന്നെ അത് മനസ്സിലാക്കി അതൊരു കാഴ്ചക്കുറവിന്റെ കാരണമായിരിക്കാം എന്നുള്ളത് മനസ്സിൽ പോകേണ്ടതുണ്ട്. അങ്ങനെ നേത്ര പരിശോധന നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അപ്പൊ അത് തീരെ ചെറിയ കുട്ടികൾക്ക്. പിന്നെ ഒരു കാര്യം, പ്രായപൂർത്തിയാകാതെ ജനിക്കുന്ന കുട്ടികൾക്ക്, പ്രിമച്ചുറായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് റെറ്റിനൽ ഡെവലപ്മെന്റിൽ വ്യത്യാസം വരാനും കാഴ്ചയെ പിന്നീട് ബാധിക്കുന്ന രീതിയിൽ അസുഖം വരാനും ഒക്കെ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി എന്ന് പറയും. പ്രായം തികയാതെ ജനിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് കൃത്യമായും ആ സമയത്ത് തന്നെ നേത്ര പരിശോധന, റെറ്റിന പരിശോധന നടത്തേണ്ടത് പ്രധാനമാണ്. മിക്കവാറും അത്തരം കുട്ടികളെ പീഡിയാട്രീഷ്യൻസ് NICU വെച്ച് തന്നെ അത്തരം ചികിത്സയ്ക്ക് റെറ്റിന സ്പെഷ്യലിസ്റ്റിനെ വിളിച്ച് കാണിക്കാറുണ്ട്. അത് മാത്രമല്ല, കുട്ടികൾ ഒന്ന് വലുതായി വരുമ്പോൾ അവർക്ക് കാഴ്ച വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് വരാവുന്ന സാധാരണ പ്രശ്നങ്ങൾ മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ഇതിൽ മയോപ്പിയ നമ്മൾ നിയർ സൈറ്റഡ്നെസ് എന്ന് പറയും, ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയും, അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുന്ന ദൂര കാഴ്ച ഉള്ള ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്ന പ്രോബ്ലം. ഇതൊക്കെ തന്നെയും കണ്ണട വെച്ച് ക്ലിയർ ആക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഒരു കുട്ടിയുടെ കാഴ്ചയ്ക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പവർ വ്യത്യാസം കൊണ്ട് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ മാതാപിതാക്കൾ ആലോചിക്കും, എന്റെ കുട്ടിക്ക് ഇപ്പോഴേ ഈ ചെറിയ പ്രായത്തിലെ കണ്ണട വെക്കേണ്ടതുണ്ടോ, ശരിയാണോ എന്നൊക്കെ ധരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ആ കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കാഴ്ച ബെറ്റർ ആവുകയും അതോടൊപ്പം തന്നെ അയാളുടെ സമൂഹവുമായിട്ടുള്ള ഇന്ററാക്ഷൻ ബെറ്റർ ആവുകയും അയാളുടെ പഠനം ബെറ്റർ ആവുകയും ചെയ്യും. ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, അടുത്ത കാഴ്ച മാത്രമുള്ള ആൾക്കാർക്ക് ദൂരെ നിന്ന് വരുന്ന വസ്തുവകകൾ കാണാൻ സാധ്യത കുറവായിരിക്കും, പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക്. അപ്പോ അവർ ദൂരെ നിന്നുള്ള ആൾക്കാരെ കാണുന്നത് കുറവുന്നതോടൊപ്പം അവരോടടുത്തുള്ള ഇടപെടലുകളും കുറയും. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് അവരുടെ ഭാവി ജീവിതത്തിന് ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻസിനെയാണ് അത് ബാധിക്കുന്നത്. അതേസമയം ആ കുട്ടിക്ക് കൃത്യമായിട്ട് ആവശ്യമുള്ള കണ്ണട കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അടുത്തും കാണാൻ കഴിയും, ദൂരെയും കാണാൻ കഴിയും. അങ്ങനെ അതിന്റെ ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്താൻ കണ്ണട കൃത്യമായി കൊടുക്കുന്നതിലൂടെ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കൃത്യമായ സമയത്തുള്ള നേത്ര പരിശോധനയും അതിനാവശ്യമായ കറക്ഷൻസ് കുട്ടികൾക്ക് നൽകുന്നതും അവരുടെ ഭാവിക്ക് വേണ്ടി തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
0: അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കുട്ടികളുടെ നേത്ര പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
1: കണ്ണുകളെ സ്നേഹിക്കുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ പഠിക്കുമ്പോൾ അവർക്ക് അവരിയിരിക്കുന്ന റൂമിൽ കൃത്യമായിട്ടുള്ള ലൈറ്റ് ഉണ്ടാകണമെന്നുള്ളതും അതുപോലെ അവരിയിരിക്കുന്ന പൊസിഷൻ കറക്റ്റ് ആണ് എന്നുള്ളതും അവര് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ കിടന്ന് വായിക്കുന്നത് കാഴ്ചയെ ബാധിക്കും, കണ്ണിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇരുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഇരുന്ന് വായിക്കുമ്പോൾ തന്നെ ആ റൂമിൽ കൃത്യമായിട്ടുള്ള വെളിച്ചം ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിൽ നേരെ അടിക്കാത്ത രീതിയിൽ മുകളിൽ നിന്നുള്ള ലൈറ്റ് ആണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. അതുപോലെ രാത്രി TV കാണുമ്പോൾ ചുറ്റിലും ലൈറ്റ് ഇല്ലാതെ ഓഫ് ചെയ്ത് വെച്ചിട്ട് TV കാണുന്നത് കണ്ണുകൾക്ക് അണ്ണെസസറി സ്ട്രെയിൻ ഉണ്ടാക്കും. അപ്പോൾ ആ TV കാണുന്ന റൂമിൽ ലൈറ്റ് ഉണ്ടാകുന്നത് പ്രധാനമാണ്. അതുപോലെ ഡിജിറ്റൽ ഡിവൈസുകൾ, മൊബൈൽ ഫോണുകളോ ലാപ്ടോപ്പുകളോ ഉപയോഗിക്കുന്നത്, അണ്ണെസസറി ആയിട്ട് ഉപയോഗിക്കുന്നത് കണ്ണുകൾക്ക് അണ്ണെസസറി സ്ട്രെയിൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ സമയം സ്ക്രീനിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിന് നമ്മൾ അനാവശ്യ സ്ട്രെസ്സാണ് കൊടുക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കും, നമുക്ക് ഓടുന്നത് നമ്മൾ എത്ര മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓടാൻ കഴിയും, പക്ഷേ അതേസമയം കണ്ണുകൾ വർക്ക് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ണിനെ വർക്ക് ചെയ്യാൻ നമ്മൾ വിടാറുണ്ട്. പകല് മുഴുവൻ വർക്ക് ചെയ്തതിന് ശേഷം രാത്രി വീട്ടിലിരിക്കുന്ന ആൾ വീട്ടിൽ പോയി കിടക്കാൻ സമയത്ത് മൊബൈൽ എടുത്ത് നോക്കുന്ന ആൾക്കാര് യഥാർത്ഥത്തിൽ അവരെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കും, പക്ഷെ കണ്ണിന് റെസ്റ്റ് കൊടുക്കുന്നില്ല. അപ്പൊ കണ്ണിന് ആ സമയത്ത് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അത് മാത്രമല്ല ഉറക്കത്തിന് ബാധിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. രാത്രി ലൈറ്റ്, മൊബൈൽ സ്ക്രീനിലെ ലൈറ്റ് രാത്രി ഉപയോഗിക്കുമ്പോഴേ

0: ഒരു ബ്ലൂ ലൈറ്റ് കുറയുന്ന രീതിയിലുള്ള സ്ക്രീൻ അഡാപ്റ്റേഷൻ, സ്ക്രീൻ ചേഞ്ചസ് വരുത്തിയിട്ട് ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. കഴിയുമെങ്കിൽ രാത്രി 10 മണിക്ക് ശേഷം മൊബൈൽ യൂട്ടിലൈസേഷൻ കുട്ടികൾ കുറയ്ക്കുക. അതുമാത്രമല്ല, മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികൾക്ക് എന്തെങ്കിലും വഴക്കുണ്ടാക്കുകയോ എന്തെങ്കിലും കരയുകയോ ഒക്കെ ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ എടുത്തു കൊടുത്ത് അതിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് കുട്ടികളോട് ചെയ്യുന്ന ഒരു ദോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ കുട്ടികൾ, ഒന്ന്, കൊച്ചുകുട്ടികൾ മൊബൈൽ സ്ക്രീനിൽ മാറി മാറി വരുന്ന സീനുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്ന അവരുടെ അറ്റൻഷൻ സ്പാൻ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവരുടെ സ്വഭാവ രൂപീകരണത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താനൊക്കെയുള്ള സാധ്യതയുണ്ട്. മൊബൈൽ ഫോൺ കൊടുത്ത് കുട്ടികളുടെ കരച്ചിൽ മാറ്റുക എന്നുള്ളത് ഒരു നല്ല കാര്യമല്ല. അവർ കരഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് അവരെ കരയാൻ വിടുന്നതാണ് കൂടുതൽ നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: സർ, അതുപോലെ തന്നെ നമ്മുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നമ്മളെ കണ്ണിനെ ബാധിക്കാൻ സാധ്യതയുള്ളത്? ഒപ്പം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന്, കമ്പ്യൂട്ടറിൽ കൂടുതൽ നേരം വർക്ക് ചെയ്യുന്നവർക്കുണ്ടാകുന്ന ഡിജിറ്റൽ ഐ സ്ട്രെയിൻ, ഫാക്ടറികളിലോ വർക്ക്ഷോപ്പുകളിലോ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ ഉണ്ടാകുന്ന കണ്ണിനുണ്ടാകുന്ന ഇഞ്ചുറികളും സ്ട്രെയിനുകളും, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ഒഴിവാക്കാൻ, നമ്മളെ കണ്ണുകളെ സ്നേഹിക്കണം എന്ന് നമ്മൾ ഓർമ്മിക്കുന്നതിലൂടെ നമുക്ക് ശരിയാക്കാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ സാധാരണ പറയുന്ന 20-20-20 റൂൾ, അതായത് നമ്മൾ 20 മിനിറ്റ് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20 സെക്കൻഡ് നേരത്തേക്കെങ്കിലും 20 അടി ദൂരെയുള്ള വസ്തുവിലേക്ക് നോക്കിയിരുന്നതിന് ശേഷം വീണ്ടും ജോലി തുടരുക. അപ്പൊ കണ്ണിനിടയിൽ ഒരു റെസ്റ്റ് കിട്ടും. അതുപോലെ ഇരിക്കുന്ന പൊസിഷൻ, അവിടെ ഉണ്ടാകുന്ന കൃത്യമായിട്ടുള്ള ലൈറ്റ് ഒക്കെ, എർഗണോമിക് ആയിട്ടുള്ള പൊസിഷനിങ് ഒക്കെ പ്രധാനമാണ്. ഇതുപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ വെൽഡിംഗ് ചെയ്യുന്ന ആള് കൃത്യമായി അതിനൊരു പരിചരണം ഉണ്ടാകുന്ന രീതിയിലുള്ള കണ്ണടയോ അല്ലെങ്കിൽ മുഖാവരണമോ ധരിച്ചിരിക്കണം. വെൽഡിംഗ് ചെയ്യുന്ന ആളിന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിരിക്കണം. കാരണം തെറിച്ചു വരുന്ന പാർട്ടിക്കിൾസ് ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുടെ കണ്ണിലായിരിക്കും കൊള്ളാൻ സാധ്യതയുള്ളത്. അപ്പൊ അവര് കൂടെ അത് ശ്രദ്ധിച്ച് നിൽക്കേണ്ടത് പ്രധാനമാണ്. അപ്പൊ നമ്മളെ കണ്ണിനെ നമ്മൾ സ്നേഹിക്കുന്നതിലൂടെയാണ് കണ്ണിന് ദോഷം വരാൻ സാധ്യതയുണ്ട്, റിസ്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയൽ വർക്കുകൾ ചെയ്യുന്ന ഫാക്ടറീസിലോ മറ്റ് വർക്ക്ഷോപ്പുകളിലോ മറ്റ് സ്ഥലങ്ങളിലോ ആ കണ്ണ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഗൂഗിൾസ്, അതായത് കണ്ണടകൾ, നമ്മൾ സാധാരണ ധരിക്കുന്ന കണ്ണടകളല്ല, ഇത്തരത്തിൽ പ്രൊട്ടക്റ്റീവായിട്ട് കണ്ണിനോട് ചേർന്നിരിക്കുന്ന പ്ലാസ്റ്റിക് ടൈപ്പ്, പോളികാർബണേറ്റ് ടൈപ്പിലുള്ള പ്രൊട്ടക്റ്റീവ് ഗൂഗിൾസ് ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. അതുപോലെ സാധാരണ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ഷട്ടിൽ കോക്ക് കളിക്കുന്ന ആൾക്കാർക്ക് വരുന്ന ഇഞ്ചുറി. അപ്പൊ കളിക്കുന്നതിന്റെ ഇടയിൽ കണ്ണുകൾക്ക് ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കുകയാണ് ഒന്ന് പ്രധാനം. കാരണം ഷട്ടിലിൽ കളിക്കുമ്പോൾ ഒരുപക്ഷെ കോക്ക് കൊള്ളാം, അല്ലെങ്കിൽ ബാറ്റ് അടിക്കുമ്പോൾ കൊള്ളാം, ഇങ്ങനെയുള്ള റിസ്കുകളുണ്ട്. അപ്പോൾ അതിലൊന്ന് ഈ പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ്, അതായത് കണ്ണട പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് പോളികാർബണേറ്റ് ടൈപ്പിലുള്ള കണ്ണട ഉപയോഗിക്കുക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കണ്ണട, പവർ ഗ്ലാസ്, ഒരു ചില്ല് ഗ്ലാസുകൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകണമെന്നില്ല. കാരണം ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊട്ടാത്ത തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ് യൂസ് ചെയ്യുന്നത് പ്രധാനമാണ്. അതുപോലെ കളിക്കുന്ന ആളിന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഇത്തരം ഇഞ്ചുറീസ് വരാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മിച്ച് നമ്മൾ മാറി നിൽക്കുകയോ സുരക്ഷിത ബോധത്തോടുകൂടി നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത കുറയും. അതുപോലെ മേസൺ വർക്ക് ചെയ്യുമ്പോൾ, കെട്ടിട പണി ചെയ്യുമ്പോൾ നമുക്ക് സിമെന്റ് പോലെയുള്ള പദാർത്ഥങ്ങൾ കണ്ണിൽ വീഴുന്നത് വലിയ രീതിയിൽ ഇഞ്ചുറി ഉണ്ടാക്കും. അതിനെ നമ്മൾ കെമിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയും. ആസിഡിക് അല്ലെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ള പലതരത്തിലുള്ള ലിക്വിഡുകൾ, ക്ലീനിങ് സൊല്യൂഷൻസ് പോലെയുള്ള സാധനങ്ങൾ സാധാരണ കാണുന്ന, അതുപോലെ പല വസ്തുക്കളും കണ്ണിൽ വീഴുന്നു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെ നേരത്തെ പറഞ്ഞതുപോലെ കെമിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയും. ഇത്തരം ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും കുമ്മായമോ സിമെന്റോ പോലെയുള്ള വസ്തുക്കൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് അത് നന്നായി കഴുകുക എന്നുള്ളതാണ്. അതിനു മുകളിൽ വേറൊരു ചികിത്സ ഇല്ല യഥാർത്ഥത്തിൽ. ഏറ്റവും

0: നന്നായിട്ട് എത്ര പെട്ടെന്ന് മാക്സിമം എത്ര കൂടുതൽ നേരം കഴുകാൻ കഴിയുന്നുവോ അത്രയും കൂടുതൽ അതിന്റെ ഡാമേജ് അളവ് കുറയ്ക്കാൻ കഴിയും. കാരണം സിമെന്റ് പൊടിയെല്ലാം കണ്ണിനകത്ത് പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പൊടികളെല്ലാം കണ്ണിനകത്ത് കോശങ്ങളോട് നന്നായി ചേർന്ന് പിടിച്ചിരിക്കും. പലതവണ കഴുകിക്കഴിഞ്ഞാൽ മാത്രമേ അത് ക്ലിയറായി ഒഴിവാക്കി കളയാൻ കഴിയുള്ളൂ. നേത്ര ചികിത്സ പരിശോധനയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അത് കഴുകിക്കളയുന്നതിലൂടെ വലിയൊരു ഡാമേജ് സാധ്യത നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പിന്നെ ഏറ്റവും പ്രധാനം, ഇത്തരത്തിലുള്ള ലിക്വിഡുകൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള പൊടികൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, എന്തായാലും കഴുകി കഴിഞ്ഞതിന് ശേഷം നേത്രരോഗ വിദഗ്ധനെ കണ്ടിരിക്കേണ്ടത് പ്രധാനമാണ്.
1: സർ, അവസാനമായി എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് പൊതുജനങ്ങളുമായി പങ്കുവെക്കാനുള്ളത്?
0: സാധാരണ കണ്ണുകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ കാട്രാക്ട്, ഗ്ലോക്കോമ, ഡയബറ്റീസ് കൊണ്ടുവരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ, സ്കിൻഡ്, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പവർ ചേഞ്ച്, ഇത്രയൊക്കെയാണ് സാധാരണ വരുന്നത്. ഇത് പലതും നമ്മൾ കൃത്യസമയത്തുള്ള ചെക്കപ്പിലൂടെ കണ്ടെത്താനും ഒഴിവാക്കാനും കഴിയും. പ്രത്യേകിച്ച് ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖത്തിനെ നമ്മൾ കാഴ്ച നിശബ്ദമായി കവർന്ന് കളയുന്ന കള്ളൻ എന്നാണ് പറയുന്നത്. കാരണം ഗ്ലോക്കോമ നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയില്ല, ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം അത് കാഴ്ചയെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അവരുടെ കണ്ണിലെ പ്രഷർ ചെക്ക് ചെയ്യുകയും വർഷത്തിലൊരിക്കലെങ്കിലും ചെക്ക് ചെയ്തിരിക്കുന്നത് പ്രധാനമാണ്. അതുപോലെ ഡയബറ്റീസ് ഉള്ള ആൾക്കാരും അവർക്ക് ഡയബറ്റീസ് കാരണം കണ്ണിന്റെ റെറ്റിനയിൽ ഡാമേജ് വരാനും കാഴ്ച നഷ്ടം ഉണ്ടാകാനുമുള്ള റിസ്ക് ഉണ്ടെന്നുള്ളത് ഓർമ്മിച്ചിരിക്കണം. വർഷത്തിലൊരിക്കലെങ്കിലും അവർ കണ്ണ് ചെക്ക് ചെയ്തിരിക്കണം, റെറ്റിന നോക്കുകയും അതിലെന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ അത് എടുക്കുകയും വേണം. പലപ്പോഴും പലരും ലേസർ പോലെയുള്ള ചികിത്സ വേണമെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഇതെന്തോ ദോഷകരമായിട്ടുള്ള ഭയപ്പെടുന്ന രീതിയിൽ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമല്ല. ലേസർ എന്ന് പറയുന്നത് പ്രകാശരശ്മി പോലെ തന്നെയാണ്. അത് ഉപയോഗിച്ച് കാഴ്ച സംരക്ഷിക്കാനാണ് കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ ഭയന്ന് പോകാതെ കൃത്യമായ ചികിത്സ ഡയബറ്റീസ് വന്ന ഡയബറ്റിക് റെറ്റിനോപ്പതിയുള്ള ആൾക്കാരെ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം കാട്രാക്ട് സർജറിയും പണ്ടത്തേനേക്കാളും സുരക്ഷിതമായി ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന മെഡിക്കൽ ചേഞ്ചസ് ഉണ്ട്, അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന കണ്ണിന്റെ റെറ്റിനയെ ബാധിക്കുന്ന മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന അസുഖം കാഴ്ചയുടെ സെൻട്രൽ ഏരിയയെ ബാധിക്കാറുണ്ട്. ആ അസുഖത്തിന് ഇഞ്ചക്ഷനുകൾ പലതവണ എടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇഞ്ചക്ഷൻ എന്ന് ഭയന്ന് ആ ചികിത്സ ഒഴിവാക്കാതെ അത് വേണ്ടി വന്നാൽ ആ ചികിത്സ എടുക്കുന്നതാണ് കാഴ്ച കൂടുതൽ കാലം നിലനിർത്തിക്കാൻ പ്രധാനമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: നാം കേട്ടത് സ്പോൺസർഡ് പരിപാടിയാണ് റേഡിയോ ഹെൽത്ത്. ആകാശവാണി

രാഗാമൃതത്തിൽ ഇന്ന് എച്ച് ഗീത അനിൽകുമാർ പാടുന്ന കൃതികൾ കേൾക്കാം. വയലിൻ എ എൽ മഞ്ജുള രാജേഷ്, മൃദംഗം പി എൻ ശ്രീധരൻ നമ്പൂതിരി. ആദ്യം ഗണനാഥനെ എന്നാരംഭിക്കുന്ന കൃതി, രാഗം സാരംഗ, ആദിതാളം, പെരിയസാമി തൂരൻ രചിച്ചത്.

അടുത്തതായി നാഗഗാന്ധാരി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച സരസിജനാഭ എന്നാരംഭിക്കുന്ന കൃതി, രൂപകതാളം.

എച്ച് ഗീത അനിൽകുമാർ പാടിയ കൃതികളാണ് ഇതുവരെ കേട്ടത്. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, പി എൻ ശ്രീധരൻ നമ്പൂതിരി മൃദംഗം.

0: മഴയും കൊണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ. എനിക്ക് കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ പിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ. അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പലിൽ ഏജൻസീസിലേക്ക്. അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിനു? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 1 lakh തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ആകാശവാണി, ഇപ്പോൾ സമയം 11:00.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ.

അതന്നത്തെ കഥ. ഏതൊരു ദേശത്തിൻ്റെയും മുഖശ്രീ എന്ന് പറയുന്നത് ഒരു ഗ്രാമം തന്നെയാണ്. അതിൽ ജനിച്ചു വളർന്ന ഒരു ആൾക്കാർക്കും അവിടെ വിട്ടുപോവാൻ മനസ്സ് തോന്നില്ല. പിന്നെ ജീവിതത്തിൻ്റെ പന്ഥാവ് പലയിടത്തോട്ട് വരികയല്ലേ, അതുകൊണ്ട് ഗ്രാമം വിട്ട് ജോലി തേടി കുടുംബങ്ങളെ പോറ്റാൻ വേണ്ടി മറ്റുള്ള ദിശയിലേക്ക് പോയി തുടങ്ങി. എന്നാലും ഓർമ്മകളിൽ പൂത്തു വിരിയുന്നത് നമ്മളുടെ ഗ്രാമം തന്നെയാണ്. ദേശത്തിൻ്റെ അഴകും ഗ്രാമമാണ്. വളഞ്ഞു വളഞ്ഞൊഴുകുന്ന നദികളും നീണ്ടുകിടക്കുന്ന നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ കർഷകൻ്റെ കൊയ്ത്തുപാട്ടും തേക്കുപാട്ടും ഇതൊക്കെ കൊണ്ട് മുഖരിതമാണ് ഗ്രാമപ്രദേശങ്ങൾ. ഇന്നും ആ പഴയ കാലങ്ങൾ ഓർക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട് മനസ്സിൽ. കാരണം ഗ്രാമത്തിൻ്റെ മുഖച്ഛായ മാറി, അത് നഗരത്തിലോട്ട് തന്നെ പോയി തുടങ്ങി. നഗരത്തിൻ്റെ തിരക്കും തിക്കും ആരവങ്ങളും ഒക്കെ ഒഴിഞ്ഞ് ശാന്തമായ മനസ്സിനെ ഒന്ന് വീണ്ടും കിട്ടണമെങ്കിൽ നമ്മളുടെ ഗ്രാമാന്തരീക്ഷം തന്നെ വേണം. ഒന്ന് ആലോചിച്ചാൽ നമുക്കറിയാം, അല്പം വിട്ടുമാറി നിൽക്കുന്നതോളം ആ നെൽപ്പാടങ്ങളും ആ നദികളും തെങ്ങിൻ തോപ്പുകളും ഒരുപാട് നമ്മൾ ഒരു ഗൃഹാതരത്തിൽ കൊണ്ടെത്തിക്കുന്നതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു വിശേഷത, അതായത് ചരിത്രപരമായിട്ടും പൗരാണികമായിട്ടും നമുക്ക് പറയാവുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നാമത്, 2000 വർഷം പഴക്കമുള്ള തിരുവല്ലയിലെ ശ്രീവല്ലഭ ക്ഷേത്രം. ദുർവാസാവ് മഹർഷി ആണ് ഇവിടെ ഭഗവാനെ പ്രതിഷ്ഠിച്ചത് എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. ശരിയാണത്, പുരാണം വിശ്വസിക്കുന്നവർക്ക് അത് അറിവ് തന്നെയാണ്. അത് കഴിഞ്ഞ് ഇവിടെ ശ്രീവല്ലഭൻ, അതായത് നില, തിരുവനന്തപുരത്ത് അനന്തശയനമാണെങ്കിൽ തിരുവല്ലയിൽ നിലയാണ്, നിൽപ്പ്. അതാണ് അവിടുത്തെ വിഗ്രഹത്തിൻ്റെ സവിശേഷത. ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിൽ നിന്നും ധാരാളം ആൾക്കാർ രാവിലെ തൊഴാനും അതുപോലെ തന്നെ വൈകിട്ട് ദീപാരാധന കണ്ട് തൊഴുതു തുടങ്ങുവാനും ഒരുപാട് പേര് വരുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ, നമുക്കൊന്നുകൂടി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ശ്രീരാമകൃഷ്ണ ആശ്രമമുണ്ട്. അതായത് 1913 വിവേകാനന്ദ സ്വാമികളുടെ പ്രഥമ ശിഷ്യനായ നിർമ്മലാനന്ദ സ്വാമികൾ സ്ഥാപിച്ചതാണ് ആ ആശ്രമം. ഇന്നും തുടർന്ന് സന്യാസിമാരും മറ്റുള്ള പ്രഭാഷകന്മാരും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ശ്രീരാമകൃഷ്ണ ദേവനെ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിൽ ശാരദാദേവിയുണ്ട്, അവിടെ പൂജകളും നടക്കുന്നുണ്ട്. മിക്കവാറും ഒക്കെ ഉണ്ട് അവിടെ ദിവസവും, വളരെ പ്രസിദ്ധമാണ്. തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആശ്രമം ഇത് തന്നെയാണ്. ആദ്യം ഉണ്ടായത് തൃശ്ശൂരാണ്, ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലയിൽ തുകലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ശിവന്റെ ക്ഷേത്രമുണ്ട്. അതിന്റെ സമീപത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ അരികിലൂടെ മണിനിലയാറിന്റെ കൈവഴികൾ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അടുത്ത് തന്നെ മറ്റൊരു ദേവീക്ഷേത്രമുണ്ട്, കദളിമംഗലം. അവിടെ എല്ലാ വർഷവും പടയണി ഉത്സവം വളരെയധികം ഭംഗിയായിട്ട് നടന്നിക്കൊണ്ട് പ്രസിദ്ധപ്പെട്ടൊരു ക്ഷേത്രം തന്നെയാണ്. പറഞ്ഞു വരുന്ന ക്ഷേത്രങ്ങളെക്കുറിച്ചാണ്. അതുപോലെ ഒരുപാട് സഭക്കാരുടെ പള്ളികളും അവിടെയുണ്ട്. പ്രാർത്ഥനകളും വിശേഷ ദിവസങ്ങളുള്ള പൂജകളും ഒക്കെ അവിടെയും നടക്കുന്നുണ്ട്, കുർബാനയും മറ്റുമൊക്കെ. ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ബില്ലിമംഗലം സ്വാമിയാർ വന്നിട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വന്ന് ഭഗവാനെ കാണാൻ ക്ഷേത്രനടയിൽ ചെല്ലുമ്പോൾ അവിടെ ഭഗവാനില്ല, ഇത് ഐതിഹ്യങ്ങൾ പറയുന്നതാണ്. ഒടുവിൽ അദ്ദേഹം ചെന്ന് നോക്കിയപ്പം ശ്രീവല്ലഭൻ കഥകളി കണ്ടുകൊണ്ട് കഥകളി മണ്ഡപത്തിലിരിപ്പുണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വില്ലുമംഗലം, നിങ്ങൾ എന്നെ ഇവിടെ ഇരുത്താൻ സമ്മതിക്കത്തില്ലല്ലോ. ഇതാണ് ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ഇങ്ങനൊരു കഥയുമുണ്ട്. എല്ലാ ദിവസവും കഥകളി നടക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം. കാലങ്ങളായി, എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ കണ്ടുവരുന്നതാണത്. ഒരു ദിവസവും പോലും കഥകളി മുടങ്ങാറില്ല. അവിടുത്തെ പ്രധാന വഴിപാട് കഥകളിയാണ്. കേരളത്തിലെ പ്രസിദ്ധമായ സകല കഥകളി നടന്മാരും കഥകളിയോടനുബന്ധിച്ച് നടക്കും വരുന്ന എല്ലാ കലാകാരന്മാരും അവിടെ വന്ന് അവരുടെ വിദ്യ പ്രകടിപ്പിച്ചു പോയിട്ടുണ്ട്. കാരണം ഇതിനൊക്കെ കാരണമായത് ഞാനും കൂടെ. കാരണം എന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെല്ലും, വല്ലപ്പോഴും ഒക്കെ വൈകിട്ട് അവിടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് കഥകളി കാണുമ്പോൾ കുറേ നേരം കൂട്ടുകാരോട് കൂടി കഥകളി കണ്ട് തിരിച്ചു വരാറുണ്ട്. പ്രഭാതം ഒരു പുലരി ഉദിക്കുന്നത് തന്നെ ഗ്രാമത്തിൻ്റെ ഉണർവാണ്. അവിടെ കർഷകൻ്റെ കൊയ്ത്തുപാട്ടും തേക്കുപാട്ടിൻ്റെ ഈണവും ഒക്കെ കൊണ്ടാണ് അത് പുലരി സജീവമാകുന്നത്. ഗ്രാമങ്ങൾ നമുക്ക് എന്നും ഒരു സമ്പത്ത് തന്നെയാണ്, കർഷകൻ്റെ നിത്യജീവിതത്തിൻ്റെ ആധാരം. ഇവിടെ ഒരു ഷുഗർ ഫാക്ടറിയുണ്ട്. വർഷങ്ങളായി, ഏതാണ്ട് 100-150 വർഷത്തെ പഴക്കമുള്ള ഫാക്ടറി, ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായതാണ്. നാടിൻ്റെ ചുറ്റുപാടും കരിമ്പിൻ തോട്ടങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അന്ന് ആ കരിമ്പ് വെട്ടി കെട്ടുവള്ളത്തിൽ നിറച്ച് ഈ

0: ക്ക് താഴെയുള്ള തടാകത്തിൽ എത്തിച്ച് അത് ഫാക്ടറിയിലോട്ട് വെട്ടി ആ കരിമ്പ് പഞ്ചസാരയായിട്ടാണ് പ്രോസസ്സെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. ഇന്നതില്ല, കാരണം കരിമ്പ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, കാർഷിക സർവകലാശാലയുടെ ഒരു ബ്രാഞ്ച് അവിടെ ഉണ്ട്. അവിടെ നെൽക്കറികൾ, നെല്ല്, പച്ചക്കറികൾ, ഈ കരിമ്പിൻ്റെ പല വിത്തുകൾ, ഇതൊക്കെ ലഭിക്കുന്നതായിട്ട് ഇന്നും ഉണ്ട്. അത് ആക്റ്റീവാണ് അവിടെ ഇന്നും ഇപ്പോഴും. ആ സ്ഥലത്തിൻ്റെ പേര് ഇവിടുന്ന് 3 കിലോമീറ്ററേ ഉള്ളൂ, അതായത് കല്ലിങ്കൽ എന്ന സ്ഥലത്താണ്. ഇന്നും അത് ആക്റ്റീവായിട്ടുണ്ട്. അവിടെ കൃഷിക്കാരും മറ്റുള്ള ആൾക്കാരും പോയി വിത്തുകളും അതും ഇതുമൊക്കെ ശേഖരിച്ചു വന്ന് അവരുടെ വീട്ടിൽ പാകി മുളപ്പിക്കുന്നുണ്ട്. പിന്നെ മണിമലയാറും പമ്പയും അച്ചങ്കോവിലും എല്ലാം സംഗമിക്കുന്ന ഒരു സ്ഥലം ഇവിടെ അടുത്തുണ്ട്. അത് നീരേറ്റുപുറവ് എന്ന് പറയും. അവിടെയാണ് ചക്കുളത്തുകാവ്. ഒരു വലിയ അതിവിശിഷ്ടമായൊരു സങ്കേതമാണ് മൂന്നാറുകൾ തമ്മിൽ ഒരുമിച്ച് സംഗമിക്കുന്ന സ്ഥലം. അതിൻ്റെ അടുത്താണ് ചക്രവർത്തികാവ് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾക്ക് വൈകുന്നേരം ഒന്ന് നടന്ന് കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഏറ്റവും നെൽപ്പാടങ്ങളാണ്. നെൽപ്പാടങ്ങൾ ഇന്ന് പണ്ടത്തെ പോലെ അവിടെ ഈ ചക്രം ചവിട്ടി വെള്ളം തിരിച്ചുവിടുന്ന ഒരു സമയമുണ്ടായിരുന്നു അന്നൊക്കെ. ഇന്ന് അവിടെ അതില്ല, കാരണം എല്ലാം പമ്പ് സെറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഓരോ നവോത്ഥാനങ്ങൾ വരുമ്പം ഇതിങ്ങനെയായി തുടങ്ങി. നീണ്ട നെൽപ്പാടങ്ങൾ, നല്ല കുളിർ കാറ്റ്, കാണാൻ നല്ല തെങ്ങിൻ കൂട്ടങ്ങൾ, പിന്നെ പടിഞ്ഞാറ് നിന്ന് ചേക്കേറുന്ന പക്ഷികൾ, ഇതൊക്കെ നമ്മുടെ കണ്ണിനൊരു ആനന്ദകരമായ കാഴ്ച തന്നെയാണ്. ഗ്രാമാന്തരീക്ഷങ്ങളിലേ അത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. നഗരത്തിൽ പോയാൽ തെക്കും തിരക്കും അവിടുത്തെ ആർഭാടങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വിചിത്രമായ കാഴ്ചയാണ് ഗ്രാമാന്തരീക്ഷത്തിലോട്ട് കടന്നു വരും. ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം ഞാൻ പണ്ട് ഒരു കവിത എഴുതിയത്. ഓഡിറ്റോറിയത്തിൽ വെച്ച് പി കുഞ്ഞിരാമൻ നായരുടെ താമരത്തോണി എന്ന കവിത ചൊല്ലിയപ്പോൾ അതിനെനിക്കൊരു ഫസ്റ്റ് പ്രൈസ് കിട്ടിയുണ്ട്. അതിൻ്റെ കവിതാ സംഹാരത്തിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ ഇതായിരുന്നു കാഴ്ചകൾ. ഇതല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. നമ്മുടെ ഗ്രാമം ഒന്ന് കാണട്ടെ, വായിക്കട്ടെ, അത് തന്നെ. അത് ഞാനിവിടെ ചൊല്ലുന്നു. അതിൻ്റെ പേര് ഗ്രാമസന്ധ്യകൾ എന്നാണ്. തേക്കുപാട്ടിന്നീണമൊഴുകും നാട്ടുപാടവരമ്പിലൂടെ, തേക്കുപാട്ടിന്നീണമൊഴുകും നാട്ടുപാടവരമ്പിലൂടെ, കാറ്റിലാടും കന്നിമണികളെ കിന്നരിച്ചും കൊണ്ടു നാം, കാറ്റിലാടും കന്നിമണികളെ കിന്നരിച്ചും കൊണ്ടു നാം, പാട്ടുമൂളി നടന്ന വേളയിൽ തളിഞ്ഞാറു തട്ടു തളർന്ന മെയ്, തോളു തോളുരുമ്മി നടന്ന തൊടികളിൽ ഞാറ്റുവേലയുടെ മേഘമാലകൾ പെയ്തിറങ്ങുമാ സന്ധ്യയിൽ, വയൽ പക്ഷികൾ ഘോഷയാത്ര പോകുന്ന പശ്ചിമാമ്പരമേടയിൽ, ചെറുകുടിലുള്ളിൽ ഉറക്കുപാട്ടിൻ ശ്രവണമധുരരാരീരവും, ചക്രവാളങ്ങളുമ്മ വെച്ചുകൊണ്ടുരുകി വീഴുന്ന സൂര്യനും, പിന്നെ മലമുകളിൽ നിന്നെത്തി നോക്കുന്ന മുഴുപൗർണമി തിങ്കളും, പള്ളി അമ്പലമണികളും വാങ്കുവിളികളും കൊണ്ടും മുഖരിതം ആ പരിസരം, ഇനി മിഴി തുറക്കുമോ വിരിയുമോ പഴയ പ്രണയമഴവില്ലഴകുപോൽ.
1: ഇനി ചുമട് താങ്ങി.
2: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: ഫാദർ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നതിനാണ് വിളിച്ചു വരുത്തിയത്. എടാ കുട്ടപ്പായി, അച്ഛനയച്ച കത്തങ്ങിയെടുത്തേ.
1: ഓ, ഈ അനിച്ചേച്ചിയുടെ ഒരു കാര്യം. ചേച്ചിയുടെ മുമ്പിലിരിക്കുന്നു കത്ത്, ആ പുസ്തകത്തിന്റെ താഴെ.
2: ഭരണമാറ്റമാണോ വിഷയനു? സാറിന്റെ തീരുമാനം വന്നോ?
0: അത് തന്നെ. പക്ഷേ എനിക്കതിൽ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്.
3: സത്യമാണ് ഫാദർ, അങ്ങനൊരു കാര്യമുണ്ട്.
2: അതെന്താ അനുവിനെ വേദനിപ്പിക്കുന്ന കാര്യം? കുടുംബ ട്രസ്റ്റിൽ അതിലുള്ളവരെയല്ലേ ചുമതല ഏൽപ്പിക്കാൻ കഴിയൂ? ഇനിയിപ്പോ അനാമികയാണല്ലോ സ്വാഭാവികമായും സെക്രട്ടറി സ്ഥാനം ഏൽക്കേണ്ടത്.
0: ഫാദറിനറിയാലോ എനിക്ക് അധികാരവും പദവിയും ഒന്നും വേണ്ട. ഏത് ജോലിയും ചെയ്യാൻ തയ്യാറുമാണ്. എന്നിട്ടും
1: ഏതൊരാളും വേദനിക്കും ഫാദർ. നേരിട്ട് രണ്ട് വഴക്ക് പറഞ്ഞാൽ സാരമില്ല, ഇതിപ്പോ അതുപോലെയല്ലോ.
2: ഞാനിപ്പോഴും ഇരുട്ടിലാണ്, വേണ്ടത്ര പിടികിട്ടിയിട്ടില്ല.

0: കാര്യങ്ങൾ തെളിച്ചു പറഞ്ഞാൽ നന്നായി.
1: കുട്ടപ്പായി, ദേ ഈ കത്തിലെ ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്ക്.
2: കത്തിങ്ങി വന്നേ. ഫാദർ, ഇതിന്റെ തുടക്കത്തിൽ പ്രിയപ്പെട്ട അനുമോളെ എന്നൊക്കെയുണ്ട്. ഞാൻ അതങ്ങ് വിടുന്നു, പ്രസക്ത ഭാഗം വായിക്കാം. ട്രസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകണം. നിന്റെ കഴിവിൽ എനിക്കും അമ്മയ്ക്കും വിശ്വാസമുണ്ട്. പക്ഷേ കാര്യനടത്തിപ്പിന് നിന്റെ സമ്പ്രദായങ്ങൾ പോരാ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മറ്റൊരു വഴി തേടുകയാണ് ഞങ്ങൾ. ഇതാണ് ആ ഭാഗം.
0: അനു നല്ല കഴിവുള്ളയാളാണ്. എന്താണ് ഉദ്ദേശിച്ചതെന്ന് പണിക്കര് സാറിനും അമ്മയ്ക്കുമേ അറിയൂ.
1: പക്ഷെ എനിക്കറിയാം, എന്റെ ജനകീയ സ്വഭാവം ജനാധിപത്യവാദികളായ ശ്രീ രാജീവ പണിക്കർക്കും ശ്രീമതി ഭാനുമതി അമ്മയ്ക്കും ബോധിക്കുന്നില്ല. പകരം മറ്റൊരാളെ ഇറക്കണം. എല്ലാരെയും സ്നേഹിക്കുക എന്നതാണല്ലോ എന്റെ സമ്പ്രദായം.
2: മറ്റൊരാളെ തേടുന്നു എന്ന വാചകം തീർത്തും കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇതുവരെ ഇല്ലാത്തൊരാൾ എന്നാണല്ലോ ധ്വനി. അതാരായിരിക്കും? ആരായാലും അനുച്ഛേദിച്ച് പ്രധാന പ്രതിപക്ഷമായി ഇവിടെ കാണും. അതാണൊരാശ്വാസം. എല്ലാം ദൈവത്തിന്റെ അല്ല, പണിക്കര് സാറിന്റെ കയ്യിലാണ്.
1: ബേബി ചേച്ചി ഇരിക്ക്. കത്രീനയുടെത്തേ ബേബി ചേച്ചി വന്നിട്ടുണ്ട്. രണ്ട് ചായ ഇട്ട് വെക്കണേ.
3: ചായ ഇപ്പൊ വേണ്ടായിരുന്നു അനു. പിന്നെ ഇടാൻ പറഞ്ഞതല്ലേ, കുടിച്ചേക്കാം.
1: ഗംഗാലേട്ടൻ വന്നില്ലേ?
3: ദേ കൂടെ ഉണ്ട്
1: ചേട്ടത്തി. ഗംഗാരേട്ടനും ഉണ്ട്. ഗംഗാരേട്ടാ വന്നാട്ടെ. ആ കസേരയിലെ പേപ്പർ എടുത്ത് മാറ്റിട്ടിരുന്നോളൂ.
3: ഇപ്പൊ കുട്ടപ്പായി ഇതൊന്നും വൃത്തിയാക്കിയിടത്തില്ലേ? പണിക്കര് സാർ ഇവിടെ ഉള്ളപ്പോ നല്ല നീറ്റായിടും. പ്രകാശിന്റെ കാര്യം പറയുകയും വേണ്ട, കുട്ടപ്പായിക്ക് നല്ല പേടിയായിരുന്നു.
1: ചേച്ചി, മനുഷ്യരെ പേടിപ്പിച്ച് എന്തെങ്കിലും ചെയ്യിക്കുന്നതിൽ എന്താ ഇത്ര മിടുക്ക്? അത് നല്ലതൊന്നുമല്ല.
4: കുഞ്ഞു പറഞ്ഞത് ശരിയാ. ലേശം പേടിയില്ലാതെ മനുഷ്യനെ ഒന്നും ചെയ്യില്ല എന്നതും ശരിയാ.
3: എന്റെ ഗംഗാരേട്ടാ, നിങ്ങൾ ഏത് ഭാഗത്താ? അനു പറഞ്ഞതിന്റെ കൂടെയോ അതല്ല അതിനെതിരോ?
1: മനസ്സുകൊണ്ട് എല്ലാരും പേടിപ്പിക്കലിന്റെ കൂടെയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി പേടിയാണല്ലോ മനുഷ്യന്റെ ഏറ്റവും ശക്തമായ വികാരം. പേടിപ്പിക്കുന്നവൻ നേതാവ്.
3: അനു, എനിക്കിത്തരം വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാലും പൊതുവെ പേടിപ്പിക്കാതെ അനുസരിപ്പിക്കാൻ നല്ല പ്രയാസമാണെന്നാ തോന്നുന്നത്.
4: പേടിപ്പിച്ച് അനുസരിപ്പിക്കുന്നത് നല്ലതല്ലെന്നാ എന്റെ അഭിപ്രായം. പക്ഷെ കുഞ്ഞൊന്ന് ആലോചിച്ചു നോക്കിയേ, മുകളിലുള്ളവരെ പേടിച്ചല്ലേ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നത്. ദൈവത്തെ പോലും പേടിയാ നമുക്ക്.
1: നിങ്ങളൊന്നും എന്നെ മനസ്സിലാക്കുന്നില്ല. ഒട്ടും ശാസിക്കാതെയും ശകാരിക്കാതെയൊക്കെ കാര്യങ്ങൾ നടത്തി കാണിച്ചു തരാൻ ഞാൻ അവസരമുണ്ടായാല്. ശാസിക്കാത്ത ദൈവത്തെയാ എനിക്കിഷ്ടം.
3: അവസരം വരികയല്ലേ. പ്രകാശ് ഡൽഹിയിലെത്തി. ഇനി ട്രസ്റ്റിന്റെ സെക്രട്ടറി അനുകുഞ്ഞല്ലേ. അന്നപൂർണ ചേച്ചിക്ക് മുഴുവൻ സമയവും വരാനാവില്ല എന്ന് മുമ്പേ പറഞ്ഞിരുന്നു.
4: അങ്ങനെ ഒരു ചാൻസ് അനുകുഞ്ഞിന് വന്നിരിക്കുന്നു. പറഞ്ഞത് പ്രവർത്തിക്കാനുള്ള അവസരം.
1: എന്റെ തിയറി എന്റെ മനസ്സിൽ തന്നെ ഇരുന്നോളും. എന്റെ സമ്പ്രദായം വെടിപ്പല്ല എന്നാണ് കണ്ടെത്തൽ. കണ്ടെത്താൻ പോകുന്നത് ആരെയാണെന്ന് എനിക്കറിയാം. വരട്ടെ നോക്കാം.
2: ഫാദർ, കാര്യങ്ങളിൽ ഏകദേശം തീരുമാനമായി എന്നാണ് കേൾക്കുന്നത്. അനുചേച്ചി ഒരല്പം കടുപ്പത്തിലാണ്. ദേ ആള് വരുന്നുണ്ട്. ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ.
1: ഫാദർ നമസ്കാരം. ഈ ട്രസ്റ്റിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ യു എൻ സെക്രട്ടറി ജനറൽ ആണെന്നാണ് പലരുടെയും വിചാരം.
0: അനാമിക ദേശത്തിലാണല്ലോ ഏതു പദവിയും അതിന്റെ പരിചിത വൃത്തത്തിൽ പ്രാധാന്യമുള്ളതാണ്. ട്രസ്റ്റ് സെക്രട്ടറി തീരെ മോശമല്ല.
2: ആരെങ്കിലും വന്നോട്ടെ, ഞാനും അനുചേച്ചിയും ഞങ്ങളുടെ സ്വന്തം ലോകത്ത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുമായി പ്രവർത്തിക്കും.
1: കുട്ടപ്പായി, നീ പറയുന്നതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. നീ എത്രയും വേഗം മറുകണ്ടം ചാടും അതെനിക്കറിയാം. ഇവിടുത്തെ കോളേജിൽ ഞാൻ ചേർന്നത് ഈ നാട്ടിൽ കഴിയാനാ, കുറെ എഴുതാനാ. ഞാനത് ചെയ്തോളാം.
0: ഇത്രയും ആഗ്രഹിച്ചിരുന്നു ഈ സെക്രട്ടറി പദവി. വല്ലാതെ ക്ഷോഭിക്കുന്നുണ്ടല്ലോ. ആരാണ് സെക്രട്ടറിയായി വരുന്നത്?
2: അത് ചേച്ചി തന്നെ പറയും. എന്നെ ചേച്ചിക്ക് വിശ്വസിക്കും.

0: രസമില്ലല്ലോ. എന്നാലും നല്ല സങ്കടമുണ്ട് കേട്ടോ ചേച്ചി.
1: ഫാദർ, എന്റെ നേരെ മുകളിലുള്ള ചേച്ചി അഭിരാമി, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ റാങ്കോടെ പാസായ അഭിരാമി.
2: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ. രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
3: അടുക്കളയിൽ നിന്ന്
2: ഇന്ന് പഴയകാല അടുക്കളയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് പെരുംകുളത്ത് നിന്നും ലതിക വിജയകുമാർ.
4: അടുക്കള ഒരു വീടിന്റെ ഹൃദയം. നമ്മുടെ ആരോഗ്യം അടുക്കളയിൽ നിന്നാണ് തുടങ്ങുന്നത്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്ന തത്വം മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്നവരാണ് നമ്മുടെ പഴയകാല അടുക്കളയിലെ അമ്മമാരും മുത്തശ്ശിമാരും. അത്ര വലിയ പഠിപ്പില്ലാതിരുന്ന ആ അമ്മമാർ പോലും അടുക്കളയെ അവരുടെ ആവാസ കേന്ദ്രമായി കണ്ടിരുന്നു. നാലുകെട്ട്, എട്ടുകെട്ട് ഇവ നിലനിന്നിരുന്ന കാലഘട്ടങ്ങളിൽ അടുക്കളയ്ക്കു മാത്രമായി ഒരു ഭാഗം തന്നെ ഉണ്ടായിരുന്നു. ഉമ്മറക്കോല അഥവാ പൂമുഖവുമായി യാതൊരു ബന്ധവുമില്ലാതെയാണ് മിക്കവാറും ഇരുണ്ടതും അടഞ്ഞതുമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരുന്നത്. സ്ത്രീകളുടെ പെരുമാറ്റ ഇടമായിട്ടാണ് അടുക്കള അറിയപ്പെട്ടിരുന്നത്. പണ്ട് ഇരുന്നാണ് പാചകം ചെയ്തിരുന്നത്. കയ്യെത്തും ദൂരത്ത് തന്നെ പലവ്യഞ്ജനപ്പെട്ടിയും മറ്റു സാധന സാമഗ്രികളും തയ്യാറാക്കിയിരുന്നു. അന്നപൂർണാദേവിയുടെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന അടുക്കളയിൽ ശുചിത്വമുണ്ടെങ്കിൽ മാത്രമേ ദേവി അവിടെ നിലനിൽക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്നു. സ്ത്രീ സാന്നിധ്യങ്ങളുടെ കൂട്ടായ്മയായിരുന്ന അടുക്കള നെല്ലുപുഴുങ്ങുന്നതും കുത്തി അരിയാക്കുന്നതുമെല്ലാം അടുക്കളയോട് ചേർന്നായിരുന്നു. ഒരു പുര എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അതിനുള്ളിൽ അരകല്ല്, ആട്ടുകല്ല്, തിരികല്ല് എന്നിവ സജ്ജമാക്കിയിരുന്നു. പുരുഷ മേധാവിത്വം നിലനിന്നിരുന്ന ആ കാലത്തെ തീരുമാനങ്ങളെല്ലാം പുരുഷന്മാരും കഷ്ടപ്പാടുകളെല്ലാം സ്ത്രീകൾക്കുമായിരുന്നു. ഭക്ഷണങ്ങളെല്ലാം മൺകലങ്ങളിലായിരുന്നു പാചകം ചെയ്തിരുന്നത്. ആയതിനാൽ രണ്ടു ദിവസമായാലും ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ ഇരിക്കുമായിരുന്നു. തലേ ദിവസത്തെ അധികം വന്ന ചോറിൽ ഉപ്പും ചുവന്നുള്ളിയും ഇട്ട് വെള്ളമൊഴിച്ചു വെച്ചിരുന്ന് പിറ്റേന്ന് പഴങ്കഞ്ചിയായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അതായിരുന്നു അന്നത്തെ പ്രഭാത ഭക്ഷണം. അതുപോലെ തന്നെ ചിരട്ടക്കയ്യിൽ ചീനഭരണി, മുളനാഴി, തിരുക, കടകോൽ, ചെമ്പുകുടം, മൺകുടം, ഉപ്പുമരവി, കവടിപാത്രങ്ങൾ, ഉറി, മരക്കയിലുകൾ തൂക്കിയിടാനുള്ള കൈലാറ്റ തുടങ്ങിയവയൊക്കെ അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളായിരുന്നു. അടുക്കളയോട് ചേർന്നുള്ള മുറ്റത്ത് പച്ചക്കറിത്തോട്ടവും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളായിരുന്നു പാചകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. അതിനാൽ ആരോഗ്യപരമായ ഒരു അന്തരീക്ഷം ആ വീട്ടിൽ താമസിക്കുന്നവർക്കും ഉണ്ടായിരുന്നു. ഇന്ന് മോഡുലാർ കിച്ചൺ സംവിധാനം വന്നതോടെ അടുക്കളയിൽ സ്ത്രീകളുടെ ജോലിഭാരം കുറയുകയും സന്തോഷത്തോടും ഇഷ്ടത്തോടും കൂടി ജോലി ചെയ്തു വന്നിരുന്നു. സ്ത്രീ പുരുഷ സൗഹൃദമാണ് അടുക്കള. ഇന്നത്തെ അടുക്കളയിലെ ഉപകരണങ്ങളെല്ലാം തന്നെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. റെഫ്രിജറേറ്റർ, മിക്സി, ഓവൻ, ഗ്യാസ് അടുപ്പുകൾ, ഫാൻ എന്നിവയിലേക്ക് നീളുന്നു ഇന്നത്തെ നമ്മുടെ അടുക്കള. ഇവയൊക്കെ പാചകം എളുപ്പമാക്കുക മാത്രമല്ല സമയലാഭവും ശാരീരിക അധ്വാനവും കുറയ്ക്കുന്നു. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അടുക്കളയിൽ കയറി ജോലി തീർത്തതിന് ശേഷം അവരവരുടെ ജോലിക്ക് പോകാനായി തയ്യാറെടുക്കുന്നു. ഗസ്റ്റ് ലിവിംഗ് എന്ന് വേണമെങ്കിലും അടുക്കളയെ പറയാം. കാരണം ഗസ്റ്റിന് വേണ്ടി ആഹാരം തയ്യാറാക്കുമ്പോൾ അവരുമായി സൗഹൃദ സംഭാഷണം ചെയ്തുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യുന്നതാണ് ഇന്ന് കണ്ടുവരുന്ന രീതി. ഇത്തരം സൗഹൃദങ്ങളോടെ പാചകം ചെയ്താൽ അതിന് രുചിയും സ്വാദും കൂടും എന്ന് ആണ് ആളുകൾ വിശ്വസിക്കുന്നത്. ഇന്നത്തെ അടുക്കളത്തോട്ടം സ്ഥലപരിമിതി മൂലം കൂടുതലും ടെറസിന് മുകളിലായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. എങ്കിലും പഴയ കാലത്തേക്കാൾ കൂടുതൽ ഇന്ന് പച്ചക്കറികൾക്ക് വേണ്ടി കച്ചവട കേന്ദ്രങ്ങളെയാണ് ആളുകൾ ആശ്രയിക്കുന്നത്. അവയൊക്കെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവയും കീടനാശിനിയുടെ അമിത ഉപയോഗം മൂലം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. എത്ര ആധുനിക അടുക്കളയാണെങ്കിലും ആരോഗ്യപരമായ കാഴ്ചപ്പാടോടെ നാം അടുക്കള ഉപയോഗിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്.

0: വായനശാലകളിലൂടെ
1: വട്ടപ്പാറ കണക്കോട് യുവജന സമാജം ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് കണക്കോട് ഭുവനേന്ദ്രൻ നായർ സംസാരിക്കുന്നു.
2: ആയിരത്തി തൊള്ളായിരത്തി 1950 ആ പ്രദേശത്തെ അന്ന് ചെറുപ്പക്കാരായിരുന്ന ശ്രീ നാരായണൻ നായർ, അതുപോലെ തന്നെ കെ പി കേശവൻ നായരും കനവിളനാഥ കൃഷ്ണപിള്ളയും ചേർന്ന് അന്ന് ഗ്രന്ഥശാല രൂപം കൊടുക്കുന്നത്. ആ ഗ്രന്ഥശാല രൂപം കൊടുക്കാനുള്ള കാരണം അവിടെ ഒരു കർഷക കൂട്ടായ്മ അന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഗ്രന്ഥശാല വേണമെന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പേരിൽ ഗ്രന്ഥശാലയ്ക്ക് രൂപം കൊടുക്കുകയും ആ ഗ്രന്ഥശാല യുവജന സമാജം ഗ്രന്ഥശാല എന്ന പേരിൽ കൊടുക്കുകയും ചെയ്തു. പക്ഷെ അതോടൊപ്പം തന്നെ ഈ കലാകായിക രംഗത്ത് കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒരു കാളിദാസ കലാകേന്ദ്രം, അങ്ങനെ ഒരു കലാകേന്ദ്രം കൂടി രൂപീകരിച്ചു ഇതിന്റെ കൂടെ തന്നെ. ഇപ്പൊ 1950 ഇത് രൂപീകരിച്ച് നമ്മുടെ ഗ്രന്ഥശാലയ്ക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നതും 1950. ആ ഒരു കടമുറിയിൽ ആണ് ഈ ഗ്രന്ഥശാല തുടങ്ങിയത്. ആ ഗ്രന്ഥശാല ക്രമേണ ഈ കടമുറിയിൽ നിന്നും ഞങ്ങളുടെ പ്രദേശത്തെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ശ്രീമതി രംഗകൃഷ്ണൻ നായർ. അദ്ദേഹം നമ്മുടെ കടമുറിയിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാല അത് നമുക്ക് മാറി ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് സ്ഥലം തരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം 2 സെന്റ് സ്ഥലം സൗജന്യമായി ഗ്രന്ഥശാലയ്ക്ക് തരികയുണ്ടായി. ആ സ്ഥലം കിട്ടിയ ഉടനെ അവിടുത്തെ നാട്ടുകാരായ നല്ലവരായ ഇന്നത്തെ ആൾക്കാർ ചേർന്നുകൊണ്ട് ഒരു ബോർഡിട്ട കെട്ടിടം അത് നിർമ്മിക്കുകയുണ്ടായി. ആ കെട്ടിടത്തിലാണ് ഗ്രന്ഥശാല 2 പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയത്. അതിനുശേഷം നല്ല രീതിയിൽ ആ ഗ്രന്ഥശാലയ്ക്ക് പുസ്തകങ്ങളും എല്ലാം ശേഖരിച്ചു, ഗ്രന്ഥശാല സംഘത്തിൽ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്താണ് മുന്നോട്ട് പോയത്. കഴിഞ്ഞ ശേഷമുള്ള പ്രവർത്തകർ, ഞങ്ങളെപ്പോലെയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ, അതിനെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവുകയും 2007 പുതിയ കെട്ടിടം, അതായത് രാജാറാം മോഹൻ റോയ് ഫൗണ്ടേഷന്റെ സഹായത്തോടുകൂടി, അതിൽ അവരുടെ ധനസഹായത്തോടുകൂടി നമ്മൾ 2007 ഒരു നില കെട്ടിടം പണിതു. അന്ന് പാലോടിയാണ് രാജാറാം മോഹൻ റോയ് ഫൗണ്ടേഷന്റെ മെമ്പറായിരുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ സഹായത്താലാണ് നമ്മൾ ആ ബിൽഡിംഗ് പണി തുടങ്ങിയതും പൂർത്തീകരിച്ചതും. ഇപ്പോൾ നല്ല ഒരു കെട്ടിടത്തിലാണ് അതിന്റെ പ്രവർത്തനം നടക്കുന്നത്. 12,247 പുസ്തകങ്ങളും അതുപോലെ തന്നെ ഏകദേശം 2,000 മെമ്പറും ഇപ്പം നിലവിൽ ഈ ഗ്രന്ഥശാലയിലുണ്ട്. ഗ്രന്ഥശാലയുടെ സ്ഥാപക നേതാവ് തണ്ണിപ്പാറ നാരായണ നായരാണ്. അതുപോലെ തന്നെ ഗ്രന്ഥശാലയുടെ കീഴിൽ പ്രവർത്തിച്ച കാളിദാസ കലാകേന്ദ്രം, കാളിദാസ കലാകേന്ദ്രത്തിൽ ബാലവേദി, റേഡിയോ ക്ലബ്ബ്, വനിതാവേദി, കലാകേന്ദ്രം, വയോജന ക്ലബ്ബ്, തയ്യൽ പരിശീലന ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഈ കരാട്ടെ ക്ലാസ്, ഇപ്പം ട്യൂഷൻ ക്ലാസ് കൊടുക്കുന്നു, PSC ക്ലാസ്, അവിടെ PSC ക്ലാസ് സൗജന്യമായി, ഇങ്ങനെയുള്ള ഒരുപാട് ഒട്ടനവധി കാര്യങ്ങൾ ഈ കാളിദാസ കലാകേന്ദ്രത്തിന്റെയും ഗ്രന്ഥശാലയുടെയും പേരിൽ നമ്മളിവിടെ നടത്തി വരികയാണ്. ഇപ്പോൾ അത് 1950 രൂപീകരിച്ച ഗ്രന്ഥശാല പ്ലാറ്റിനം ജൂബിലിയിലെത്തി നിൽക്കുകയാണ്. അവിടെ റഫറൻസ് ഗ്രന്ഥങ്ങൾ, ആവശ്യം പോലെ റഫറൻസ് ഗ്രന്ഥങ്ങൾ, അതുപോലെ മെമ്പേഴ്സ്, അവിടെ പുസ്തകം എടുത്ത ദിവസം ഏകദേശം 60-70 കുടുംബങ്ങൾ, അതുപോലെ വനിതാവേദികൾക്ക് പുസ്തകങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന പദ്ധതി ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ ഗ്രന്ഥശാല സംഘവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 32 വർഷമായി അവിടെ കാളിദാസ കലാകേന്ദ്രം ബാലവേദി, റേഡിയോ ക്ലബ്ബും ബാലയോഗവും പരിപാടിയും നടത്തി വരുന്നുണ്ട്.

0: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പലിൽ ഏജൻസീസിലേക്ക്.
1: നാമൊക്കെ വീണ്ടും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒന്ന് മൂളി നടക്കാൻ കൊതിക്കുന്ന നിരവധി മനോഹര ഗാനങ്ങൾ ഉണ്ടല്ലേ. അപ്പോൾ പ്രിയ ശ്രോതാക്കൾക്ക് അങ്ങനെയൊരിഷ്ടം തോന്നുകയാണെങ്കിൽ ഒരു മണിക്കുള്ള ഗാനസല്ലാപത്തിലേക്ക് വിളിക്കാം, ഒപ്പം കുറച്ച് വിശേഷങ്ങളും പങ്കുവയ്ക്കാം. അപ്പോൾ ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. അപ്പോൾ എത്രയും വേഗം ഒരു ഗാനം ഓർത്തു വെച്ചോളൂ, മറക്കാതെ വിളിക്കുക. ഗാനസല്ലാപം ഉച്ചയ്ക്ക് 1 മണിക്ക്.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
1: ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ചർച്ച: ഏകീകൃത തൊഴിൽ കോഡുകൾ, തൊഴിലാളി സൌഹൃദ, തൊഴിൽ സംസ്കാരത്തിലേക്കുള്ള ചുവടുവയ്പ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് GS പ്രകാശ്, അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ. രാത്രി 7:35 യുവവാണിയിൽ റേഡിയോ ഗൈഡ്.

എസ് ഷംന അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി. ഇപ്പോൾ ഋഷികേശ് ദേവ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം നൽകിയത് നെച്ചൂർ ആർ രതീശൻ. ആദ്യം തൂശുനിലത്തുമ്പിൽ കളഭവമായന്റെ എന്ന് തുടങ്ങുന്നു. രചന ബാലു ആർ കൃഷ്ണ.

0: ഋഷികേശ് ദേവ് പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സംഗീതം നെച്ചൂർ ആർ രതീശൻ. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ ഏഴ് പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ആറ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ ന്യൂഡൽഹിയിൽ അന്തരിച്ചു. വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശന വേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: നിപ രോഗബാധ സ്ഥിരീകരിച്ച ആളുകളുടെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരെല്ലാവർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ RRT യോഗം ചേർന്നിരുന്നു. PPE കിറ്റ്, ഗ്ലൌസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻകരുതലായി മരുന്നുകൾ ലഭ്യമാക്കാൻ നടപടികളും സ്വീകരിച്ചു. സംശയ നിവാരണത്തിനായി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട്.
1: വയനാട്ടിൽ ഏഴ് പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ശിവഗിരി മഠം സന്ദർശിച്ചു. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പരിവർത്തനം

0: സൃഷ്ടിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ എക്കാലവും പ്രചോദനം നൽകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പദത്തിലെത്തിയ ശേഷം ഇതാദ്യമായാണ് ശ്രീ വി ഡി സതീശൻ ശിവഗിരിയിലെത്തുന്നത്. ശിവഗിരി മഠം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ശുഭങ്കരനന്ദ സ്വാമി തുടങ്ങിയവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ ബിടെക് ബിആർക്ക് BHMCT ബിരുദ പരീക്ഷകളുടെ ഫലം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിച്ചു. സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിജയ ശതമാനമാണ് ഇത്തവണ നേടിയിരിക്കുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പേർ ഒന്നാം ക്ലാസിൽ പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് LP സ്കൂൾ മാറി. ഇത്തവണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നാം ക്ലാസിൽ ചേർന്ന പൊതുവിദ്യാലയമെന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: മറയൂർ ഗ്രാമവാസികളുടെ അഭിമാനമായ ഈ സർക്കാർ വിദ്യാലയത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് ഒന്നാം ക്ലാസിൽ പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുമുള്ളവരാണ്. കൂടാതെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം ഇവിടെ പ്രവേശനം നേടിയിട്ടുണ്ട്. അവധി ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഊരുകളിൽ നേരിട്ടെത്തി കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്.
0: സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കുന്നത് KSRTC ഒരിക്കലും പ്രതിസന്ധിയിലാക്കില്ലെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. പദ്ധതി നടപ്പാക്കുമ്പോൾ ട്രഷറിയിൽ കുറച്ച് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. മുൻ സർക്കാർ ആരംഭിച്ച ഗ്രാമവണ്ടി വിപുലീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം സംബന്ധിച്ച് സമവായത്തിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. ഭൂമിയിൽ താമസിക്കുന്നവരും ഭൂ ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇരു വിഭാഗങ്ങൾക്കും മുന്നിൽ ചില നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരത്തിനായി ഇന്ന് വൈകുന്നേരം വീണ്ടും യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. കഴിഞ്ഞ 2 തവണയായി ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജിമാർ പിന്മാറിയിരുന്നു. മെമ്മറി കാർഡ്, പെൻഡ്രൈവ് എന്നിവ വിചാരണ കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് ഹൈക്കോടതി രജിസ്ട്രാർക്ക് മുദ്രവച്ച കവറിൽ കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡ്രോൺ സാങ്കേതികവിദ്യ പോലുള്ള മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കൊല്ലത്ത് റീൽസ് ചിത്രീകരണത്തിനിടെ ബൈക്കുകളുടെ ഹാൻഡിലുകൾ കുരുങ്ങി ബൈക്ക് മറിഞ്ഞ് നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര സ്വദേശി അരവിന്ദാണ് മരിച്ചത്. 400 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങളുമായി കാസർഗോഡ് സ്വദേശി അബ്ദുൽ സാഖീറിനെ കോഴിക്കോട് ഡാൻസാപ് സംഘം പിടികൂടി. ഏകദേശം 10 ലക്ഷം രൂപ വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ 16 ചാക്കുകളിലായി കാറിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കണ്ണൂർ ഇരിട്ടി ബാരപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം പുനരാരംഭിക്കാൻ തീരുമാനം. മന്ത്രി സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ബാരപ്പോൾ പദ്ധതിയുടെ കനാലിൽ രൂപം കൊണ്ട വലിയ ഗർത്തത്തെ തുടർന്ന് കഴിഞ്ഞ 1 വർഷമായി വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പദ്ധതി പ്രദേശം സന്ദർശിച്ച മന്ത്രി അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തി നിർത്തിവച്ച ഉൽപ്പാദനം പുനരാരംഭിക്കുവാനുള്ള നിർദ്ദേശം നൽകി. പ്രദേശവാസികളിൽ നിന്ന് പരാതികൾ കേട്ട മന്ത്രി ജനങ്ങളുടെ സുരക്ഷയ്ക്കൊപ്പം ഉൽപ്പാദനം പുനരാരംഭിക്കേണ്ടതും ഒരേപോലെ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു. കനാലിലെ ചോർച്ച കാരണം അപകട ഭീഷണിയിലായ 6 കുടുംബങ്ങളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കും. ഇവരുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി.
0: ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ അന്തരിച്ചു.

0: 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിൽ പങ്കെടുത്ത ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയായിരുന്നു. ഷൂട്ടിംഗ് താരം മനു ഭാക്കറിന്റെ പരിശീലകനായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. അടുത്തമാസം 5-നാണ് ഫൈനൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. 2-ാമത്തെ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ ദക്ഷിണ കൊറിയയ്ക്ക് ജയം. 1-നെതിരെ 2 ഗോളുകൾക്കാണ് ദക്ഷിണ കൊറിയയുടെ ജയം. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങ് വർഗ വിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി ഡോക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. PAB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിൽ എത്തും. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ ന്യൂഡൽഹിയിൽ അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: കിടപ്പുരോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു.
2: വയോജനങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ അമൂല്യ സമ്പത്തും അനുഭവങ്ങളുടെ കലവറയും മാർഗദർശികളുമാണ്. നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അറിവും അനുഭവ സമ്പത്തും നൽകി താങ്ങും തണലുമായി നമ്മെ വളർത്തിയെടുത്തത് അവരാണ്. ആയുർദൈർഘ്യം വർദ്ധിച്ചതോടെ വയോജനങ്ങളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ അവരുടെ ആരോഗ്യം, ക്ഷേമം, സാമൂഹിക സുരക്ഷ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രായമായ ആളുകൾ പലപ്പോഴും വിവിധ ആരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നു. അവയിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ, ചലനശേഷിയിലെ പ്രശ്നങ്ങൾ, വൈജ്ഞാനിക ശേഷി കുറയൽ എന്നിവ ഉൾപ്പെടാം. ഏറ്റവും സാധാരണമായ പ്രായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രമേഹം, സന്ധിവാദം, ക്യാൻസർ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ ദീർഘകാല രോഗങ്ങളാണ്. ഈ രോഗങ്ങൾ കാരണം അവർ കിടപ്പുരോഗികളായി മാറുകയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ആരോഗ്യവുമായി ബന്ധപ്പെട്ട സങ്കീർണമായ പരസ്പര ബന്ധങ്ങൾ കണക്കിലെടുത്ത് പ്രായമായ ഒരു കിടപ്പുരോഗിയെ പരിചരിക്കുന്നത് പലപ്പോഴും വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. എന്നാൽ അവർക്ക് കൃത്യമായ പരിചരണം നൽകുന്നതിലൂടെ നിലവിലുള്ള രോഗാവസ്ഥ വഷളാവുന്നത് തടയാനും ആരോഗ്യത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഏറ്റവും അനുയോജ്യമായ നിലവാരം നിലനിർത്തുവാനും സഹായിക്കുന്നു. ചലനശേഷി നഷ്ടപ്പെടുന്നതും മൂലം കിടപ്പിലാവുന്ന രോഗികൾക്ക് ശയ്യാവരണങ്ങൾ, വിഷാദരോഗങ്ങൾ, മൂത്രാശയാണുബാധ, ഉറക്കത്തിലെ അസ്വസ്ഥതകൾ, ക്ഷീണം, വിശപ്പ് കുറയുക തുടങ്ങിയ സങ്കീർണതകളോ ലക്ഷണങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കിടപ്പിലായ രോഗികളുടെ പരിചരണം വളരെ ശ്രദ്ധയോടും ശാസ്ത്രീയമായും ചെയ്യേണ്ട ഒന്നാണ്. കിടപ്പ് രോഗികളുടെ വ്യക്തിശുചിത്വം പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എല്ലാ ദിവസവും ഇളം ചൂടുവെള്ളത്തിൽ നനച്ച ടവൽ ഉപയോഗിച്ച് ശരീരം തുടച്ച ശേഷം ഉണങ്ങിയ തുണികൊണ്ട് നനവൊപ്പിയെടുക്കണം. ഈർപ്പം തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളായ കക്ഷം, മാറിടങ്ങൾക്ക് താഴെ, സ്വകാര്യ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ച് തുടയ്ക്കണം. ദിവസവും രോഗിയുടെ വസ്ത്രങ്ങൾ മാറ്റണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക. എളുപ്പത്തിൽ ധരിപ്പിക്കാവുന്ന വസ്ത്രങ്ങൾ തെരഞ്ഞെടുക്കണം. കൈകളിലെയും കാൽവിരലുകളിലെയും നഖങ്ങൾ വെട്ടിമാറ്റുന്നതിലൂടെ അശ്രദ്ധമായ പോറലുകൾ മൂലമുള്ള അണുബാധ തടയുവാൻ സാധിക്കും. ആഴ്ചയിലൊരിക്കൽ ഷാമ്പു ഉപയോഗിക്കുക.

വൃത്തിയായി ചീകി ഒതുക്കി വയ്ക്കുക. പുരുഷന്മാർക്ക് താടി, മീശ എന്നിവ വെട്ടുന്നത് ചൊറിച്ചിൽ, ചർമ്മപ്രശ്നങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതിന് സഹായിക്കും. രോഗിയുടെ മുറി വായുസഞ്ചാരമുള്ളതും നല്ല സൂര്യപ്രകാശം ലഭ്യമാവുന്നതുമായിരിക്കണം. കിടപ്പ് രോഗികൾ മുഴുവൻ സമയവും കിടക്കയിൽ ചെലവഴിക്കുന്നതിനാൽ ദിവസവും കിടപ്പ് വിരികളും പുതപ്പും മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൃദുവായ തുണികൊണ്ടുള്ള കിടക്ക വിരികൾ ഉപയോഗിക്കുക. രോഗി, രോഗിയെ പരിചരിക്കുന്ന വ്യക്തി, രോഗിയുടെ മുറി, പരിസരം എന്നിവ വൃത്തിയുള്ളതായിരിക്കണം. അധിക സമയം ഒരേ കിടപ്പ് കിടക്കുന്നതുമൂലം ശയ്യാവരണമുണ്ടാകുവാൻ കാരണമാകും. തലയുടെ പുറകുഭാഗം, തോള്, കൈമുട്ട്, കാൽമുട്ടുകൾ, ഇടുപ്പ്, കാലിലെ ഉപ്പൂറ്റി എന്നിങ്ങനെ കിടക്കയുമായി ചേർന്നു വരുന്ന ഭാഗങ്ങളിലാണ് ശയ്യാവരണം ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. രോഗിക്ക് തനിയെ തിരിയാൻ കഴിയുമെങ്കിൽ രോഗിയോട് പറഞ്ഞ് സ്വന്തമായി തിരിഞ്ഞുകിടക്കാൻ പ്രോത്സാഹിപ്പിക്കണം. സ്വയം തിരിഞ്ഞുകിടക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ ഓരോ രണ്ടു മണിക്കൂറിലും കിടക്കുന്ന വശം മാറ്റിക്കൊടുക്കണം. ഇതിനായി തലയണ ഉപയോഗിച്ച് ശരീരത്തിന് താങ് നൽകാവുന്നതാണ്. ശരീരത്തിന്റെ ഒരേ ഭാഗത്ത് ദീർഘനേരം മർദ്ദമേൽക്കുന്നത് മൂലം രക്തയോട്ടം കുറയുകയും ശയ്യാവരണം ഉണ്ടാവുകയും ചെയ്യും. കിടക്കയിൽ ചുളിവുകളില്ലാത്ത വൃത്തിയുള്ള വിരിപ്പ് മാത്രം ഉപയോഗിക്കുക. വിരിപ്പിൽ നനവോ ഭക്ഷണാവശിഷ്ടങ്ങളോ ഇല്ല എന്ന് ഉറപ്പാക്കുക. രോഗിയെ ചരിച്ചോ കമഴ്ത്തിയോ കിടത്തി പുറം മസാജ് ചെയ്യുന്നത് രക്തചംക്രമണം വർദ്ധിപ്പിക്കും. മസാജ് ചെയ്യുന്നതിനായി പൗഡർ, യുഡികൊളോൺ ഇവയിൽ ഏതെങ്കിലും മസാജ് നൽകുന്ന വ്യക്തിയുടെ കൈയിൽ തടവി വൃത്താകൃതിയിൽ ഇരു കൈപ്പത്തുകളും ഉപയോഗിച്ച് താഴെ നിന്ന് നട്ടലിന്റെ വശത്തുകൂടി മുകളിലേക്ക് മസാജ് ചെയ്യുക. ശയ്യാവരണമുണ്ടായാൽ സലൈൻ ലായനി ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കി ഉചിതമായ ഡ്രസ്സിംഗ് ഉപയോഗിക്കുക. സമ്മർദ്ദം കുറയ്ക്കുവാൻ പ്രത്യേക തലയിണയും മെത്തകളും ഉപയോഗിക്കണം. വ്രണം ഉണങ്ങുവാൻ ശരിയായ പോഷകാഹാരം അടങ്ങിയ ആഹാരം കഴിക്കുക. അണുബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായാൽ വൈദ്യസഹായം തേടേണ്ടതാണ്. കിടപ്പ് രോഗികൾ കിടക്കയിൽ തന്നെ കഴിയുന്നത് മൂലം ചലന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. സജീവമായി ചുരുങ്ങാത്ത പേശികൾക്ക് ശക്തി നഷ്ടപ്പെടുന്നത് തടയുവാൻ പേശികളുടെ വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൈകാലുകൾ അനക്കി ചെറിയ വ്യായാമങ്ങൾ ചെയ്യിക്കുക. വ്യക്തികൾ പ്രായമാകുമ്പോൾ ശാരീരിക പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിനും രോഗപ്രതിരോധത്തിനും ആവശ്യമായ പോഷകങ്ങളായ അന്നജം, മാംസ്യം, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയ ആഹാരം നൽകേണ്ടതാണ്. ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരങ്ങളായ കഞ്ഞി, സൂപ്പ്, പാൽ തുടങ്ങിയവ നൽകുന്നതാണ് ഉചിതം. കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയാൽ സമ്പന്നമായ ഭക്ഷണക്രമം അസ്ഥികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നു. പ്രമേഹം, ഹൃദ്രോഗം, രക്താതിസമ്മർദ്ദം പോലെയുള്ള രോഗാവസ്ഥകൾ കാരണം ഇവർക്ക് ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ ആവശ്യമായി വന്നേക്കാം. ഉപ്പ്, പഞ്ചസാര എന്നിവയുടെ അളവ് കുറയ്ക്കുക. പ്രായമായവരിൽ ദാഹം കുറയുന്നതുമൂലം നിർജ്ജലീകരണത്തിലേക്ക് നയിച്ചേക്കാം. വെള്ളത്തിന്റെ ഉപയോഗത്തിന് നിയന്ത്രണമില്ല എങ്കിൽ പ്രായമായ വ്യക്തികൾ ദിവസവും കുറഞ്ഞത് 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കേണ്ടതാണ്. കിടപ്പ് രോഗികൾക്ക് ട്യൂബിലൂടെയാണ് ഭക്ഷണം നൽകുന്നതെങ്കിൽ ആസ്പിറേഷൻ ന്യൂമോണിയ തടയുന്നതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കട്ടിലിന്റെ തലഭാഗം ഉയർത്തിയ ശേഷമാവണം ട്യൂബിലൂടെ ഭക്ഷണം നൽകേണ്ടത്. ഓരോ തവണ ആഹാരം കൊടുക്കുന്നതിന് മുമ്പും ട്യൂബ് ആമാശയത്തിനുള്ളിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഇതിനായി ഒരു സിറിഞ്ച് ഉപയോഗിച്ച് വയറ്റിനുള്ളിലെ ദ്രാവകം പുറത്തേക്ക് അല്പം വലിച്ചു നോക്കാവുന്നതാണ്. ആമാശയത്തിലെ ശ്രമങ്ങൾ തിരികെ വരുന്നുണ്ടെങ്കിൽ ട്യൂബ് ആമാശയത്തിലാണെന്ന് ഉറപ്പിക്കാം. ട്യൂബിന്റെ അകവശം വൃത്തിയാക്കുന്നതിനായി ഭക്ഷണം നൽകുന്നതിന് മുമ്പ് ആദ്യം അല്പം വെള്ളം ട്യൂബിലൂടെ സിറിഞ്ച് വഴി നൽകണം. പിന്നീട് ദ്രവരൂപത്തിലുള്ള ഭക്ഷണം കൊടുത്ത ശേഷം വീണ്ടും അല്പം വെള്ളം കൊടുക്കണം. അമിത അളവിൽ ആഹാരം കൊടുക്കരുത്. ആഹാരത്തിന്റെ അളവും ട്യൂബ് കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളവും കൂടി ഒരു തവണ 200 ml വരെ ആകാം. ഇളനീർ, പഴച്ചാറുകൾ, പ്രോട്ടീൻ പൗഡർ കലക്കിയ വെള്ളം, പാൽ, കഞ്ഞിവെള്ളം, ഓട്സ്, കഞ്ഞി എന്നിവ നേർപ്പിച്ചടിച്ചത്, സൂപ്പ് തുടങ്ങിയവ റയിൽ സ്റ്റോബ് വഴി നൽകാവുന്നതാണ്. മൂക്കിലൂടെ വയറിനുള്ളിലേക്ക് എത്തുന്ന ഈ ട്യൂബുകൾ 3 മുതൽ 6 മാസം വരെ രോഗിയുടെ ശരീരത്തിൽ വയ്ക്കാം. ഓരോ തവണ ഭക്ഷണം കഴിച്ചതിനു ശേഷവും വായും പല്ലുകളും വൃത്തിയാക്കണം. മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം നീക്കം ചെയ്യുന്നതിന് യൂറിൻ കത്തീറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ 3 ആഴ്ച കൂടുമ്പോൾ ഈ ട്യൂബ് മാറ്റണം. ട്യൂബുകൾ ശരീരത്തിലേക്ക് കടത്തുന്ന ഭാഗം നോമൽ സെനലിൽ മുക്കിയ വൃത്തിയുള്ള പഞ്ഞി ഉപയോഗിച്ച് വൃത്തിയാക്കണം. ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യവും. വിഷാദം, ഉത്കണ്ഠ, ഡിമൻഷ്യ തുടങ്ങിയ പ്രശ്നങ്ങളും അവരുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്നു. സാമൂഹികമായ ഒറ്റപ്പെടൽ, പ്രിയപ്പെട്ടവരുടെ വേർപാട്, വിട്ടുമാറാത്ത ആരോഗ്യാവസ്ഥകൾ തുടങ്ങിയവ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ വഷളാക്കാം. അതിനാൽ മുതിർന്നവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസൃതമായി മതിയായ മാനസികാരോഗ്യ സഹായം നൽകേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഇവരുടെ മാനസികാരോഗ്യം നിലനിർത്തുന്നതിനായി അവരോട് സംസാരിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുക. അവർക്കിഷ്ടപ്പെട്ട പാട്ടുകൾ കേൾപ്പിക്കുകയും പഴയ കഥകൾ ചോദിച്ചറിയുകയും ചെയ്യുക. ഒറ്റപ്പെടൽ ഒഴിവാക്കാനായി കുടുംബാംഗങ്ങളുടെ ഒപ്പം സമയം ചെലവഴിക്കാൻ അനുവദിക്കുക. വായന, പെയിന്റിംഗ് തുടങ്ങിയ വിനോദങ്ങൾക്ക്

0: വൈജ്ഞാനിക ഉത്തേജനം നൽകാനാവും. രോഗിയെ പരിചരിക്കുന്ന ആളും മതിയായ വിശ്രമം എടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് മികച്ച രീതിയിൽ പരിചരണം നൽകാൻ സാധിക്കുകയുള്ളൂ. വയോജന പരിചരണത്തിൽ സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തുന്നത് നിരീക്ഷണത്തിലും പരിചരണം നൽകുന്ന രീതിയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ടെലി ഹെൽത്ത് സേവനങ്ങൾ പ്രായമായ വ്യക്തികൾക്ക് ആരോഗ്യ വിദഗ്ധരെ വിദൂരമായി സമീപിക്കുവാൻ അനുവദിക്കുന്നു. ഇത് സമയബന്ധിതമായ വൈദ്യോപദേശം ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഹൃദയമിടിപ്പ്, ശാരീരിക പ്രവർത്തന നിലകൾ, ഉറക്ക രീതികൾ തുടങ്ങിയവ രേഖപ്പെടുത്തുന്നതിനും ശേഖരിച്ച വിവരങ്ങൾ തത്സമയം ആരോഗ്യ സംരക്ഷണ ദാതാക്കളുമായി പങ്കുവയ്ക്കുവാനും സഹായിക്കുന്നു. വീഡിയോ കോളുകൾ, തത്സമയ സന്ദേശമയക്കൽ തുടങ്ങിയവ ആശയവിനിമയ മാർഗ്ഗങ്ങൾ കുടുംബാംഗങ്ങളുമായി ബന്ധം നിലനിർത്തുവാൻ അനുവദിക്കുന്നു. കേരള സർക്കാർ കിടപ്പിലായ വയോജനങ്ങൾക്കായ വയോസാന്ത്വനം പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ വീടുകളിൽ ചെന്നുള്ള പരിചരണവും ലഭ്യമാണ്. ഇതിനായി അടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലോ പഞ്ചായത്ത് ഓഫീസിലോ അന്വേഷിക്കാവുന്നതാണ്. നഗരപ്രദേശങ്ങളിലെ വയോജനങ്ങൾക്ക് സൌജന്യ ആരോഗ്യ പരിശോധനയും മരുന്നുകളും മൊബൈൽ ക്ലിനിക്കുകൾ വഴി ലഭ്യമാക്കുന്ന വയോമിത്രം പദ്ധതി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ തുടങ്ങിയവയുടെ സേവനവും പ്രയോജനപ്പെടുത്താവുന്നതാണ്. കിടപ്പു രോഗികളായ വയോജനങ്ങളുടെ പരിപാലനം എന്നത് വളരെ കരുതലും ക്ഷമയും ആവശ്യമായ ഒന്നാണ്. രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്നതോടൊപ്പം ദൈനംദിന ജീവിതം കൂടി മെച്ചപ്പെടുത്തുക എന്നതാണ് വാർദ്ധക്യ പരിചരണത്തിന്റെ ലക്ഷ്യം. ആരോഗ്യകരമായ ഭക്ഷണക്രമം, ഏകാന്തത ഒഴിവാക്കൽ, സാമൂഹിക പിന്തുണ എന്നിവ മനസ്സിനെ സജീവമാക്കി നിലനിർത്തുവാൻ സഹായിക്കുന്നു.
1: കിടപ്പു രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാനു നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവും മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങൾ എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
2: ദേശീയ വളർച്ചയുടെ നിർണായക ഘടകമാക്കി സ്ത്രീകളെ കൈപിടിച്ചുയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിലുള്ള പങ്കാണ് സ്ത്രീകൾ വഹിക്കുന്നത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഈ കാലയളവിൽ സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി ജൻധൻ യോജനയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ഒട്ടനേകം പേരുടെ വീടെന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി. ഗ്രാമതലത്തിലുള്ള സ്വയം സഹായ സംഘങ്ങളിലൂടെ

0: വീട്ടമ്മമാരെ ഗ്രാമീണ സംരംഭകരാക്കി മാറ്റി. നാരീശക്തി സമസ്ത മേഖലകളിലും പ്രകടമായ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഡെറാഡോണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രത്യേക കൺട്രോൾ റൂമും ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വയനാട്ടിൽ ഏഴ് പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ഫ്രാൻസിലെ എവിയനിൽ ഈ മാസം 15 മുതൽ 17 വരെ നടക്കുന്ന 52 G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 14 ഫ്രഞ്ച് നഗരമായ നിസിലെത്തുന്ന പ്രധാനമന്ത്രി ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. 14 മുതൽ 16 വരെ സ്ലോവാക്യ സന്ദർശിക്കുന്ന അദ്ദേഹം സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായുള്ള പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലെഗ്രിനിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 18 ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിൽ നടക്കുന്ന വിവിടെക് ഉച്ചകോടിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുള്ള ഇന്ധനക്ഷാമം ഒഴിവാക്കാനാണ് നടപടി. വൻകിട ഉപഭോക്താക്കൾ ഇനി മുതൽ സ്വന്തം കൺസ്യൂമർ പമ്പുകൾ വഴി ഇന്ധനം ശേഖരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 90 ദിവസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഒരാൾക്ക് പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ നൽകാവൂ എന്നും നിർദ്ദേശമുണ്ട്. പൂഴ്ത്തിവയ്പ് തടഞ്ഞ് സുഗമമായ ഇന്ധന വിതരണം ഉറപ്പാക്കാനാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവായ അദ്ദേഹം ഷൂട്ടിംഗ് പരിശീലകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖർ ദുഃഖം രേഖപ്പെടുത്തി. ആഗോള സംഘർഷങ്ങളുടെ ആഘാതം നേരിടാൻ സുസ്ഥിരമായ നയതന്ത്ര ശ്രമങ്ങളും വിവിധ രീതിയിലുള്ള വിതരണ ശൃംഖലകളും അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി S.J. ശങ്കർ. ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഫിൻലൻഡിൽ നടന്ന ചർച്ചകളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: Today, our largest oil supplier, little less than 40%, is Russia. Our largest gas supplier is the United States. And that was not the case till the 28th of February of this year. The main supplier was Qatar. So what is happening is the world is also de-risking on the region. People are looking for alternative energy sources and saying, okay, I'm prepared to buy at longer distance, maybe at a higher cost, but there is a greater security about it, predictability about it.
1: ഉള്ളിയുടെ കുറഞ്ഞ സംഭരണ വില ക്വിന്റലിന് 1650 രൂപയായി പരിഷ്കരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഉള്ളി സംഭരണം ശക്തിപ്പെടുത്താനും കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുമാണ് നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണ കൊറിയ 2-1 ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ 2-0 ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനെയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ബിയിൽ USA പരാഗ്വേ മത്സരം നടക്കും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10th പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച്

0: മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നിർത്തിവെക്കുന്നതായുള്ള പ്രഖ്യാപനം വന്നത്. ഇറാൻ ഉന്നത നേതൃത്വവുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവെക്കുമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ ആസനിയോ ഡൊമിംഗും അപലപിച്ചു. സംഭവത്തിൽ പൂർണ്ണവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നും മാരിടൈം ഓർഗനൈസേഷൻ വ്യക്തമാക്കി. പാക് അധീന കശ്മീരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് നേരെ പാക് സൈന്യം നടത്തിയ വെടിവയ്പിൽ 16 പേർ കൊല്ലപ്പെട്ടു, 37 പേർക്ക് പരിക്കേറ്റു. അടിസ്ഥാനാവകാശങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 70,000-ത്തോളം ജനങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളിലും 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമർനാഥ് യാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹി ഉന്നതതല യോഗം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാനു നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഇന്നത്തെ ഗാനസല്ലാപം അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. 2 മണിവരെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321, 9496596321. ഇന്നത്തെ ആദ്യത്തെ അതിഥി ആരാണെന്ന് നോക്കാം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
3: ഹലോ.
2: ആ ഹലോ, പേര് പറഞ്ഞോളൂ. എന്തൊക്കെയോ മറ്റ് ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. റേഡിയോ അടുത്തുനിന്ന് മാറി. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കണേ. റേഡിയോ എവിടുന്നാണ്? കൊട്ടാരക്കരക്കടുത്തുള്ള ഇഞ്ചക്കാട് അല്ലേ? ഏത് പാട്ടാ വേണ്ടത്? ചിത്രത്തിന്റെ പേര് ഇപ്പൊ പറഞ്ഞു. ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ. യുഗങ്ങൾ തോറും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പാട്ടുകളെല്ലാം ഇഷ്ടമാണ് അല്ലേ? ആ, പഴയ പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം എന്നാണ് പറഞ്ഞത് അല്ലേ? 1971 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഈ പാട്ട് എഴുതിയത് ശ്രീകുമാരൻ തമ്പി, MS ബാബുരാജാണ് ഈണം പകർന്നത്. ആ, കാക്കയുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷികളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്.
3: പാട്ട് പാടുന്നോ?

0: ഹലോ, ഗാന ശലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാറേ.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ. പേര് ഒന്നുകൂടെ പേര് പറയൂ.
1: പടപ്പറമ്പിൽ നിന്നും കെ രാമചന്ദ്രൻ പിള്ള.
0: പടപ്പറമ്പിൽ നിന്ന് കെ രാമചന്ദ്രൻ പിള്ള. ആ, ഏത് പാട്ട് ആവശ്യപ്പെടുന്നത്? ഫോണിങ്ങനെ സംഭാഷണം ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ.
1: ആ,
0: പി ഭാസ്കൻ ആണ്, സംഗീത ദേവരാജ്. അതെ, അതെ അതെ. ആ, സുന്ദര സ്വപ്നമേ നീ എനിക്ക് എഴുതിയ വർണ്ണ ചിറകൾ വീശി. ആ, പാട്ട് പാടുവോ അങ്ങ്? ആസ്വദിക്കും. ആയിരത്തി തൊള്ളായിരത്തി 1977 പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഈ സുന്ദരമായ ഗാനം. സുന്ദര സ്വപ്നം പോലെ സുന്ദരമായ ഒരു ഗാനം നമുക്ക് കേട്ടാലോ? കേൾക്കാം.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: എന്റെ പേര് രഘുനാഥ്.
0: രഘുനാഥ് എവിടുന്നാണ്?
1: പാലക്കാട് ജില്ലയിലെ കുമ്പടിന്ന്.
0: പാലക്കാട് ജില്ലയില്
1: കുമ്പടി കുമ്പടി എന്ന
0: സ്ഥലം
1: കേട്ടിട്ടുണ്ടല്ല.
0: ഏത് പാട്ടാ വേണ്ടത് രഘുനാഥിന്?
1: എനിക്ക് പാമ്പല.

0: ആണെങ്കിലും മധുര സ്വപ്നങ്ങൾ ഉയലാടുന്ന ഒരു പാട്ട്.
1: മധുര സ്വപ്നങ്ങൾ ഉയലാടുന്ന
0: ആ പാട്ടാണ് വേണ്ടത്.
1: യേശുദാസും സുജാതയും പാടിയ പാട്ടല്ലേ?
0: അതെ.
1: ഈ ചിത്രം കണ്ടിരുന്നു?
0: ആ ചിത്രം കണ്ടിട്ടുണ്ട്.
1: രാജസേനൻ സംവിധാനം ചെയ്ത ചിത്രമാണ്. 1993 ഈ ചിത്രം റിലീസ് ചെയ്യുന്നത്. ജയറാം, നരേന്ദ്ര പ്രസാദ്, മീന, ജഗതി, ശ്രീകുമാർ, ഇങ്ങനെ ഒരു വൻ താരനിര ഉണ്ടായിരുന്ന ഒരു പാഠമാണ്. പറഞ്ഞോളൂ.
0: പിന്നെ പരിപാടി ഉണ്ട്, എല്ലാം നല്ല പരിപാടികളാണ്.
1: സന്തോഷം. ഏത് പരിപാടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
0: എനിക്ക് എല്ലാ പരിപാടിയും ഇഷ്ടമാണ്. എഞ്ചിനീയർ പരിപാടി ഇഷ്ടമാണ്.
1: ശരിക്കും പാട്ടുകളോടാണ് ഇഷ്ടം അല്ലെ? സംഗീത പരിപാടികളോടാണ് ഇഷ്ടം അല്ലെ?
0: സംഗീത പരിപാടി ഇഷ്ടമാണ്. അതുപോലെ തന്നെ വിജ്ഞാനം വിനോദത്തിലുള്ള പരിപാടിയാണ് കൂടുതലും താല്പര്യം. അങ്ങനത്തെ പരിപാടികളൊക്കെ കൂടുതലും ഇഷ്ടമാണ്. പിന്നെ എല്ലാ അവതരണം നല്ല അവതരണമാണ്. പരിപാടികളൊക്കെ
1: അവതരണമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ.
0: പിന്നെ യാത്രകളോ കൂടുതൽ ഇഷ്ടമാണ്.
1: അപ്പൊ സഞ്ചാരി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് നമ്മളുടെ ആകാശവാണിയുടെ സഞ്ചാരി. ആ പരിപാടി അപ്പൊ ഈ പരിപാടിയിലൂടെ നിങ്ങളുടെ യാത്രാനുഭവങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും. സഞ്ചാരി എന്ന് പറഞ്ഞ ഇതിപ്പോ ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ഈ ഗാനം ആർക്കെങ്കിലും
0: കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട്.
1: ആ ഐ എസ് കുണ്ടൂരാണ് ഈ പാട്ട് എഴുതിയത്. സംഗീതം ജോൺസൺ. പാട്ട് കേൾക്കാം.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാവിന്റെ പേര് പറയൂ.
1: താങ്ക് യു. ഇത് 60 വർഷത്തിൽപരമായ റേഡിയോ സ്ഥിരമായി കേൾക്കുന്ന ഓച്ചിറ പ്രയാറിൽ നിന്നും, പ്രയാർ രാമേന്ദ്രൻ നായരാണ്.
0: സ്വാഗതം.
1: താങ്ക് യു.
0: ഇന്ന് ഏത് പാട്ടാണ്? പഴയ പാട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല.
1: അതെ അതെ അതെ, പഴയ പാട്ടാണ്. പിന്നെ നമ്മുടെ ത്രിമൂർത്തികളുണ്ടല്ലോ, വയലാർ, ദേവരാജൻ, ദാസ്,
0: മലയാള സംഗീത, മലയാള ചലച്ചിത്ര സംഗീതത്തിലെ,
1: അതെ, മലയാള സിനിമാ ലോകത്തെ ത്രിമൂർത്തികളാണത്. അവരുടെ ഒരു പഴയ ഗാനം, വിവാഹിത എന്ന സിനിമയ്ക്ക് വേണ്ടി, മായാജാലക വാതിൽ തുറക്കും മധുര സ്മരണകളെ എന്നുള്ള പാട്ട്, ആ പാട്ടാണ് വേണ്ടത്. അപ്പോ എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുള്ളത്, ഞാനേ ഓർമ്മച്ചപ്പിലേക്ക് പിന്നെ 3 കത്തയച്ചു. 3 കത്തയച്ചിട്ട് ഇതുവരെ പിന്നെ അതൊന്നും കേൾപ്പിച്ചില്ല. അയച്ചത് പിന്നെ 16 ആം തീയതി, പിന്നെ 13 ആം തീയതി, പിന്നെ കഴിഞ്ഞ പിന്നെ 25 ആം തീയതി. ഇങ്ങനെ 3 ഡേറ്റില് കത്തെഴുതി, ഒന്നും കേൾപ്പിച്ചില്ല. ഹലോ.
0: ഓർമ്മച്ചിപ്പ് കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിൽ ഈ വിവരം അറിയിക്കാം. പക്ഷെ രഞ്ജിനിയിൽ സ്ഥിരമായി അങ്ങയുടെ കത്ത് നമ്മൾ കൊടുക്കാറുണ്ട്. അതെനിക്ക് കൊടുക്കാറുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെടുത്താം. കുഴപ്പമില്ല.
1: ഞാൻ ഒരു 2.5 വർഷമായിട്ട് ഞാനൊരു പിന്നെ 3 മുതൽ 5 കത്ത് വരെ ഓർമ്മച്ചിപ്പിനയച്ചാലേ ഒരെണ്ണം കേൾപ്പിക്കത്തുള്ളൂ, അങ്ങനെ ഒരെണ്ണം വായിക്കത്തുള്ളൂ. അതെനിക്കൊരു വലിയ വിഷമമാണ്.
0: സാറ്
1: ഇന്നാലും സാറിനോടൊന്ന് പറഞ്ഞല്ലോ.
0: അതെ അതെ.
1: അപ്പൊ അതിനടുത്ത ഞായറാഴ്ച അത് കേട്ടിട്ടായിരുന്നു. അതിന് വലിയ സന്തോഷമുണ്ട് അക്കാര്യത്തില്. അപ്പൊ ഇത് ഞാൻ 3 പ്രാവശ്യം കൊണ്ട് എഴുതുന്ന ഈ ഒരു പിന്നെ കത്ത് ഇവിടെ 3ാമതയച്ച് ഒരാഴ്ച കാത്തിരുന്നു, 2 ആഴ്ച കാത്തിരുന്നു, ഇതുവരെ വന്നില്ല. ഈ ആഴ്ചയിലെങ്കിലും ഒന്ന് അതൊന്ന് പിന്നെ വായിച്ചിരുന്നെങ്കില്
0: സന്തോഷമായിരുന്നു. ഇന്നത്തെ പാട്ട്
1: വളരെ കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്, ചികിത്സയില്ല. അതിനെ കവച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഈ കത്തല്ല, എല്ലാ കത്തും ഒരു പിന്നെ 8 വർഷം കൊണ്ട്, 8 വർഷം കൊണ്ട് കണ്ണിന്റെ ചികിത്സയാ. ഇപ്പോഴും ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക. 4 ദിവസമായുള്ളു ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട്.
0: ഇന്ന് ആവശ്യപ്പെട്ട പാട്ട് കേട്ടാലോ, വിവാഹിത എന്ന ചിത്രത്തിലെ മായാജാലക. പറയും.
1: ഞാൻ വേറെ ഒരു പാട്ട് 2 വരി ഒന്ന് പാടിക്കോ.
0: ഓ, പാടിക്കൊള്ളു.
1: പിന്നെ അതും പിന്നെ പഴയ പാട്ടാണ്.
0: പന്തലിലിരുത്തിയാൽ
1: വിളക്ക് മുമ്പ് വെച്ച നിറ പറയും കണക്ക്, പന്തലിലിരുത്തിയാൽ വിളക്ക് മുമ്പ് വെച്ച നിറ പറയും കണക്ക്, മഞ്ചുതളിർ വെറ്റിലെയും താലപ്പണവും കല്യാണം ഉറപ്പിക്കാൻ കൊണ്ടുവന്ന് അതളത്തേനുണ്ണാൻ പാടിപ്പറന്നു വന്ന മാണിക്ക കുലീലാളേ, നിന്റെ കൂടെ നീ പാടും പൂമരമേ വീടേ.
0: മാതളത്തേനുണ്ണൻ എന്നുള്ള പാട്ടല്ലേ പാടി അല്ലേ, പി ടി മുരളി?
1: അതെ അതെ, പി ടി മുരളി സാർ.
0: ഇന്ന് ആവശ്യപ്പെട്ട പാട്ട് കേട്ടോളൂ, വയലാർ ദേവരാജൻ ടീമിന്റെ യേശുദാസ് പാടിയ വിവാഹിത.
1: ഓർമ്മച്ചപ്പ് മറക്കല്ലേ സാർ.
0: ശരി.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഹലോ, പേര് പറഞ്ഞോളൂ. എവിടുന്നാണ്? ഇന്ന് ഏത് പാട്ട് ആവശ്യപ്പെടുന്നത്? മിന്നൽ വള കയ്യിലിട്ട പാട്ട്. ഇപ്പൊ ഇന്നത്തെ പരിപാടിയിൽ ആദ്യമായിട്ടാണ് ഇത്രയും പുതിയൊരു പാട്ട്, 2025 ഇറങ്ങിയ ഒരു ചിത്രത്തിലെ പാട്ട്. ബാക്കിയെല്ലാം പഴയ പാട്ടുകളായിരുന്നു. ആവശ്യപ്പെട്ടത് ഈ പാട്ട്. സംഗീതം നൽകിയിരിക്കുന്നത് ജേക്സ് ബിജോയിയാണ്. ഈ പാട്ട് എഴുതിയത് കൈതപ്പുറം, പാടിയത് സിദ് ശ്രീറാം, സിതാര കൃഷ്ണകുമാർ. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
3: വിളിക്കാറുണ്ട്.

0: മറ്റുള്ളവർക്ക് അവസരം കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണോ അതോ കിട്ടാഞ്ഞിട്ടാണോ? മനഃപൂർവ്വം തന്നെ വിചാരിച്ചതാണ് അല്ലേ? അത് മറ്റുള്ളവർക്ക് അവസരം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഓ, ഈ പാട്ട് പാടുന്നുണ്ടോ? ഈ പാട്ടോ വേറെ ഏതെങ്കിലും പാട്ട് പാടാൻ താല്പര്യമുണ്ടോ? ഒരു നല്ല അവസരമാണ്. ഇത് പാട്ടൊന്നും ഓർമ്മ വരുന്നില്ലേ, അതോ പിന്നെ ആക്കാമെന്നാണോ? ആ, അപ്പൊ ഇനി വിളിക്കുമ്പോ പാടാം. സ്ഥിരം വിളിക്കുന്ന ആളാണല്ലോ, ഇനി വിളിക്കുമ്പോ പാടാം. നരിവേട്ടല്ലേ പാട്ട് കേട്ടല്ലേ ഇന്ന് ആവശ്യപ്പെട്ട പാട്ട്? ആ, ഈ പാട്ട് സമർപ്പിക്കുകയാണ്. പാട്ട്
1: കേട്ടോളൂ.
0: അപ്പോ ജയിച്ചതിന് ആശംസകൾ. പാട്ട് കേട്ടോളൂ.
1: ആ ആ ആ താങ്ക് യു സാർ.

0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ.
0: ആ പേര് പറഞ്ഞോളൂ. പേര് പറഞ്ഞോളൂ. രവി. എവിടുന്നാ? കോട്ടയത്തെ പയ്യപ്പാടിയിൽ നിന്നാണ്. ഏത് പാട്ടാ വേണ്ടത്? കണ്ണുനീർ തുള്ളിയ സ്ത്രീയോടൊപ്പമിച്ച കാവ്യഭാവനി. ഈണം നൽകി പാടിയിരിക്കുന്നത് എം എസ് വിശ്വനാഥനാണ്. വയലാറാണ് ഈ പാട്ട് എഴുതിയത്. 73-ൽ പുറത്തിറങ്ങിയൊരു ചിത്രമാണ് ഈ പാട്ട്. പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ സമർപ്പിക്കുകയാണ് അല്ലേ? പാട്ട് എന്റെ സജീവ്. ആ പാട്ട് കേട്ടാലോ. ബാർബർ ഷോപ്പാണ് അവിടെ. ഇങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നു, ഈ പാട്ട് കേൾക്കുന്നു അല്ലേ? അപ്പോ ജോലിയിൽ ഒരു വിരസത ഉണ്ടാവില്ല. അപ്പൊ അതിനിടയ്ക്ക് പാട്ട് ആവശ്യപ്പെട്ട് ലൈവിൽ പാട്ട് കേൾപ്പിക്കുന്നവർ കണ്ടോണ്ടിരിക്കുകയായിരിക്കും ഒരുപക്ഷെ അല്ലേ? പാട്ട് കേൾക്കാം.

உடையது எடுத்து தெரியுது. இந்த நதாயுதமாக்கி

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആ പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് അന്യൻ സുരേഷ്.
0: ഒന്നുകൂടെ ഒന്ന് പറയൂ.
1: അന്യൻ സുരേഷ്.
0: അന്യൻ സുരേഷോ?
1: അതെ.
0: എവിടുന്ന?
1: കായംകുളത്തുനിന്ന്.
0: ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്ന് എനിക്ക് വേണ്ടത് സെക്കൻഡ് ചാപ്റ്റർ എന്ന സിനിമയിൽ ബ്രഹ്മാനന്ദൻ പാടിയ
0: ാണ് സംഗീതമാണ്.
1: പിന്നെ സാറെ ഒരു സംശയം എനിക്ക് തോന്നിയാൽ, ഈ നമ്മളിപ്പോ വാർത്ത വായിക്കുമല്ലോ, ഈ പ്രാദേശിക വാർത്തകൾ എന്ന് പറഞ്ഞിട്ട് ഈ എല്ലാ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും പറയുന്നു, ഈ പ്രാദേശിക വാർത്തകളാണോ അങ്ങനെ പറയുന്നത്? എനിക്ക് സംശയമാണ്.
0: പ്രാദേശിക വാർത്തകൾ എന്ന് പറയാം, പ്രാദേശികമായ വാർത്തകൾ ആണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. എന്താണ് ഇപ്പൊ അങ്ങനെ ഒരു സംശയം
1: തോന്നുന്നത്? സൗണ്ടും നമ്മുടെ ജി വേണുഗോപാലിന്റെ സൗണ്ടും ഏതാണ്ട് ഈക്വലായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു.
0: അങ്ങനെ തോന്നുന്നു. ആ അങ്ങനെ തോന്നുന്നുല്ല,
1: അങ്ങനെ തോന്നുന്നുണ്ട്.
0: സന്തോഷം. ആവശ്യപ്പെട്ട പാട്ട് കേട്ടാലോ. പി ഭാസ്കരാണ് ഈ പാട്ട് എഴുതിയത്. ആ പി ഭാസ്കരാണ് ഈ പാട്ട് എഴുതിയത്. പ്രിയമുള്ളവളെ നിനക്ക് വേണ്ടി എന്നുള്ള പാട്ട് എഴുതിയത് പി ഭാസ്കരനാണ്. സംഗീത ഏറ്റവും പാട്ട് കേൾക്കാം.
1: ഓക്കെ ഓക്കെ.

0: ഹലോ, ഗാനസ് ലാബത്തിലേക്ക് സ്വാഗതം.
1: സാറേ നമസ്കാരം.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: ഞാൻ അഭിലാഷ്, പാറക്കാടി, കണ്ണൂർ.
0: അഭിലാഷ് പാറക്കാടി, രഞ്ജനിലേക്കൊക്കെ സ്ഥിരമായി കത്തുകൾ അയക്കുന്ന അഭിലാഷ് പാറക്കാടി. ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്ന് മുദ്ര എന്ന ചിത്രത്തിലെ പുതുമഴയായി പൊഴിയ വരികൾ കൈതപ്പുറം ഈണം മോഹൻ സിത്താര.
0: അതെ, ഈ ചിത്രം റിലീസ് ചെയ്ത എന്നാണെന്ന് അറിയാമോ? 1989 ഇത് സംവിധാനം ചെയ്തത്. കാരണം വിശദ വിവരം എഴുതാറുണ്ട് രഞ്ജിനിലേക്ക്, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. ഒരു പാട്ടിന്റെ
1: പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. മമ്മൂട്ടിയാണ് നായകൻ.
0: മമ്മൂട്ടി നായകനാണ്. മധു, മുകേഷ് ഒക്കെ അഭിനയിച്ച ഒരു ചിത്രമായിരുന്നു.
1: നമ്മുടെ ബൈജു അതിൽ ചെറിയൊരു റോൾ
0: ഉണ്ട്. സിബിമലയിലാണ് ഈ ചിത്രം സംവിധാനം.
1: എൻ ജി ശ്രീകുമാറിന്റെ ആദ്യത്തെ ഗാനങ്ങളിൽ ഈ ഗാനം വളരെ
0: ശ്രദ്ധേയമായ പാട്ടാണ്.
1: കാരണം അദ്ദേഹത്തിന്റെ തുടക്കകാലം, അദ്ദേഹം തുടക്കത്തില് 85 മുതലാണല്ലോ പാടി തുടങ്ങുന്നത്. അപ്പൊ ആ അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിലെ പാട്ടുകളിൽ ഈ ഗാനം മുന്നിട്ട് നിൽക്കുന്നുണ്ട്.
0: നല്ലൊരു പാട്ടാണ്.
1: അതെ അതെ.
0: ഈ പാട്ട് കേട്ടാലോ, ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: കേൾക്കാം കേൾക്കാം.

0: ഹലോ, ഗാനസ് ലാബത്തിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം സർ.
0: നമസ്കാരം, പേര് പറഞ്ഞു.
1: ഞാൻ മാരാരികുളത്ത് നിന്നും ടി ആർ റോമനയാണ്.
0: ടി ആർ റോമന,
1: അതെ അതെ.
0: ഏത് പാട്ടാ വേണ്ടത്?
1: നോവൽ സഞ്ചാരമൊക്കെ കേൾക്കാറുണ്ട്, ഒത്തിരി ഇഷ്ടമാണ്. അവതരണ ശൈലിയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഞാനൊരു 56 വർഷം കഴിഞ്ഞു ആകാശവാണിയുടെ.
0: അതെ
1: അതെ, എന്റെ ഒരു 10 വയസ്സ് മുതലേ ഞാൻ ആകാശവാണിയിലെ ഒരു കുടുംബം അംഗമാണ്.
0: സന്തോഷം.
1: സാറിന്റെ നോവലായനം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ.
0: ഏത് പാട്ടാ വേണ്ടത്?
1: അല്ലാതെ തന്നെ വേറെ ഇതുണ്ടല്ലോ, മുരിയാമൊരു കഥ, അതൊക്കെ കേൾക്കാറുണ്ട്.
0: ഏത് പാട്ടാ ആവശ്യപ്പെടുന്നത്?
1: ഇനിയിപ്പോ ഇത് എന്റെ സഹോദരന്റെ മകൻ അനീഷിന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാനൊരു രഞ്ജിനിയിലേക്ക് അയച്ചിരുന്നു, എടുത്തിട്ടില്ല. അപ്പോ ആ പാട്ട് ഇപ്പൊ ഇല്ലെന്നാണ് മാഡം പറഞ്ഞേ. അതുകൊണ്ട് മുത്തേ മുത്തേ കിങ്ങിന് മുത്തേ, കുഞ്ഞിന്റെ പേര് ഇഷാൻ എന്നാണ്. 1 വയസ്സേ ആയുള്ളൂ, 1 വയസ്സേ ആയുള്ളൂ. അതിന്റെ ബർത്ത്ഡേ ആശംസകൾ അറിയിക്കാം.
0: ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. പാട്ട് കേൾക്കാം. ഈ പാട്ട് ശാന്തധർമ്മനാണ് ഈ പാട്ടിന്റെ സംഗീതവും ആലാപനും. ഗാനരചന ശരത് വയലാർ. ശരത് വയലാറാണ്. ഈ പാട്ട് ഒരല്പം ദൈർഘ്യമുള്ളതാണ്, അല്പം ദൈർഘ്യമുള്ള പാട്ടാണ്. ഇപ്പോഴേ പ്ലേ ചെയ്തെങ്കിലേ പാട്ട് ഭൂരിപക്ഷം കേൾക്കാൻ പറ്റുള്ളതാ. പാട്ട് കേൾക്കാം. ജന്മദിനാശംസകൾ പാട്ട് കേട്ടോ.
1: താങ്ക് യു.

0: ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് സാങ്കേതിക സഹായം ഒരുക്കിയത് ബിജു കോലോത്ത്, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോയിൽ സൽമ സലീം, ഗീതു സിദ്ധൻ. ഇനി ഗാനസല്ലാപം ഈ വരുന്ന തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ഇന്ന് ഗാനസലാപം അവതരിപ്പിച്ചത് കുരിപ്പുഴ സജീവ്.

0: top of his two-nation European tour covering France and Slovakia. The visit carries special significance as it will be his first bilateral summit with President Emmanuel Macron since the two nations elevated their ties to a special global strategic partnership in February this year. United Nations Secretary General Antonio Guterres and Secretary General of the International Maritime Organization IMO Arsenio Dominguez has condemned the attack on a Palau-flagged tanker off the coast of Oman in which three Indian seafarers have been killed. Spokesman for the UN chief, Stefan Dujarric, said Mr. Guterres is deeply concerned by the continuing escalation. Meanwhile, Secretary General of IMO has underscored the need to protect seafarers, civilian shipping and the freedom of navigation at all times.
1: We also know that there's been some ships that have been hit, notably the Citadello tanker that was hit, and a number of Indian seafarers were killed, and that is an attack that was clearly condemned by the Secretary General of the International Maritime Organization, and we fully support and second that language.
0: The two-day BRICS Agriculture Ministers Conference began today in Indore, Madhya Pradesh. Union Agriculture and Farmers Welfare Minister Shivraj Singh Chauhan welcomed all delegates and stressed on carrying forward the spirit of Vasudhaiva Kutumbakam, the idea that the whole world is one family. He said under Prime Minister Narendra Modi's leadership, India's approach is built on peace over war and cooperation over conflict. The minister said the country's total food production has risen to nearly 376 million tons. In Pakistan-occupied Kashmir POK, 16 people have been killed and 37 others wounded as the Pakistani army opened fire from AK-47 rifles on thousands of unarmed protesters in Eidgah ground. Although the demonstration started peacefully yesterday, demanding affordable flour, rice, electricity and basic rights, the scene soon turned violent with the Pakistani army unleashing gunfire on the crowd. Around 60 to 70,000 people had assembled in Rawalpindi to raise slogans against Pakistan's continued occupation and policies in the region. The demonstrators were demanding justice for the 30 people who were killed and 200 injured in clashes between protesters and security forces in POK on Tuesday. Renowned Indian shooting coach and former Asian Games gold medalist Jaspal Rana has passed away. He was 49. According to National Rifle Association of India President Palikesh Narayan Singh Deo, Rana breathed his last at a Delhi hospital last night. A report.
2: Born in Uttarkashi, Uttarakhand, Rana leaves behind a legacy that spans more than three decades as a shooting legend and national coach. He won multiple medals at the Asian Games and Commonwealth Games. Rana won a gold medal at the 1994 Milan World Championship in the junior category with a world record score, announcing his arrival on the global stage at the age of just 18. Jaspal has been widely credited as the man behind ace shooter Manu Bhakar's rise in the sport. Apart from Bhakar, Rana worked closely with several leading pistol shooters including Saurabh Chaudhary, Anish Bhanwala and Chinki Yadav. He was awarded the Arjuna Award in 1994, the Padma Shri in 1997 and the Dronacharya Award in 2020. Indian shooting has lost one of its finest ambassadors, athlete, mentor and sports journalism has lost a knowledgeable guide. Sayukta Yadav, Akashwani News, Delhi.
0: President Draupadi Murmu, Prime Minister Narendra Modi and other leaders have expressed grief at the passing away of Jaspal Rana. In FIFA World Cup 2026, South Korea defeated the Czech Republic 2-1 in a thrilling Group A clash today, earning valuable 3 points at Estadio Akron in Mexico's Zapopan. South Korea will next take on co-host Mexico, while the Czech Republic will look to bounce back against South Africa in a Group A clash. Today, co-host Canada will be up against Bosnia-Herzegovina in a Group B clash of Toronto Stadium. The match will start at 12:30 a.m. Indian Standard Time. In badminton, India's PV Sindhu stormed into the women's singles semi-finals of the Australian Open tournament in Sydney today. The third-seeded Indian outclassed Chinese Taipei's Chen Su Yu 21-6, 21-9 in a one-sided quarterfinal clash. The India Meteorological Department, IMD, has said a wet spell is likely to continue over northwest India till tomorrow, with the possibility of thunderstorms and gusty winds and hailstorms. According to IMD, conditions are favourable for further advance of southwest monsoon into Karnataka, Telangana, Andhra Pradesh, parts of West Bengal, Bihar, some parts of Chhattisgarh, Odisha, Jharkhand and Uttar Pradesh during the next 2 to 3 days. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi says government created conducive environment for women in the last 12 years to realize full potential in nation building. Home Minister Amit Shah chairs high-level meeting to review preparedness for Sri Amarnath Yatra in New Delhi. Center restricts industries from buying petrol and diesel from retail pumps. United Nations condemns attacks on oil ships carrying Indian sailors off the coast of Oman. Indian shooting legend and coach Jaswal Rana dies at 49. And in FIFA World Cup 2026, Canada to take on Bosnia-Herzegovina in Group B clash in Toronto. With that, we end the midday news.
3: Agashavani.
4: ദോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 44 ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് സിന്ധു വിജയൻ, നിതിന നെവിൽ, ആശ റാഫി, കണ്ണൻ നായർ. സംവിധാനം പി എ ബിജു.
5: മർമലഡോവിന്റെ മരണവീട്ടിൽ റഷ്യക്കാർക്ക് പതിവുള്ള വിരുന്നു നടക്കുകയാണ്. ജീവിത ദുരിതങ്ങൾ തരിപ്പണമാക്കിയ മർമലഡോവിന്റെ വിധവ കാതറീനയാണ് ആതിഥേയ. വീട്ടുടമസ്ഥ അമാലിയ, കഥാനായകൻ റസ്കോൾനിക്കോവ്, സോണിയ ഉൾപ്പെടെയുള്ള കാതറീനയുടെ മക്കൾ, ക്ഷണിക്കപ്പെട്ട വിരുന്നനായി വന്നു ചേർന്ന നാട്ടുകാർ എല്ലാവർക്കുമിടയിലേക്ക് അയൽക്കാരനായ ആൻഡ്രിയും ചതിയനായ ലൂഷനും കടന്നുവരുന്നു. മനം തകർന്ന ആതിഥേയയുടെ ആത്മകഥങ്ങൾ അതിരുവിട്ടുച്ചത്തിലായാൽ വിവരം കെട്ടവർ നിറഞ്ഞൊരു വിരുന്നുശാലയിൽ എന്തും സംഭവിക്കാം.
6: നിങ്ങൾ ആ അപ്പം കഴിച്ചില്ലല്ലോ, കുറച്ചുകൂടി എടുക്കൂ, കുറച്ച് ബിയർ കുടിക്കാം. നിങ്ങൾക്ക് ഓർക്ക വേണ്ടേ? നോക്കൂ അമാലിയ, നിങ്ങളുടെ വെള്ളി സ്പൂൺ കളവ് പോയാ ഞങ്ങൾ ഉത്തരവാദിയല്ല. ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇവരിൽ ഒരുത്തനെ പോലും ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അവരെന്തിനാണ് ഇവിടെ വന്നത് ഞാൻ ചോദിക്കട്ടെ? എല്ലാവരും നിരന്നിരിക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾക്കറിയാവോ, ഞാൻ അവൾക്ക് വ്യക്തമായ നിർദ്ദേശം നൽകിയതാണ് ആ മകളെയും മോളെയും ക്ഷണിക്കാൻ. എന്നാ അവർ ആ ക്ഷണം നിരസിച്ചെന്ന് മാത്രമല്ല, വരാതിരുന്നതിന് ഒരു ക്ഷമാപണ പോലും പറഞ്ഞില്ല. ലേടാ കോലിയ, വെറുതെ കാലിട്ടടിക്കാതെ മാന്യരെ പോലെ ഡീസന്റായിട്ടിരിക്കെ. സോണിയ മോളെ, നീ എവിടെയാണ് പോയത്? നിന്റെ അച്ഛന്റെ ശവസംസ്കാര ചടങ്ങിന് നീയും ഇങ്ങനെ കൃത്യനിഷ്ഠ കാണിക്കാതിരുന്നാലോ. റസ്കോൾനിക്കോവ്, നിങ്ങളുടെ അടുത്ത് അവൾക്ക് ഇരിക്കാൻ ഇടം കൊടുക്കൂ, അതാണ് നിന്റെ ഇരിപ്പിടം. സോണിയ, നിനക്ക് ആവശ്യമുള്ളതെടുക്കൂ. ജെല്ലി ചേർത്തുള്ള ആ അച്ചാറ് നന്നായിട്ടുണ്ട്. അവരിപ്പോ അപ്പം കൊണ്ടുവരും. അവർ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തോ ആവോ. പോലങ്ക, നിനക്കെല്ലാം കിട്ടിയോ? അയ്യോ, ശരി കുട്ടികളെ, നല്ലവരായിരിക്കൂ. സോണിയ മോളെ, നീ എന്താണ് പറയുന്നത്?

0: എനിക്കറിയാം റിച്ചാർഡെ, എന്റെ പാവം ഭർത്താവിനോടുള്ള പ്രത്യേക സ്നേഹം മൂലമാണ് നിങ്ങൾ വാക്കു പാലിച്ചതെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന് കുറച്ചുകൂടി പൊരിച്ച മാംസം കൊടുക്കൂ. നിങ്ങൾക്കിനിയും വീഞ്ഞു വേണം അല്ലേ? എന്തിനു മടിക്കുന്നു? അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതല്ലേ? എന്റെ ഭർത്താവിന് അങ്ങനെ ഒരു ദൗർബല്യം ഉണ്ടായിരുന്നു കൂടി. എല്ലാവർക്കും അതറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. ദയാലുവും മാന്യനുമായിരുന്നു അദ്ദേഹം. എല്ലാത്തരം മനുഷ്യരിലും വിശ്വാസം അർപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തെറ്റ്. അത്രയ്ക്ക് ശുദ്ധഹൃദയനായിരുന്നു. സ്വന്തം ഷൂസിന്റെ വില പോലും ഇല്ലാത്ത വൃത്തികെട്ടവന്മാരോടൊപ്പം അദ്ദേഹം മദ്യപിച്ച് കൂത്താടി. നിങ്ങൾ വിശ്വസിക്കുമോ, കുടിച്ച് ബോധമില്ലാതിരുന്ന അവസരത്തിലും അദ്ദേഹം കുട്ടികളെ മറന്നില്ല. എല്ലാവരെയും പോലെ നിങ്ങളും കരുതുന്നുണ്ടാവും ഞാൻ അദ്ദേഹത്തോട് നിർദാക്ഷിണ്യം പെരുമാറിയെന്ന്. എന്നാൽ അത് ശരിയല്ല. അദ്ദേഹം എന്നെ ബഹുമാനിച്ചിരുന്നു വളരെയധികം. മൃദുല ഹൃദയനായിരുന്നു. ചിലപ്പോ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്നോ. അദ്ദേഹം ഒരു മൂലയിലിരുന്ന് എന്നെ നോക്കും. എനിക്കപ്പോ വല്ലാത്ത ദുഃഖം തോന്നാറുണ്ട്. അദ്ദേഹത്തോട് കരുണ കാണിച്ചാൽ അദ്ദേഹം വീണ്ടും മദ്യപിക്കും. കർശനമായി പെരുമാറിയാൽ മാത്രമേ അദ്ദേഹത്തെ നിയന്ത്രിച്ചു നിർത്താനാവൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പീറ്റേഴ്സ്ബർഗിലെ വിദേശികളെ പ്രത്യേകിച്ച് നമ്മളെക്കാൾ വിഡ്ഢികളാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങും.
1: സ്കൂൾ നടത്തും, കാണാ. വിഡ്ഢിത്വം പുലമ്പുന്നത് കണ്ടില്ലേ? ഉടുപ്പുകൾ കഴുകേണ്ട ചുമതല അലക്കുകാരിയുടേതാണ്, അല്ലാതെ ബോർഡിംഗ് സ്കൂളിലെ ഡയറക്ടറുടേതല്ല.
0: അമാലിയ കള്ളമാണ് പറയുന്നത്. എന്റെ വീട്ടുടമസ്ഥ ഇങ്ങനെ ഒരു കഠിന ഹൃദയം ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെയാണ് എന്റെ ഭർത്താവ് മരിച്ചത്. ഈ സമയത്ത് വീട്ടുവാടക ചോദിച്ചാരെങ്കിലും എന്നെ വിഷമിപ്പിക്കാമോ?
1: മാന്യ വനിതകൾ ആരെങ്കിലും ഈ വിരുന്നിലുണ്ടോ നോക്ക്. ഇവരെ പോലെ കച്ചറ കൂട്ടങ്ങളാണല്ല.
0: കേവലം അടുക്കളക്കാരിയായി നിങ്ങൾക്ക് മാന്യ വനിതകളെ എങ്ങനെ തിരിച്ചറിയാനാകും?
1: എന്റെ അച്ഛൻ ബെർലിനിലെ വലിയൊരു പ്രമാണിയായിരുന്നു. സദാ സമയവും ഇരു കൈകളും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഹൂഫ് ഹൂഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുക.
0: അമാലിയയ്ക്ക് ബെർലിൻകാരൻ അച്ഛനോ? ഒരു പാചകക്കാരിയായിരുന്നവൾ അതുപോലും ആയിരുന്നില്ല, കുശിനിക്കാരി.
1: നിനക്കാണ് തന്തയില്ലാത്തത്. എന്റെ അച്ഛൻ ഒരു ബെർലിൻകാരനായിരുന്നു. കാതറീന, നീ ഞെളിയണ്ട.
0: ഞാൻ എങ്ങനെയാണ് ജനിച്ചു വളർന്നതെന്നും എന്റെ കുടുംബം എങ്ങനെയുള്ളതായിരുന്നുവെന്നും എല്ലാവർക്കും അറിയാം. എന്റെ അച്ഛനൊരു കേണലായിരുന്നു എന്ന കാര്യം ആ തൂക്കിയിട്ടിരിക്കുന്ന ബഹുമതി സർട്ടിഫിക്കറ്റിൽ അച്ചടിച്ചിട്ടുണ്ട്. എന്നാൽ അമാലിയയുടെ അച്ഛൻ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ വല്ല ഫിനീഷിക്കാരനായ പാൽക്കാരനുമായിരിക്കും. തന്തയില്ലാത്തവളായിരിക്കാനാണ് സാധ്യത. കാരണം അവളുടെ പേര് അമാലിയ ഇവനോവിന എന്നാണോ എന്ന് ഇപ്പോഴും തീർത്തു പറയാനാവില്ല. ആർക്കറിയാം.
1: ഞാൻ അമാലിയ ഇവനോവിനയാണ്. എന്റെ അച്ഛന്റെ പേര് ജോഹർ. അദ്ദേഹം ഒരു ജില്ലാ മേധാവിയായിരുന്നു. ഇവളുടെ തന്ത ഒരിക്കലെങ്കിലും പദവിയിലെത്തിയിട്ടില്ല.
0: എന്റെ മാന്യനായ അച്ഛനുമായി നിന്റെ വൃത്തികെട്ട തന്തയെ താരതമ്യം ചെയ്യാൻ ധൈര്യപ്പെട്ടാൽ നിന്റെ തലയിലെ തൊപ്പി തട്ടിത്തെറിപ്പിച്ച് ഞാൻ നിനത്ത് ചവിട്ടിയറിക്കും.
1: എടി കാതറീന, ഈ നിമിഷം ഈ വീട് വിട്ടിറങ്ങിക്കോണം. ഞാനാണ് പറയുന്നത്, ഈ വീടിന്റെ ഉടമസ്ഥ അമാലിയാ.

0: എന്താണ് ഒരു ബഹളം? വിരുന്ന സൽക്കാരം അടികലശലിൽ തീരുകയാണോ?
1: ലൂഷിൻ, ലൂഷിൻ, എന്നെ രക്ഷിക്കൂ. നിർഭാഗ്യവതിയായ നിർഭാഗ്യവതിയായി കാദറിനെ.
0: മാഡം, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. എന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പുത്രി സോണിയയുമായി ഒരു വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതേ, എന്നെ ഉള്ളിലേക്ക് വരാൻ അനുവദിക്കൂ. ആ, സോണിയ വന്നല്ലോ.
2: എന്താണ് ലൂഷൻ, നിങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നത്?
0: ഓ, നിങ്ങളുടെ വിരുന്ന് സൽക്കാരം തടസ്സപ്പെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ വന്നത് സുപ്രധാനമായ ഒരു കാര്യം പറയാനാണ്.
2: എന്താണ്, എന്താണ് അത്ര സുപ്രധാനമായ കാര്യം?
0: നിങ്ങൾ മുറിയിൽ വന്നു പോയ ഉടനെ എന്റെ മേശപ്പുറത്ത് നിന്ന് 100 രൂപൽ നോട്ട് കാണാതായിരിക്കുന്നു. അതെവിടെയാണെന്ന് പറയൂ. ആ,
2: നിങ്ങളുടെ നോട്ട് അതെവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം?
0: ആ, ഇവിടെ കൂടി നിൽക്കുന്നവരെ സാക്ഷി നിർത്തി ഞാൻ അന്തസ്സോടെ വാക്ക് തരികയാണ്. സത്യം പറഞ്ഞാൽ ആ സംഭവം ഇവിടം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതല്ല, നിങ്ങൾക്ക് സത്യം തുറന്നു പറയാൻ മടിയാണെങ്കിൽ ദേ, കർശന നടപടികൾ എടുക്കാൻ ഞാൻ നിർബന്ധിതനാകും.

ദോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 44-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും കാതറീന, സിന്ധു വിജയൻ, സോണിയ, നിതുന നെവിൽ, അമാലിയ, ആശ റാഫി, ലോഷിൻ, കണ്ണൻ നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496556321. ഓർക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി കവരത്തി 1152 kHz. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കുന്നതാണ്.

52 കിലോ ഹെർട്സിൽ. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തു നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം റംസീന ബീഗം, ചെണ്ടിപ്പുര.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. 5:30 ഫെടിപ്പും ഫൊലിമയും എന്ന പരിപാടിയിൽ ഉപരിപഠനത്തിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നത് കൽപ്പനിദ്വീപ് സ്വദേശി ശ്രീ സജീദ് MK. തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായ ഫാട്ട് ഫെട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: Join Indian Navy. The Indian Navy invites online applications from unmarried male candidates for Agniveer Apprentice 01/2027 and 02/2027 batch. Last date for submission is 29th June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready. Cohesive. Atmanirbhar. Safeguarding seas for a Vikasit Samruddh Bharat. Join Indian Navy.
1: പഠിപ്പും പൊലിമയും
2: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
1: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496283833 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.
3: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:45 ഹരിതചിന്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.

ആകാശവാണി കവരത്തി. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി ജോസ്നയും സംഘവും ആലപിച്ച ഗാനം. ഗാനരചന കൈതപ്രം. സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിത്താര.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ദിൽകാരിസ്ത എന്ന ചിത്രത്തിനുവേണ്ടി അൽകായാഗനിക് ആലപിച്ച ഗാനം, ഗാനരചന സമീർ, സംഗീതം നൽകിയിരിക്കുന്നത് നദീം ശ്രാവൺ.

0: കടലക്കൊത്ത വായിള കിനാവും കണ്ടോണ്ടിലാകണ്ട ദീപിള എഴുത്തുകാരള മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയ.
1: ദീപിള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻപാട്ട് ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് വന്നതാണ്ടോ.
0: അറബിക്കടലിലെ മണ

0: ായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലുമേറ്റ് ഈ പവിഴമണില സാഹിത്യം കേപ്പാം. നിങ്ങൾക്ക് ആശയില്ല,
1: ദീപിളെ ഇളുത്തുകാരിള കഥയും കവിതയും പാട്ടും ഭീഷണവും എല്ലാം കുടുപ്പാം ഉണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടും
2: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
0: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി അമരൻ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരൺ ശ്രീദാമോഹൻ ആലപിച്ച ഗാനം കേൾക്കാം.

ഫെയിം ഫൂരിഷ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്നു.

0: പരമ്പര ഫേൺ ഫൂരിഷ കേൾക്കാം. ശനിയാഴ്ചകൾ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496283833 എന്ന ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496283833.
1: അടുത്ത ഗാനം പ്രണയനിലാവ് എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ചിത്ര ആലപിച്ച ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് ബേണി ഇഗ്നിഷ്യസ്. ഗാനരചന എസ് രമേശൻ നായർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ഹം തും എന്ന ചിത്രത്തിനുവേണ്ടി അൽകയാഗനിക് ഉദിത് നാരായൺ ആലപിച്ച ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് ജതിൻ ലളിത്. ഗാനരചന പ്രസൂൺ ജോഷി.

0: ആകാശവാണി കവരത്തി ഫടിപ്പും ഫൊലിമയും. ഇന്നത്തെ ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഉപരിപഠനത്തിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നത് 2006 മുതൽ 2022 വരെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷനിലെ ഹയർ എഡ്യൂക്കേഷൻ സെക്ഷനിൽ CIC ഓപ്പറേറ്ററായി ജോലി ചെയ്ത് കൽപ്പേനി ദ്വീപ് സ്വദേശി മാൽമേക്കാക്കാട് സജീദ്.
1: പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. 10-12 ക്ലാസ്സുകളിലെ പരീക്ഷാ ഫലങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി പോവാനായി സീറ്റ് അലോട്ട്മെന്റിനും കൗൺസിലിംഗുമായി കാത്തിരിക്കുന്ന സമയമാണിത്. അതിനാൽ വിദ്യാർത്ഥികളും അതേപോലെ അവരുടെ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ലക്ഷദ്വീപ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അതോറിറ്റിയായിട്ടുള്ള ഓൺലൈൻ സീറ്റ് അലോട്ട്മെന്റ് പ്രോഗ്രാം ഇപ്പോൾ ഡീൽ ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കവരത്തി നോഡൽ ഏജൻസിയാണ്. ഈ വർഷത്തെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. 5 ഘട്ടങ്ങളിലായിട്ടാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്: SSLC ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ, പോളിടെക്നിക് ലെവൽ, ITA ലെവൽ. കാൻഡിഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. SSLC കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ SSLC ലെവൽ അപ്ലൈ ചെയ്യുക. +2 ലെവൽ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ് +2 ലെവൽ അപ്ലൈ ചെയ്യുക. ഡിഗ്രി ലെവൽ PG പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ ഡിഗ്രി ലെവൽ അപ്ലൈ ചെയ്യുക. പോളിടെക്നിക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ പോളിടെക്നിക്കിൽ അപ്ലൈ ചെയ്യുക. കവരത്തി ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ ITI ലെവൽ അപ്ലൈ ചെയ്യുക. SSLC ലെവലും അതേപോലെ തന്നെ +2 ലെവൽ, പോളിടെക്നിക്, ITI ലെവൽ, ഈ 4 ലെവലിലും എല്ലാ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ 4 കൗൺസിലിംഗിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന കൺഫർമേഷൻ പേജ് പ്രിന്റ് എടുക്കുക. പ്രിന്റ് എടുത്തതിന് ശേഷം അതിന്റെ താഴെ സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൈൻ ചെയ്തതിനു ശേഷം അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ്, SSLC ലെവൽ അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ് ആണെങ്കിൽ SSLC മാർക്ക് ലിസ്റ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ കൗൺസിലിംഗ് സെന്ററിൽ സബ്മിറ്റ് ചെയ്യാൻ. അതേസമയം +2 ലെവൽ അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ് ആണെങ്കിൽ SSLC മാർക്ക് ലിസ്റ്റ്, +2 മാർക്ക് ലിസ്റ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നീ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടാണ് കൗൺസിലിംഗ് സെന്ററിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഡിഗ്രി ലെവൽ അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ് ആണെങ്കിൽ SSLC മാർക്ക് ലിസ്റ്റ്, ഡിഗ്രി മാർക്ക് ലിസ്റ്റ്, ഡിഗ്രി പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നീ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ട് വേണം കൗൺസിലിംഗ് സെന്ററിൽ സബ്മിറ്റ് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഓൺലൈൻ ചെയ്ത ഡാറ്റാസ് കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ പേര് ലിസ്റ്റ് ഔട്ട് ആവുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡാറ്റ സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഓൺലൈൻ വെരിഫിക്കേഷൻ, ഓരോ കൗൺസിലിംഗ് സെന്ററിലും ഓൺലൈൻ വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഓൺലൈൻ വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ പബ്ലിഷ് ആവുകയുള്ളൂ. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയ ശേഷമാണ് നമ്മുടെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്ന കൗൺസിലിംഗ് മോക്ക് കൗൺസിലിംഗ് ആണ്. മോക്ക് കൗൺസിലിംഗിൽ എല്ലാ കാൻഡിഡേറ്റും രക്ഷിതാക്കളും പങ്കെടുക്കേണ്ടത് നിർബന്ധമാണ്. കാരണം നമുക്ക് ഒറിജിനൽ കൗൺസിലിംഗ് വരുമ്പോൾ അതിൽ നമുക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ മോക്ക് കൗൺസിലിംഗിൽ പങ്കെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. അതേസമയം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സും കോളേജും മുൻകൂട്ടി നിങ്ങൾ പ്രിപ്പയർ ആയിട്ട് വേണം നിങ്ങൾ കൗൺസിലിംഗ് സെന്ററിൽ എത്തേണ്ടത്. കാരണം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സും കോളേജും എല്ലാ കാൻഡിഡേറ്റും കോളേജ് വിളിച്ച് ചോദിച്ച് ഉറപ്പുവരുത്തിയ ശേഷം കൗൺസിലിംഗ് സെന്ററിലേക്ക് എത്തേണ്ടതാണ്. നിങ്ങളുടെ റാങ്ക് അനുസരിച്ചായിരിക്കും കൗൺസിലിംഗിൽ പങ്കെടുക്കേണ്ടത്. ഓരോ ദിവസവും 150 കാൻഡിഡേറ്റ് ആണ് സാധാരണയായിട്ട് കൗൺസിലിംഗിൽ പങ്കെടുപ്പിക്കുന്നത്. ഒരു ദിവസം 150 കാൻഡിഡേറ്റ് ആയിരിക്കും കൗൺസിലിംഗ് പങ്കെടുക്കുക. ഫസ്റ്റ് വരുന്ന 150 കാൻഡിഡേറ്റ് ഫസ്റ്റ് ഡേ ആണെങ്കിൽ ആ 150 കാൻഡിഡേറ്റും 10 സെന്ററിലായിട്ട് കൗൺസിലിംഗിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ലക്ഷദ്വീപ് 9 സെന്ററിലായിട്ടും സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അണ്ടറിലാണ് കൗൺസിലിംഗ് വരുന്നത്. അതേപോലെ തന്നെ കൊച്ചിയിലെ ലക്ഷദ്വീപ് ഓഫീസിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വിങ്ങിലായിരിക്കും കൗൺസിലിംഗ് സെന്റർ വരുന്നത്. അങ്ങനെ 10 സെന്ററിലായിട്ടാണ് കൗൺസിലിംഗ് നടക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കൗൺസിലിംഗ് സെന്ററിൽ വന്നതിന് ശേഷം നിങ്ങൾ കോഴ്സും കോളേജും സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനു മുമ്പ് തന്നെ നിങ്ങൾ കോഴ്സും കോളേജും തീരുമാനിച്ചിട്ട് വേണം കൗൺസിലിംഗ് സെന്ററിൽ എത്തേണ്ടത്. കാരണം ഒരു കുട്ടിക്ക് 5 മിനിറ്റ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. എക്സാമ്പിളായി ഇപ്പോൾ ഫസ്റ്റ് വരുന്ന കാൻഡിഡേറ്റ്, ഫസ്റ്റ് റാങ്കിൽ ഫസ്റ്റ് വരുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ

ഫസ്റ്റ് വരുന്ന കാൻഡിഡേറ്റ് കവരത്തി ദ്വീപിലാണെങ്കിൽ, സെക്കൻഡ് വരുന്ന കാൻഡിഡേറ്റ് കൊച്ചി സെൻട്രലാണെങ്കിലും, ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ് ബി എസ് സി ഫിസിക്സ് എസ് എച്ച് കോളേജിലേക്കാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ, സെക്കൻഡ് അറ്റൻഡ് ചെയ്യാൻ ഇരിക്കുന്ന കാൻഡിഡേറ്റ് എസ് എച്ച് കോളേജിലേക്കാണ് വീണ്ടും ആ കുട്ടിക്കും അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുള്ളതെങ്കിൽ, പക്ഷെ ആ കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് എടുത്തിരിക്കുന്ന കാൻഡിഡേറ്റ് എസ് എച്ച് കോളേജിലേക്ക് അഡ്മിഷൻ എടുത്തതിന് ശേഷം സെക്കൻഡിൽ വരുന്ന കുട്ടിക്ക് എസ് എച്ച് കോളേജ് കിട്ടില്ല. അപ്പൊ അടുത്ത് നമുക്ക് പ്രിപ്പയർ ആയി വരണം. നമ്മൾ കൗൺസിലിംഗ് സെന്ററിൽ വരുമ്പോൾ നമ്മൾ കോഴ്സും കോളേജും ഒരു മുമ്പിൽ എത്ര കാൻഡിഡേറ്റ് ഉണ്ട് അത് നോക്കിയിട്ട് വേണം നമ്മൾ കോഴ്സും കോളേജും സെലക്ട് ചെയ്യാൻ. നിങ്ങൾ ഒരു ലിസ്റ്റ് ആക്കിയിട്ടാണ് വരേണ്ടത്, കോഴ്സും കോളേജും ലിസ്റ്റ് ആക്കിയിട്ട് വേണം കൗൺസിലിംഗ് സെന്ററിൽ അറ്റൻഡ് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ ദിവസവും കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ലിസ്റ്റ് ഔട്ട് ആവും, അലോട്ട്മെന്റ് നടന്നതിന്റെ ലിസ്റ്റ് ഔട്ട് ആവും. അപ്പോൾ പിറ്റേ ദിവസം വരുന്ന 151 സ്റ്റാർട്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്, ആ പിറ്റേ ദിവസം വരുന്ന കാൻഡിഡേറ്റ് മുമ്പിൽ നടന്ന കാൻഡിഡേറ്റിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് കോഴ്സ് ഏതൊക്കെ പോയിട്ടുണ്ട് കോളേജ് ഏതൊക്കെ പോയിട്ടുണ്ട് നോക്കിയിട്ട് വേണം പിറ്റേ ദിവസം കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സും കോളേജും കിട്ടണമെന്നില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സീറ്റ് കുറഞ്ഞ കോഴ്സാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ അഗ്രികൾച്ചർ കോഴ്സ് ആണെങ്കിൽ അഗ്രികൾച്ചർ 3 സീറ്റ് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ അഗ്രികൾച്ചർ ഫോറസ്ട്രി കോഴ്സും ഉണ്ട്. അതുപോലെ 4 കോഴ്സാണ് അഗ്രികൾച്ചർ, 4 കോഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ 4 കുട്ടികൾക്ക് മാത്രമേ ആ 4 കോഴ്സ് കിട്ടുകയുള്ളൂ. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് റാങ്ക് ലിസ്റ്റിൽ ആരാണ് എടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ തന്നെ നിങ്ങൾ കോഴ്സും കോളേജും കൂടുതൽ നിങ്ങൾ കയ്യിൽ കരുതിയിട്ടാണ് വരേണ്ടത്. അതുമാത്രമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും കോളേജും മാത്രം നിങ്ങൾ അലോട്ട്മെന്റ് ചെയ്യുക. കാരണം മറ്റുള്ള കുട്ടികളുടെ ചാൻസ് നഷ്ടപ്പെടുത്താതെ നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സും കോളേജും മാത്രം സെലക്ട് ചെയ്യുക. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഫസ്റ്റ് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബെറ്റർ ചോയ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ സെക്കൻഡ് കൗൺസിലിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ സെക്കൻഡ് കൗൺസിൽ ഫസ്റ്റ് കൗൺസിൽ വരുന്ന മെറിറ്റ് ബേസ്ഡ് ആയിരിക്കും, സെക്കൻഡ് കൗൺസിൽ വരുന്നത് റിസർവ്ഡ് ലിസ്റ്റിലായിരിക്കും. ഫസ്റ്റ് മെറിറ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ റിസർവ് അലോട്ട്മെന്റിൽ വീണ്ടും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അതേപോലെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫസ്റ്റ് വരുന്നത് പ്ലസ് ടു ലെവൽ കൗൺസിലിംഗ് ആയിരിക്കും. സാധാരണ ഫസ്റ്റ് വരുന്നത് പ്ലസ് ടു ലെവൽ കൗൺസിലിംഗ് ആണ്. പ്ലസ് ടു ലെവൽ നമ്മൾ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്കൊരു കോഴ്സ് കിട്ടുകയാണെങ്കിൽ, പക്ഷെ നമുക്ക് അത് പോവാൻ ആഗ്രഹമില്ലെങ്കിൽ, നിങ്ങൾ സെക്കൻഡ് കൗൺസിലിംഗ് വരുന്നത് എസ് എൽ സി ലെവൽ കൗൺസിലിംഗ് ആണ്. നിങ്ങളപ്പോ പ്ലസ് ടു ലെവലിലും എസ് എൽ സി ലെവലിലും നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്ലസ് ടു ലെവലിൽ നമ്മൾ ഒരു കോഴ്സ് കിട്ടി നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ സെക്കൻഡ് വരുന്ന എസ് എൽ സി ലെവൽ കൗൺസിലിംഗിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. എസ് എൽ സി ലെവലിൽ നമ്മൾ കൗൺസിലിംഗ് പങ്കെടുത്തതിന് ശേഷം നമുക്ക് എസ് എൽ സി ലെവൽ ഒരു കോഴ്സ് കിട്ടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ പ്ലസ് ടു ലെവൽ എടുത്തിരിക്കുന്ന കോഴ്സ് ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയി പോവുകയും എസ് എസ് എൽ സി ലെവൽ എടുത്തിരിക്കുന്ന കോഴ്സ് ആയിരിക്കും നമുക്ക് അലോട്ട്മെന്റ് ആയി വരിക. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അലോട്ട്മെന്റ് ആയതിനു ശേഷമാണ് നിങ്ങൾക്ക് ലെറ്റർ വരുന്നത്. കോളേജിലേക്കുള്ള ലെറ്ററുമായിട്ടാണ് നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്. അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറിജിനൽ ഡോക്യുമെന്റ്സ് നിങ്ങൾ കയ്യിൽ കരുതുക. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. രക്ഷിതാക്കളും കാൻഡിഡേറ്റും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കൗൺസിലിംഗ് വരുമ്പോൾ നിങ്ങൾ കോഴ്സും കോളേജും പ്രത്യേകം പഠിച്ചിട്ട് വേണം കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, നമ്മൾ ലക്ഷദ്വീപ് ഇപ്പോൾ സീറ്റ് അലോട്ട്മെന്റ് മുഖാന്തരം എടുത്ത കോഴ്സ് ആണെങ്കിൽ നമ്മൾ ലെറ്റർ ആയിട്ടാണ് നമ്മൾ കോളേജിലേക്ക് അഡ്മിഷത്തിന് പോകുന്നത്. അതേസമയം നമ്മൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പ്രൈവറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ, നമ്മൾ ലക്ഷദ്വീപ് സീറ്റ് അലോട്ട്മെന്റ് വഴി അല്ലാതെ നമ്മൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പ്രൈവറ്റ് ആയിട്ട് പാരാമെഡിക്കൽ കോഴ്സിനൊക്കെ പോവാറുണ്ട്. പാരാമെഡിക്കൽ കോഴ്സിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പാരാമെഡിക്കൽ കോഴ്സ് ആണെങ്കിൽ തന്നെയും വേറെ ഏതെങ്കിലും കോഴ്സ് ആണെങ്കിൽ തന്നെയും ബി എ ബി എസ് സി കോഴ്സ് ആണെങ്കിൽ തന്നെയും റെക്കഗ്നൈസ്ഡ് ഉള്ള യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ഉണ്ടായിരിക്കണം, കോളേജിൽ റെക്കഗ്നൈസ്ഡ് ഉണ്ടായിരിക്കണം, സബ്ജക്റ്റിൽ റെക്കഗ്നൈസ്ഡ് ഉണ്ടായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റെക്കഗ്നൈസ്ഡ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമേ നിങ്ങൾ പഠിക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പാരാമെഡിക്കൽ കോഴ്സിന് പ്രത്യേകിച്ച് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകാരം ഉണ്ടായിരിക്കണം, യൂണിവേഴ്സിറ്റി അംഗീകാരം ഉണ്ടായിരിക്കണം. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്മിഷൻ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തതിന് ശേഷം നമ്മൾ സ്കോളർഷിപ്പ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയാണ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നത്. സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക റെക്കഗ്നൈസ്ഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല. അഡ്മിഷൻ എടുത്തതിന് ശേഷം ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ നമ്മൾ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ കോഴ്സ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ കോളേജും കോഴ്സും ഇല്ലാതായി കാണുന്നത്. അപ്പൊ നമുക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കോളേജ് റെക്കഗ്നൈസ്ഡ് ഇല്ല എന്നുള്ളത്. കാരണം റെക്കഗ്നൈസ്ഡ് ഉള്ള കോളേജും കോഴ്സും എന്തായാലും നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഉണ്ടാവും. അഥവാ ചില കോളേജ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഇല്ലെങ്കിൽ തന്നെയും റെക്കഗ്നൈസ്ഡ് ഉള്ള കോളേജ് ഇല്ലാതെ ആവുന്നുണ്ട്. പക്ഷെ അത് KYC രജിസ്ട്രേഷൻ ചെയ്തിട്ട് ആഡ് ചെയ്യേണ്ടതാണ്. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലാണ് ആഡ് ചെയ്യുന്നത്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട്

0: കോഴ്സിന് പഠിക്കാൻ പോകുന്ന കാൻഡിഡേറ്റ് റെക്കഗ്നൈസ്ഡ് ആണോ, കോഴ്സും കോളേജും റെക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ നിങ്ങൾ അഡ്മിഷൻ എടുക്കാവൂ. പാരാമെഡിക്കൽ കോഴ്സിന് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ JEE NEET എൻട്രൻസ് അറ്റൻഡ് ചെയ്ത കാൻഡിഡേറ്റ് ശ്രദ്ധിക്കുക. നിങ്ങൾ എഞ്ചിനീയറിംഗ് പോകാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ JEE എൻട്രൻസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം അതിന്റെ മാർക്ക് ലിസ്റ്റുമായിട്ട് മാർക്ക് നമുക്ക് ഓൺലൈനിൽ തന്നെയാണ് അലോട്ട്മെന്റ് നടത്തുന്നത്. NTA വഴി തന്നെയാണ് എഞ്ചിനീയറിംഗിന്റെ അലോട്ട്മെന്റ് നടത്തുന്നത്. നേരത്തെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ്ലൈനായിട്ടായിരുന്നു അലോട്ട്മെന്റ് നടത്തി വരുന്നത്. 4-5 വർഷമായി ഓൺലൈനായിട്ടാണ് ഇപ്പോൾ NTA വഴി തന്നെ CSEB വഴിയാണ് JEE അലോട്ട്മെന്റ് നടക്കുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലക്ഷദ്വീപിലെ കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് 59 സീറ്റുകൾ എഞ്ചിനീയറിംഗ് സീറ്റുകൾ ഉണ്ട്. അത് CSEB വഴിയാണ് അലോട്ട്മെന്റ് നടത്തുന്നത്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. കുസാറ്റിലെ സീറ്റിലേക്കാണ് നമ്മളിപ്പോ ഹയർ സ്റ്റഡീസിന്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടില്ല. അതിലൂടെ നമുക്ക് കുസാറ്റിലെ സീറ്റിലേക്കാണ്. കുസാറ്റിന് സാധാരണയായിട്ട് ഓരോ വർഷവും 12 എഞ്ചിനീയറിംഗ് സീറ്റുകൾ വരാറുണ്ട്. അത് ഈ ഹയർ സ്റ്റഡീസിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ വഴിയാണ് ഈ കുസാറ്റിലേക്കുള്ള സീറ്റിന് അപേക്ഷ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് NIT കാലിക്കറ്റ്. NIT കാലിക്കറ്റിലേക്ക് എഞ്ചിനീയറിംഗിന് അപേക്ഷ കൊടുക്കുന്ന കാൻഡിഡേറ്റ് അത് സാധാരണയായിട്ട് ലാസ്റ്റ് റൗണ്ടിലാണ് വരുന്നത്. ആൾ ഇന്ത്യ അലോട്ട്മെന്റിൽ തന്നെയാണ്. 33 സീറ്റുകൾ ലക്ഷദ്വീപിലെ കാൻഡിഡേറ്റിന് റിസർവ്ഡ് ആയിട്ടുണ്ട്. അതിന് അപേക്ഷ കൊടുക്കുന്ന കാൻഡിഡേറ്റ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ +1 +2 ലക്ഷദ്വീപിൽ പഠിച്ചിരിക്കണം. കേരളത്തിൽ പഠിച്ച കാൻഡിഡേറ്റിന് എലിജിബിൾ അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും, പക്ഷേ അഡ്മിഷത്തിന് പോകുമ്പോൾ വേരിഫിക്കേഷൻ ചെയ്യുമ്പോഴാണ് അവർ നമ്മളെ റിജക്ട് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ള കാൻഡിഡേറ്റിന് അത് സീറ്റ് ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എലിജിബിൾ ആയിട്ടുള്ളത് ലക്ഷദ്വീപിൽ തന്നെ +1 +2 പഠിച്ചിരിക്കണം എന്നുള്ളതാണ് NIT കാലിക്കറ്റിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അതേപോലെ തന്നെ നീറ്റ് എൻട്രൻസ് കഴിഞ്ഞ് എക്സാം കഴിയുന്ന കാൻഡിഡേറ്റ് ശ്രദ്ധിക്കേണ്ടത് നീറ്റിന്റെ ലക്ഷദ്വീപിലെ സീറ്റിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുമ്പോൾ അത് സാധാരണയായിട്ട് ആൾ ഇന്ത്യ കൗൺസിലിംഗ് സെക്കൻഡ് റൗണ്ട് അലോട്ട്മെന്റ് ആകുമ്പോഴാണ് ഓരോ സ്റ്റേറ്റിലേക്കുള്ള സീറ്റ് കൊടുക്കുമ്പോൾ ലക്ഷദ്വീപിലേക്കുള്ള സീറ്റും അപ്പോഴാണ് വരുന്നത്. അതനുസരിച്ചാണ് നമുക്ക് ലക്ഷദ്വീപ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അപേക്ഷ ക്ഷണിക്കുന്നതായിരിക്കും. അപ്പൊ അതനുസരിച്ച് നമുക്ക് വില്ലിംഗ്നെസ്സും ചോദിക്കും. ആ ടൈമിലാണ് നമുക്ക് MBBS അപേക്ഷ കൊടുക്കുന്നത്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക.
1: ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം കോഴ്സുകളും കോളേജുകളും തിരഞ്ഞെടുക്കാൻ. അതിന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഓരോ രക്ഷിതാവിന്റെയും കർത്തവ്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫടിപ്പും ഫൊലിമയും. ഇതിൽ ഉപരിപഠനത്തിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിച്ചത് 2006 മുതൽ 2022 വരെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷനിലെ ഹയർ എഡ്യൂക്കേഷൻ സെക്ഷനിൽ CIC ഓപ്പറേറ്ററായി ജോലി ചെയ്ത കൽപ്പേനി ദീപ് സ്വദേശി, മാൽമിക്കാക്കാട് സജീദ്. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുര.
3: Join Indian Navy. The Indian Navy invites online applications from unmarried male candidates for Agniveer Apprentice 01/2027 and 02/2027 batch. Last date for submission is 29th June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready. Cohesive. Atmanirbhar. Safeguarding seas for a Vikasit Samriddh Bharat. Join Indian Navy.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെഡി കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഹലിമ ബീഗം, കടപ്പുറത്തൈലം.
1: ആകാശവാണി കവരത്തി.

0: ഹലോ, ആകാശവാണി കവരത്തിയുടെ ഫാട്ടുവെട്ടി എന്ന പരിപാടിയാണ്. പേര് പറയൂ.
1: റംല ബീഗം.
0: സ്ഥലം എവിടെയാണ്?
1: കവരത്തിയിലാണ്, മൊഹിദ്ദീൻ പള്ളിയുടെ അടുത്ത്.
0: ഇപ്പോ നമ്മൾ നിൽക്കുന്നത് കവരത്തിയുടെ മൾട്ടി പർപ്പസ് ഹാളിലാണ് അല്ലേ? എന്തിനാണ് ഇങ്ങോട്ട് വന്നത്?
1: കൃഷിയുടെ ക്ലാസ് കേൾക്കാൻ വേണ്ടി.
0: കർഷകയാണോ റംല?
1: ചെറുതായിട്ട് വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്.
0: എന്തൊക്കെ കൃഷിയാണ് ചെയ്തോണ്ടിരിക്കുന്നത്?
1: എല്ലാതരം കൃഷിയും ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട്സിന്റെ തൈകള്, പിന്നെ വഴുതിന, തക്കാളി, പച്ചമുളക്, അതൊക്കെ കിട്ടുന്ന ഒക്കെ വിത്തൊക്കെ കൊണ്ടുപോയി കൃഷി ചെയ്യാറുണ്ട്.
0: കൃഷി ചെയ്യാനുള്ള വിത്തൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്?
1: കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. പിന്നെ കേരളത്തിൽ നിന്ന് ആരെങ്കിലും വരുമ്പോ അവരോട് പറഞ്ഞ് വാങ്ങിക്കാറുണ്ട്. പിന്നെ കൃഷിയിൽ നിന്ന് തരുന്നുണ്ട് കുറച്ച് വിത്തൊക്കെ.
0: കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ റംല സ്വന്തമായിട്ട് വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുകയാണോ അതോ വിൽക്കുകയാണോ?
1: വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുകയാണ്. ചിലപ്പോ മുരടിപ്പൊക്കെ വന്ന് ചടി നശിച്ചു പോകാറൊക്കെ ഉണ്ട്. നമുക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് കുറച്ച് കുറച്ചേ ചെയ്യാൻ പറ്റുന്നുള്ളൂ.
0: എവിടെയാണ് ചെയ്യാറുള്ളത്? വീട്ടിന്റെ ടെറസിലാണോ, ഭൂമിയിലാണോ, ഗ്രൗണ്ടിലാണോ?
1: വീടിന്റെ ടെറസിലല്ല, ഉള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ട്. വീടിന്റെ ടെറസൊന്നും ഇല്ല. പിന്നെ നമ്മൾ കിട്ടുന്ന സ്ഥലത്തൊക്കെ ഗ്രോ ബാഗിലൊക്കെ വെച്ച് കൃഷി ചെയ്യാറുണ്ട്.
0: ഈ ഗ്രോ ബാഗിൽ വെക്കുന്ന കൃഷി, ഇപ്പൊ നേരത്തെ റംല പറഞ്ഞല്ലോ ഇടക്ക് കീടനാശിനികൾ വന്ന് നശിച്ചു പോവാറുണ്ടെന്ന്, ആ സമയത്ത് എന്താണ് പരിഹാരം കാണുന്നത്?
1: നമ്മള് വെളുത്തുള്ളി, വേപ്പെണ്ണ മിശ്രിതം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ വിവേറിയ, സോഡോമോണോസ് അതൊക്കെ അടിച്ചു കൊടുക്കാറുണ്ട്.
0: കൃഷിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി റംല ആരെയാണ് ആശ്രയിക്കാറുള്ളത്? കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാനായി
1: കൃഷി വിജ്ഞാൻ കേന്ദ്രവുമായി ബന്ധപ്പെടാറുണ്ട്.
0: അവര് വന്ന് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് അല്ലേ?
1: ആ, നൽകാറുണ്ട്. യൂട്യൂബ് നോക്കിയൊക്കെ കണ്ടുപിടിക്കാറുണ്ട്. പിന്നെ ഗൂഗിളിനോട് ചോദിക്കാറുണ്ട്. അങ്ങനെ ഓരോന്നൊക്കെ കണ്ടുപിടിച്ച് ചെയ്യും.
0: എന്തെങ്കിലും വളപ്രയോഗങ്ങളൊക്കെ നടത്താറുണ്ടോ?
1: ആ, ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. എല്ലുപൊടി, പിന്നെ വേപ്പൻ പിണ്ണാക്ക്, വെർമി കമ്പോസ്റ്റ് ഒക്കെ വാങ്ങിച്ചിടാറുണ്ട്.
0: റംലയുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നത് റംല ഒറ്റക്കാണോ? വീട്ടിലെ വീട്ടുകാർ സഹായിക്കാറുണ്ടോ?
1: ആ, വീട്ടിലെ അനിയത്തി സഹായിക്കാറുണ്ട്.
0: അനിയത്തി സഹായിക്കാറുണ്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഒന്ന് പരിചയപ്പെടുത്താമോ ശ്രോതാക്കൾക്ക് വേണ്ടി?
1: ഇപ്പൊ വീട്ടില് താമസിക്കുന്നത് ഞാനും മോളും അനിയത്തിയും രണ്ടു മക്കളും ഭർത്താവും.
0: അവരുടെയൊക്കെ പിന്തുണ ഉണ്ട് കൃഷിക്ക്?
1: ആ, ഉണ്ട്.
0: ശരി, അപ്പോ കർഷകയായ റംലയാണ് നമ്മൾ ഇന്ന് ഫാട്ടുഫെട്ടിയിലൂടെ പരിചയപ്പെട്ടത്. റംലയ്ക്ക് ഫാട്ടുഫെട്ടിയിലൂടെ ഏത് ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: കൃഷി സംബന്ധമായ അല്ലെങ്കിൽ മഴയെ കുറിച്ചുള്ള ഒരു ഗാനം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്.
0: അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം വന്നത്?
1: മഴ പെയ്യുമ്പോ കൃഷിക്കൊരു ഉണർവില്ലേ, അതുകൊണ്ടാണ്.
0: വളരെ വൈബായിട്ട് സംസാരിക്കുന്ന ഒരാളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. റംല ആവശ്യപ്പെട്ടതുപോലെ ആകാശവാണി കവരത്തിയിലെ ഫാട്ടുഫെട്ടിയിലൂടെ നമുക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗാനം കേൾക്കാം. താങ്ക് യു.
2: കൃഷിയെ സ്നേഹിക്കുന്ന റംലയ്ക്ക് വേണ്ടി 2010 പുറത്തിറങ്ങിയ അണ്ണാറക്കണ്ണിന് തന്നാലായത് എന്ന ചിത്രത്തിന് വേണ്ടി കലാഭവൻ മണി ആലപിച്ച ഗാനം നമുക്ക് കേൾക്കാം. ഗാനരചന

0: ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.
1: ആകാശവാണി പ്രക്ഷേപണത്തിന്റെ വിജയകരമായ 9 ദശകങ്ങൾ പിന്നിടുന്ന വേളയിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രക്ഷേപണ പരമ്പര
2: തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:05, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച വൈകുന്നേരം 5:05. മറക്കാതെ കേൾക്കുക
1: തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി. ഓർക്കുക, ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തരായ വ്യക്തികൾ,
1: പ്രക്ഷേപണകലയെ നെഞ്ചിലേറ്റി ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചവർ,
2: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ,
1: ഇവരെല്ലാം തങ്ങളുടെ ആകാശവാണി റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നു.
2: ഒപ്പം ആകാശവാണി

0: ഇവിടെ അവർ കേട്ട മധുരഗാനത്തെ ഓർത്തെടുക്കുന്നു പാട്ടോർമ്മയിലൂടെ.
1: ആകാശവാണി. ഇപ്പോൾ ഒരു മാപ്പിള പാട്ട് കേൾക്കാം.

ആകാശവാണി കവരത്തി നിലയത്തുനിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തുനിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് റംസീന ബീഗം, ചെണ്ടിപ്പുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ പിഎം ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
2: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. കോവിഡ് 19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ

0: അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ പിഎം ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഈ വിദ്യാ പദ്ധതിയിലെ 2-ാമത്തെ ഉപപദ്ധതി. 9-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3-ാമത്തെ ഉപപദ്ധതി. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4-ാം ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠനസഹായികളാണ് ഈ പദ്ധതിയിലെ 5-ാം ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സരപരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ 6-ാമത്തെ ഉപവിഭാഗം. IIT പാൽ എന്നും ഈ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സരപരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠനസഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM ഇ വിദ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
1: PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: security framework with the extensive use of modern technologies such as drones, CCTV surveillance and advanced monitoring systems. External Affairs Ministry today summoned Chargé d'Affaires of the United States, Jason Meeks, and lodged a strong protest regarding continuing attacks by U.S. naval forces on commercial vessels carrying Indian mariners in the Gulf of Oman. This has already resulted in the tragic and avoidable loss of 3 Indian lives. The U.S. envoy was called in by Additional Secretary Americas in the Ministry of External Affairs in New Delhi. The ministry said in a statement that it once again conveyed its deep concern over the use of lethal and deadly force against civilian shipping. The U.S. Chargé d'Affaires was requested to convey India's strong concerns to his authorities and to ensure that U.S. forces operating in the region take all necessary measures to prevent the loss of civilian life. This is the second time the U.S. envoy has been summoned by the ministry. 3 Indian seafarers who were initially reported missing have been confirmed dead in one of the attacks. India's retail inflation accelerated to 3.93% in May this year on an annual basis, rising for the 5th consecutive month under the new series. The inflation print was moderately higher from 3.48% recorded in April. According to data released by the Ministry of Statistics and Program Implementation, inflation in rural areas edged up to 4.25%, while in urban regions it rose to 3.53%. The food inflation rate, based on the All India Consumer Food Price Index, stood at 4.78% last month, up from 4.2% in the preceding month. India AI Mission today launched Varya, a distilled video model built to make frontier video AI affordable, accessible and relevant. Addressing the launch event in New Delhi, Secretary in the Ministry of Electronics and Information Technology, S. Krishnan said the launch of one of the foundational models supported under the India AI Mission marks a significant milestone in India's AI journey. In badminton, PV Sindhu has stormed into the women's singles semi-finals of the Australian Open tournament in Sydney. The third-seeded Indian outclassed Chinese Taipei's Chen Su-Yu in a one-sided quarter-final clash today. Sindhu will next face top seed Akane Yamaguchi of Japan in the semi-final match. Yamaguchi defeated India's Tanvi Sharma in the quarter-final clash today. In FIFA World Cup 2026, co-hosts Canada will be up against Bosnia and Herzegovina in a Group B clash at Toronto Stadium tonight. The match will start at 12:30 a.m. Indian Standard Time. The encounter marks the first ever World Cup meeting between the two nations. Benchmark domestic equity indices ended today's trading session with strong gains of around 2%, driven by hopes of de-escalation in West Asia. The Sensex surged 1,695 points to close at 75,528, while the Nifty jumped 461 points to settle at 23,623. And that is the end of this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി. നഹീമ. അവതരണം സുനീഷ് വിതുര. എറണാകുളം ജില്ലയിൽ പുകയില നിയന്ത്രണ നിയമം ലംഘിച്ചവർക്കെതിരെ വ്യാപക നടപടിയുമായി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് 92,000 രൂപ പിഴ ഈടാക്കി. ജില്ലാ മെഡിക്കൽ ഓഫീസ്, എക്സൈസ്, പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് ജില്ലാ പുകയില നിയന്ത്രണ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സംയുക്ത പരിശോധന നടത്തിയത്. 450 കടകളിലും പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭത്തോടനുബന്ധിച്ച് 160 സ്കൂളുകളുടെ പരിസരങ്ങളിലുമായി നടത്തിയ പരിശോധനയിൽ പിഴ ചുമത്തിയതിനൊപ്പം 100 അനധികൃത പരസ്യബോർഡുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. ചലച്ചിത്ര നടൻ സലീംകുമാറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. മക്കളായ ചന്തുവും ആരോമലും ചേർന്ന് ചിതയ്ക്ക് തീകൊളുത്തി. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കിയായിരുന്നു സംസ്കാരം. പറവൂർ ടൌൺഹാളിൽ പൊതുദർശനത്തിന്

ശേഷമാണ് മൃതദേഹം ലാഫിംഗ് വില്ല എന്ന അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ്, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെ സിനിമ, രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. ജൂൺ 6 രാത്രി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. എറണാകുളം നിയോജകമണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി ടി ജെ വിനോദ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ പ്രത്യേക ഏകോപന യോഗം വിളിച്ചു ചേർത്തു. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണ പ്രശ്നങ്ങൾ വിശദമായി വിലയിരുത്തിയ യോഗത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും നേരിടുന്ന തടസ്സങ്ങൾ പരിഹരിക്കാൻ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ ശുദ്ധജലം ലഭ്യമാക്കുന്നതിനാവശ്യമായ അടിയന്തര ദീർഘകാല നടപടികൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എംഎൽഎ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറുടെ വിദ്യാർത്ഥി സമ്പർക്ക പരിപാടിയായ ഇൻസ്പയർ വിറ്റ്നസ് ഡേയുടെ 2 കുട്ടികൾക്ക് 100 ഗ്രോ ബാഗുകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഗ്രോ ബാഗുകൾ നൽകിയത്. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എറണാകുളം സൌത്ത് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണത്തെ ഇൻസ്പയർ വിറ്റ്നസ് ഡേ നടന്നത്. സ്കൂളിലെ 25 കുട്ടികളുമായി ജില്ലാ കളക്ടർ നേരിട്ട് സംവദിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്ക് ഹൈജീൻ കിറ്റുകളും പുസ്തകങ്ങളും വിതരണം ചെയ്തു. എല്ലാ ബുധനാഴ്ചകളിലും ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾക്ക് ജില്ലാ കളക്ടറുമായി നേരിട്ട് സംവദിക്കാൻ ഇൻസ്പയർ വിറ്റ്നസ് ഡേയിലൂടെ അവസരമൊരുക്കും. മഴക്കാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിൽ മത്സ്യസമ്പത്തിന് വലിയ ഭീഷണി ഉയർത്തുന്ന ഊത്തപിടുത്തത്തിനെതിരെ നടപടികൾ കർശനമാക്കി ഫിഷറീസ് വകുപ്പ്. മത്സ്യങ്ങളുടെ പ്രജനന കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന ഊത്തപിടുത്തം തടയുന്നതിനായി ജില്ലയിലുടനീളം വകുപ്പിന്റെ പട്രോളിംഗ് സംഘം പരിശോധന ശക്തമാക്കി. നിയമം ലംഘിച്ച് ഊത്തപിടുത്തം നടത്തുന്നവർക്കെതിരെ 6 വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കുമെന്ന് എറണാകുളം മേഖലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർമ്മിക്കുക, ജൂൺ 15 തിങ്കൾ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് കഴിഞ്ഞു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക കൃഷ്ണപ്രസാദോപാധ്യായ. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ കഥിതം യത് രാഷ്ട്രനിർമാണസ്യ പൂർണക്ഷമതായാഃ സാക്ഷാത്കാരായ ഗതദ്വാദശ വർഷേഷു സർവകാരേണ മഹിളാഭ്യഃ അനുകൂലം വാതാവരണം നിർമിതമിതി. ഗൃഹമന്ത്രി അമിത്ഷാഹ നവദേഹല്യാം ശ്രീ അമർനാഥ് യാത്രായാഃ സജ്ജതായാഃ സമീക്ഷാർത്ഥം ഉച്ചസ്തരീയോപവേശനസ്യ അധ്യക്ഷതാം അകരോത്. കേന്ദ്രീയ പ്രശാസനേന ഉദ്യോഗമുദ്ദിശ്യ പെട്രോൾ പമ്പ് ഇത്യേതേഭ്യഃ പെട്രോൾ ഡീജൽ ഇത്യതയോഃ ക്രയണം പ്രതിബന്ധിതം. സംയുക്തരാഷ്ട്രസംഘഃ ഒമാനദേശസ്യ തട്ടെ തൈലനൌകാസ്ഥാനാം ഭാരതീയ നാവികാനാം ഉപരി കൃതാക്രമണാനാം നിന്ദാം അകരോത്. ഭാരതീയസ്യ ദിഗ്ഗജ ലക്ഷ്യഭേദന സ്പർധായാഃ ക്രീഡകസ്യ പ്രശിക്ഷകസ്യ ച ജസ്പാൽ റാണാ ഇത്യസ്യ ഏകോനപഞ്ചാശത്തമേ വയസി മൃത്യുഃ അഭവത്. അപ്പോൾ അസ്മിൻ വർഷെ ഫിഫാ വിശ്വകപ്പ് ക്രീഡായാം ടോറോണ്ടോ നഗരെ ഗ്രൂപ്പ് ബി ക്രീഡായാം കാനഡാദേശ ബോസ്നിയ ഹർജെഗോവിന

0: स्य विरोधः प्रकटितः। ह्यः 20 भारतीय कर्मचारिभिः सह एकस्याम् अन्यस्याम् नौकायाम् आक्रमणम् अभवत्। अमेरिकी राजदूतः नवदिल्ल्यां विदेश मन्त्रालयस्य अपर सचिवेन आहूतः। अयम् द्वितीयः अवसरः अस्ति यदा अमेरिका देशस्य राजदूतः मन्त्रालयेन आहूतः। प्रारम्भे लुप्ताः इति सूचिताः त्रयः भारतीय नाविकाः एकस्मिन् आक्रमणे मृताः इति पुष्टीकृतमस्ति। राष्ट्रपतिः द्रौपदी मुर्मुः अद्यारभ्य द्विदिवसीय यात्रायां देहरादून नगरं सम्प्राप्तवती। उत्तराखण्डस्य राज्यपालेन सेवानिवृत्तेन लेफ्टिनेंट जनरल गुरमीत सिंह इत्यनेन मुख्यमन्त्रिणा पुष्कर सिंह धामिना सह तस्याः स्वागतं विहितम्। निर्धारित कार्यक्रमानुसारं राष्ट्रपतिः अद्य देहरादून नगरस्य राष्ट्रपति निकेतनं गत्वा 32 एकड़ परिमितेषु क्षेत्रेषु विकसितस्य राष्ट्रपति उद्यानस्य साम्प्रतिक निर्माण विकासयोः कार्याणाम् अवलोकनं करिष्यति। भारत ऋतुविज्ञान विभागः अवदत् यत् श्वः यावत् वायव्य भारते आर्द्र ऋतुः अनुवर्तते, यत्र प्रजण्ड वातेन शिलावृष्ट्या च सह मेघावृष्टेः सम्भावना विद्यते। ऋतुविज्ञान विभागानुसारं अग्रिमद्वयोः त्रिषु वा दिवसेषु कर्णाटक तेलंगाना आन्ध्रप्रदेश पश्चिम बंगाल बिहार छत्तीसगढ़ ओडिशा झारखण्ड उत्तरप्रदेशस्य च केषुचित् भागेषु नैऋत्य प्रावृतः अग्रे गमनीया परिस्थितिः अनुकूला अस्तीति अनुमितमस्ति। अन्ते शोकास्पदम् एका वार्ता। प्रसिद्धः भारतीयः लक्ष्यभेदन स्पर्धा प्रशिक्षकः क्रीडकश्च पूर्व एशियन गेम्स स्वर्णपदक विजेता जसपाल राणा दिवंगतः। सः 49 वर्षीयः आसीत्। भारतीय राष्ट्रीय राइफल संघस्य अध्यक्ष कलिकेश नारायण सिंह देवस्य अनुसारं श्री राणा गतरात्रौ दिल्ल्याः चिकित्सालये अन्तिमं श्वासम् अगृह्णात्। राष्ट्रपतिः द्रौपदी मुर्मुः प्रधानमन्त्री नरेन्द्र मोदी इत्यादयः नेतारः जसपाल राणा वर्यस्य निधने शोकं प्रकटितवन्तः। अस्मिन् वर्षे फीफा विश्वकप क्रीडायां टोरोंटो नगरे ग्रुप बी क्रीडायां कनाडा देशः बोस्निया हर्जेगोविना देशेन सह क्रीडति। अन्ते मुख्य वार्ताः पुनरेकवारम्। प्रधानमन्त्रिणा नरेन्द्र मोदिना कथितं यत् राष्ट्रनिर्माणस्य पूर्णक्षमतायाः साक्षात्काराय गत 12 वर्षेषु सर्वकारेण महिलाभ्यः अनुकूलं वातावरणं निर्मितम्। गृहमन्त्री अमितशाहः नवदेहलीनगरे श्री अमरनाथयात्रायाः सज्जतायाः समीक्षार्थम् उच्चस्तरीयोपवेशनस्य अध्यक्षताम् अकरोत्। केन्द्रीयप्रशासनेन उद्योगमुद्दिश्य पेट्रोलपम्प इत्येतेभ्यः पेट्रोल डीजल इत्येतयोः क्रयणं प्रतिबन्धितम्। संयुक्तराष्ट्रसंघः ओमानदेशस्य तटे तैलनौकास्थानां भारतीय नाविकानामुपरि कृताक्रमणानां निन्दाम् अकरोत्। भारतीयस्य दिग्गज लक्ष्यभेदन स्पर्धायाः क्रीडकस्य प्रशिक्षकस्य च जसपाल राणा इत्यस्य 49 वयसि मृत्युः अभवत्। अपि च अस्मिन् वर्षे फीफा विश्वकप क्रीडायां टोरोंटो नगरे ग्रुप बी क्रीडायां केनडा देशः बोस्निया हर्जेगोविना देशेन सह क्रीडति इति वार्ताः।
1: പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. എപിജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ ബിടെക് ബിആർ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ബിടെക് വിജയ ശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐസിസി വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയയെ നേരിടും. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവം മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി എൻഡിഎ സർക്കാർ നടത്തിയ ശ്രമങ്ങളെല്ലാം എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. നിപ ബാധിതനായ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗി കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട്മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ വവ്വാലുകളുടെ സാന്നിധ്യമുള്ള ഇടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, പന്നി ഫാമുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണവും ഫീൽഡ് തല പരിശോധനകളും ആരംഭിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരനും ഇന്ന് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഈ ദിവസങ്ങളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കുടിവെള്ളം, ഭക്ഷണം എന്നിവയുടെ ശുചിത്വം ഉറപ്പുവരുത്തുകയാണ് ഷിഗല്ല രോഗബാധ തടയുന്നതിൽ പരമപ്രധാനം. വിശദാംശങ്ങളിലേക്ക്.
4: മലിനമാക്കപ്പെട്ട ഭക്ഷണവും വെള്ളവും വഴിയാണ് സാധാരണ ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വയറിളക്കം, രക്തത്തോടുകൂടിയ മലവിസർജനം, വയറുവേദന, പനി തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗാണു ശരീരത്തിൽ കയറി 1-2 ദിവസങ്ങൾക്കകം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ആരോഗ്യവാനായ ഒരാളിൽ 5 മുതൽ 7 ദിവസം വരെ ലക്ഷണങ്ങൾ നീണ്ടു നിന്നേക്കാം. രോഗം വരാതെ സൂക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്ന ശീലം ജീവിതത്തിന്റെ ഭാഗമാക്കണം. തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രമേ കുടിക്കാവൂ. കഴിക്കുന്ന ഭക്ഷണം ശുചിത്വമുള്ളതും സുരക്ഷിതവുമാണെന്ന് ഉറപ്പുവരുത്തണം. സാനിറ്ററി നാപ്കിൻ, കുട്ടികളുടെ ഡയപ്പറുകൾ തുടങ്ങിയവ വലിച്ചെറിയുന്ന ശീലം ഒഴിവാക്കി ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: എപിജെ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ ബിടെക് ബിആർ ബിരുദ പരീക്ഷാ ഫലം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിച്ചു. 60.1 ബിടെക് വിജയ ശതമാനം. 127 എഞ്ചിനീയറിംഗ് കോളേജുകളിലായി 30,810 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. സർവകലാശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയ ശതമാനമാണിതെന്ന് മന്ത്രി പറഞ്ഞു.
5: സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയ ശതമാനമാണ് 2026 കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. ഈ വർഷത്തെ ബിടെക്കിന്റെ വിജയ ശതമാനം 60.1 ആണ്. 11,937 പെൺകുട്ടികളിൽ 9,203 പേർ വിജയിച്ചു. 18,873 ആൺകുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 9,322 പേരാണ് വിജയിച്ചത്.
3: KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15 മുതൽ ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. 0 മൂല്യമുള്ള പ്രിയദർശിനി ടിക്കറ്റായിരിക്കും കണ്ടക്ടർ ഇതിനായി നൽകുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയ അവസരത്തിൽ ജനോപകാരപ്രദമായ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ചൊവ്വ ശനി ദിവസങ്ങളിൽ രാത്രി 11 മണിക്ക് കേൾക്കാം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. നിയമപരമായ പരിഹാരത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഒമാൻ തീരത്തിന് സമീപം വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായുണ്ടായ ആക്രമണങ്ങളിൽ യുഎസ് നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി കേന്ദ്ര സർക്കാർ പ്രതിഷേധം അറിയിച്ചു. ഇത് രണ്ടാം തവണയാണ് യുഎസ് പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന്റെ കാര്യത്തിൽ അന്തിമ ധാരണ ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ ഇന്ന് വ്യക്തമാക്കി. കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവെക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രസ്താവന. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ മജിസ്ട്രേറ്റ് പുതിയ ഉത്തരവിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
7: സെക്രട്ടേറിയറ്റ്, ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, പവർ ഹൌസുകൾ, ഡീസാലിനേഷൻ പ്ലാന്റുകൾ, സർക്കാർ ആശുപത്രികൾ, അഗത്തി എയർപോർട്ട് ഉൾപ്പെടെ മറ്റ് ദ്വീപുകളിലെ ഹെലിപ്പാഡുകൾ എന്നിവയുടെ നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ഒരുവിധത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും പാടില്ലെന്ന് പുതിയ ഉത്തരവിൽ പ്രതിപാദിക്കുന്നു. പ്രതിഷേധങ്ങൾ നടത്തണമെങ്കിൽ 24 മണിക്കൂറിന് മുമ്പായി സ്ഥലത്തെ FP ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണമെന്നും തുടർന്ന് 12 മണിക്കൂറിനുള്ളിൽ നിർദ്ദേശിക്കുന്ന പ്രദേശങ്ങളിൽ 4 മണിക്കൂറിൽ കവിയാതെ പ്രതിഷേധ സമരങ്ങൾ അവസാനിപ്പിക്കണമെന്നും പുതിയ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി.
3: പ്രശസ്ത നടൻ ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര സംവിധായകനും BJP നേതാവുമായ മേജർ രവി നടത്തിയ പ്രസ്താവനയും തുടർന്ന് നടന്ന മാധ്യമപ്രചാരണവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. കൃത്രിമമായ ദൃശ്യങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ USA പരാഗ്വെ പോരാട്ടം. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10th പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11:00 ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 പേരെ അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2122 കേസുകളിലായി 2295 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരള ജുഡീഷ്യൽ സർവീസ് സിവിൽ ജഡ്ജ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. March 30 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ BTech BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. BTech വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
8: ആകാശവാണി വാർത്താ വീക്ഷണം. വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. ബാലവേലയ്ക്ക് റെഡ് കാർഡ്, കുട്ടിക്കാലം സംരക്ഷിക്കാം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം ആമിന നജുമ. കുട്ടികളുടെയും സമൂഹത്തിന്റെയും സമഗ്ര വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഗുരുതരമായ സാമൂഹിക വിപത്തുകളിലൊന്നാണ് ബാലവേല. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന പൊതുജീവിതത്തിലെ ഈ തിന്മയ്ക്കെതിരെ കർശനമായ നിയമങ്ങളും ബോധവൽക്കരണങ്ങളും നിലവിലുണ്ടെങ്കിലും ആഗോളതലത്തിൽ ഈ ദുസ്ഥിതി ഇപ്പോഴും തുടരുകയാണ്. ബാലവേലയിൽ നിന്നുള്ള മോചനം ഒരു അടിസ്ഥാന മനുഷ്യാവകാശമാണ്. ഓരോ കുഞ്ഞും ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്നത് തുല്യമായ അവകാശങ്ങളും വിലമതിക്കാനാവാത്ത സ്വപ്നങ്ങളുമായാണ്. ആരോഗ്യപൂർണമായ ശൈശവവും സ്നേഹവും സുരക്ഷിതത്വവും നിറഞ്ഞ ബാല്യവും ഓരോ കുട്ടിയുടെയും ജന്മ അവകാശമാണ്. അറിവിന്റെ വെളിച്ചം പകരുന്ന വിദ്യാഭ്യാസവും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അവസരങ്ങളും നിറഞ്ഞ ഒരു ലോകമാണ് അവർക്ക് നാം ഒരുക്കേണ്ടത്. കുട്ടികളുടെ ശോഭനവും സുരക്ഷിതവുമായ ഭാവിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പാണ് ഈ അവകാശങ്ങൾ. എന്നാൽ യാഥാർത്ഥ്യം പലപ്പോഴും ഈ മനോഹരമായ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമാണ്. ലോകത്തിന്റെ പല കോണുകളിലും കോടിക്കണക്കിന് കുട്ടികൾക്ക് അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു. ദാരിദ്ര്യത്തിന്റെയും വിവേചനത്തിന്റെയും ചൂഷണത്തിന്റെയും ഇരുണ്ട നിഴലുകളിൽപ്പെട്ട് ആരോഗ്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും വളരാനുള്ള അവരുടെ എല്ലാ സാധ്യതകളും മങ്ങിപ്പോകുകയാണ്. ഓരോ കുട്ടിയുടെയും പുഞ്ചിരിയിൽ തെളിയേണ്ട പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ഇത്തരം അനീതികളുടെയും ക്രൂരതകളുടെയും പശ്ചാത്തലത്തിൽ പലപ്പോഴും പൊലിഞ്ഞുപോകുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷണം, സുരക്ഷ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ അവരെ ജോലിയിൽ ഏർപ്പെടുത്തുന്നതാണ് ബാലവേല കൊണ്ട് വിവക്ഷിക്കുന്നത്. പ്രായത്തിനും കഴിവിനും അനുയോജ്യമല്ലാത്തതോ വിദ്യാഭ്യാസത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതോ അപകടകരമായ സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടി വരുന്നതോ ആയ തൊഴിലിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്ന സ്ഥിതിയാണിത്. ദാരിദ്ര്യം, വിദ്യാഭ്യാസത്തിന്റെ അഭാവം, സാമൂഹിക അസമത്വങ്ങൾ എന്നിവയാണ് കുട്ടികളെ ബാലവേലയിലേക്ക് തള്ളിവിടുന്ന പ്രധാന ഘടകങ്ങൾ. കുട്ടികൾക്ക് അവരുടെ ബാല്യം ആസ്വദിക്കാനും വിദ്യാഭ്യാസം നേടാനും സമഗ്രമായ വളർച്ച കൈവരിക്കാനുമുള്ള അവകാശമുണ്ട്. ഒരു കുട്ടിയുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുന്ന എല്ലാത്തരം ജോലികളും ബാലവേലയുടെ പരിധിയിൽ വരുന്നവയാണ്. ബാലവേലയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിനായി സർക്കാരും വ്യവസായ മേഖലകളും തൊഴിലാളി സംഘടനകളും പൊതുസമൂഹവും കൈകോർക്കേണ്ടതുണ്ട്. ഈ കൂട്ടായ്മ ഉറപ്പുവരുത്തുന്നതിനായാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയുടെ വ്യാപ്തിയും അതിന്റെ ദോഷഫലങ്ങളും ലോക ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും ഈ തിന്മ ഇല്ലാതാക്കാനുള്ള ആഗോള ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതിനുമായി 2002 ILO ലോക ബാലവേല വിരുദ്ധ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. തൊഴിൽ ചെയ്യുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം നിശ്ചയിക്കുന്നതിനും ഏറ്റവും ക്രൂരമായ ബാലവേല രൂപങ്ങൾ നിരോധിക്കുന്നതിനും ILO അംഗീകരിച്ച പ്രമേയങ്ങളാണ് ഈ ദിനാചരണത്തിന് പ്രധാന പ്രചോദനമായത്. സർക്കാരുകൾക്കും പൊതുസമൂഹത്തിനും ബാലവേലയ്ക്കെതിരെ ഒന്നിച്ച് ശബ്ദമുയർത്താനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനുമുള്ള ഒരു പ്രധാന വേദിയായി ഈ ദിനം ഇന്ന് മാറിയിട്ടുണ്ട്. 2015 ലോക നേതാക്കൾ അംഗീകരിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ബാലവേല അവസാനിപ്പിക്കുന്നതിനുള്ള പുതുക്കിയ ആഗോള പ്രതിബദ്ധത ഉൾപ്പെടുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ലോകമെമ്പാടും ബാലവേല നിരക്കിൽ വലിയ വർധനയുണ്ടായതായി യുനിസെഫും അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയും ചൂണ്ടിക്കാണിക്കുന്നു. വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിയതും മാതാപിതാക്കളുടെ തൊഴിലില്ലായ്മയും ലക്ഷക്കണക്കിന് കുട്ടികളെ വീണ്ടും ജോലിയിലേക്കിറങ്ങാൻ നിർബന്ധിതരാക്കി. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ബാലവേല റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എത്യോപ്യ, കോംഗോ, നൈജീരിയ തുടങ്ങിയ സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. നമ്മുടെ രാജ്യത്ത് കോവിഡ് മഹാമാരി മൂലം മാതാപിതാക്കളെയോ രക്ഷിതാവിനെയോ നഷ്ടപ്പെട്ട കുട്ടികളെ പിന്തുണയ്ക്കുന്നതിനായി പ്രഖ്യാപിച്ച PM CARES for Children പദ്ധതി വലിയ ആശ്വാസമായിരുന്നു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മൊറോക്കോയിലെ മരാക്കേഷിൽ ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന ബാലവേല നിർമ്മാർജ്ജനത്തിനായുള്ള 6th ആഗോള സമ്മേളനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ വർഷത്തെ ലോക ബാലവേല വിരുദ്ധ ദിനം വരുന്നതെന്നതിനാൽ ഇത്തവണത്തെ ദിനാചരണത്തിന് പ്രാധാന്യമേറെയാണ്. 2030 ബാലവേല പൂർണമായും അവസാനിപ്പിക്കുക എന്നതാണ് ആഗോള സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ബാലവേലയ്ക്ക് ചുവപ്പ് കാർഡ്, കുട്ടികളോട് നീതിയുക്തമായി പെരുമാറുക എന്ന ശക്തമായ മുദ്രാവാക്യമുയർത്തിയാണ് ഈ വർഷത്തെ പ്രചാരണ പരിപാടികൾ മുന്നോട്ടു പോകുന്നത്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സാമൂഹിക സംരക്ഷണം, മാന്യമായ തൊഴിലവസരങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിനൊപ്പം ശക്തമായ നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ബാലവേലയുടെ അടിസ്ഥാന കാരണങ്ങൾ തന്നെ വേരോടെ പിഴുതെറിയാൻ ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു. എല്ലാ രൂപത്തിലുമുള്ള ബാലവേലയും അവസാനിപ്പിക്കുന്നതിനുള്ള ആഗോള പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതിനായി രൂപീകരിച്ച പ്രധാന അന്താരാഷ്ട്ര പ്രവർത്തന രേഖയാണ് ബാലവേലയ്ക്കെതിരായ മരാക്കേഷ് ഗ്ലോബൽ കർമ്മ പദ്ധതി. മരാക്കേഷിൽ നടന്ന ആഗോള സമ്മേളനത്തിലാണ് ഈ കർമ്മ പദ്ധതി അംഗീകരിക്കപ്പെട്ടത്. സർക്കാരുകൾ, തൊഴിലുടമ സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ, ഐക്യരാഷ്ട്രസഭാ ഏജൻസികൾ, സിവിൽ സമൂഹ സംഘടനകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, അക്കാദമിക് സമൂഹം, കുട്ടികളുടെ പ്രതിനിധികൾ എന്നിവർ ചേർന്നാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. 2030 സുസ്ഥിര വികസന ലക്ഷ്യം കൈവരിക്കുന്നതിനും ബാലവേല പൂർണമായും ഇല്ലാതാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുക എന്നതാണ് കർമ്മ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശ്യം. കുട്ടികൾക്ക് സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ, അവകാശങ്ങൾ എന്നിവയ്ക്കിതിൽ പ്രത്യേക പ്രാധാന്യം നൽകുന്നു. ബാലവേലയുടെ അടിസ്ഥാന കാരണങ്ങൾ ഇല്ലാതാക്കാനും മനുഷ്യാവകാശത്തിനും കുട്ടികളുടെ ക്ഷേമത്തിനും മുൻഗണന നൽകുന്ന സമീപനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഈ കർമ്മ പദ്ധതി ലക്ഷ്യമിടുന്നു. സമൂഹത്തിന്റെ എല്ലാ തലത്തിലുമുള്ള കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും അന്താരാഷ്ട്ര സഹകരണത്തിലൂടെയും മാത്രമേ ബാലവേലരഹിത ലോകം സൃഷ്ടിക്കാനാകൂ എന്ന സന്ദേശമാണ് ഗ്ലോബൽ കർമ്മ പദ്ധതി മുന്നോട്ടുവയ്ക്കുന്നത്. വിവിധ മേഖലകളിൽ രോഗരാജ്യങ്ങൾ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ലോകമെമ്പാടുമായി ഏകദേശം 138 ദശലക്ഷം കുട്ടികൾ ബാലവേലയിൽ ഏർപ്പെട്ടിരിക്കുന്നതായി അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന വ്യക്തമാക്കുന്നു. ഇവരിൽ പകുതിയിലധികം കുട്ടികൾ അപകടകരവും ചൂഷണപരവുമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു. പലരും സ്കൂളിൽ പോകാതെ മുഴുവൻ സമയ തൊഴിലാളികളാണ്. അതിനാൽ അവർക്ക് വിദ്യാഭ്യാസം നേടാനോ വിനോദങ്ങളിൽ ഏർപ്പെടാനോ വിശ്രമിക്കാനോ ആവശ്യമായ അവസരങ്ങൾ ലഭിക്കുന്നില്ല. മതിയായ പോഷകാഹാരവും ആരോഗ്യപരിചരണവും ലഭിക്കാതെ ജീവിക്കുന്ന കുട്ടികളും ഏറെയാണ്. ഇതിലൂടെ അവരുടെ ബാല്യവും സ്വപ്നങ്ങളും അവകാശങ്ങളും നഷ്ടപ്പെടുകയാണ്. അടിമത്തം, നിർബന്ധിത തൊഴിൽ, മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങി ഏറ്റവും ക്രൂരമായ രീതിയിലുള്ള ബാലവേലയ്ക്കാണ് ഈ കുട്ടികൾ ഇരയാകുന്നത്. കുട്ടികളാണ് രാജ്യത്തിന്റെ ആസ്തിയും ഭാവിയും എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ബാലവേല നിർമ്മാർജ്ജനത്തിനുള്ള നയപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ബാലവേല മുക്ത സമൂഹം എന്നതാണ് ലക്ഷ്യം. 1986 ബാലവേല നിരോധന നിയന്ത്രണ നിയമത്തിൽ 2016 വരുത്തിയ ഭേദഗതി പ്രകാരം 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണ്. 14-നും 18-നും ഇടയിൽ പ്രായമുള്ള കൌമാരക്കാർക്ക് അപകടകരമായ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നതിൽ നിന്നും ഈ നിയമം പൂർണ്ണ പരിരക്ഷ ഉറപ്പാക്കുന്നു. നിയമലംഘനത്തിന് തൊഴിലുടമകൾക്ക് കർശനമായ ശിക്ഷ നൽകുന്നതിനും ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. 1987 ഓഗസ്റ്റ് 14 കേന്ദ്രമന്ത്രിസഭ ദേശീയ ബാലവേല നയം അംഗീകരിച്ചു. തൊഴിൽ മേഖലകളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന കുട്ടികൾക്ക് കൃത്യമായ പുനരധിവാസം ഉറപ്പാക്കാനും അതുവഴി ബാലവേല വ്യാപകമായ പ്രദേശങ്ങളിൽ നിന്ന് ഈ തിന്മ പൂർണ്ണമായി തുടച്ചു നീക്കാനുമാണ് നയം രൂപീകരിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് ബാലവേല പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കൽ, തൊഴിലിടങ്ങളിലെ കർശനമായ പരിശോധനകൾ, ബോധവൽക്കരണ പരിപാടികൾ എന്നിവയും സർക്കാരിന്റെ ബാലവേല നിർമ്മാർജ്ജന പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഓൺലൈൻ സംവിധാനമാണ് പെൻസിൽ പോർട്ടൽ. ബാലവേലയെക്കുറിച്ചുള്ള പരാതികൾ അറിയിക്കാനും അതിന്മേൽ ദ്രുതഗതിയിൽ നടപടികൾ സ്വീകരിക്കാനും ഈ പോർട്ടൽ സഹായിക്കുന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് യുവാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, പുസ്തക വിതരണം, കലാപ്രചാരണം എന്നിവ ഉൾപ്പെടുത്തി ബാലവേല അവസാനിപ്പിക്കാൻ ഒന്നിക്കുക എന്ന ക്യാമ്പയിൻ ILO സംഘടിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് സ്ഥിരമായ തൊഴിലും മെച്ചപ്പെട്ട വേതനവും ഉറപ്പാക്കിയാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കുട്ടികളെ ജോലിക്ക് വിടേണ്ടി വരുന്ന സാഹചര്യം പൂർണ്ണമായി ഒഴിവാക്കാനാകും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും യൂണിഫോമും ഉച്ചഭക്ഷണവും സൌജന്യമായി നൽകിയാൽ സ്കൂൾ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യം ഒരു പരിധിവരെ തടയാനാകും. എല്ലാ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കണം. കുട്ടികൾ സ്കൂളുകളിലെത്തുമ്പോൾ സ്വാഭാവികമായും ബാലവേല കുറയുന്നു. ബാലവേല നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന തൊഴിലുടമകൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ കൈക്കൊള്ളണം. അതോടൊപ്പം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെക്കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് അവരുടെ അവകാശങ്ങളെ തകിടം മറിക്കലാണെന്ന ചിന്ത മാതാപിതാക്കളിലും ജനങ്ങളിലും ഉണ്ടാക്കിയെടുക്കുകയും വേണം. ലോക ബാലവേല വിരുദ്ധ ദിനത്തിൽ നമുക്കേവർക്കും ബാലവേലയ്ക്കെതിരെ റെഡ് കാർഡ് ഉയർത്താം. ഓരോ കുട്ടിക്കും സുരക്ഷിതമായ ഒരു കുട്ടിക്കാലവും മികച്ച വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും ഉറപ്പാക്കുന്ന ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മുന്നേറാം കൃഷിയിലൂടെ. കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.
1: നന്മയും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയാമോ? ഒരുവന് തന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്നേഹവും സന്തോഷവും നിറയ്ക്കുക എന്നുള്ളതാണ്. നമുക്കും കഴിയട്ടെ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാനും അവരുടെ ഉള്ളിൽ സന്തോഷത്തിന്റെ തിരിതെളിക്കാനും. ഈയൊരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ നാം ചർച്ച ചെയ്യുന്നത് സുരക്ഷിത പച്ചക്കറിക്കായി സംയോജിത രോഗകീട നിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവുകൾ ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നത് തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജു സി. പരിപാടി ആരംഭിക്കുന്നതിന് മുൻപ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. കാർഷിക സർവകലാശാല പുറത്തിറക്കിയ KAU തേജസ്വിനി എന്നത് ഏത് വിളയുടെ പുതിയ ഇനമാണ്? ഈ ചോദ്യത്തിനുള്ള ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. നമ്മുടെ ആരോഗ്യം, പരിസ്ഥിതി, കൃഷിയുടെ ഭാവി എന്നിവ സംരക്ഷിക്കാൻ സുരക്ഷിതവും പ്രകൃതി സൌഹൃദവുമായ കൃഷിരീതികൾ ആവശ്യമാണ്. വിളകളെ കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി അമിതമായ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് മണ്ണിന്റെയും ജലത്തിന്റെയും ഗുണനിലവാരത്തെ ബാധിക്കുകയും മനുഷ്യാരോഗ്യത്തിന് അപകടമുണ്ടാക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് സംയോജിത കീടരോഗ നിയന്ത്രണം എന്ന ആശയം പ്രാധാന്യമർഹിക്കുന്നത്. സുരക്ഷിതവും സുസ്ഥിരവുമായ കൃഷിയിലേക്ക് നയിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവുകൾ പകർന്നു തരുന്നു തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജു സി.
2: നമ്മുടെ വിളകളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഏതൊരു ജീവിയെയും, അതിനകത്ത് ക്ഷുദ്രപ്രാണികൾ, മണ്ടരികൾ, ഒച്ചുകൾ, നിമാവിരകൾ, സൂക്ഷ്മജീവികളായിട്ടുള്ള കുമിളുകള്, ബാക്ടീരിയ, വൈറസ്, ഇങ്ങനെ നമ്മുടെ വിളകളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഏതൊരു ജീവിയെയും നിയന്ത്രിക്കുന്നതിന് നിലവിലുള്ള ഏറ്റവും കുറഞ്ഞ പാരിസ്ഥിതിക ആഘാതവും ഏറ്റവും കുറഞ്ഞ ചെലവും ഉള്ള രീതികൾ സംയോജിപ്പിച്ച് അതേസമയം വിളകളുടെ ഉൽപാദനക്ഷമത പരമാവധി നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു വിള സംരക്ഷണ തന്ത്രമാണ് ഈ സംയോജിത കീടരോഗ നിയന്ത്രണം. നിലവിലുള്ള വിവിധ കീടരോഗ നിയന്ത്രണ ഉപാധികള് ആവശ്യം വരുന്ന ഘട്ടത്തില് ആവശ്യം വരുന്ന രീതിയില് ഏകോപിപ്പിച്ച് വിളകളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഊന്നൽ നൽകി കീടങ്ങളെയും രോഗങ്ങളെയും നമ്മുടെ പാരിസ്ഥിതിക നഷ്ടങ്ങളും അപകട സാധ്യതകളും ഏറ്റവും കുറയ്ക്കുന്ന വിധത്തില് കീടങ്ങളെയും രോഗങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ്. ലക്ഷ്യം എന്ന് പറയുന്നത് കീടങ്ങളുടെയും രോഗങ്ങളുടെയും തീവ്രത നമ്മുടെ സാമ്പത്തിക ആഘാതത്തിന്റെ പരിധിക്ക് താഴെ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള നിയന്ത്രണ സംവിധാനങ്ങളാണ് കൃഷി തുടങ്ങുന്നതിന് മുൻപും അതുപോലെ നമ്മുടെ പച്ചക്കറി വിളകളുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും ഉപയോഗിക്കുന്നത്. കൃഷി തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കൃഷി തുടങ്ങിയതിന് ശേഷം ചെടികളുടെ വളർച്ചാ ഘട്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട്. സംയോജിത കീടരോഗ നിയന്ത്രണ രീതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ കൃഷിയിടത്തില് സാധാരണയായിട്ട് കൃഷിക്ക് ദോഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളെയും അതുപോലെ കൃഷിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന എല്ലാ ഘടകങ്ങളെയും നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതില് പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളെ നമുക്ക് ഒഴിവാക്കാനും അല്ലെങ്കിൽ മാക്സിമം കുറച്ചുകൊണ്ട് വരുവാനും അനുകൂലമായിട്ടുള്ള ഘടകങ്ങളുടെ പ്രയോജനങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടുത്താനും സാധിക്കണം. അങ്ങനെ നമ്മൾ കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കൃഷിയിടത്തെ പറ്റി വിലയിരുത്തണം എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരാവശ്യം. നമ്മൾ പൊതുവെ മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മണ്ണ് മാത്രമല്ല നമ്മുടെ വിളഭൂമിയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കണം. അതിൽ മണ്ണ് ഒരു ഘടകമാണ്, വെള്ളം ഒരു ഘടകമാണ്, അതേപോലെ തന്നെ വായു, മറ്റ് ജീവജാലങ്ങൾ എല്ലാം നമ്മൾ നമ്മുടെ കൃഷിയിടത്തിനെ പറ്റി അറിയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ഘട്ടം. അതിൽ നിന്നും ഉപകാരമുള്ളവയെയും കൃഷിക്ക് ദോഷമുള്ളവയെയും നമ്മൾ വേർതിരിച്ച് അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പിന്നെ ഒന്നാമത്തെ ഘടകം ഇപ്പൊ മണ്ണ് എടുക്കുകയാണെങ്കിൽ ചെടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന എന്തൊക്കെ മൂലകങ്ങൾ മണ്ണിൽ അടങ്ങിയിട്ടുണ്ട്, അതിന് ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള എന്തൊക്കെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് ഒന്നാമത്തെ ഒരു ഘട്ടത്തിൽ പെടുന്നതാണ്. അതേപോലെ തന്നെ വെള്ളം, പ്രത്യേകിച്ചും മലിനജലം നമ്മുടെ കൃഷിയിടത്തിലേക്ക് കയറി വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാലിന്യങ്ങൾ കൃഷിയിടത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചുറ്റുപാടുകളിലും ഉള്ള കളകള്, അവിടെ സാധാരണ ചെടികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങള്, കീടങ്ങള്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. മഴക്കാലമായതുകൊണ്ട് പ്രത്യേകിച്ചും വെള്ളം വാർന്നു പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടോ, മണ്ണ് വലിപ്പ് കൂടുതലുണ്ടോ, മണ്ണ് കട്ടി കൂടുന്ന, മഴവെള്ളം കുറെ വീണ് കഴിയുമ്പോൾ മണ്ണ് കട്ടി കൂടുന്ന സ്വഭാവം ഉണ്ടോ, മണ്ണിൽ കളിമണ്ണിന്റെ അംശം കൂടുതലാണോ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. കൃഷിക്ക് മുന്നേ തന്നെ നമ്മൾ വിലയിരുത്തേണ്ട ഘടകങ്ങളാണ്. ഇത്തരം ഘടകങ്ങളെ വിലയിരുത്തുന്നതിനോടൊപ്പം അത് നമ്മുടെ കൃഷിക്ക് ഉണ്ടാക്കാവുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ ആഘാതങ്ങൾ എത്രത്തോളം ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് ആദ്യം തന്നെ മുൻകരുതൽ നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. മണ്ണ് പരിശോധനയിലൂടെ നമുക്ക് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതും ചെടികളുടെ വളർച്ചയെ ദോഷകരമായിട്ട് ബാധിക്കുന്നതുമായ എന്തൊക്കെ പോഷകങ്ങൾ അതേപോലെയുള്ള മറ്റ് ദോഷകരമായ കാര്യങ്ങൾ മണ്ണിലുണ്ട് എന്ന് മനസ്സിലാക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ അമ്ലത്വം കൂടുതലാണോ, അതേപോലെ കുമ്മായ വസ്തുക്കൾ ചേർക്കേണ്ടതുണ്ടോ, വെള്ളം വാർന്നു പോകാൻ കൂടുതൽ സംവിധാനങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ടോ, മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി ആവരണ വിളകളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുമോ, പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് തടങ്ങൾ ഉയർത്തി ഉണ്ടാക്കണം, അത് കൂടാണ്ട് സാധാരണയിലും കൂടുതൽ വെള്ളം വരാനുള്ള സാധ്യത ഉണ്ടോ, പിന്നെ ഈ ചാലുകളിലൂടെ കൊഴുകി വരണ വെള്ളം ചിലപ്പോൾ കൃഷിയിടത്തിലേക്ക് കയറി വരുമല്ലോ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ, അതിൽ നിന്നൊക്കെ രോഗാണുക്കളും കീടങ്ങളൊക്കെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കണം. കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നീർവാർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉയർന്ന തടങ്ങൾ ഉണ്ടാക്കുക, ചാലുകൾ കുറച്ചും കൂടെ താഴ്ത്തി കൊടുക്കുക, അതേപോലെ തന്നെ മണ്ണ് കട്ടി കൂടാണ്ടിരിക്കാൻ വേണ്ടി മണലോ അല്ലെങ്കിൽ ചകിരിച്ചോറോ പോലെയുള്ള കാര്യങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെടികളുടെ ആരോഗ്യകരമായ വളർച്ച ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചെടികളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന സൂക്ഷ്മജീവികളെയും ക്ഷുദ്രപ്രാണികളെയും ഒക്കെ നമ്മൾ തിരിച്ചറിയണം. അതേപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് ഗുണകരമായിട്ടുള്ള സൂക്ഷ്മജീവികളെയും ക്ഷുദ്രപ്രാണികളെയും ഒക്കെ നമ്മുടെ കൃഷിയിടത്തിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഇത് തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ പ്രത്യേകിച്ചും ക്ഷുദ്രപ്രാണികൾക്കും രോഗം ഉണ്ടാക്കുന്ന രോഗാണുക്കളും എത്രത്തോളം എത്തുമ്പോഴാണ് നമ്മൾ ഓരോരോ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. മുൻകൂട്ടി അത് തീരുമാനിക്കണം. അതിനനുസരിച്ച് വേണം നമ്മുടെ കൃഷി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടില് ഈ ബാക്ടീരിയ വാട്ടം വളരെ കൂടുതലാണ് നമ്മുടെ മുളക്, വഴുതന തുടങ്ങിയ വിളകൾക്ക്. പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ടും ഈ ബാക്ടീരിയ വാട്ടം എന്ന് പറയുന്ന രോഗം കൂടുതൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇനങ്ങൾ ഈ സമയത്ത് കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല നിയന്ത്രണ മാർഗം. അപ്പൊ അങ്ങനെ ഒരു സെലക്ഷൻ നമുക്ക് നടത്തണമെങ്കിൽ നമ്മുടെ കൃഷിയിടത്തില് മുന്നേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയണം. ചിലപ്പോഴൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിലവിലില്ലെങ്കിലും മലിനജലമൊക്കെ മറ്റു സ്ഥലത്തുനിന്ന് വരുമ്പോൾ അതിലൂടെയും രോഗാണുക്കൾ നമ്മുടെ കൃഷിയിടത്തിൽ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതും നമ്മൾ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങൾ ആദ്യം തന്നെ എടുക്കേണ്ടതുണ്ട്. കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രണം എന്ന് പറയുമ്പോൾ അതിന് രൂക്ഷമായ തോതിൽ ആഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഘടകങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത്. കൃഷി തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഘടകങ്ങളുണ്ട്, വിത്ത് പരിചരണം നടത്താൻ പറ്റുന്ന ഘടകങ്ങളുണ്ട്. ഇങ്ങനെ പ്രതിരോധ നടപടികളായിട്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തുടർച്ചയായി മണ്ണിൽ നിന്നുള്ള കീടങ്ങളും കളകളും മറ്റ് രോഗാണുക്കളും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത്, വേരുചീയലോ അല്ലെങ്കിൽ കടചീയലോ ഒക്കെ കൂടുതലുള്ള ഒരു സ്ഥലത്ത് നമുക്ക് മണ്ണിന് വേനൽക്കാലത്ത് തന്നെ സൂര്യതാപീകരണം നടത്തിയിട്ടുണ്ടെങ്കിൽ മണ്ണിൽ നിന്നും ഇത്തരം രോഗാണുക്കളെയും കളകളുടെ വിത്തുകൾ കൂടുതലുള്ളതിനെയും അതുപോലെ ക്ഷുദ്രപ്രാണികളെയൊക്കെ മാക്സിമം കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് കൃഷി തുടങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ വേപ്പുമിണ്ണാക്ക് ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ബ്യൂവേറിയ ബാസിയാന മണ്ണിൽ ചേർത്ത് കൊടുക്കുക. ഇനി അതുമല്ല ജൈവ അവശിഷ്ടങ്ങൾ, ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ചാണകം, കമ്പോസ്റ്റ് തുടങ്ങിയ വസ്തുക്കളൊക്കെ മണ്ണിൽ ചേർത്ത് കൊടുക്കണമെന്ന് അറിയണമെങ്കിൽ നമ്മുടെ മണ്ണിൽ ഇതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും അറിഞ്ഞിട്ട് വേണം അങ്ങനെ ചെലവ് വരുന്ന രീതിയിലുള്ള പ്രതിരോധ നടപടികൾ നമ്മൾ മണ്ണിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ രണ്ടാമത് പറഞ്ഞു, നമുക്ക് പ്രതിരോധ നടപടികളുടെ ഭാഗമായിട്ടാണ് വിത്ത് പരിചരണം നടത്തുക. ഈ വിത്ത് പരിചരണം നടത്തുമ്പോഴും നമ്മുടെ കൃഷിയിടത്തിലുള്ള രോഗങ്ങളും കീടങ്ങളും ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ കൂടുതൽ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്ക് എതിരെയുള്ള ഒരു പരിചരണമാണ് നമ്മൾ വിത്തിൽ കൊടുക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ വിത്ത് പരിചരണം ചെടികൾ മുളച്ചു വരുമ്പോൾ തന്നെ അതിനൊരു പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വളർച്ചയുടെ ആദ്യത്തെ ഘട്ടങ്ങളിൽ അതിന് പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വിത്ത് പരിചരണം ചെയ്തു കൊടുക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്യൂഡോമോണാസ്. പൊതുവായിട്ട് കുമിൾ രോഗങ്ങളെയും ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ചെടികളുടെ ആരോഗ്യകരമായിട്ട് വളർച്ചയ്ക്കും കൂടുതൽ സഹായിക്കുന്ന ഒരു മിത്ര ബാക്ടീരിയയാണ് ഈ സ്യൂഡോമോണാസ് എന്ന് പറയുന്നത്. അപ്പൊ സ്യൂഡോമോണാസ് 20 ഗ്രാം ഒരു ലിറ്ററിന് എന്നുള്ള തോതിൽ നമ്മൾ തളിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. 10 ഗ്രാം ഒരു ലിറ്ററിന് എന്നുള്ള തോതിൽ വിത്ത് പരിചരണം നടത്താൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചില ഘട്ടങ്ങളിൽ മണ്ണിലുള്ള രോഗാണുക്കൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ട്രൈക്കോഡർമ ഒരുപക്ഷെ വിത്ത് പരിചരണത്തിന് ഉപയോഗിക്കേണ്ടി വരും. ഇനി ഭയങ്കര രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളാണ് മണ്ണിലുള്ളതെങ്കിൽ നമ്മൾ ആ ഒരു ഘട്ടത്തിൽ മാത്രം രാസ കീടനാശിനികൾ അല്ലെങ്കിൽ രാസകുമിൾ നാശിനികൾ നമ്മൾ

0: പരിചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അത് ഏത് നിയന്ത്രണ മാർഗമാണ് നമുക്ക് എടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മുടെ കൃഷിസ്ഥലത്തുള്ള കീടങ്ങളുടെയും രോഗാണുക്കളുടെയും അളവ് അതിന്റെ പ്രശ്നത്തിന്റെ രൂക്ഷത എന്നതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷെ കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ മുൻകരുതല് നമ്മൾ എടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മണ്ണിന് പുതയിടുക എന്നുള്ളത്. പുതയിടാൻ സാധിക്കാത്ത സമയമാണെങ്കിൽ നമ്മുടെ മേൽമണ്ണ് നഷ്ടപ്പെട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി മണ്ണിലുള്ള പോഷകങ്ങൾ പ്രത്യേകിച്ചും മഴക്കാലത്ത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആവരണ വിളകൾ, പയറ് പോലെയുള്ള വിളകൾ, മണ്ണിനെ കവർ ചെയ്യുന്ന വിളകൾ നമ്മൾ വളർത്തുക എന്നുള്ളതും പ്രതിരോധ നടപടികളുടെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ടതാണ് തേനി വിളകൾ ഇടവിളയായിട്ട് നടുക എന്നുള്ളത്. നമ്മുടെ ചെണ്ടുമല്ലി, ജമന്തി തുടങ്ങിയ ചെടികളൊക്കെ തേനി വിളകളായിട്ട് പ്രവർത്തിക്കുന്ന ചെടികളാണ്. കെണി വിളകളെ നമ്മുടെ കൃഷിയിടത്തിലുള്ള വിളകൾക്ക് ഇടവിളയായിട്ട് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതും കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്യേണ്ട ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അതും നമ്മുടെ കീടങ്ങളും രോഗങ്ങളും ഏതൊക്കെയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിലേതാണ് ആവശ്യമുള്ളത് എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുക. പിന്നെ പൊതുവായിട്ട് പറയുമ്പോൾ നമുക്ക് വേലിക്കരികിൽ ജൈവവേലിയായിട്ടും പലതരം ചെടികൾ, അതായത് നമ്മുടെ ശീമക്കൊന്ന, മുരിങ്ങ, കറിവേപ്പ്, ചെത്തിക്കൊടുവേലി, ആവണക്ക്, ചോളം, ഇങ്ങനെയുള്ള ജൈവവേലികളെയും നമുക്ക് നട്ടുപിടിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ കൃഷിയിടത്തിന്റെ സുസ്ഥിരതയ്ക്കും അതോടൊപ്പം തന്നെ സന്തുലിതാവസ്ഥയും നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന ചെടികളാണ്. അതോടൊപ്പം തന്നെ കീടനിയന്ത്രണത്തിനും രോഗനിയന്ത്രണത്തിനും ഈ ചെടികൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട്. ഇതും നമുക്ക് കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കേണ്ട രീതികളാണ്. കൃഷി തുടങ്ങിയതിന് ശേഷം സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികൾ ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കീടങ്ങളെയൊക്കെ ആകർഷിക്കുന്ന കെണികൾ. അത് നമ്മൾ ഏത് കെണികളാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഏത് വിളയാണ് അവിടെ കൃഷി ചെയ്യുന്നത് എന്ന് നമുക്കറിയണം. ഏതൊക്കെ കീടങ്ങളാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിന് സഹായിക്കുന്ന ഒരു നല്ല കെണിയാണ് വിളക്ക് കെണി. വിളക്ക് കെണി എന്ന് പറയുന്നത് ഒരേക്കറിന് ഒരെണ്ണാണ് നമ്മൾ വെക്കേണ്ടത്. ഇപ്പൊ നമുക്ക് വിപണിയിൽ പലതരത്തിലുള്ള വിളക്ക് കെണികൾ കിട്ടുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഒരു ബൾബിന്റെ താഴെ പരന്ന പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ച് അതിലേതെങ്കിലും ഒരു ഓയില് വെള്ളത്തിലൊന്ന് ചേർത്ത് കൊടുത്തിരുന്നാൽ മതി. വിളക്ക് കെണിയിൽ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം 9 മണി വരെയെങ്കിലും തെളിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ കെണിയിൽ കീടങ്ങൾ ആകർഷിക്കപ്പെടും. വെള്ളത്തിൽ അത് വീഴും. ഈ കീടങ്ങളെ നമുക്ക് കളക്ട് ചെയ്ത് അത് ഏതൊക്കെയാണ് ഉപദ്രവിക്കുന്ന കീടങ്ങളാണ് കൂടുതലുള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും കീടത്തിന്റെ എണ്ണം വളരെ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അനുയോജ്യമായ നിയന്ത്രണ ഉപാധികൾ നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു നടപടിയും കൂടെ എടുക്കാൻ സാധിക്കും. വിളക്ക് കെണിയെ കൂടാതെ ചില സമയങ്ങളിലെങ്കിലും ഫിറമോൺ പോലെ ഉയർന്ന രീതിയിൽ കീടങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന കെണികൾ നമ്മൾ ചിലപ്പം ഉപയോഗിക്കേണ്ടി വരും. മറ്റു നിയന്ത്രണോപാധികളുടെ ഒന്നും നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടം അല്ലെങ്കിൽ മാത്രമാണ് രാസ കീടനാശിനികൾ അല്ലെങ്കിൽ രാസ കുമിൽനാശിനികൾ കീടനിയന്ത്രണത്തിനോ രോഗനിയന്ത്രണത്തിനുമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഈ രോഗബാധയുടെ അല്ലെങ്കിൽ കീടബാധയുടെ തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഉറവിടം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ സംയോജിത കീടരോഗ നിയന്ത്രണം എന്ന് പറയുന്നത് വെറും ഒരു കീടരോഗ നിയന്ത്രണ രീതിയല്ല, ഇതൊരു വിള സംരക്ഷണ തന്ത്രങ്ങളുടെ മിശ്രണമാണ്. കൃത്യമായിട്ടുള്ള നിരീക്ഷണം അനുസരിച്ച് കീടങ്ങളും അവിടെ പ്രകൃതിയിലുള്ള ബന്ധങ്ങളും അനുസരിച്ച് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ആവശ്യമുള്ള കീടനിയന്ത്രണ രീതികൾ സംയോജിപ്പിച്ച് നമ്മുടെ കീടങ്ങളുടെയും രോഗങ്ങളുടെയും ആക്രമണം വിളകളിൽ ഏറ്റവും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇതിൽ സ്വീകരിക്കുന്നത്. അതായത് വിളകൾ നടുന്നതിന് മുന്നേ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ, നടുന്ന സമയത്ത് നിലമൊരുക്കലിന്റെ രീതികൾ, നടീൽ സമയം, വളങ്ങളുടെ ഉപയോഗനിരക്ക്, ജൈവ വളങ്ങളുടെ ഉപയോഗനിരക്ക്, മറ്റ് ഉപാധികളുടെ ഉപയോഗനിരക്ക്, നിലവിലുള്ള രോഗങ്ങളുടെയും കീടങ്ങളുടെയും അവസ്ഥ അനുസരിച്ച് തന്ത്രപരമായ രീതിയിൽ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. പൊതുവായി പറയുകയാണെങ്കിൽ ഓരോ കൃഷിയിടത്തിലും നമ്മുടെ സംയോജിത കീടനിയന്ത്രണ ഉപാധികൾ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം. പക്ഷേ ഓരോ കർഷകനും ഉണ്ടാവുന്ന അപകട സാധ്യതകളും നഷ്ടങ്ങളും ഏറ്റവും കുറയ്ക്കുന്ന വിധത്തിൽ അത്യാവശ്യമുള്ള കീടരോഗ നിയന്ത്രണ ഉപാധികൾ ഏറ്റവും സൂക്ഷ്മമായി കാര്യക്ഷമമായി സംയോജിപ്പിച്ച് കീടങ്ങളെയും രോഗങ്ങളെയും കൈകാര്യം ചെയ്യുകയാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്.
1: സംയോജിത രോഗ കീട നിയന്ത്രണത്തെക്കുറിച്ച് തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ്

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: പച്ചക്കർപ്പൂരം. പച്ചക്കർപ്പൂരത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങളും ഉപയോഗങ്ങളുമുണ്ട്. പച്ചക്കർപ്പൂരത്തിന്റെ രൂക്ഷഗന്ധം കൊതുകുകൾ, ഈച്ചകൾ, മറ്റു പ്രാണികൾ എന്നിവയെ അകറ്റാൻ സഹായിക്കുന്നു. ദഹനക്കേട്, വയറുവേദന, ഗ്യാസ്

0: തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പച്ചകർപ്പൂരം ഉപയോഗിക്കാവുന്നതാണ്. മുറിവുകൾ, ചതവുകൾ, ചൊറിച്ചിൽ എന്നിവയിൽ പച്ചകർപ്പൂരം പുരട്ടിയാൽ വേദന കുറയ്ക്കുകയും ഉണങ്ങാൻ സഹായിക്കുകയും ചെയ്യും. സന്ധിവേദന, പേശിവേദന, തലവേദന തുടങ്ങിയ വേദനകൾക്ക് ശമനമുണ്ടാക്കാൻ പച്ചകർപ്പൂരം പുരട്ടുന്നത് സഹായിക്കും. ജലദോഷം, ചുമ, കഫക്കെട്ട് തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കർപ്പൂരമിട്ട് ആവി പിടിക്കുന്നത് നല്ലതാണ്. കൂടാതെ ധ്യാനത്തിനും യോഗയ്ക്കും പച്ചകർപ്പൂരം ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ ഗന്ധം മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദത്തെ അകറ്റാനും സഹായിക്കും. എങ്കിലും ഭക്ഷണത്തിൽ കർപ്പൂരം ഉപയോഗിക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക. ചില ആളുകൾക്ക് കർപ്പൂരത്തോട് അലർജി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ചർമ്മത്തിൽ പുരട്ടുന്നതിനു മുൻപ് ചെറിയൊരിടത്ത് പരീക്ഷിക്കുന്നത് നല്ലതാണ്.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ. തിരുവാതിര ഞാറ്റുവേല നടീലിന് ഏറ്റവും യോജിച്ച സമയമാണ്. വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, തെങ്ങിൻ തൈകൾ, കൊക്കോ, കശുമാവ്, മറ്റ് ഫലവൃക്ഷ തൈകൾ എല്ലാം തന്നെ ഈ സമയത്ത് നടാം. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. നീർവാർച്ച ഉറപ്പുവരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൽ, ഇലപ്പുള്ളി രോഗങ്ങൾ എന്നിവ ഉണ്ടാവുന്നത് കുറയ്ക്കുവാൻ കഴിയും. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. നടീൽ കഴിഞ്ഞ പാടങ്ങളിൽ ചിനപ്പ് പൊട്ടുന്നതു മുതൽ അടിക്കണ പ്രായം വരെ പോളകരിച്ചിൽ രോഗത്തിനുള്ള സാധ്യതയുണ്ട്. നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗവും പൊട്ടാഷ് വളങ്ങളുടെ കുറവും ഈ രോഗത്തിന്റെ തീവ്രത കൂട്ടും. നെൽച്ചെടിയുടെ പുറം പോളകളിൽ പൊള്ളിയതുപോലുള്ള പാടുകൾ കാണുന്നതാണ് പ്രാരംഭ ലക്ഷണം. തുടർന്ന് ഇത് മുകളിലേക്ക് വ്യാപിച്ച് നെല്ലോലകൾ അഴുകിപ്പോകുന്നതിന് ഇടയാകും. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 1 കിലോഗ്രാം, 20 കിലോ ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് 1 ഏക്കർ സ്ഥലത്തേക്ക് വിതറിക്കൊടുക്കുക. ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ തെങ്ങിനെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളാണ്. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. ഹെക്സാകൊണാസോൾ 5 EC 5 mL 100 mL വെള്ളത്തിൽ കലക്കി 1 ബ്രഷ് ഉപയോഗിച്ച് തൊലി ചെത്തിമാറ്റിയ ഇടങ്ങളിൽ തേച്ചു കൊടുക്കുക. 2 ദിവസത്തിന് ശേഷം കോൾട്ടാർ പുരട്ടുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പുചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടികൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചു കൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. ഈ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ്പ് 1 പാക്കറ്റിൽ 3 വീതം 1 തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴക്കാലത്ത് വാഴക്കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തോട്ടത്തിൽ ചാലുകൾ കീറി നീർവാർച്ചയുള്ള സൌകര്യമുണ്ടാക്കണം. വാഴത്തോട്ടത്തിലെ കളകൾ നീക്കം ചെയ്ത് കടച്ചെത്തിക്കൂട്ടണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 mL 1 ലിറ്ററിലേക്ക് എന്ന തോതിൽ കൂട്ടിച്ചേർത്ത് തളിക്കണം. മാത്രമല്ല, മരുന്നു തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കമുകിൻ തോട്ടത്തിലെ നീർവാർച്ച ഉറപ്പാക്കണം. കമുകിൻ തോപ്പുകളിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് മഞ്ഞളിപ്പ്. ഇതിന്റെ കാരണങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണിന്റെ നീർവാർച്ച. ഇടച്ചാലുകളുടെ ആഴം 2 അടിയിലും കുറയരുത്. മരമൊന്നിന് 500 ഗ്രാം വീതം കുമ്മായം തടത്തിൽ വിതറി കൊത്തിച്ചേർക്കണം. പുളിരസം, വെള്ളക്കെട്ട് എന്നിവ തടയുകയും ചിട്ടയായി വളം

0: ചേർക്കുകയും ചെയ്താൽ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മഞ്ഞളിപ്പ് കുറയുകയും ചെയ്യും. ഒട്ടുജാതി, വാഴ, തീറ്റപ്പുല്ല്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ കമുകിൻ തോട്ടങ്ങളിൽ ഇടവിളയായി കൃഷി ചെയ്താൽ ആദായം കൂടും. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, കാർഷിക സർവകലാശാല പുറത്തിറക്കിയ KAU തേജസ്വിനി എന്നത് ഏത് വിളയുടെ പുതിയ ഇനമാണ്? ശരി ഉത്തരം കേട്ടോളൂ. കേരള കാർഷിക സർവകലാശാല സംസ്ഥാനത്തെ കൃഷി സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായി വികസിപ്പിച്ച പുതിയ പച്ചമുളക് ഇനമാണ് KAU തേജസ്വിനി. ഉയർന്ന വിളവെടുപ്പ്, മികച്ച ഗുണമേന്മയുള്ള കായകൾ, പ്രധാന ഉൽപാദന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷി എന്നിവ ഈ ഇനത്തിന്റെ പ്രത്യേകതകളാണ്. ഇതിന്റെ ചെടികൾ കുറ്റിച്ചെടി സ്വഭാവമുള്ളവയാണ്. ബാക്ടീരിയൽ വിൽട്ട് രോഗത്തോടും വിവിധ വൈറസ് രോഗങ്ങളോടും വയൽതല സഹിഷ്ണുത കാണിക്കുന്നതിനാൽ സ്ഥിരതയാർന്ന ഉൽപാദനത്തിന് ഇത് സഹായകരമാണ്. ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം.
2: കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു.
1: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്,
2: അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. I don't know.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. റോബസ്റ്റ തൈയൊന്നിന് 25 രൂപ നിരക്കിലും നെടുനേന്ത്രൻ തൈയൊന്നിന് 40 രൂപ നിരക്കിലും രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ലഭ്യമാണ്. ഫോൺ നമ്പർ 9048171 അല്ലെങ്കിൽ 0487243857 6. കാർഷിക നിർദ്ദേശം. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുത് മാറ്റിയ ശേഷം കുമ്മായം സെന്റൊന്നിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണസ് 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു.

ആകാശവാണി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 21,800 രൂപ.

ആലപ്പുഴ 22,700 രൂപ, ചെങ്ങന്നൂർ 28,000 രൂപ, കോട്ടയം 26,500 രൂപ, പാല 24,900 രൂപ, എറണാകുളം 22,000 രൂപ, കൊച്ചിറെഡി 22,200 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,500 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ. നാളികേരം തുണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000 രൂപ, കായംകുളം 19,000 രൂപ, പുളിങ്കുന്ന് 22,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000 രൂപ, പുത്തൂർ 13,900 രൂപ, കോട്ടയം 23,000 രൂപ, എറണാകുളം 23,500 രൂപ. ഏലം കിലോഗ്രാം കൊച്ചി 3,500 രൂപ, തൊടുപുഴ 2,650 രൂപ, കട്ടപ്പന 2,500 രൂപ. കുരുമുളക് അൻഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66,000 രൂപ, പുത്തൂർ 69,000 രൂപ, പാല 68,000 രൂപ, കൊച്ചി ഗാർബിൾഡ് 71,700 രൂപ, കൊച്ചി അൻഗാർബിൾഡ് 69,700 രൂപ. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,200 രൂപ. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 21,000 രൂപ, പുനലൂർ 25,800 രൂപ, പുത്തൂർ 25,300 രൂപ, കോട്ടയം 27,200 രൂപ, പാല 21,500 രൂപ. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ കഴിഞ്ഞു.

0: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. യുഎസ് പ്രതിനിധിയെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ധാരണ. സംയുക്ത പട്രോളിംഗ് വർദ്ധിപ്പിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐസിസി വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡെറാഡൂണിലെത്തി. ഉത്തരാഖണ്ഡ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ ഗുർമീത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ നാളെ ഡെറാഡൂണിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഫ്രാൻസിലെ നീസിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
2: 2014 ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 7-ാമത് ഫ്രാൻസ് സന്ദർശനമാണിത്. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് ഉച്ചകോടി ഇരു നേതാക്കളും ചേർന്ന് സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 120-ലധികം

0: കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ലോകമെമ്പാടുമുള്ള പ്രമുഖ നിക്ഷേപകരും ബിസിനസ് പ്രമുഖരും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നീസിലെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി സ്ലോവാക്കിയയിലേക്ക് തിരിക്കും. തുടർന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം വീണ്ടും ഫ്രാൻസിലെ എവിയാനിലെത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഒമാൻ കടലിടുക്കിൽ ഇന്ത്യൻ നാവികർ ഉള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ വീണ്ടും US നാവികസേന നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് US നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ US പ്രതിനിധിയെ വിളിച്ചുവരുത്തുന്നത്. കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര സുരക്ഷയെ ഇത് ബാധിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. ബ്രിക്സ് കാർഷിക മന്ത്രിമാരുടെ ദ്വിദിന സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. യുദ്ധത്തിന്മേൽ സമാധാനവും സംഘർഷത്തിന്മേൽ സഹകരണവുമാണ് ഇന്ത്യയുടെ നയമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദശകത്തിൽ കാർഷിക മേഖലയിൽ ഇന്ത്യ 4.5% ശരാശരി വാർഷിക വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ രാജ്യസഭാ നാമനിർദ്ദേശ പത്രിക നിരസിച്ചതിനെതിരെയുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര, AS ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ച് നിയമപരമായ പരിഹാരത്തിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ മീനാക്ഷി നടരാജനോട് നിർദ്ദേശിച്ചു. അമർനാഥ് തീർത്ഥാടകർക്ക് ശക്തമായ സുരക്ഷയും സുഗമമായ യാത്രാനുഭവവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അമർനാഥ് യാത്രയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. July 3 മുതൽ August 28 വരെയാണ് ഈ വർഷത്തെ അമർനാഥ് യാത്ര. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള 57th അതിർത്തി ഏകോപന സമ്മേളനം ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് സമാപിച്ചു. അതിർത്തിയിൽ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചു. സംയുക്ത പട്രോളിംഗ് ശക്തമാക്കാനും അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ പരിശോധനാ ലബോറട്ടറിയായ നാഷണൽ ടെസ്റ്റ് ഹൌസിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പ്രശംസിച്ചു. NIH ഡയറക്ടർ ജനറൽ ഡോക്ടർ അലോക് കുമാർ ശ്രീവാസ്തവയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാജ്യത്തുടനീളം അത്യാധുനിക പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. ആഗോളതലത്തിൽ രാജ്യത്തിന്റെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ NIH ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടക്കുന്ന 114th അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ച കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്ദ്ലാജെ. ILO ഡയറക്ടർ ജനറൽ, ബംഗ്ലാദേശ്, മാൽഡോവ, ബ്രസീൽ, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിലെ തൊഴിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. എല്ലാവർക്കും മാന്യമായ ജോലി, സാമൂഹിക സുരക്ഷ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നിവ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ പ്രതിബദ്ധത പുലർത്തുന്നതായി കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെടെ KCB ഉത്തരമലബാർ മേഖലാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ജനങ്ങൾ ഫോൺ വഴി ഉന്നയിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അറ്റകുറ്റപ്പണി കാരണമോ പെട്ടെന്നുണ്ടായ സംഭവങ്ങൾ മൂലമോ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ അക്കാര്യം ഉപഭോക്താക്കളെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, വെബ്സൈറ്റ്, മാധ്യമങ്ങൾ എന്നിവ വഴി അറിയിക്കണം. പകൽ സമയത്ത് സൌരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയിൽ 3 എണ്ണം അടുത്ത മാർച്ചിന് മുമ്പ് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിൽ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ USA പാരഗ്വേ മത്സരം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിൽ അടുത്ത മാസം 5 വരെയാണ് മത്സരങ്ങൾ. ഇന്ത്യ അടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളിക്കാരാണുള്ളത്. ഇന്ന് രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം

0: ആഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. ന്യൂസിലൻഡ് മുൻ ക്യാപ്റ്റനും ബാറ്റിംഗ് ഇതിഹാസവുമായ കെയ്ൻ വില്യംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. 15 വർഷത്തിലേറെ നീണ്ടുനിന്ന കരിയർ പൂർത്തിയാക്കിയാണ് താരം വിരമിക്കുന്നത്. 19,346 റൺസ് നേടി ന്യൂസിലൻഡിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായാണ് ഈ 35-കാരൻ വിരമിക്കുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പി വി സിന്ധു വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ മുന്നേറ്റം. സെമിയിൽ ജപ്പാൻ താരത്തെ നേരിടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. ജൽ ജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ സാക്ഷ്യം വഹിച്ചത്. മധ്യേഷ്യയുമായും ഷാങ്ഹായ് സഹകരണ സംഘടനയുമായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. തജിക്കിസ്ഥാനിലെ ദുഷാൻബേയിൽ നടന്ന SEO സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. അടുത്തമാസം കൊൽക്കത്തയിൽ നടക്കുന്ന 1st SEO സിവിലൈസേഷൻ ഡയലോഗ് ഫോറത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 21 നടക്കുന്ന റീനീറ്റ് യുജി പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റായി ഉയർന്നു. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. ഹാജർ രേഖപ്പെടുത്തലടക്കമുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ വിദ്യാർത്ഥികളുടെ പരീക്ഷ സമയത്തെ ബാധിക്കാതിരിക്കാനാണ് മാറ്റമെന്ന് NTA അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു നിക്ഷേപക പ്ലാറ്റ്ഫോമിനെ അനുകൂലിക്കുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. 22,000 രൂപ നിക്ഷേപിച്ചാൽ പ്രതിദിനം 80,000 രൂപ വരെയും പ്രതിമാസം 24,00,000 രൂപ വരെയും റിട്ടേൺ ലഭിക്കുമെന്നാണ് ഈ വ്യാജ വീഡിയോയിൽ അവകാശപ്പെടുന്നത്. വീഡിയോ വ്യാജമാണെന്നും AI നിർമ്മിതമെന്നും PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലൊവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. US പ്രതിനിധിയെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ച ഇന്ത്യ. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ധാരണ. സംയുക്ത പട്രോളിംഗ് വർദ്ധിപ്പിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10th പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി
2: യുവവാണി.

0: ഭരണി റേഡിയോ ഗൈഡ് മത്സര പരീക്ഷകൾക്കൊരു വഴികാട്ടി.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണിയുടെ റേഡിയോ ഗൈഡിൽ മഹാസമുദ്രങ്ങളെക്കുറിച്ച് അധ്യാപകനായ ജിതിൻ ജെ എസ് സംസാരിക്കുന്നു, ഒപ്പം രഞ്ജിനി എം ആർ.
2: പ്രധാനമായും ലോക മഹാസമുദ്രങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതിനെ കൂട്ടുകാർക്ക് പഠിക്കാൻ എളുപ്പത്തിൽ എങ്ങനെയാണ് സാർ പറഞ്ഞു കൊടുക്കുന്നത്?
3: പ്രധാനമായിട്ടും 5 മഹാസമുദ്രങ്ങളാണുള്ളത്. അത് പൊതുവേ നമുക്ക് വലിപ്പക്രമത്തിലൊക്കെ പലപ്പോഴും പി എസ് സി ചോദിക്കാറുണ്ട്, ഏറ്റവും വലുത് ഏതാണ്, ഏറ്റവും ചെറുത് ഏതാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ്. അത് പൈസ എന്നൊരു കോഡിനകത്ത് എല്ലാം ഉണ്ട്, PAISA. അപ്പൊ അതാണ് കോഡ്. പി എന്ന് സൂചിപ്പിക്കുന്നത് പസഫിക്കിനെയും എ അറ്റ്ലാന്റിക്കിനെയും, ഐ ഇന്ത്യൻ മഹാസമുദ്രം, അടുത്ത എസ് എന്ന് പറയുന്ന സതേൺ ഓഷൻ ആണ്. സതേൺ ഓഷൻ എന്ന് പറയുമ്പോൾ അന്റാർട്ടിക്, ഏറ്റവും ലാസ്റ്റ് ആർട്ടിക്. അത്തരത്തിലെ 5 മഹാസമുദ്രങ്ങളും വലിപ്പക്രമത്തിൽ ഈ പൈസ എന്ന ഒരൊറ്റ കോഡിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പൈസ എന്ന് സൂചിപ്പിക്കുന്നത് പി പസഫിക്, എ അറ്റ്ലാന്റിക്, ഐ ഇന്ത്യൻ മഹാസമുദ്രം, എസ് സതേൺ ഓഷൻ, അതായത് അന്റാർട്ടിക്ക, ലാസ്റ്റ് ആർട്ടിക് സമുദ്രം.
2: ഇവയെ എങ്ങനെയാണ് വേർതിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്?
3: പലപ്പോഴും സമുദ്രം ചുറ്റി വരുന്ന നാവികരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് സൂചിപ്പിക്കുന്ന എല്ലാ സമുദ്രങ്ങളും പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പോൾ ഓരോ വൻകരകളുടെയും ഇടയിലായിട്ട് ഓരോ സമുദ്രത്തിന് സെപ്പറേറ്റ് പേരുകൾ അറിയപ്പെടുകയാണ് ചെയ്യുക. ഇവരുടെ എല്ലാവരുടെയും പൊതുപൂർവികർ എന്ന് പറയുന്നത് പന്തലാസ എന്ന് പറയുന്ന ഒരു സമുദ്രഭാഗമാണ്. നമ്മുടെ ഭൂമി രൂപപ്പെട്ട സമയത്ത് ഒരേ ഒരു കരഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭൂമി രൂപപ്പെട്ട സമയത്ത് ഉണ്ടായിരുന്ന ഒരു

0: കരഭാഗത്തെ അറിയപ്പെട്ട പേരാണ് പാൻജിയ. ഈ പാൻജിയ എന്ന് പറയുന്ന ഒരേ ഒരു കരഭാഗവും പിന്നെ അതിന്റെ ചുറ്റിലുമായിട്ട് സമുദ്രഭാഗമായ പന്തലാസ എന്ന് പറയുന്ന ഭാഗം. ഈ പാൻജിയ പന്തലാസ മാത്രമാണ് ആദ്യ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഉണ്ടായത്. പിന്നെ പാൻജിയുടെ കുറുകെ ഒഴുകിയ നദിയായിട്ട് പറയുന്നത് തെതിസ് ആണ്. നദിയെന്നോ സമുദ്രമെന്നോ കണ്ടുകഴിഞ്ഞാലും തെതിസ് എന്ന് പറയുന്നൊരു നദിയാണ് ഉണ്ടായിരുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷം, അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഇത് പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങി, പലതായിട്ട് ചിന്നിച്ചെതറി ലൗറേഷ്യ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്ന രണ്ട് കരഭാഗങ്ങളായിട്ട് രൂപപ്പെട്ടു. ഈ ലൗറേഷ്യ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്ന ഈ രണ്ട് കരഭാഗമാണ് വീണ്ടും ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇന്ന് കാണുന്ന ഏഴ് വൻകരകൾ രൂപപ്പെട്ടത്. ഈ ലൗറേഷ്യ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് കരഭാഗമായിരുന്നു. വീണ്ടും ചിന്നിച്ചെതറി ഇന്ന് കാണുന്ന ഏഴ് വൻകരകളും ചെറിയ ദ്വീപുകളുമായിട്ട് നമ്മുടെ ഭൂമിയുടേതായിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ കിട്ടി. അപ്പോൾ ഓരോ വൻകരയുടെയും ഇടയിലുണ്ടായിരിക്കുന്ന ഓരോ ഗ്യാപ്പിനും ഓരോ പേരുകൾ നമ്മൾ കൊടുത്തു. ഉദാഹരണത്തിന്, വടക്കേ അമേരിക്കയുടെയും തെക്കേ അമേരിക്കയുടെയും വലതുവശത്ത്, അതായത് യൂറോപ്പിന്റെയും ആഫ്രിക്കയുടെയും ഇടതുവശത്തായിട്ടൊക്കെ വരുന്ന ഒരു സമുദ്രഭാഗത്ത് നമ്മൾ അറ്റ്ലാന്റിക്, ഇതുപോലെ ഏതെങ്കിലും രണ്ട് വൻകരകളുടെ ഇടയിൽ വരുന്ന ഗ്യാപ്പിൽ ഓരോ പേര് കൊടുത്തതിന് ശേഷമാണ് ഈ പന്തലാസ എന്ന് പറയുന്ന വലിയ സമുദ്രത്തിനെ ഇന്ന് കാണുന്ന അഞ്ച് മഹാസമുദ്രമായിട്ട് പേര് നൽകി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സമുദ്രം എല്ലാം രൂപപ്പെടാനുള്ള കാരണം, അല്ലെങ്കിൽ മാതൃസമുദ്രം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സമുദ്രങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് പന്തലാസയാണ്. അതേപോലെ വൻകരകളുടെ മാതാവ്, മാതൃഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് പാൻജിയാണ്. ഈ പാൻജിയ സ്പ്ലിറ്റ് ചെയ്താണ് വൻകരകൾ ഉണ്ടായത്. പന്തലാസയുടെ ഭാഗമാണ് ഇന്നത്തെ അഞ്ച് മഹാസമുദ്രം. ഈ അഞ്ച് മഹാസമുദ്രത്തിൽ ഏറ്റവും വലിപ്പം കൂടിയത് പസഫിക് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പസഫിക്കിലായിരിക്കും ഏറ്റവും കൂടുതൽ ദ്വീപുകൾ ഉള്ളത്, ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനമൊക്കെ ഉള്ളത്, ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്ത് ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗം സമുദ്രവിസ്തൃതി, സമുദ്രവിസ്തൃതിയുടെ മൂന്നിലൊന്ന് ഭാഗവും പസഫിക് ആണ്. എന്നാൽ അറ്റ്ലാന്റിക് അടുത്ത് രണ്ടാം സ്ഥാനത്തായിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രം മൂന്നാം സ്ഥാനത്താണ്. ഇപ്പൊ ഇന്ത്യൻ സമുദ്രം നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമാണ്, കാരണം നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട്. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് ഭാഗത്താണ് നമ്മുടെ സ്ഥാനം, അതായത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം. അപ്പൊ ഏഷ്യ എന്ന് പറയുന്ന വൻകരയുടെ തെക്ക് ഭാഗത്താണ് ഇന്ത്യൻ മഹാസമുദ്രം. എന്നാൽ ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്ത്, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആഫ്രിക്ക എന്നൊരു വൻകരയുണ്ട്. കിഴക്ക് ഭാഗത്ത് ഓസ്ട്രേലിയ എന്നൊരു വൻകരയുണ്ട്. അതായത് നിശ്ചിത അതിരുകൾ വെച്ചിട്ടുണ്ട്, ഇന്ന ഇന്ന വൻകരകളുടെ ഈ മധ്യത്തിലായിട്ട് കാണപ്പെടുന്നതാണ് ഒരു സമുദ്രമായിട്ട് അങ്ങ് നിശ്ചയിക്കപ്പെട്ടുള്ളത്. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അതിരുകൾ പറയുമ്പോഴത്തേക്കും നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് ഏഷ്യ, കിഴക്ക് ഓസ്ട്രേലിയ, പടിഞ്ഞാറ് ആഫ്രിക്ക എന്നിങ്ങനെ അതിർവരമ്പുകൾ വെച്ചിട്ട് അത്രയും ഭാഗം ഇന്ത്യൻ മഹാസമുദ്രം. ഇതുപോലെ ഓരോ സമുദ്രത്തിനും അതിർവരമ്പുകൾ, ഏതൊക്കെ വൻകരകൾക്കിടയിലാണെന്നുള്ളത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അഞ്ച് ഭാഗത്തായിട്ട് അഞ്ച് മഹാസമുദ്രങ്ങളുണ്ട്. അതാണ് ഈ പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ മഹാസമുദ്രം, പിന്നെ അന്റാർട്ടിക്, ആർട്ടിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഓരോന്നിനും ഓരോ ആകൃതികളും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ വൻകരകളുടെ ഇടയിലുണ്ടാകുന്ന ഗ്യാപ്പിന്റെ ആകൃതി അനുസരിച്ചാണ്. പസഫിക്കിന് ത്രികോണാകൃതിയാണ് പൊതുവെ പറയാറുള്ളത്, പസഫിക് ത്രികോണാകൃതിയിൽ. എന്നാൽ അറ്റ്ലാന്റിക് സമുദ്രം വരുമ്പോൾ എസ് ആകൃതിയിലാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രം എം ആകൃതിയിലാണ്. അത് നമ്മുടെ ഇന്ത്യയുടേതായിട്ടുള്ള തെക്ക് ഭാഗം നോക്കുമ്പോൾ അറിയാം, ഉപദ്വീപീയ ഇന്ത്യ അല്പം ഒന്ന് താഴോട്ട് വരുന്നുണ്ട്, എം ആകൃതിയിലാണ് കാണപ്പെടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആർട്ടിക് ആണെങ്കിൽ ഡി ആകൃതിയിലാണ്. സതേൺ ഓഷന് പ്രത്യേകിച്ച് ആകൃതിയൊന്നും പ്രതിപാദിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആർട്ടിക്കിന് ഡി ആകൃതിയിലാണ്, പസഫിക് ത്രികോണം, അറ്റ്ലാന്റിക് എസ് ആകൃതി, അതിനുശേഷം ഇന്ത്യൻ മഹാസമുദ്രം എം ആകൃതി, ആർട്ടിക് ഡി ആകൃതി. ഇങ്ങനെ ഈ അഞ്ച് മഹാസമുദ്രങ്ങൾ ഇന്ന് കാണുന്ന രീതിയിൽ ഓരോ വൻകരകളുടെ ഇടയിലായിട്ട് കാണുന്നു. ഈ സമുദ്രങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ കപ്പൽപാതകളും അതുമെല്ലാം വിശാലമായി തുറന്നടക്കുക. അപ്പോൾ പലപ്പോഴും നമുക്കൊരു ഡൌട്ട് തോന്നാണ്, കടൽ, കടൽ എന്ന് പറയുമ്പോൾ ഇതേ സമുദ്രത്തിന്റെ കരയോട് ചേരുന്ന സമുദ്രഭാഗത്തിന് വിളിക്കുന്ന പേരാണ് കടൽ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ അറബിക്കടൽ. അറബിക്കടൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അറേബ്യൻ രാജ്യങ്ങളുടേതെല്ലാം തെക്ക് ഭാഗത്ത്, നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന അറബിക്കടലാണ്. എന്നാൽ നമ്മുടെ ബംഗ്ലാദേശിന്റെയൊക്കെ ആ ഭാഗത്തായിട്ട് ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായിട്ട് ബംഗാൾ ഉൾക്കടൽ. അപ്പൊ കടൽ എന്ന് പറയുമ്പോൾ കരയോട് ചേരുന്ന സമുദ്രഭാഗം, കരയോട് ചേരുന്ന സമുദ്രഭാഗത്തെ കടൽ എന്നാണ് പൊതുവെ വിളിക്കാറുള്ളത്. അപ്പൊ കടൽ ധാരാളമുണ്ട്, ഒട്ടനവധിയുണ്ട്. ഇപ്പൊ പ്രാദേശികമായിട്ട് പറഞ്ഞാലും ഓരോ ജില്ലക്കാർക്കും അവരുടെ കടൽ തന്നെ ഒരുപാടുണ്ട്. പക്ഷേ സമുദ്രം എന്ന് പറയുന്നത് അഞ്ചെണ്ണമേ ഉള്ളൂ. കടൽ നമുക്ക് പ്രാദേശികമായിട്ട് പല പേരുകൾ വിളിക്കും, അതായത് അറബിക്കടലിന്റെ ഭാഗമായിട്ട് പോലും നമ്മുടെ പടിഞ്ഞാറൻ ജില്ലകളിലുള്ള എല്ലാ ജില്ലകൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് കടൽ തീരങ്ങളുണ്ട്. അപ്പൊ കടലുകൾ ഒട്ടനവധിയുണ്ട്, സമുദ്രം അഞ്ചെണ്ണമേ ഉള്ളൂ.
1: പസഫിക് ഓഷ്യന്റെ ഒരു മറ്റൊരു പേര് അല്ലെങ്കിൽ ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ, ഇതൊക്കെ പി എസ് സിക്ക് സാധാരണ ചോദിക്കാറില്ലേ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം.
0: തീർച്ചയായും, പസഫിക്കില് നമ്മള് ശാന്തസമുദ്രം എന്ന് വിശേഷിപ്പിക്കുന്നതും പസഫിക് സമുദ്രത്തിനെയാണ്. ശാന്തസമുദ്രം എന്ന് പേര് കൊടുത്തത് ഫെർഡിനൻഡ് മെഗലിനാണ്. ഫെർഡിനൻഡ് മെഗലിനാണെങ്കിൽ നമ്മുടെ ഈ സമുദ്രത്തിലെല്ലാം ഒരു തവണ ചുറ്റി വന്ന വ്യക്തിയാണ്. അപ്പോൾ ഫെർഡിനൻഡ് മെഗലിനാണ് ശാന്തസമുദ്രം എന്ന് പേര് കൊടുത്തത്. ഇതേ പേരിൽ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ശാന്തസമുദ്രത്തിലെ തീവലയം, റിംഗ്സ് ഓഫ് ഫയർ എന്നാണ് അതിനെ പറയുന്നത്. റിംഗ്സ് ഓഫ് ഫയർ, ആ റിംഗ്സ് ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം അഗ്നിപർവ്വതങ്ങൾ, ഏകദേശം 80% അഗ്നിപർവ്വതങ്ങൾ ആ ഭാഗത്തിനെ സജീവമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്ത് നമ്മളിപ്പോ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലയമായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ശാന്തസമുദ്രത്തിലെ

0: തീവലയം അല്ലെങ്കിൽ റിംഗ്സ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്നത്, അത് പസഫിക്കിലാണ്. പേര് തന്നെയുണ്ട് ശാന്തസമുദ്രത്തിലെ തീവലയം. അപ്പോൾ ശാന്തസമുദ്രം എന്നറിയപ്പെടുന്നതും പസഫിക്കിനെ തന്നെയാണ്. അപ്പോൾ ഏറ്റവും വലുതാണ് പസഫിക് എന്ന് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലുത് പസഫിക്കാണ്. ഏറ്റവും കൂടുതലായിട്ട് ജലം ഉൾക്കൊള്ളുന്നതും പസഫിക്കാണ്. ഏറ്റവും കൂടുതൽ ജലമുണ്ട് അല്ലെങ്കിൽ ഏറ്റവും വലുതാണെങ്കിൽ മത്സ്യസമ്പത്തും ഏറ്റവും കൂടുതൽ പസഫിക്കിലായിരിക്കും. ദ്വീപുകളും ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ തന്നെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ദ്വീപ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപ്പുവ ന്യൂഗിനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദ്വീപ്. അപ്പോൾ ഈ റിംഗ്സ് ഓഫ് ഫയർ പറയുമ്പോഴത്തേക്കും അഗ്നിപർവ്വതങ്ങൾ, അപ്പോൾ പ്രധാനപ്പെട്ട അഗ്നിപർവ്വതം തമോ മാസിഫ്, അതും പസഫിക്കിൽ തന്നെയുണ്ട്. അപ്പോൾ പാപ്പുവ ന്യൂഗിനിയ എന്ന് പറയുന്ന ദ്വീപും അതുപോലെ തന്നെ റിംഗ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു കൂട്ടം അഗ്നിപർവ്വതങ്ങളുള്ള ഭാഗം ഉള്ളതുകൊണ്ട് തന്നെ തമോ മാസിഫ് എന്ന് പറയുന്ന അഗ്നിപർവ്വതവും ഈ ഭാഗത്ത് തന്നെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ എല്ലാ സമുദ്രത്തിന്റെയും ഏറ്റവും ആഴം കൂടിയ ഭാഗം ഗർത്തങ്ങൾ ചോദിക്കാറുണ്ട്. ഇവിടെ എടുത്തു പറയത്തക്ക രീതിയിലുള്ളത് ചലഞ്ചർ ഗർത്തമാണ്. ചലഞ്ചർ ഗർത്തത്തിന്റെ മറ്റൊരു പേര് മരിയാന ട്രഞ്ച് ആണ്. അപ്പോൾ മരിയാന ട്രഞ്ച് അല്ലെങ്കിൽ ചലഞ്ചർ ഗർത്തം, ഇതില് ആദ്യമായിട്ട് കണ്ടെത്തിയതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എച്ച് എം എസ് ചലഞ്ചർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് നാവികസേന പരിവേഷണ കപ്പലാണ്. അപ്പൊ എച്ച് എം എസ് ചലഞ്ചർ എന്ന ബ്രിട്ടീഷ് നാവികസേന പരിവേഷണ കപ്പലാണ് ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത്. അതിൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ളത് നമ്മുടെ ഈ റിംഗ്സ് ഓഫ് ഫയർ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ചലഞ്ചർ ഗർത്തം, അതിൽ പോയ ഹോളിവുഡ് സംവിധായകൻ ജെയിംസ് കാമറൂൺ കണ്ടെത്തിയത് എച്ച് എം എസ് ചലഞ്ചർ എന്ന കപ്പലാണ് ഇത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ ദ്വീപ് നമ്മുടെ ഗാലപ്പാഗോസ് ദ്വീപ്, ഗാലപ്പാഗോസ് ദ്വീപ് പസഫിക്കിലാണ് കാണപ്പെടുന്നത്. അതുപോലെ ഈസ്റ്റർ ദ്വീപ്, ഹവായ് ദ്വീപ്, ഇങ്ങനെ പല ദ്വീപുകളും ഉണ്ട്. അപ്പോൾ ദ്വീപുകൾ ഒട്ടനവധി ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് ഗാലപ്പാഗോസ് ദ്വീപ്, ഈസ്റ്റർ ദ്വീപ്, ഹവായ് ദ്വീപ്, ഈ മൂന്നെണ്ണം ഏറ്റവും പ്രധാനപ്പെട്ടതും പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഈസ്റ്റർ ദ്വീപ്, ഗാലപ്പാഗോസ് ദ്വീപ്, ഹവായ് ദ്വീപുകൾ ഇതെല്ലാം പസഫിക്കാണ്. പിന്നെ ഒരുപക്ഷെ നമുക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ഒന്നാണ് തെക്കൻ ചൈനാ കടൽ. തെക്കൻ ചൈനാ കടൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവിധം അറിയാവുന്ന ആൾക്കാരെല്ലാവരും പെട്ടെന്ന് ചിന്തിച്ചിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നായിരിക്കും ഉത്തരം ചെയ്യുക. കാരണം ഇന്ത്യയുടെ തൊട്ടു മുകളിലാണല്ലോ ചൈന. ഇന്ത്യയുടെ തൊട്ടു മുകളിൽ ചൈന ആയതുകൊണ്ട് നമ്മുടെ ഇന്ത്യ വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അതുകൊണ്ട് തെക്കൻ ചൈനാ കടലും ഇന്ത്യൻ മഹാസമുദ്രം എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് പസഫിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചൈനയുടെ ഒരു ഭാഗം പസഫിക്കായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് പസഫിക്കിലാണ് വരിക. ഇതുപോലെ തെറ്റാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യാണ് മലബാർ ഗർത്തം. മലബാർ ഗർത്തം എന്ന് കേട്ട ഉടനെ നമ്മുടെ മനസ്സിൽ കേരളവും വടക്കൻ ജില്ലകളൊക്കെ ഓർമ്മ വരും. പക്ഷെ അതും മലബാർ ഗർത്തം ഉള്ളതും പസഫിക്കിലാണ്. അപ്പോൾ മലബാർ ഗർത്തവും തെക്കൻ ചൈനാ കടലും തെറ്റിപ്പോവാൻ സാധ്യത കൂടുതലുള്ളതാണ്. ഇത് രണ്ടുമുള്ളത് പസഫിക്കിലാണ്. പക്ഷെ ദ്വീപുകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈസ്റ്റർ ദ്വീപ്, ഹവായ് ദ്വീപ്, അതുപോലെ ഗാലപ്പാഗോസ് ദ്വീപ്, ഇതെല്ലാം പസഫിക്കിലാണ് കാണപ്പെടുക. അതുപോലെ നമുക്ക് പ്രധാനമായിട്ടും ബെറിംഗ് കടലിടുക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അന്താരാഷ്ട്ര ദിനാംഗ രേഖ. നമ്മുടെ ഭൂമിയിൽ നമ്മൾ സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് 0 ഡിഗ്രി ഗ്രീനിച്ച് രേഖയാണ് സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത്. ഇതേപോലെ നമ്മുടെ ദിവസം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രേഖയാണ് അന്താരാഷ്ട്ര ദിനാംഗ രേഖ, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 180 ഡിഗ്രിയാണ്. ഇത് കടന്നു പോകുന്നത് പസഫിക്കിലൂടെയാണ്. കൃത്യമായ സ്ഥലം ബെറിംഗ് കടലിടുക്കാണ്. ബെറിംഗ് എന്ന് പറയുന്ന കടലിടുക്കിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്, പസഫിക്കിലെ ബെറിംഗ് കടലിടുക്ക്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഒരു സമുദ്രത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിപ്പത്തിൽ എത്രാം സ്ഥാനം, അവിടെ പസഫിക്കാണെങ്കിൽ ഒന്നാം സ്ഥാനം, രണ്ടാമത്തത് ആകൃതി, ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നു. പിന്നെ അതിന്റെ ആഴം കൂടിയ ഭാഗം, ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഗർത്തം അല്ലെങ്കിൽ മരിയാന ട്രഞ്ച് ആണ് ആഴം കൂടിയ ഭാഗമായിട്ട് പറയുന്നത്. പിന്നെ അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ, ഈസ്റ്റർ ദ്വീപ്, ഹവായ് ദ്വീപ്, ഗാലപ്പാഗോസ് ദ്വീപ്, പിന്നെ അതുപോലെ റിംഗ്സ് ഓഫ് ഫയർ കാണപ്പെടുന്നത്, വിസ്തൃതി ഏറ്റവും കൂടിയ സമുദ്രമാണ്. അപ്പോൾ വിസ്തൃതി ചോദിക്കാറുണ്ട്. അപ്പോൾ പസഫിക് സമുദ്രം എന്ന് പറയുമ്പോൾ ആകെ നമ്മുടെ ജലത്തിന്റെ, അതായത് സമുദ്രത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം പസഫിക്കാണ്. ആകെ സമുദ്ര വിസ്തൃതിയുടെ മൂന്നിലൊന്ന് ഭാഗമാണ്. അതിൽ കൃത്യമായി പറഞ്ഞാൽ 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി. പക്ഷേ എസ്സിആർടിയിലും എൻസിആർടിയിലും ബാക്കി എല്ലാത്തിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അത് ഓരോ എക്സാമിനും അപ്ഡേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. പക്ഷെ നിലവിൽ ഇതാണ് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്. ഈ പറയുന്ന സമുദ്രമായിക്കോട്ടെ നദിയായിക്കോട്ടെ എല്ലാത്തിന്റെയും നീളം, വിസ്തൃതി എല്ലാം കാലത്തിനനുസരിച്ചിട്ട് അപ്ഡേഷൻ വരുന്നതാണ്. അപ്പൊ നിലവിൽ ഇതാണുള്ളത്. പസഫിക്കിലെ ഇത്രയൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഓരോ സമുദ്രങ്ങളിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഏറ്റവും ആഴം കൂടിയ ഭാഗം, ആകൃതി, വിസ്തൃതി, പിന്നെ അതിനകത്തുള്ള പ്രധാനപ്പെട്ട കുറച്ച് ദ്വീപുകളോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുറച്ച് പ്രതിഭാസങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക.
1: അറ്റ്ലാന്റിക് ഓഷ്യന്റെ പ്രത്യേകത കൂടാതെ അത് വ്യാപാരത്തിന് എങ്ങനെയൊക്കെ സഹായിക്കുന്നു ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ?
0: അറ്റ്ലാന്റിക് സമുദ്രം നമ്മുടെ ഏറ്റവും അധികം കപ്പൽ പാതകളുള്ള ഒരു സമുദ്രം കൂടിയാണ് അറ്റ്ലാന്റിക് സമുദ്രം. അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയുമാണ് വരുന്നത്. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും, കിഴക്ക് ഭാഗത്ത് യൂറോപ്പും ആഫ്രിക്കയുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അറ്റ്ലാന്റിക്കിന് രണ്ട് പോർഷൻ ഉണ്ട്, നോർത്തേൺ അറ്റ്ലാന്റിക്, സദേൺ അറ്റ്ലാന്റിക്. കാരണം അറ്റ്ലാന്റിക്കിന്റെ ആകൃതി എസ് ആകൃതിയാണ്. അപ്പൊ അറ്റ്ലാന്റിക്കിൽ എടുത്തു പറയത്തക്ക സവിശേഷത എന്ന് പറഞ്ഞാൽ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന മഹാസമുദ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറ്റ്ലാന്റിക് ആണ്. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണുള്ളത്. ഈ എസ് ആകൃതി വരുമ്പോൾ അതിന്റെ എസ് എന്ന് പറയുന്ന ലെറ്റർ നമുക്ക് ഇംഗ്ലീഷ് ലെറ്റർ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ തന്നെ അറിയാം രണ്ട് പാർട്ടുണ്ട്, നോർത്തും സൗത്തും. ഈ നോർത്ത് പാർട്ടിന്റെ ഭാഗത്താണ് യൂറോപ്പ് വരുന്നത്. നോർത്ത് പാർട്ടില് വലതുവശത്തായിട്ട് കിഴക്ക് ഭാഗത്തായിട്ടാണ് യൂറോപ്പ് വരുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ട്രേഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ യൂറോപ്പിന്റെ ഭാഗത്തോട്ടാണ് വരുന്നത്. കാരണം സൗത്തിൽ ആഫ്രിക്കയാണ്. ആഫ്രിക്കയിലോട്ട് പൊതുവെ അത് കൺസംപ്ഷനൊക്കെ അല്പം കുറഞ്ഞ ഒരു വൻകര ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ പ്രോഡക്ട്സ്, ഗുഡ്സ് ഒന്നും

കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, തിരിച്ചവിടെ നിന്ന് റോ മെറ്റീരിയൽസോ ബാക്കിയൊന്നും എടുക്കേണ്ട ആവശ്യവുമില്ല. താരതമ്യേന കുറവാണ്. അപ്പോൾ നമുക്ക് ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വടക്കേ അമേരിക്കയെന്നായാലും തെക്കേ അമേരിക്കയെന്നായാലും ഏറ്റവും കൂടുതൽ നമുക്ക് കപ്പൽ പാതകൾ ആവശ്യമുള്ളത് നമുക്ക് ആഫ്രിക്കയെക്കാളും നോർത്തിൽ കിടക്കുന്ന നമ്മുടെ യൂറോപ്പുമായിട്ടാണ്. അറ്റ്ലാന്റിക്കിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മെഡിറ്ററേനിയൻ കടൽ. ഈ മെഡിറ്ററേനിയൻ കടല് നമ്മുടെ ചെങ്കടലുമായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് ചെങ്കടൽ. അത് കൃത്യമായിട്ട് നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, നമ്മുടെ ഇസ്രായേൽ, ഈജിപ്റ്റ് ഇതൊക്കെ വരുന്നതിന്റെ ആ ഭാഗത്തായിട്ടാണ് ഈ ചെങ്കടൽ വന്ന് ചേരുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും നേരെ അത് പടിഞ്ഞാറോട്ട് പോയിട്ട് ഈ യൂറോപ്പിന്റെയൊക്കെ തെക്ക് ഭാഗത്ത്, പടിഞ്ഞാറോട്ട് പോയിട്ട് യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് ചെങ്കടൽ വന്ന് ചേരുന്നുണ്ട്. ഇതേപോലെ മെഡിറ്ററേനിയൻ കടൽ അറ്റ്ലാന്റിക്കിൽ നിന്ന് വന്നിട്ട് വലതുവശത്തോട്ട് പോയിട്ട് ഈ പറയുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിൽ യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് അതും വരുന്നുണ്ട്. ഈ രണ്ടിനെ ബന്ധിപ്പിക്കുന്ന കനാലാണ് സൂയസ് കനാൽ. അറ്റ്ലാന്റിക്കിലെ മെഡിറ്ററേനിയൻ കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് സൂയസ് കനാൽ. ഈ സൂയസ് കനാൽ വഴിയാണ് ഏറ്റവും കൂടുതൽ പെട്രോളിയവും നമ്മുടെ അന്താരാഷ്ട്ര വ്യാപാരവും ഏറ്റവും കൂടുതൽ നടക്കുക. ഇന്ത്യൻ മഹാസമുദ്രത്തിനെയും അറ്റ്ലാന്റിക്കിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ കാണുന്ന സൂയസ് കനാൽ. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുമ്പോഴത്തേക്കും ഏഷ്യ വൻകരയിലുള്ള മിക്ക രാജ്യങ്ങളിലെയും പ്രോഡക്ട്സ് അതുവഴി പോകണം, അതുപോലെ ഓസ്ട്രേലിയയിലുള്ള പ്രോഡക്ട്സ് പോകണം. ഈ കാണുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് മുഴുവനും നേരെ പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളുടെ ഭാഗത്തുള്ള ഈ ചെങ്കടൽ വഴി സൂയസ് കനാൽ പാസ് ചെയ്ത് മെഡിറ്ററേനിയൻ കടലിലേക്ക് പ്രവേശിച്ച് ഇത് നേരെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വരണം. ഈ അറ്റ്ലാന്റിക് സമുദ്രവുമായിട്ട് കണക്റ്റഡ് ആണ് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്. ആഫ്രിക്ക ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് യൂറോപ്പും ഇതുപോലെയുള്ള വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഗുഡ്സ് ആൻഡ് സർവീസ് മുഴുവനും ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം വരുന്നത് ഈ പറയുന്ന ഈ നോർത്തേൺ അറ്റ്ലാന്റിക്കിന്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതലായിട്ട് കപ്പൽ പാതകൾ വരുന്നത്. ഏറ്റവും കൂടുതൽ കപ്പൽ പാത ഉള്ളതും ഈ കപ്പലുകൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നതും എല്ലാം നോർത്തേൺ അറ്റ്ലാന്റിക്കിന്റെ ഭാഗത്ത് തന്നെയാണ്. അതിന്റെ പ്രധാന കാരണം ഈ പറഞ്ഞതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരമാണ്. അത് പശ്ചിമേഷ്യയുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രവുമായിട്ടുള്ള എല്ലാ കണക്ഷനും വരുന്നത് ഈ മെഡിറ്ററേനിയൻ കടൽ വഴിയാണ്. ഈ മെഡിറ്ററേനിയൻ കടൽ അറ്റ്ലാന്റിക്കിലാണ്. അതുകൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് മെഡിറ്ററേനിയൻ കടൽ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. മെഡിറ്ററേനിയൻ കടൽ അറ്റ്ലാന്റിക്കിലാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ചെങ്കടൽ. ചെങ്കടൽ ഇത് രണ്ടിനെയും ബന്ധിപ്പിക്കുന്നതാണ് സൂയസ് കനാൽ. അതുകൊണ്ട് ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്നത്. അതായത് കപ്പൽ പാതകൾ ഏറ്റവും കൂടുതലുള്ളത് ഈ ഭാഗത്താണ്, പ്രത്യേകിച്ച് നോർത്തേൺ അറ്റ്ലാന്റിക്. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും മത്സ്യബന്ധനമുള്ള ഒരു പ്രധാന സ്ഥലമാണ് ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയും. ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്ന മത്സ്യബന്ധന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും ഇതേ നോർത്തേൺ അറ്റ്ലാന്റിക്കിലാണ്. അപ്പൊ ഈ നോർത്തേൺ അറ്റ്ലാന്റിക്കിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ എസ് ആകൃതിയിലാണ്. എസ് ആകൃതിയിൽ വരുമ്പോഴത്തേക്കും ഇടതുവശത്തായിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, വലതുവശത്തായിട്ടാണെങ്കിൽ യൂറോപ്പ്, ആഫ്രിക്ക. അപ്പോൾ അതിന്റെ നോർത്ത് പോർഷനിലെ വ്യാപാരം നടക്കുന്നുണ്ട്. ആ ഭാഗത്ത് കപ്പലുകൾ ഏറ്റവും കൂടുതലായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. എസ് ആകൃതിയിലാണ് കാണപ്പെടുക. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് ഇതിനുള്ളത്. നമ്മൾ നേരത്തെ പസഫിക്കിൽ പറഞ്ഞത് മൂന്നിലൊന്ന് ഭാഗമാണ് ആകെ സമുദ്ര വിസ്തൃതിയുടെ മൂന്നിലൊന്ന് ഭാഗം. അറ്റ്ലാന്റിക് വരുമ്പോൾ ആറിലൊന്ന് ഭാഗമാണ്, ആറിലൊന്ന് ഭാഗം, അതായത് അതിന്റെ നേർപ്പാകൃതി. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ അത് 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. കൃത്യമായി പറഞ്ഞാൽ 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. കപ്പൽ പാതകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പത്തിന് ടൈറ്റാനിക് കപ്പൽ മുങ്ങിയതും ഇവിടെ തന്നെയാണ്. 1912 ടൈറ്റാനിക് കപ്പൽ മുങ്ങിയത് ഇതേ ഭാഗത്ത് തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂട്ടോറിക്ക ഗ്രഹം. പ്യൂറിട്ടോറിക്ക എന്നായിരിക്കും പലതിലും എഴുതിയിട്ടുണ്ടാകുക. പ്രൊണൗൺസ് ചെയ്യുമ്പോഴും പ്യൂറിട്ടോറിക്ക എന്ന് തന്നെയാണ് പറയുക, എന്നാൽ ചിലർ പ്യൂട്ടോറിക്ക എന്ന് പ്രതിപാദിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പൊ പ്യൂറിട്ടോറിക്ക ഗ്രഹമാണ് ഇവിടുത്തെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. അപ്പോൾ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ്, എസ് ആകൃതിയിലാണ്. ഇവിടെ കപ്പൽ ഗതാഗതം അല്ലെങ്കിൽ കപ്പൽ പാതകൾ ഏറ്റവും കൂടുതലായിട്ടുണ്ട്. ഏറ്റവും ആഴം കൂടിയ ഭാഗം പ്യൂറിട്ടോറിക്ക ഗ്രഹം. നമ്മുടെ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്കയുമായിട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ട് നമ്മുടെ ആമസോൺ നദി പതിക്കുന്നതും ഇവിടെ തന്നെയാണ്. ആമസോൺ നദി ഈ ഭാഗത്താണ് പതിക്കുക. നമ്മുടെ നെപ്പോളിനെ നാട് കടത്തിയ സെന്റ് ഹെലേന ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക്കിലാണ്. നേരത്തെ അന്താരാഷ്ട്ര ദിനാംഗരേഖ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പസഫിക്കില് ബെറിംഗ് കടലെടുക്കില്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ 0° ഗ്രീനിച്ച് രേഖ. ഈ ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്നത് ഈ അറ്റ്ലാന്റിക്കിലൂടെയാണ്. ഈ അറ്റ്ലാന്റിക്കിലൂടെ ഗ്രീനിച്ച് രേഖ കടന്നു വരുന്നുണ്ട്. നമ്മുടെ ഭൂമധ്യരേഖയും ഈ ഭാഗത്ത് വെച്ചാണ് ഈ ഗ്രീനിച്ച് രേഖയുമായിട്ട് കൂട്ടിമുട്ടുന്നത്. ഗ്രീനിച്ച് രേഖയും ഭൂമധ്യരേഖയും കൂട്ടിമുട്ടുന്നത് അറ്റ്ലാന്റിക്കില്. അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള 180° അന്താരാഷ്ട്ര ദിനാംഗരേഖ കടന്നു പോകുന്നത് പസഫിക്കിലൂടെയാണ്. പിന്നെ ബെർമുഡ ട്രയാങ്കിൾ. ബെർമുഡ ട്രയാങ്കിൾ പലപ്പോഴും മലയാളത്തിലൊക്കെ ചോദിക്കാറുണ്ട്, ചെകുത്താന്റെ ത്രികോണം എന്നാണ് മലയാളത്തിൽ വിശേഷിപ്പിക്കുക. ബെർമുഡ ട്രയാങ്കിളും അറ്റ്ലാന്റിക്കിലാണ്. അപ്പോൾ ബെർമുഡ ട്രയാങ്കിൾ കാണപ്പെടുന്നുണ്ട്. മെഡിറ്ററേനിയൻ കടൽ കുറച്ച് മുന്നേ പറഞ്ഞ വ്യാപാര പാതയാണ്, മെഡിറ്ററേനിയൻ കടലുണ്ട്. ഇംഗ്ലീഷ് ചാനൽ കാണപ്പെടുന്നത് ഇവിടെയാണ്. ഹക്സൺ ഉൾക്കടൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ കരീബിയൻ ദ്വീപുകൾ, കരിങ്കടൽ, പിന്നെ ചാളക്കടൽ എന്ന് അറിയപ്പെടുന്നത് ഇവിടെയാണുള്ളത്, ചാളക്കടൽ. അപ്പൊ ഇതെല്ലാം ഇതിനകത്തുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാതെ, ഒന്ന് ബെർമുഡ ട്രയാങ്കിൾ, മെഡിറ്ററേനിയൻ കടൽ, ഇംഗ്ലീഷ് ചാനൽ, ഹക്സൺ ഉൾക്കടൽ, കരിങ്കടൽ, കരീബിയൻ ദ്വീപുകൾ, പിന്നെ മെക്സിക്കൻ ദ്വീപുകൾ ഈ ഭാഗത്തുണ്ട്, പിന്നെ ഗ്രീൻലാൻഡ് ഉണ്ട്. ഇങ്ങനെ ഈ ഭാഗത്തായിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് ടൈറ്റാനിക് കപ്പലും പിന്നെ

0: വിക്ടോറിയ ഗർദം, പിന്നെ ബെർമുഡ ട്രയാങ്കിൾ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് മെഡിറ്ററേനിയൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.
1: ഇനി ഇന്ത്യൻ ഓഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമോ? അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഓഷനിൽ ഉൾപ്പെടുന്ന പ്രധാന കടലിടുക്കുകൾ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
0: ഇന്ത്യൻ മഹാസമുദ്രം ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക മഹാസമുദ്രമാണ്. ബാക്കി ഏത് സമുദ്രം നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ ഒരു രാജ്യത്തിന്റെ പേര് കൊടുത്തിട്ടില്ല. അപ്പോ നമ്മുടെ ഇന്ത്യയുടെ പേര് തന്നെയാണുള്ളത്. ഇന്ത്യയുടെ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. പ്രാചീന കാലത്ത് രത്നാകര എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ കടൽ എന്ന് പറയുമ്പോഴത്തേക്കും കരയോട് ചേരുന്ന സമുദ്രഭാഗം. സമുദ്രം വലുതാണ്, മഹാസമുദ്രം. അപ്പൊ കരയോട് ചേരുന്ന സമുദ്രഭാഗത്തിന് വിളിക്കുന്ന പേരാണ് കടൽ. അപ്പോൾ ബീച്ചുകൾ, പണ്ട് മുതലേ നമുക്ക് കടലെന്ന് കേട്ടാലും സമുദ്രം എന്ന് കേട്ടാലും ബീച്ച് എന്ന് കേട്ടാലും എല്ലാം ഓർമ്മ വരിക തിരമാലകൾ മാത്രം അല്ലെങ്കിൽ കടലിലെ വെള്ളം മാത്രമാണ് ഓർമ്മ വരിക. അപ്പോൾ ബീച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വിശാലമായ മണൽപ്പരപ്പിനെയാണ് ബീച്ച് എന്ന് പറയുന്നത്. കടലിനോട് ചേരുന്ന നമ്മുടെ ഈ കരഭാഗത്തിലെ വിശാലമായ മണൽപ്പരപ്പാണ് ബീച്ച്. അതുപോലെ ഉൾക്കടൽ, ഉൾക്കടൽ എന്ന് പറയുമ്പോൾ മൂന്ന് ഭാഗവും കരയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സമുദ്രഭാഗം. നമ്മൾ സാധാരണ ദ്വീപ് എന്ന് പറയുമ്പോൾ നാല് ഭാഗം ജലമാണ്. നാല് ഭാഗം ജലമാണെങ്കിൽ ദ്വീപ് എന്ന് വിളിക്കും. മൂന്ന് ഭാഗം ജലമാണെങ്കിൽ ഉപദ്വീപ് എന്ന് വിളിക്കും, പെനിൻസുല. മൂന്ന് ഭാഗം ജലമാണെങ്കിൽ ഉപദ്വീപ്. ഇതേപോലെ മൂന്ന് ഭാഗം കരഭാഗമാണെങ്കിൽ, മൂന്ന് ഭാഗത്തും കരയാണെങ്കിൽ ഉൾക്കടൽ എന്ന് വിളിക്കും. ഉദാഹരണത്തിന് ബേ ഓഫ് ബംഗാളിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ആ ഭാഗത്ത് വരുന്നുണ്ട്, തൊട്ട് മുകളിലായിട്ട് ബംഗ്ലാദേശ് വരുന്നുണ്ട്, അതിന്റെ വലത് ഭാഗത്തായിട്ട് മ്യാൻമർ വരുന്നുണ്ട്. മൂന്ന് കരഭാഗം അവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ബംഗാൾ ഉൾക്കടൽ എന്നവിടെ പേര് വന്നത്. അതുപോലെ തന്നെ ഗൾഫുകൾ, അതും ഈ ഉൾക്കടലിന്റെ ഒരു ചെറിയ രൂപമാണ് ഗൾഫ്. അതും ഇതുപോലെ ഉള്ളിലോട്ട് കയറി കിടക്കുന്ന ഭാഗം തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന് പറയുന്ന ഗുജറാത്തിന്റെ ഒരു തെക്ക് ഭാഗമുണ്ട്, ഗുജറാത്തിന്റെ ഭാഗത്തുണ്ട്. അതുപോലെ ഗൾഫ് ഓഫ് കച്ച് ഉണ്ട്. ഇതാണ് നമ്മൾ ഗൾഫ് എന്ന് ഉപയോഗിക്കുക. പൊതുവെ നമ്മൾ ഗൾഫ് ഓഫ് ഒമാൻ, ഗൾഫ് ഓഫ് പേർഷ്യ, ഗൾഫ് ഓഫ് ഏദൻ എന്നിങ്ങനെ നമ്മുടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സൈഡിലോട്ട് പോകുമ്പോൾ അറബ് രാഷ്ട്രങ്ങളുടെ ഭാഗത്തും ഇതാണ് ഗൾഫ്. പൊതുവെ പണ്ട് മുതലേ പല ആൾക്കാരുടെയും അല്ലെങ്കിൽ കുട്ടികളുടെ എല്ലാവരും കരുതുന്ന ഗൾഫ് എന്ന് പറയുമ്പോൾ ഒരു വലിയ രാജ്യം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. പക്ഷെ അത് ഗൾഫ് കൺട്രീസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭൂപ്രകൃതിയാണ് അവിടെ എല്ലായിടവും കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഗൾഫ് ഓഫ് പേർഷ്യ, ഗൾഫ് ഓഫ് ഒമാൻ, ഗൾഫ് ഓഫ് ഏദൻ, ഗൾഫ് ഓഫ് കച്ച്, ഗൾഫ് ഓഫ് കമ്പത്ത്, ഗൾഫ് ഓഫ് മാന്നാർ തമിഴ്നാടിന്റെ ഭാഗത്ത്, ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഗൾഫ് എന്ന് പറയുന്നത്. ദ്വീപുകൾ, ദ്വീപുകള് ജാവ സുമാത്ര, സുനാമിയൊക്കെ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ട വാക്കാണ് ജാവ സുമാത്ര. പിന്നെ മഡഗാസ്കർ ദ്വീപ്, ഏറ്റവും വലിയ ദ്വീപാണ് മഡഗാസ്കർ, മഡഗാസ്കർ ദ്വീപ്. പിന്നെ ഏറ്റവും ചെറിയ ദ്വീപായിട്ടുണ്ടായിരുന്ന മാലിദ്വീപ്, മാലിദ്വീപ്, ഇതെല്ലാം ഈ ഭാഗത്താണ് വരുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മഡഗാസ്കർ ദ്വീപാണ്. മഡഗാസ്കർ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് കാണപ്പെടുക. ബാക്കി നമുക്ക് ലക്ഷദ്വീപ്, ആൻഡമാനൊക്കെ എല്ലാവർക്കും അറിയാം. അത് കോമൺ ആയിട്ട് എല്ലാവർക്കും പൊതുവെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മഡഗാസ്കർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അവിടുത്തെ ഉൾക്കടലുകളും ദ്വീപുകളും ഇതൊക്കെ ഇതാണ് ഉള്ളത്. പിന്നെ ഇത് വലിപ്പത്തിൽ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യൻ മഹാസമുദ്രം, വലിപ്പത്തിൽ മൂന്നാം സ്ഥാനം. ആകെ വിസ്തൃതി വെച്ച് കഴിഞ്ഞാൽ 3.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വരിക. 73.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വലിപ്പത്തിൽ മൂന്നാം സ്ഥാനം. ആകൃതി ചോദിച്ചാൽ എം ആകൃതി, എം ആകൃതിയിൽ കാണപ്പെടുന്ന മഹാസമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം.
1: സൗത്ത് ഓഷ്യനും ആർട്ടിക് ഓഷ്യനും ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊന്ന് പറഞ്ഞുതരാമോ?
0: നമുക്ക് മഹാസമുദ്രങ്ങൾ അഞ്ചെണ്ണമാണെങ്കിലും അതിൽ മൂന്നെണ്ണമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളതും പോയിന്റ്സ് ഉള്ളതും. ഇന്ത്യൻ മഹാസമുദ്രത്തോടു കൂടി നമ്മുടെ ഈ മൂന്ന് സമുദ്രം, അതായത് പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ, ഈ മൂന്നെണ്ണത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി ഉള്ളത്. നമ്മളിപ്പോ ഓഷ്യൻ കറന്റ്സ്, പ്രവാഹങ്ങൾ പഠിച്ചാൽ ഈ മൂന്ന് സമുദ്രങ്ങളിലേക്ക് കൂടുതൽ പഠിക്കാറുള്ളൂ. ആർട്ടിക്കും അന്റാർട്ടിക്കും വലിയ ഇമ്പോർട്ടന്റ് അല്ല, കാരണം ഇവിടെ നമുക്ക് മറ്റ് രാജ്യങ്ങളുള്ളതുപോലെ കൂടുതലും കണക്ഷനോ പോയിന്റ്സ് ഒക്കെ അല്പ കുറവാണ്. അപ്പൊ നോർത്ത് ഭാഗത്ത്, അതായത് ഉത്തര ധ്രുവത്തോട് ചേർന്ന് കാണപ്പെടുന്നത് ആർട്ടിക്കും, ദക്ഷിണ ധ്രുവത്തോട് ചേർന്ന് കാണപ്പെടുന്നത് അന്റാർട്ടിക്കുമാണ്. ഇത് പൊതുവെ പലർക്കും തെറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദക്ഷിണ ധ്രുവത്തുള്ളതിനെയാണ് നമ്മൾ ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത്, അന്റാർട്ടിക്കയാണ്. അതാണ് നമ്മുടെ പൈസ എന്ന കോഡില് എസ് സതേൺ ഓഷൻ എന്ന് പ്രതിപാദിച്ചത്. അപ്പൊ സൗത്ത് ഭാഗത്തുള്ളത് അന്റാർട്ടിക്കയാണ്, ദക്ഷിണ സമുദ്രം എന്നാണ് അറിയപ്പെടുക. അത് സൗത്ത് പോളുമായിട്ട് ചേർന്ന് കിടക്കുന്നതും, എന്നാൽ നോർത്ത് പോളുമായിട്ട് ചേർന്ന് കിടക്കുന്നതാണെങ്കിൽ നമുക്ക് ആർട്ടിക്കുമാണ്. ഇതില് ഡി ആകൃതിയിൽ കാണപ്പെടുന്നതാണ് ആർട്ടിക്ക്. നോർത്ത് ഭാഗത്തുള്ളത് ഡി ആകൃതി കാണപ്പെടുന്നു. അവിടുത്തെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ആർട്ടിക് ബേസിൽ എന്നാണ് അറിയപ്പെടുക. ആർട്ടിക് ബേസിലാണ് അവിടുത്തെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. എന്നാൽ സൗത്ത് ഭാഗത്ത്, നമ്മുടെ അന്റാർട്ടിക്കിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് സൗത്ത് സാൻഡ്വിച്ച് ഗർദം. സൗത്ത് സാൻഡ്വിച്ച് ഗർദമാണ് ദക്ഷിണാർദ്ധ ഗോളത്തിലെ, അതായത് നമ്മുടെ അന്റാർട്ടിക്കിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം സൗത്ത് സാൻഡ്വിച്ച് ഗർദമാണ്. അപ്പൊ ഇതിന്റെ ആകൃതി പറയുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം എം ആകൃതിയിലും, എന്നാൽ ഡി ആകൃതിയിലായിരുന്നു നമ്മുടെ ആർട്ടിക് സമുദ്രം കാണപ്പെടുക. വിസ്തൃതി ഒന്നും വലുതായിട്ട് ചോദിക്കാറില്ലെങ്കിലും നമ്മുടെ ആർട്ടിക്കിന്റേതായിട്ടുള്ളത്, അതായത് ഉത്തര ധ്രുവത്തിൽ കാണപ്പെടുന്ന ആർട്ടിക്കിന്റേതാണെങ്കിൽ 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്, പ്രധാനമായിട്ടും ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തൃതി. എന്നാൽ സൗത്തിലുള്ളത് അന്റാർട്ടിക്കിൽ, അതായത് നാലാം സ്ഥാനത്തുള്ള നമ്മുടെ ദക്ഷിണ സമുദ്രത്തിന്റെ ആണെങ്കിൽ 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്, 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പിന്നെ എല്ലാത്തിന്റെയും വിസ്തൃതി, ആകൃതി, അതിന്റേതായിട്ടുള്ള പ്രധാനപ്പെട്ട വടക്ക്, കിഴക്ക്, പടിഞ്ഞാറൊക്കെ ഉള്ള ഏതെങ്കിലുമൊക്കെ വൻകരകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗങ്ങൾ, ഏറ്റവും ആഴം കൂടിയ ഭാഗം, ഇതൊക്കെയാണ് PSC ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത്. അന്റാർട്ടിക്കയിൽ എടുത്തു പറയത്തക്ക ഒരു സവിശേഷത, കപ്പലുകൾ തീരെ കുറവാണ്. കപ്പൽ പാത ഏറ്റവും കുറവാണ് അന്റാർട്ടിക്കയിൽ. കാരണം ആ ഭാഗത്ത് പറയത്തക്ക രീതിയിൽ വലിയ ട്രാൻസ്പോർട്ടേഷന്റെ ആവശ്യമൊന്നുമില്ല. കൂടാതെ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സമുദ്രം കൂടിയാണ്. ആ ഭാഗത്ത് കപ്പലിന് യാത്ര ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. മഞ്ഞുപാളികളെല്ലാം കട്ട് ചെയ്ത് വേണം മുന്നോട്ട് പോകാനും തിരിച്ചു വരാനും. അപ്പൊ അതുകൊണ്ട് തന്നെ കപ്പൽ പാത ഏറ്റവും കൂടുതൽ അറ്റ്ലാന്റിക്കിലാണെങ്കിൽ ഏറ്റവും കുറവ് ചോദിച്ചു കഴിഞ്ഞാലോ, തുറമുഖമില്ലാത്തത് ചോദിച്ചു കഴിഞ്ഞാലോ അന്റാർട്ടിക്കിലാണ്.
1: ഇന്നത്തെ ഭൂമിശാസ്ത്ര പഠനത്തിലൂടെ സമുദ്രങ്ങളെ കുറിച്ചും അവരുടെ പ്രത്യേകത, ആകൃതി, വലുപ്പം തുടങ്ങി എല്ലാ കാര്യങ്ങളെ കുറിച്ചും വിശദമായി പറഞ്ഞു തന്നതിന് ജിതിൻ സാറിന് ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു.
2: റേഡിയോ ഗീഡിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മഹാസമുദ്രങ്ങളെപ്പറ്റി ജിതിൻ ജെ എസ് സംസാരിച്ചത്, ഒപ്പം രഞ്ജിനി എം ആർ. നിർവഹണം സെവിൽ ജിഹാൻ. നിർവഹണ സഹായം ജെ ജയ്ദേവ്. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 8 മണി.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
2: സാഹിത്യവേദി.
1: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ മുല്ലക്കര ജെ സോമശേഖരപിള്ള, അനിത ശരത് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും തഴവ തോപ്പിൽ ലത്തീഫ് എഴുതി അവതരിപ്പിച്ച കഥയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം മുല്ലക്കര ജെ സോമശേഖരപിള്ള എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത വിശ്വമനോഹരി.
3: വിശ്വമനോഹരി നീ എന്റെ ചിന്തയിൽ വിസ്മയ

0: പൊരിക വീണ്ടുമൻ ജീവന്റെ ജീവനായി ഈ നാദഭംഗിയിൽ ചാരുരൂപി. ആ മണിനാദവും ആ രൂപഭംഗിയും എന്നെ ഞാനാക്കി ഉണർത്തിടുവാൻ. പൊരിക വീണ്ടുമൻ ജീവന്റെ ജീവനായി ഈ നാദഭംഗിയിൽ ചാരുരൂപി. ആ മണിനാദവും ആ രൂപഭംഗിയും എന്നെ ഞാനാക്കി ഉണർത്തിടുവാൻ. വിശ്വമനോഹരി നീ എന്റെ ചിന്തയിൽ വിസ്മയം തീർക്കുകയായിരുന്നു. നിത്യമൻ ജീവിത ഭാവതലങ്ങളിൽ ഹൃദ്യമാം ഗാനമുണർത്തിടുന്നു.
1: വിശ്വമനോഹരി എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത എന്റെ യാത്ര.

0: മുല്ലക്കര ജെ സോമശേഖരപിള്ള എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി തഴവ തോപ്പിൽ ലത്തീഫ് എഴുതി അവതരിപ്പിച്ച കഥ കേൾക്കാം. ഏഴാം വാർഡ്.
1: കഴിഞ്ഞ 4-5 ദിവസങ്ങളായി റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ഗോപാലപിള്ള സാർ ബോധമില്ലാതെ കിടക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടി ശ്വാസം വലിച്ചുവിടുന്നുണ്ട് എന്നതൊഴിച്ചാൽ മറ്റ് ശരീരഭാഗങ്ങളൊന്നും ചലിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ഗോമതിയമ്മയും മകൾ സുജാതയും അച്ഛന്റെ കണ്ണു ഒന്നു തുറന്നു കാണാനായി അന്ന് മുതൽ ഉറക്കമിഴിഞ്ഞ് കാത്തിരിക്കുകയാണ്. അറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഗോമതിയമ്മ നേർച്ച നേർന്നിരിക്കുകയാണ്. എന്റെ ചിറ്റക്കാട്ട് ഭഗവതി, എനിക്ക് ഈ ഗതി വന്നല്ലോ. ഗോമതിയമ്മ നെടുവീർപ്പിട്ടു. അച്ഛന്റെ മുറിവുകളിൽ വന്നു പറ്റുന്ന ഈച്ചയെ കടലാസുകൊണ്ട് വീശി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് സുജാത. അന്ന് വൈകുന്നേരമായപ്പോൾ പിള്ളസാർ ചെറുതായിട്ടൊന്ന് ഞരങ്ങാനും മൂളാനും തുടങ്ങി. അങ്ങനെ സമയം കടന്നുപോയി. സന്ധ്യയാകാറായി. പിള്ളസാർ മെല്ലെ മെല്ലെ കണ്ണു തുറന്നു. പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, ഞാനിപ്പോൾ എവിടെയാ? മകൾ സുജാത പറഞ്ഞു, അച്ഛാ, അച്ഛനിപ്പം മെഡിക്കൽ കോളേജിലാ, 7-ാം വാർഡിൽ. അദ്ദേഹം എന്തോ പറയാൻ ശ്രമിച്ചു. അപ്പോഴും വേദന കൊണ്ട് പുളകുകയാണ് ഗോപാലപിള്ള സാർ. തന്റെ രണ്ട് കാലിലും വലത് കൈയിലും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നതായി പിള്ളസാർ മനസ്സിലാക്കി. മറ്റേ കൈയിൽ അവിടെയും ഇടെയുമുള്ള മുറിവുകളും തലയിലെ വലിയ കെട്ടും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കവിളുകളും മൂക്കും ചിറികളും വീർത്തിരിക്കുന്നു. പെട്ടെന്ന് ഗോപാലപിള്ള സാർ ചോദിച്ചു, ഗോമതി, എനിക്ക് എന്താണ് സംഭവിച്ചത്? ഗോമതിയമ്മ പറഞ്ഞു തുടങ്ങി, നിങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ ബോധമില്ലാതെ കിടക്കുന്നെന്ന് നമ്മുടെ പടിയറ്റിലെ മോഹനാണ് ഫോണിൽ വിളിച്ചു പറഞ്ഞത്. ഞാനും മോളും കൂടി ആശുപത്രിയിൽ ഓടിച്ചെന്നു. എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ഡോക്ടർ ചീട്ടും തന്നു. ആംബുലൻസ് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ തന്നെ ഓപ്പറേഷനും ചെയ്തു. രണ്ട് കാലിലും ഒരു കൈയിലും കമ്പിയിട്ടിരിക്കുക. തലയ്ക്കും പരിക്കുണ്ട്. ഓർമ്മ തെളിഞ്ഞില്ലെങ്കിൽ സ്കാൻ ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞു. ഗോമതിയമ്മയുടെ വാക്കുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ അവർ കരഞ്ഞു തുടങ്ങി. മകൾ സുജാത ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അയാൾ കുടിയനാണ്. അയാളുടെ അക്രമം സഹിക്കാൻ കഴിയാതെ അവൾ കുട്ടിയെയും പിടിച്ചുകൊണ്ട് പിള്ളസാറിന്റെ വീട്ടിലേക്ക് ഓടിപ്പോന്നിരിക്കുകയാണ്. അപ്പോഴാണ് അച്ഛന് ഇതെല്ലാം സംഭവിച്ചത്. ആശുപത്രിയിലെത്തിയതും 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ കണ്ണനും സുജാതയോടൊപ്പം ആശുപത്രിയിലുണ്ട്. അപ്പപ്പനും ബോധം തെളിഞ്ഞെന്ന് കണ്ട കൊച്ചുമോൻ കണ്ണൻ അപ്പപ്പന്റെ അടുത്തെത്തി. അപ്പപ്പാ, അപ്പപ്പാ എന്ന് കൊഞ്ചിക്കൊണ്ട് അവൻ വിളിച്ചു. അവന്റെ ആ വിളി പിള്ളസാറിന്റെ മനസ്സിനെ 4-5 ദിവസം അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അന്നുണ്ടായ സംഭവം മെല്ലെ മെല്ലെ ഓർമ്മയിലെത്തി. അദ്ദേഹം അത് ഓർത്തെടുത്തു. ഈ കഴിഞ്ഞ 1-ാം തീയതി രാവിലെ കൊച്ചുമങ്ങൻ കണ്ണൻ വന്ന്, അപ്പപ്പാ, ഇന്ന് 1-ാം തീയതിയാ, അപ്പപ്പന് പെൻഷൻ കിട്ടുമല്ലോ, എനിക്കൊരു റിമോട്ട് കാർ വാങ്ങിത്തരുമോ? അവൻ അപ്പപ്പനെ ബലമായി കഴുത്തിന് പിടിച്ചു. തരുമോ, തരുമോ? തരാവടാ, തരാം, നീ പിടിവിട്. അതും തുടർന്നുണ്ടായ സംഭവങ്ങളും അദ്ദേഹം ഓർത്തെടുത്തു. അന്ന് കണ്ണൻ വിളിക്കുമ്പോൾ സമയം രാവിലെ 9 കഴിഞ്ഞു കാണും. ഓ, ഇനി ഷേവ് ചെയ്യാൻ സമയമില്ല. ജുബായും എടുത്തിട്ട് പാസ്ബുക്കും എടുത്ത് പുറത്തേക്കിറങ്ങി. റോഡിലേക്കെത്തി. അതാ വരുന്നു KMT ബസ്. എങ്ങനെയെങ്കിലും ബസ്സിൽ കയറിപ്പറ്റി. നിന്നു തിരിയാനിടമില്ല. ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ്, സാറേ വാ, ഇവിടെ ഇരിക്കാം. അദ്ദേഹം അവിടെ ഇരുന്നു. അത് താൻ പഠിപ്പിച്ച താമരാഷിനായിരുന്നു. സീറ്റിലിരുന്ന പിള്ളസാറിന്റെ ചിന്ത കാടുകയറി. അവസാനത്തെ സെമസ്റ്ററിലേക്ക് കയറിയ ഇളയ മകൾ സരിത ഫീസ് അടയ്ക്കുന്ന കാര്യം ഇന്നലെ ബാംഗ്ലൂരിൽ നിന്നും വിളിച്ചു പറഞ്ഞിരുന്നു. വലിയ തുകയല്ലേ? ഈ മാസം 5-ാം തീയതിയിലെ ലേലച്ചിട്ടി വിളിച്ചെടുക്കണം. എത്ര തുക കുറച്ചായാലും അത് വിളിച്ചു തന്നെ എടുക്കണം. എന്നിട്ട് വേണം ഫീസ് അടയ്ക്കാൻ. ഇത്രയും നാൾ അവളുടെ കല്യാണം നീട്ടി നീട്ടി കൊണ്ടുപോയി. ഇനി പറ്റില്ല. അതെങ്ങനാ? ആലോചനയുമായി വരുന്നവർ സ്വർണ്ണക്കടയിലെ മുഴുവൻ സ്വർണവുമല്ലേ ചോദിക്കുന്നത്? ആ, എല്ലാത്തിനും ഒരു വഴി കാണാതിരിക്കുമോ? പലചരക്ക് കട, സ്റ്റേഷനറി കട, പാല്, മീൻ, ഗ്യാസ്, കറണ്ട് ചാർജ്, ഭാര്യയ്ക്ക് മരുന്ന്, മറ്റ് പിരിവുകൾ എന്നുവേണ്ട, കിട്ടുന്ന പെൻഷൻ ഒന്നും

0: നിന്നും തികയുന്നില്ല. കൂടാതെ നിർബന്ധമായി ചിട്ടിക്ക് അഞ്ചാം തീയതി തന്നെ ഇത്തവണ അടയ്ക്കുകയും വേണം. തന്റെ മരുന്നൊഴികെ മറ്റൊന്നും കുറയ്ക്കാനും കഴിയില്ല. ദാ വണ്ടി അങ്ങ് ടൗണിലെത്തി. പിള്ളസാർ ഭാഗമെടുത്ത് നേരെ ട്രഷറിയിലേക്ക് നടന്നു. ട്രഷറിയുടെ മുറ്റത്തെത്തിയപ്പോൾ വലിയ ആൾക്കൂട്ടം, ഭയങ്കര ബഹളം. സാറ് ഒന്ന് വട്ടം നോക്കി. തന്റെ പെൻഷൻ സുഹൃത്തുക്കളെല്ലാം അവിടെയുണ്ട്. മുന്നോട്ട് നോക്കിയപ്പോൾ ട്രഷറിയുടെ ഗ്രിൽ ഗ്രേറ്റ് അടഞ്ഞിരിക്കുന്നു. അല്ലേ, ഇതെന്താ ഗേറ്റ് തുറക്കാത്തത്? ആർക്കും അകത്തേക്ക് കയറണ്ടേ? ആരോടൊന്നില്ലാതെ പിള്ളസാർ ചോദിച്ചു. മറ്റൊരു പെൻഷൻകാരനാണ് മറുപടി പറഞ്ഞത്. അപ്പോ പിള്ളസാറൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഈ മാസത്തെ പെൻഷൻ 20-ാം തീയതിക്ക് ശേഷമേ വിതരണം ചെയ്യുമെന്ന് ഉത്തരവ് വന്നത്രേ. പിള്ളസാറിന്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. ഭഗവാനെ, എല്ലാം തെറ്റിപ്പോയല്ലോ. ഞാൻ എങ്ങനെ ചിട്ടി പിടിക്കും? എന്റെ മോൾക്ക് എങ്ങനെ ഫീസ് അടയ്ക്കും? എന്റെ മോളുടെ വിദ്യാഭ്യാസം മുടങ്ങുമല്ലോ. തനിക്ക് കണ്ണു കാണാൻ കഴിയാതാകുന്നു, വിയർക്കുന്നു, തളരുന്നു. താൻ ഇപ്പോൾ വീഴും. എങ്ങനെയെങ്കിലും ഗ്രില്ലിലെ കമ്പിയിൽ പിടി കിട്ടിയതുകൊണ്ട് വീണില്ല. അപ്പോഴും ഇതൊന്നും അറിയാത്ത അപ്പപ്പന്മാരും അമ്മമ്മമാരും പെൻഷൻ വാങ്ങാൻ കിതച്ചുകൊണ്ട് ഓടി എത്തുന്നുണ്ടായിരുന്നു. അതിനിടയിൽ നേതാക്കന്മാരെത്തി. ഒരു നേതാവ് മുന്നോട്ട് വന്ന് പെൻഷൻകാരെ നോക്കി, സുഹൃത്തുക്കളെ, യാതൊരു കാരണവും കൂടാതെ, ഒരു മുന്നറിയിപ്പും നൽകാതെ പെൻഷൻ വിതരണം മുടക്കിയ അധികാരവർഗത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. അയാൾ എല്ലാ ശക്തിയും എടുത്ത് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് നടന്നു. സകല അപ്പൂപ്പന്മാരും അമ്മമ്മമാരും അതേറ്റുവിളിച്ച് മുന്നോട്ട് നീങ്ങി. വൃദ്ധരായ പെൻഷൻകാർ ഏന്തിയും മുടന്തിയും വലിഞ്ഞും ജാഥായുടെ പുറകിൽ അണിചേർന്നു. ഗോപാലപിള്ള സാറും ജാഥായുടെ അവസാനത്തിൽ ചേർന്ന് മുന്നോട്ട് നീങ്ങി. ജാഥ ഇപ്പോൾ ടൗണിലെ റൗണ്ടും കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. റോഡ് തിങ്ങി നിറഞ്ഞാണ് ജാഥ നീങ്ങുന്നത്. വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിക്കൊണ്ടാണ് ജാഥ മുന്നോട്ട് നീങ്ങുന്നത്. അല്പം കഴിഞ്ഞ് റൗണ്ടിൽ തിരിച്ചെത്തിയ ജാഥ അംഗങ്ങളോട് അവിടെ ഇരിക്കുവാൻ നേതാവ് കൈ കാണിച്ചു. കുറെ പേർ റൗണ്ടിലും മറ്റുള്ളവർ റോഡിലും നിരന്നിരുന്നു. അതോടെ റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. നേതാവ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ജീപ്പിൽ 4 പോലീസുകാരും എസ്ഐയും വന്നിറങ്ങി. അവർ റോഡിന്റെ ഒരു വശത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടാനുള്ള വഴി ഒരുക്കി തുടങ്ങി. പെട്ടെന്ന് എവിടെ നിന്നോ പോലീസ് ജീപ്പിന്റെ ചില്ലിൽ ഒരു കല്ല് വന്നു വീണു. ആ ചില്ല് പൊട്ടി തകർന്നു. എസ്ഐക്കും ഒരു ഏറ് കിട്ടി. ഏറ് വന്നത് പെൻഷൻകാരിൽ നിന്ന് അല്ലെന്ന് വളരെ വ്യക്തമായി ഗോപാലുള്ള സാർ കണ്ടിരുന്നു. എസ്ഐ കൂടുതൽ പോലീസിനെ വിളിച്ചു. നിമിഷ നേരം കൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ പോലീസുകാരുമായി എത്തി. ആ ഇൻസ്പെക്ടർ തറയിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ തുരുതുരിതാ ഏറ്. അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഏറുകൊണ്ട് പരിക്ക് പറ്റി. ചോരമുഖത്തുകൂടി ഒലിച്ചിറങ്ങി. ചാർജ്, ചാർജ്! സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചു പറഞ്ഞു. ലാത്തി ചാർജിന് ഉത്തരവ് നൽകി. രോഷാകുലരായ പോലീസ് ഇരുന്നവരെയും നിന്നവരെയും തലങ്ങും വിലങ്ങും ലാത്തിക്ക് തല്ലി. അപ്പൂപ്പന്മാരും അമ്മമ്മമാരും അലമുറയിട്ടുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ ഓടി. പലരും മറിഞ്ഞു വീണു. വീണവരെ തട്ടി മറ്റുള്ളവരും വീണു. പോലീസ് അവിടിട്ട് അടിച്ചു. ടൗണിലെ ജനങ്ങൾ മുഴുവൻ പരിഭ്രാന്തിയിലായി. കടകളുടെ ഷട്ടറുകൾ വീഴുന്ന ശബ്ദവും നിലവിളികളും വാഹനങ്ങളുടെ ഹോണും പോലീസിന്റെ ആക്രോശവും ടൗണിനെ യുദ്ധസമാനമാക്കി. സംഭവം നടക്കുമ്പോൾ പിള്ളസാർ അല്പം പിറകിൽ നിൽക്കുകയായിരുന്നു. സംഗതി പിശകാണെന്ന് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ഓട്ടം തുടങ്ങി. പക്ഷേ ഓടിയിട്ട് നീങ്ങുന്നില്ല, കാലുകൾ ചലിക്കുന്നില്ല. ഒടുവിൽ ഓടിച്ചെന്ന് എത്തിയതോ പോലീസിന് മുന്നിൽ. എല്ലാം തകർന്ന നിമിഷം പിള്ളസാർ ഓടയുടെ പുറത്തുകൂടി ഓടി. ഓട്ടത്തിൽ കണ്ണാടി തെറിച്ചുപോയി. നില്ലടാ അവിടെ പോലീസ്! കണ്ണാടിയില്ലാതെ ചലിക്കാത്ത കാലുകൾ കൊണ്ട് വീണ്ടും വീണ്ടും ഓടി. കണ്ണു കാണാത്തതിനാൽ സ്ലാബ് മാറിക്കിടക്കുന്ന ഓടയിൽ ദേ കിടക്കുന്ന മൂക്കും കുത്തി. എഴുന്നേക്കാൻ വയ്യ, ശ്വാസം കിട്ടുന്നില്ല, താൻ മരിക്കാൻ പോവുകയാണെന്ന് തോന്നി. അഴുക്കുചാലിൽ കിടന്നുകൊണ്ട് മേലോട്ട് നോക്കി. ചുറ്റും പോലീസുകാർ. അവർ വലിച്ച് കരക്കിട്ടു. പിന്നീടുള്ളതൊന്നും ഓർമ്മയില്ല. പോലീസായിരിക്കും താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഇതെല്ലാം ഓർക്കുന്നതിനിടയിൽ മെഡിക്കൽ കോളേജിലെ ബെഡിൽ കിടക്കുന്ന ഗോപാലപിള്ള സാർ വിളിച്ച്, പോലീസ്, പോലീസ്, പോലീസ്! മകൾ അച്ഛനെ തട്ടി വിളിച്ചു. അച്ഛാ, അച്ഛാ! അദ്ദേഹം ഉണർന്നു. നേരം ഇരുട്ടിത്തുടങ്ങി. ലൈറ്റുകൾ പ്രകാശിച്ചു. വാർഡിന്റെ അങ്ങേ തലക്കിൽ നിന്നും ഒരു സബ് ഇൻസ്പെക്ടറും 2 പോലീസുകാരും നടന്നു വരുന്നത് അദ്ദേഹം കണ്ടു. തന്റെ ബെഡിന്റെ എതിർവശത്തുള്ള ആളിനോട് പോലീസ് എന്തൊക്കെയോ സംസാരിച്ച് നിന്നു. തുടർന്ന് പോലീസ് പിള്ളസാറിന്റെ ബെഡിന്റെ അടുത്തേക്ക് നടന്നു വന്നു. എസ് ഐ, താനാണോ ഗോപാലപിള്ള? അതെ എന്ന് ആംഗ്യം കാണിച്ചു. അന്ന് പോലീസ് ജീപ്പ് തകർത്തതിനും സർക്കിൾ ഇൻസ്പെക്ടറെ കൊല്ലാൻ ശ്രമിച്ചതിനും നിങ്ങളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. എസ് ഐ വാറണ്ട് കാണിച്ചു. പിള്ളസാറ് ഞെട്ടിപ്പോയി. ഞാനൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ കോടതിയിൽ പറഞ്ഞാൽ മതി. നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അതുവരെ ഈ പോലീസുകാർ ഇവിടെ ഉണ്ടാകും. എല്ലാം കേട്ടുകൊണ്ടിരുന്ന ഗോമതിയമ്മയും മകൾ സുജാതയും പരസ്പരം കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു. പിള്ളസാറിന്റെ ശ്വാസഗതി ഉയർന്നു. വീണ്ടും വീണ്ടും ഉയർന്നു. ശ്വാസം തീരെ കിട്ടാതായി. തുടർന്ന് അദ്ദേഹത്തിന് ശ്വാസത്തിനു വേണ്ടി പിന്നീട് പാടുപെടേണ്ടി വന്നില്ല. കണ്ണുകൾ താനേ അടഞ്ഞു.
1: ഏഴാം വാർഡ്, തഴവ തോപ്പിൽ ലത്തീഫ് എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി അനിത ശരത് എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ്. ആദ്യ കവിത സന്ധ്യ. സഖി

0: സന്ധ്യ എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത പുതുവർഷ പുലരി.
1: പൂർവദിക്കിന്റെ ആകാശ സീമയിൽ പൂരം നടക്കുന്നീ വർഷപ്പുലരിയിൽ മസ്തകപ്പട്ടമിട്ട ഗജങ്ങൾ പോൽ നിസ്തുലം മേഘരാജികൾ മേവുന്നു. പൂർവദിക്കിന്റെ ആകാശ സീമയിൽ പൂരം നടക്കുന്നീ വർഷപ്പുലരിയിൽ മസ്തകപ്പട്ടമിട്ട ഗജങ്ങൾ പോൽ നിസ്തുലം മേഘ

ഇതാ മലകൾ പുഴകളും മഞ്ഞണി തോപ്പിതും മധുരക്കിനാവുകൾ കണ്ടങ്ങുണർന്നുപോയി. മണ്ണിനെ വിണ്ണിനൊപ്പം വളർത്തുമാ മാനുഷർ കർഷകരെത്തി പതിവ് പോൽ ധന്യ.

0: മസ്തകപ്പട്ടമിട്ട ഗജങ്ങൾ പോൽ നിസ്തുലം മേഘരാജികൾ മേവുന്നു, നിസ്തുലം രാമേഘരാജികൾ മേവുന്നു.
1: അനിത ശരത് എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
2: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചുവരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്റ്റ് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഈ ശോധ സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ: ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേണലുകൾ, ഇ ജേണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഇ ബുക്കുകളും ഇ ജേണലുകളും ലഭ്യമാക്കുക, സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക, നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഇ റിസോഴ്സുകൾ ലഭ്യമാക്കുക, സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക, ഒപ്പം ഇലക്ട്രോണിക് ജേണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ UGC ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, UGC നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോധ സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ ഇ ശോധ സിന്ധു @inflipnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
1: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോധ സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡെറാഡൂണിലെത്തി. ഉത്തരാഖണ്ഡ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ ഗുർമിത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ നാളെ ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഫ്രാൻസിലെ നീസിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഒമാൻ കടലിടുക്കിൽ ഇന്ത്യൻ നാവികരുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ വീണ്ടും യുഎസ് നാവികസേന നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് യുഎസ് നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ യുഎസ് പ്രതിനിധിയെ വിളിച്ചുവരുത്തുന്നത്. മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 15 മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വയോജനങ്ങൾക്കായുള്ള പദ്ധതികളെക്കുറിച്ചും അതിക്രമങ്ങൾ തടയുന്നതിനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട കെഎസ്ഇബിയുടെ ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടികജാതി വിഭാഗത്തിലെ യുവജനങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണമാണ് സാമൂഹിക മുന്നേറ്റത്തിനും പ്രാതിനിധ്യത്തിനും അടിത്തറയെന്ന് മന്ത്രി കെ എ തുളസി. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ സംഘടിപ്പിച്ച നൈപുണ്യ വികസന സംരംഭകത്വ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. എ പി ജെ അബ്ദുൾ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ ബി ടെക് ബി ആർ ബിരുദ പരീക്ഷാഫലം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിച്ചു. 60.1 ബി ടെക് വിജയശതമാനം. നിപ്പ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗി കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. വയനാട്ടിൽ 7 പേർ

0: കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരനും ഇന്ന് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഈ ദിവസങ്ങളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15 മുതൽ ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ യുഎസ്എ പരഗ്വേ മത്സരം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിൽ അടുത്ത മാസം 5 വരെയാണ് മത്സരങ്ങൾ. ഇന്ന് രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ PV സിന്ധു വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ മുന്നേറ്റം. സെമിയിൽ ജപ്പാൻ താരത്തെ നേരിടും. കേരള ജുഡീഷ്യൽ സർവീസിൽ സിവിൽ ജഡ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. മാർച്ച് 30 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. ഭേദഗതികൾ വരുത്തി പുതിയ വിജ്ഞാപനം പിന്നീട് പുറപ്പെടുവിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 പേരെ അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2122 കേസുകളിലായി 2295 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മാസം 21 നടക്കുന്ന റീനീറ്റ് UG പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റായി ഉയർന്നു. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ചത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: The India Meteorological Department has issued an orange colour warning for heavy to very heavy rainfall over Assam and Meghalaya tomorrow. Heavy rainfall is also expected over other parts of northeast India, Bihar, Kerala, Mahe, Odisha and sub-Himalayan West Bengal tomorrow. The Met Department said that the southwest monsoon has further advanced into the entire northwest Bay of Bengal, some more parts of West Bengal, Bihar and some parts of Odisha and Jharkhand. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi highlights government's efforts to further women-led development across diverse sectors. Home Minister Amit Shah says, government is fully committed to ensure highest level of security and smooth pilgrimage experience to devotees of Amarnath Yatra. Fencing work begins in border areas of West Bengal, says Chief Minister Shubhendu Adhikari. New Delhi summons U.S. Chargé d'Affaires Jason Meeks to lodge strong protest over U.S. strikes on commercial vessels carrying Indian mariners. Seoul court sentences former South Korean President Yoon Suk-yeol to 30 years in prison over drone incursions into North Korea and abuse of power. And in badminton, PV Sindhu storms into women's singles semi-finals of Australian Open tournament in Sydney. For details of these stories and more, log on to our website www.newsoneir.gov.in and News on EIR app. That is all in the news at 9. Good night.
1: Akashavani. Vidyabhyasa Rangam. കോഴ്സുകൾ സാധ്യതകൾ പ്രത്യേക പരിപാടി. പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ
2: പ്ലസ് ടു സയൻസ് സ്ട്രീം വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ മുന്നിൽ രാജ്യത്തും വിദേശത്തുമായി അതിവിശാലവും വൈവിധ്യമാർന്നതുമായ പ്രൊഫഷണൽ തൊഴിൽ ലോകമാണ് തുറക്കപ്പെടുന്നത്. സയൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പൊതുസമൂഹം പരമ്പരാഗത എഞ്ചിനീയറിംഗിലും മെഡിക്കൽ ബിരുദങ്ങളിലും മാത്രം കരിയർ ചിന്തകളെ ഒതുക്കാറുണ്ട്. എന്നാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അതിവേഗത്തിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന ഇന്ന് ഒട്ടനവധി പുത്തൻ തലമുറ ശാസ്ത്ര കോഴ്സുകൾ വിദ്യാർത്ഥികൾക്കായി ലഭ്യമാണ്. എഞ്ചിനീയറിംഗ് രംഗത്ത് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ പരമ്പരാഗത കോഴ്സുകൾക്ക് ഇന്നും വിപണിയിൽ വലിയ സ്ഥാനമുണ്ട്. എന്നാൽ അതിനപ്പുറം ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ്, മെക്കാട്രോണിക്സ് തുടങ്ങിയ പുതിയ തലമുറ ബിടെക് പ്രോഗ്രാമുകൾക്ക് ഇന്ന് ആഗോളതലത്തിൽ വലിയ തൊഴിൽ സാധ്യതയും ഉയർന്ന ശമ്പളവുമാണ് ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ലോകോത്തരവുമായ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയിലെ പ്രവേശനത്തിനായി ദേശീയതലത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ അഥവാ JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് പരീക്ഷകൾ എഴുതേണ്ടതുണ്ട്.
1: കേരളത്തിലെ സർക്കാർ കോളേജുകളിലെയും പ്രമുഖ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും ബിടെക് പ്രവേശനത്തിനായി പ്രവേശന പരീക്ഷാ കമ്മീഷണർ നേരിട്ട് നടത്തുന്ന കീം പരീക്ഷ എഴുതേണ്ടതുണ്ട്. ഈ പ്രവേശന പരീക്ഷ ഇപ്പോൾ പൂർണ്ണമായും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാരീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേസമയം വൈദ്യശാസ്ത്ര മേഖലയെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും സ്നേഹിക്കുന്നവർക്കായി MBBS, BDS, ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി എന്നിവയ്ക്കു പുറമെ ഭാരതീയ ചികിത്സാ ശാഖകളായ ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി തുടങ്ങിയ മികച്ച അംഗീകൃത മെഡിക്കൽ ബിരുദ കോഴ്സുകൾ നിലവിലുണ്ട്. ദേശീയതലത്തിൽ നടത്തുന്ന നീറ്റ് UG പരീക്ഷയുടെ അഖിലേന്ത്യാ റാങ്ക് അടിസ്ഥാന

0: മാക്കിയാണ് ഈ കോഴ്സുകളിലേക്ക് പൂർണമായും പ്രവേശനം ലഭിക്കുന്നത്. ഡൽഹി എയിംസ്, പുതുച്ചേരിയിലെ ജിപ്മർ തുടങ്ങിയ ലോകോത്തര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പ്രവേശനവും നീറ്റ് പരീക്ഷയുടെ പരിധിയിലാണ് വരുന്നത്.
1: മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താൽപര്യമുള്ളവർക്ക് തെരഞ്ഞെടുക്കാവുന്ന മറ്റൊരു മികച്ച ശാഖയാണ് പാരാമെഡിക്കൽ ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ്. രാജ്യത്തും വിദേശത്തും നഴ്സുമാർക്ക് വലിയ അവസരങ്ങൾ നൽകുന്ന BSc നഴ്സിംഗ്, കായിക പരിക്കുകൾക്കും ശാരീരിക പുനരധിവാസത്തിനുമുള്ള ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി, കണ്ണിന്റെ ആരോഗ്യവും കാഴ്ചയുമായി ബന്ധപ്പെട്ട ബാച്ചലർ ഓഫ് ഒപ്റ്റോമെട്രി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് ലാബ് ടെക്നോളജി എന്നിവയെല്ലാം വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ ഫാർമസ്യൂട്ടിക്കൽ വിപണിയിൽ ഉയർന്ന കരിയർ നൽകുന്ന 4 വർഷത്തെ BPharm കോഴ്സും 6 വർഷത്തെ പ്രൊഫഷണൽ ക്ലിനിക്കൽ ഡോക്ടേഴ്സ് കോഴ്സായ PharmD കോഴ്സും മരുന്ന് നിർമ്മാണ ഗവേഷണ രംഗങ്ങളിൽ മികച്ച ശമ്പളമുള്ള കരിയർ വാഗ്ദാനം ചെയ്യുന്നു. ഇതുകൂടാതെ കൃഷി, പ്രകൃതി, മൃഗസംരക്ഷണം എന്നിവയോട് അതീവ താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കേരള കാർഷിക സർവകലാശാല വഴി BSc ഓണേഴ്സ് അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, BTech ഫുഡ് ടെക്നോളജി കോഴ്സുകൾക്ക് ചേരാവുന്നതാണ്. വെറ്ററിനറി ഡോക്ടറാകാനുള്ള BVSc ആൻഡ് AH ബാച്ചലർ ഓഫ് വെറ്ററിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി കോഴ്സിനും ആധുനിക ക്ഷീര വ്യവസായ രംഗത്തെ BTech ഡയറി ടെക്നോളജി കോഴ്സുകൾക്കും വിപണിയിൽ വലിയ ആവശ്യക്കാരുണ്ട്. കടൽ വിഭവങ്ങളെയും മത്സ്യസമ്പത്തിനെയും നീല സമ്പദ് വ്യവസ്ഥയെയും കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമായ BFSc അഥവാ ഫിഷറീസ് സയൻസ് കോഴ്സും കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല വഴി മികച്ച അവസരമാണ് നൽകുന്നത്.
0: ശാസ്ത്ര ഗവേഷണങ്ങളിലും പുതിയ കണ്ടെത്തലുകളിലും അതീവ താൽപര്യമുള്ള മിടുക്കരായ കുട്ടികൾക്കായി രാജ്യത്ത് ഉയർന്ന തലത്തിലുള്ള നിരവധി സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് വലിയ ക്യാമ്പസുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി IIST, ഇവിടെ BTech ഏവിയോണിക്സ് എയ്റോസ്പേസ് പഠനം പൂർണമായും കേന്ദ്ര ബഹിരാകാശ വകുപ്പിന്റെ ധനസഹായത്തോടെയാണ് നടത്തുന്നത്. കൂടാതെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് IISER, കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ISI, ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് CMI, ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISC എന്നിവയെല്ലാം ശാസ്ത്ര കുതുകികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഗവേഷണ കരിയർ ഒരുക്കുന്ന പ്രമുഖ സ്ഥാപനങ്ങളാണ്. പ്യുവർ സയൻസ് ബിരുദങ്ങൾ അഥവാ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി എന്നിവ ആഗ്രഹിക്കുന്നവർക്കായി ദേശീയതലത്തിൽ ഇന്ന് CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷ നിലവിലുണ്ട്. ലക്ഷ്യബോധത്തോടെയുള്ള കഠിനാധ്വാനവും ശാസ്ത്രത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവുമുണ്ടെങ്കിൽ ശാസ്ത്രലോകത്ത് വലിയ വിജയം സ്വന്തമാക്കാം.
1: പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർക്ക് ഒട്ടും തൊഴിൽ സാധ്യത കുറയാത്ത മറ്റൊരു വലിയ മേഖലയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളും ഇൻഫർമേഷൻ ടെക്നോളജിയും. BCA അഥവാ ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ 3 വർഷത്തെ ബിരുദ കോഴ്സുകൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, മൊബൈൽ ആപ്പ് നിർമ്മാണം, വെബ് ഡിസൈനിംഗ് എന്നിവയിൽ താൽപര്യമുള്ള കുട്ടികൾക്ക് മികച്ച തുടക്കം നൽകുന്നു. ഇതുകൂടാതെ ഇന്നത്തെ ഡേറ്റാ യുഗത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒന്നാണ് BSc ഡേറ്റ സയൻസ് അഥവാ BSc സ്റ്റാറ്റിസ്റ്റിക്സ് കോഴ്സുകൾ. വൻകിട ബിസിനസ് വ്യവസായങ്ങളുടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെയും വിവരങ്ങൾ വിശകലനം ചെയ്യുന്ന ഡേറ്റ അനലിസ്റ്റ് തസ്തികകളിലേക്ക് ഈ കോഴ്സ് കഴിഞ്ഞവർക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാം.
0: ഡിസൈനിംഗിലും ആർക്കിടെക്ചറിലും ക്രിയേറ്റീവ് കഴിവുള്ള സയൻസ് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു കരിയറാണ് വാസ്തുവിദ്യ അഥവാ ആർക്കിടെക്ചർ. 5 വർഷം

0: ബി ആർക്ക് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി കൌൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തുന്ന നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ അഥവാ NATA പരീക്ഷയോ JEE മെയിൻ പേപ്പർ 2 പരീക്ഷയോ എഴുതേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ രൂപകൽപ്പനയിൽ താൽപ്പര്യമുള്ളവർക്ക് IITകൾ നടത്തുന്ന UCET പരീക്ഷ വഴിയോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ നടത്തുന്ന NITDAT പരീക്ഷ വഴിയോ ബാച്ചുലർ ഓഫ് ഡിസൈൻ കോഴ്സുകൾക്ക് പ്രവേശനം നേടാം. ടെക്സ്റ്റൈൽ ഡിസൈൻ, ഫാഷൻ ടെക്നോളജി എന്നിവയിൽ താൽപ്പര്യമുള്ളവർക്കായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി NIFT നടത്തുന്ന പ്രവേശന പരീക്ഷകളും സയൻസ് വിദ്യാർത്ഥികൾക്കായി മികച്ച അവസരങ്ങൾ തുറന്നു നൽകുന്നു.
1: വ്യോമയാന മേഖലയോടും ആകാശയാത്രകളോടും അടങ്ങാത്ത കമ്പമുള്ള സയൻസ് വിദ്യാർത്ഥികൾക്ക് ഏവിയേഷൻ രംഗത്ത് തിളങ്ങാൻ മികച്ച അവസരങ്ങളുണ്ട്. പ്ലസ് ടു ഫിസിക്സും മാത്തമാറ്റിക്സും പഠിച്ച കുട്ടികൾക്ക് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്നതിനായുള്ള പ്രൊഫഷണൽ ഫ്ളൈറ്റ് ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ചേരാവുന്നതാണ്. ഇതുകൂടാതെ വിമാനങ്ങളുടെ സാങ്കേതിക അറ്റകുറ്റപ്പണികൾ നടത്തുന്ന എയർക്രാഫ്റ്റ് മെയിന്റനൻസ് എഞ്ചിനീയറിംഗ് കോഴ്സുകളും എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സുകളും BSc ഏവിയേഷൻ കോഴ്സുകളും ഈ മേഖലയിൽ മികച്ച തൊഴിൽ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ സമുദ്ര പഠനങ്ങളിലും കപ്പൽ യാത്രകളിലും താൽപര്യമുള്ള സയൻസ് വിദ്യാർത്ഥികൾക്ക് മർച്ചന്റ് നേവിയിൽ ഓഫീസർ റാങ്കുകളിൽ ജോലി നേടുന്നതിനായി ഇന്ത്യൻ മറൈൻ യൂണിവേഴ്സിറ്റി നടത്തുന്ന IMU CET പരീക്ഷ എഴുതി BTech മറൈൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് കോഴ്സുകൾ തെരഞ്ഞെടുക്കാവുന്നതാണ്.
0: രാജ്യത്തെ സേവിക്കാനും ഇന്ത്യൻ സായുധ സേനകളിൽ ഉന്നത ഓഫീസർ പദവികളിൽ എത്താനും ആഗ്രഹിക്കുന്ന മിടുക്കരായ സയൻസ് വിദ്യാർത്ഥികൾക്കായി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന മികച്ച പരീക്ഷയാണ് NDA അഥവാ നാഷണൽ ഡിഫൻസ് അക്കാദമി പരീക്ഷ. പ്ലസ് ടു സയൻസ് കഴിഞ്ഞ ശാരീരിക ക്ഷമതയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ പരീക്ഷ എഴുതാവുന്നതാണ്. NDA പരീക്ഷയും തുടർന്നുണ്ടാകുന്ന സർവീസസ് സെലക്ഷൻ ബോർഡ് അഥവാ SSB ഇന്റർവ്യൂവും വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പൂർണമായും സൌജന്യ വിദ്യാഭ്യാസത്തോടും സ്റ്റൈബൻഡോടും കൂടി പൂനെയിലെ ഖടക്കോക്സ്ല MBA ക്യാമ്പസിൽ 3 വർഷത്തെ BSc അല്ലെങ്കിൽ BTech പഠനം നടത്താം. പഠനത്തിനുശേഷം ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് എന്നിവിടങ്ങളിൽ നേരിട്ട് ലഫ്റ്റനന്റ് അല്ലെങ്കിൽ അതിന് തുല്യമായ ഗസറ്റഡ് ഓഫീസർ പദവികളിൽ നിയമനം ലഭിക്കും.
1: പ്ലസ് ടു സയൻസിന് ശേഷമുള്ള ഉപരി പഠനത്തിന് തയ്യാറെടുക്കുമ്പോൾ അക്കാദമിക് രംഗത്തുണ്ടാകുന്ന പുതിയ സ്കോളർഷിപ്പുകളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. ശാസ്ത്ര പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് നൽകുന്ന ഇൻസ്പയർ സ്കോളർഷിപ്പ്, കേരള ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ നൽകുന്ന സ്കോളർഷിപ്പുകൾ എന്നിവ പ്യുവർ സയൻസ് ബിരുദ പഠനം നടത്തുന്ന മിടുക്കരായ കുട്ടികൾക്ക് വലിയ സാമ്പത്തിക സഹായമാണ് നൽകുന്നത്. പൊതുവെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ഒട്ടനവധി കേന്ദ്ര സംസ്ഥാന പദ്ധതികളുമുണ്ട്.
0: ദേശീയ സംസ്ഥാന തലങ്ങളിലെ പ്രവേശന പരീക്ഷകളുടെ വിജ്ഞാപനങ്ങൾ കൃത്യസമയത്ത് മനസ്സിലാക്കി കൃത്യമായ ടൈം ടേബിൾ തയ്യാറാക്കി കഠിനമായി പരിശ്രമിച്ചാൽ ഇന്ത്യയിലെയും വിദേശത്തെയും മുൻനിര ക്യാമ്പസുകളിൽ അഡ്മിഷൻ നേടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും.

0: കോഴ്സുകൾ, സാധ്യതകൾ, പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.